ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ആഷാഢം 28, കൊല്ലവർഷം 1201, കർക്കിടകം 3, 2026 ജൂലൈ 19 തീയതി ഞായറാഴ്ച. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 57 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. എല്ലാ ശ്രോതാക്കൾക്കും ഐശ്വര്യസമൃദ്ധമായ ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ.
2: രാവണ സഹോദരനായ കുംഭകർണൻ ഉറക്കത്തിന്റെ പ്രതിരൂപമാണ്. കുംഭകർണനെപ്പോലെ ഉറങ്ങുന്നു, ഉറങ്ങി എന്നൊരു ചൊല്ല് നമുക്ക് സുപരിചിതമാണ്. നിർദേവത്വം, ദേവന്മാരില്ലാത്ത അവസ്ഥ വരമായി ചോദിക്കാൻ ആഗ്രഹിച്ച് അബദ്ധത്തിൽ നിദ്രാവത്വം, ഉറങ്ങിക്കൊണ്ടേയിരിക്കുക എന്ന അവസ്ഥ ചോദിച്ചു വാങ്ങിയതാണ് കുംഭകർണന്റെ ഐതിഹാസികമായ ഉറക്കത്തിന് കാരണം. ദുർമുഖനും മഹാനാഥനും പ്രഹസ്തനും മറ്റും യുദ്ധത്തിൽ തോറ്റ് മരണമടഞ്ഞത് കേട്ട രാവണൻ ഏറെ കോപിഷ്ഠനായി. ശ്രീരാമനുമായി നേരിട്ട് പടപൊരുതാൻ യുദ്ധക്കളത്തിൽ എത്തിയ രാവണന് സാരഥിയെ അടക്കം നഷ്ടപ്പെട്ടു. ആയുധവാഹനത്തോടൊറുമ്പിട്ടുകൊണ്ടായോധനത്തിനു നാളെ വരേണം നീ എന്ന ശ്രീരാമന്റെ വാക്കുകൾ കൂടി കേട്ടപ്പോൾ ഭയപ്പാട് വർദ്ധിച്ച് ശരീരം വിയർത്ത് കൊട്ടാരത്തിൽ തിരിച്ചെത്തി ചിന്താവിഷ്ടനായി ഇരുന്ന രാവണൻ കുംഭകർണനെ ഉണർത്തി യുദ്ധമുഖത്തേക്ക് അയക്കാൻ തീരുമാനിച്ചു. വളരെ പ്രയാസപ്പെട്ട് കുംഭകർണനെ ഉണർത്തിച്ച് ഭോജനവസ്തുക്കൾ കൊടുത്ത് ആനന്ദിപ്പിച്ച് വാനരന്മാരെയും ശ്രീരാമസംഘത്തെയും കൊന്ന് എന്നെ രക്ഷിക്കണം എന്ന് രാവണൻ കുംഭകർണനോട് അഭ്യർത്ഥിച്ചു. ഈ സമയത്ത് കുംഭകർണന്റെ നീതിബോധം എത്രമാത്രം മഹത്തമമാണെന്ന് തുഞ്ചത്താചാര്യൻ നമുക്ക് വ്യക്തമാക്കിത്തരുന്നു. ജാനകീത നികുരാശയുണ്ടായതും ഞാനറിഞ്ഞേനതൂ രാത്രിഞ്ചരാതിപ മുന്നം വിചാരകാലേ ഞാൻ ഭവാനോടു തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യഫലം ഈശ്വരകൽപ്പിതം തടുക്കാവതല്ലോ എന്നും നരനാരായണാശ്രമത്തിൽ യാദൃശ്ചികമായി നാരദമഹർഷിയെ കണ്ടതും കുംഭകർണൻ രാവണനെ അറിയിക്കുന്നു. ദേവന്മാരുടെയും സത്യധർമാദികളുടെയും സംരക്ഷണത്തിന് മഹാവിഷ്ണു മർത്യാവതാരമെടുത്തിരിക്കുന്നത് ബ്രഹ്മാവ് അങ്ങക്കേകിയ മനുഷ്യകരങ്ങൾ കൊണ്ടു മരണം എന്ന വരം അർത്ഥപൂർണമാക്കാനാണ് എന്ന് നാരദൻ അറിയിച്ചതും കുംഭകർണൻ രാവണന് വിവരിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് മായാമനുഷ്യവേഷം പുണ്ടരാമനെ കായേന വാചാ മനസാ ഭജിക്ക നീ ഭക്തിയല്ലോ സതം മോക്ഷപ്രദായിനി ഭക്തിദാൻ മഹാജ്ഞാനമാതാവെടോ രാമനെ തന്നെ ഭജിച്ചു സംസാരസാഗരം ലംഘിച്ചു അച്യുതനോടു സായുജ്യം പ്രാപിച്ചു മായാവിമോഹങ്ങളൊക്കെ കളഞ്ഞുടൻ നീയും ഭജിച്ചുകൊൽകാനന്ദമൂർത്തിയേ എന്ന കുംഭകർണന്റെ നീതിവാക്യങ്ങൾ രാക്ഷസചക്രവർത്തിയുടെ കോപത്തെ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്തത്. വിനാശകാലി വിപരീത ബുദ്ധിക്ക് അടിമപ്പെട്ട രാവണനെ പിന്തിരിപ്പിക്കുക അസാധ്യം എന്ന് ബോധ്യപ്പെട്ട കുംഭകർണൻ രഘൂത്തമന്റെ കൈകൾ കൊണ്ട് വധിക്കപ്പെട്ടാൽ തനിക്ക് മോക്ഷം ലഭിക്കും എന്ന ചിന്തയോടെയാണ് രാമനോട് ഏറ്റുമുട്ടുന്നത്. ശ്രീരാമൻ ഇന്ദ്രാസ്ത്രം തൊടുത്ത് കുംഭകർണന്റെ ശിരസ്സറുത്തു. ഭീമാകാരമായ ശരീരം സമുദ്രത്തിൽ വീണു. ജ്യേഷ്ഠപ്രീതിക്കായി അനിവാര്യമായ മരണം ഏറ്റുവാങ്ങിയ കുംഭകർണൻ തന്റെ നീതിബോധം വ്യക്തമാക്കിക്കൊണ്ടാണ് അധ്യാത്മരാമായണത്തിൽ മഹത്വത്തിലേക്ക് ഉയർന്നിരിക്കുന്നത്.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം

അഞ്ചുവരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷിയോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. ലഹരി മാഫിയയുടെ വേരറുക്കുന്നതുവരെ ഓപ്പറേഷൻ തൂഫാൻ ക്യാമ്പയിൻ തുടരുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ കൊയിലാണ്ടി നിയോജകമണ്ഡലം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വ്യത്യസ്ത കോട്ടകൾ വേണമെന്ന നിബന്ധന തെറ്റിച്ചാണ് നിലവിലെ വഖഫ് ബോർഡിനെ പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ബോർഡിനെ റെഗുലറൈസ് ചെയ്യാൻ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കാം എന്നാണ് പറഞ്ഞതെന്നും കേസിൽ തീരുമാനം വരുന്നതുവരെ ഗവൺമെന്റ് ഉടനെ ഒരു പുനഃസംഘടന നടത്തേണ്ട എന്നാണ് കരുതിയതെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കെഎസ്ആർടിസിയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിന് ശുപാർശ സമർപ്പിക്കുന്നതിന് രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ആദ്യ മേഖലാ യോഗം എറണാകുളത്ത് ചേർന്നു. പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകളുടെ വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 9,653 വീടുകൾ സന്ദർശിച്ച് പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ തകർത്തു. 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിന്റെ ജയം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

0: ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. രാവിലെ 6:10 കാവ്യാഞ്ജലി, ആർ രാമചന്ദ്രൻ എഴുതിയ പ്രലോഭനം എന്ന കവിത, ആലാപനം വി ടി മുരളി. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 തീവണ്ടി സമയം, തുടർന്ന് FM ഡയറിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇതിൽ ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറി. ഇതിൽ രാഗസ്പർശം, നിങ്ങൾക്കറിയാമോ. തുടർന്ന് ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം, ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. 7:55 റീഗിൾ ചൊല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 ഭക്തിഗാനങ്ങൾ. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9:00 ഓർമ്മകളുടെ സംഗീതം. 10:00 ചലച്ചിത്രഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 കിളിക്കൂട്ടം, കുട്ടികളുടെ പരിപാടി. ശങ്കരനല്ലൂർ LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:00 ട്യൂൺ ഇൻ സ്റ്റാർസ്, ആഘോഷത്തിന്റെ ആവിഷ്കാരം. സംഗീത സംവിധായകൻ ശരത് ഒരുക്കിയ സിനിമാ ഗാനങ്ങളുമായി എത്തുന്നു രമ്യ ദിലീപ്, കീബോർഡ് സുശാന്ത് ജെയിംസ്, റിഥം പാഡ് ജെയിംസ് പീറ്റർ. 11:30 ആൽബം ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 കെ ബാലകൃഷ്ണക്കുറുപ്പം സംഘവും അവതരിപ്പിച്ച കളമെഴുത്തുപാട്ട്. 12:40 നാടകഗാനങ്ങൾ. ഉച്ചയ്ക്ക് 1:00 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 ചലച്ചിത്രഗാനങ്ങൾ. 2:30 PP സാവിത്രിയും സംഘവും അവതരിപ്പിച്ച കഥാപ്രസംഗം. 3:00 ആകാശവാണി ടെലിക്വിസ് പുനഃപ്രക്ഷേപണം. 4:00 കണ്ണൂർ ടാക്കീസ്. 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. 5:00 വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. 5:15 അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ. 5:30 എസ് ഗോപിനാഥ പിള്ളയും സംഘവും അവതരിപ്പിച്ച കുത്തിയോട്ടപ്പാട്ട്. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം വയനാട്. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. 7:20 8:40 സേവന വാർത്തകൾ. 7:35 ഓർമ്മയിൽ ഒരു ഗാനം പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം. 9:30 ഹിന്ദി ചർച്ച, സർസാദ് കെ സമക്ഷ് മുഡി. 10:00 രവിവാസരി അഖില ഭാരതീയ സംഗീത സഭയിൽ വിദുഷി ശ്രീമതി ബാലാമണി ഈശ്വറിന്റെ സംഗീത കച്ചേരി. 11:00 ചലച്ചിത്രഗാനങ്ങൾ.
1: ഗുഡ് മോർണിംഗ്, this is Akashvani, the news read by Saira Mujtaba. The government has convened an all party meeting today ahead of the monsoon session of parliament beginning tomorrow. During the meeting, the government will seek cooperation from all political parties to ensure the smooth functioning of both the houses of parliament. The monsoon session will commence tomorrow and continue till the 13th of next month. During the session, several important legislations are scheduled to be taken up for discussion and passage. In a stern warning amid rising concerns over manipulated documents, the National Testing Agency or NTA has issued a strong advisory to students and parents regarding the submission of OMR sheets for scrutiny. The agency revealed that many OMR sheets recently submitted for review have turned out to be fake or artificially generated, prompting closer monitoring of all complaints. The NTA stated that it is actively scrutinizing every complaint received. However, it cautioned that submitting counterfeit or AI-generated OMR sheets could lead to serious legal consequences for the complainants. In a social media post, the agency said, students and parents are advised to submit only original OMRs for scrutiny. The Central Board of Secondary Education, CBSE, has declared the results of Class 10 Second Board Examination 2026. Students can access their results through the DigiLocker Results Portal. In line with the recommendations of the National Education Policy, CBSE had introduced two board exams for Class 10th from this year. The main board exam was conducted from 17th February to 11th of March, followed by the second board exam from 15th May to 21st of May this year. CBSE said that overall pass percentage after combining the results of the main and second board examinations of this year was 96.78%. In Jammu and Kashmir, Sri Amarnath Ji Yatra will remain suspended from both the Pahalgam and Baltal routes from today as a precautionary measure in view of the adverse weather forecast. The decision was taken following the India Meteorological Department's forecast of inclement weather over the next few days to ensure the safety and well-being of the pilgrims. The official said no onward movement of yatris will be allowed from the Baltal and Noonwan Chandanwari base camps until further orders. The yatra will resume after the routes are declared safe following a comprehensive assessment of the weather conditions. Sri Mata Vaishno Devi Shrine Board has also temporarily suspended the Vaishno Devi Yatra in view of the inclement weather advisory issued by IMD. According to an official update issued by the Shrine Board, the decision has been taken as a precautionary measure to ensure the safety and well-being of pilgrims. The authorities are continuously monitoring the weather situation and the Yatra will resume once conditions are considered safe for pilgrims. IMD has warned of a fresh spell of heavy rainfall over parts of Jammu and Kashmir, with the possibility of flash floods, landslides and waterlogging in vulnerable areas. The administration has advised residents to avoid unnecessary travel and stay away from water bodies. In FIFA World Cup, England secured bronze medal after defeating France 6-4 in a thrilling third-place match at Miami Stadium last night. England secured a commanding 4-0 lead by half-time. Declan Rice, Ezri Konsa and Bukayo Saka scored for England in the first half. France, despite a strong defensive record, conceded 4 goals in the opening half. Kylian Mbappe led a second-half resurgence for France, scoring twice to narrow the deficit. Mbappe finished his third World Cup campaign with 10 goals to the lead, the Golden Boot standings, 2 ahead of Messi. Saka scored from the penalty spot in the second half to complete his hat-trick. In women's wrestling, Indian wrestler Kajal clinched the gold in the women's 76kg category at the Budapest ranking tournament in Hungary yesterday. Facing Guilford of US in a gripping gold medal clash, the young Indian wrestler exhibited immense tactical composure under pressure. The high-stakes encounter ended in a 3-3 deadlock, but Kajal held her nerve to clinch the championship on criteria, securing India's third gold medal of the tournament. India added 2 more silver to their haul through strong campaigns in the 53 and 57 kilogram weight divisions. In the 53 kilogram championship final, Indian wrestler Antim Pangal settled for silver after conceding her gold medal bout against Sweden's Emma Jonna Denise Malmgren due to an injury. And that is the end of this news bulletin.
0: Akashavani, Kannur. സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. കാവ്യാഞ്ജലി.
2: ആർ രാമചന്ദ്രൻ എഴുതിയ കവിത പ്രലോഭനം. ആലാപനം വി.ടി. മുരളി.

0: പതിനഞ്ച് മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. അർച്ചനയിൽ അധ്യാത്മരാമായണം.
1: രാമലക്ഷ്മണാദി രാജകുമാരന്മാരുടെ ബാല്യകൗമാര വർണ്ണന, വിശ്വാമിത്രന്റെ യാഗരക്ഷ എന്നീ ഭാഗങ്ങളാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത്. ദശരഥന്റെ പുത്രസ്നേഹം, ശ്രീരാമന്റെ ഗുരുഭക്തി, വിശ്വാമിത്രന്റെ ശിഷ്യവാത്സല്യം എന്നിവയാണ് ഇവിടെ പ്രസ്പഷ്ടമാകുന്നത്. പാരായണം ചെയ്യുന്നത് ഭാവന രാധാകൃഷ്ണൻ.

ഈ നിലയത്തിൽ ഇന്ന് രാവിലെ 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, 7:05 തീവണ്ടി സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇതിൽ ഓലച്ചൂട്ട്, വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. രാവിലെ 9 മണിക്ക് ഓർമ്മകളുടെ സംഗീതം, 10 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

0: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
0: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവി

സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിൽ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് മേലാങ്കോട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നിർവഹിക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ പരിഷത്ത് ഭവനിൽ ഇന്നു രാവിലെ 10 മണിക്ക് പരിസ്ഥിതി സെമിനാറും മാധവ് ഗാഡ്ഗിൽ അനുസ്മരണ പരിപാടിയും നടക്കും. പരിസ്ഥിതിയും വികസനവും ഇന്ത്യൻ അനുഭവങ്ങൾ എന്ന മാധവ് ഗാഡ്ഗിൽ ഓർമ്മ പുസ്തകം കണ്ണൂർ ജില്ലാ കളക്ടർ ശ്രീ പി വിഷ്ണുരാജ് ഐഎഎസ് ഏറ്റുവാങ്ങും. അമ്പായത്തോട് ബോയ്സ് ടൌൺ റോഡിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ അതുവഴിയുള്ള വാഹനങ്ങൾ ഇന്ന് നെടുമ്പുയിൽ റോഡ് വഴി പോകണം. പഞ്ചായത്ത് കിണർ ലവിംഗ് ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഇന്ന് രാവിലെ 9:30 മുതൽ 1 മണിവരെ വലിയന്നൂർ എപ്പെക്സ് പബ്ലിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടക്കും. പിലിക്കോട് കരക്കേരു ഫ്രണ്ട്സ് വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് വൈകിട്ട് 4:30 എസ് ജാനകി അനുസ്മരണ പരിപാടി നടക്കും. പുല്ലൂർ ഗവൺമെന്റ് ഐടിഐയിൽ സ്പെഷ്യൽ കാറ്റഗറി, വനിത എന്നീ വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുള്ള സീറ്റുകളിലേക്കുള്ള കൌൺസിലിംഗ് നാളെയും ജനറൽ കാറ്റഗറികളിലേക്കുള്ള കൌൺസിലിംഗ് 22 നടക്കും. ഫോൺ നമ്പർ 8289865705. ഹോസ്ദുർഗ് താലൂക്ക് എംപവേർഡ് കമ്മിറ്റി യോഗം 21 ഉച്ചയ്ക്ക് 2 മണിക്ക് താലൂക്ക് മിനി കോൺഫറൻസ് ഹാളിൽ ചേരും. കേരള ബിഡി ചുരുട്ട് ക്ഷേമനിധി ബോർഡിൽ നിന്നും 2025 ഡിസംബർ 31 വരെ ക്ഷേമനിധി പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ സെപ്റ്റംബർ 30 അക്ഷയ കേന്ദ്രത്തിലെത്തി വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. ചാന്ദ്രദിനാചരണത്തിന്റെ ഭാഗമായി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ണൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് ഭൂമിക്കുമപ്പുറം എന്ന വിഷയത്തിൽ അധ്യാപകൻ എം പി സനിൽകുമാർ ക്ലാസ് എടുക്കും. മുട്ടം റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നാളെ വൈകുന്നേരം 6 മണിവരെ അടച്ചിടും. വാഹനങ്ങൾ ഉപ്പള ഗേറ്റ് വഴി തിരിച്ചുപോകണം. കണ്ണൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ യോഗം ഓഗസ്റ്റ് 11 രാവിലെ 11 മണിക്ക് കളക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ ചേരും. കാസർഗോഡ് പോസ്റ്റൽ ഡിവിഷനിലെ പെൻഷൻകാരുടെ പരാതികൾ പരിഹരിക്കുന്നതിനായി പോസ്റ്റൽ അദാലത്ത് 31 രാവിലെ 11 മണിക്ക് നടക്കും. ഇതുമായി ബന്ധപ്പെട്ട പെൻഷൻകാരുടെയോ പെൻഷൻ സംഘടനകളുടെയോ പരാതികൾ 24 സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് കാസർഗോഡ് പോസ്റ്റൽ ഡിവിഷനുമായി ബന്ധപ്പെടാം. കയ്യൂർ ഇ കെ നായനാർ മെമ്മോറിയൽ ഗവൺമെന്റ് ഐടിഐയിൽ പ്രവേശന കൌൺസിലിംഗ് നാളെ രാവിലെ 9 മുതൽ 11:30 കയ്യൂർ ഗവൺമെന്റ് ഐടിഐയിൽ നടക്കും. ഫോൺ നമ്പർ 0467223090. എസ്ആർസിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന യോഗ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ബേഡടുക്ക ഗ്രാമപഞ്ചായത്തിൽ വിവിധ സേവനങ്ങൾക്ക് അപേക്ഷ നൽകി നാളെ ഇതുവരെ തീർപ്പാകാതെയുള്ള ഫയലുകളിൽ അദാലത്ത് നടത്തും. ആവശ്യപ്പെട്ട സേവനം ഇതുവരെ ലഭ്യമാകാത്തവർ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ആവശ്യമായ രേഖകൾ സഹിതം 31 നേരിട്ട് പഞ്ചായത്ത് ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499942135. ഉളിക്കൽ വയത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിൽ ഓഗസ്റ്റ് 17 രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, വൈകുന്നേരം 5:30 രാമായണ പാരായണം. കീഴല്ലൂർ മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണം, വിശേഷാൽ പൂജകൾ എന്നിവ ഉണ്ടായിരിക്കും. പെരിങ്ങളായി കൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടക മാസ വിശേഷാൽ പൂജകൾ ഓഗസ്റ്റ് 17. താളിക്കാവ് ഭഗവതി ക്ഷേത്രം പള്ളിക്കുന്ന് തടത്തിൽ കൂറുമ്പ ഭഗവതിക്കാവിലും നടയരി പൂജ ഓഗസ്റ്റ് 17 നടക്കും. കണ്ണൂർ ഹനുമാൻ ദേവസ്ഥാനമായ സന്മാർഗ ദർശന സഹോദര ആശ്രമത്തിൽ കർക്കിടക വിശേഷാൽ പൂജായജ്ഞങ്ങൾ ഓഗസ്റ്റ് 16. കോഴൂർ പൂത്താടി ക്ഷേത്രത്തിൽ

0: കർക്കിടകമാസാചരണവും ഗണപതി ഹോമവും ആഗസ്റ്റ് 17 വരെ നടക്കും. ശ്രീകണ്ഠപുരം പഴയങ്ങാടി അമ്മക്കോട്ട മഹാദേവി ക്ഷേത്രത്തിൽ ആഗസ്റ്റ് 17 വരെ ദിവസവും വൈകിട്ട് 5 മണിക്ക് രാമായണ പാരായണവും ലളിത സഹസ്രനാമാർച്ചനയും. കിഴുന്ന പെരും തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണം, വിശേഷാൽ പൂജായജ്ഞങ്ങൾ എന്നിവ നടക്കും. കുനിത്തല മഹാവിഷ്ണു ക്ഷേത്രം, ചേലോറ സോമേശ്വരി ക്ഷേത്രം, ചിറക്കൽ പുഴാതി സോമേശ്വരി ക്ഷേത്രം, അലവിൽ കളത്തിൽക്കാവ്, കോവൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിലെയും രാമായണ പാരായണം ദിവസവും വൈകുന്നേരം 5 മണിക്ക്. മുഴപ്പിലങ്ങാട് കൂറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാമായണ പാരായണം, വിശേഷാൽ പൂജകൾ എന്നിവ ഉണ്ടാകും. പടിയൂർ നെടിയോടി അയ്യൻകോവിൽ മഹാവിഷ്ണു ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ രാമായണ പാരായണം ദിവസവും വൈകുന്നേരം 5 മണി മുതൽ. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ കഴിഞ്ഞു. ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
2: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: IIT ITI ഫ്ലൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് മാത്രമായി കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം IIT ITI, മേലെ ചൊവ്വ, കണ്ണൂർ.
4: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
5: ലാപ്ടോപ്പോ?
4: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
6: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
7: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
8: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി. നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
9: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
10: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
9: അതെങ്ങനെയാ?
10: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
9: എടാ, സംഭവം കൊള്ളാലോ.
10: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
2: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
11: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
2: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
11: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
2: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
11: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
12: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
13: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
12: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
11: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, ട്രഡീഷണൽ ബ്ലെൻഡ്.
14: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
15: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
16: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
5: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
17: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
18: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
19: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7:00 ജാലകം. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
7: വിദ്യാരംഭം പബ്ലിഷേഴ്സ്, രാമായണ പൊരുൾ, എല്ലാ ദിവസവും രാവിലെ 7:00. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.

ഈ നിലയത്തിൽ ഇന്ന് രാവിലെ 11 മണിക്ക് ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. സംഗീത സംവിധായകൻ ശരത്തുരയ്ക്ക് സിനിമാ ഗാനങ്ങളുമായി എത്തുന്നു രമ്യ ദിലീപ്. കീബോർഡ് സുശാന്ത് ജെയിംസ്, റിഥം പാഡ് ജെയിംസ് പീറ്റർ. 11:30 ആൽബം ഗാനങ്ങൾ, 12:10 സേവന വാർത്തകൾ. പന്ത്രണ്ട് 15 കെ ബാലകൃഷ്ണക്കുറുപ്പും സംഘവും അവതരിപ്പിച്ച കളമെഴുത്തുപാട്ട്. 12:40 നാടകഗാനങ്ങൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം.

ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും തുടർന്ന് 6:55 സംസ്കൃതത്തിലുള്ള വാർത്തകൾ ഡൽഹിയിൽ നിന്നും റിലേ ചെയ്യുന്നു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
2: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
3: ചേച്ചി, ജോലി കിട്ടി.
4: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
3: ആഹാ, പുതിയ മൊബൈൽ, ജീൻസ് ജാക്കറ്റ്.
4: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
3: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
4: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
3: പക്ഷേ ചേച്ചി,
4: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
3: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
5: RBI പറയുന്നു,
6: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
0: ആകാശവാണി.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനം. മാൾഡോവയിലേക്കും നോർത്ത് മാസിഡോണിയയിലേക്കും ഇന്ത്യൻ രാഷ്ട്രപതി നടത്തുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനം എന്ന നിലയിൽ ഇതിന് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. 1994 ശേഷം ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലേക്ക് നടത്തുന്ന ആദ്യ ഔദ്യോഗിക സന്ദർശനവുമാണിത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന് ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഇന്ത്യയും എസ്റ്റോണിയയും തമ്മിൽ വാണിജ്യം, നിക്ഷേപം, നൂതന ആശയങ്ങൾ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ കൂടുതൽ ശക്തമായ സഹകരണം സാധ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ടാലിനിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഗോയൽ. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. NCPIയിൽ ചേർന്ന 20 വിമത തൃണമൂൽ കോൺഗ്രസ് MPമാർക്ക് ലോക്സഭയിൽ പ്രത്യേക ഇരിപ്പിടം അനുവദിക്കാൻ സ്പീക്കർ ഓം ബിർള അനുമതി നൽകി. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലെ ശിവസേനയിൽ 6 ശിവസേന MPമാർ ലയിക്കുന്നതിനും അദ്ദേഹം അംഗീകാരം നൽകി. ലയനത്തോടെ പാർലമെന്റിന്റെ അധോസഭയിൽ ശിവസേനയുടെ അംഗബലം 7-ൽ നിന്ന് 13-ആയി ഉയർന്നു. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ റബ്ബറിന് 250 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത ഘട്ടമായി അത് 300 ആക്കും. കേരളത്തിന്റെ മണ്ണിൽ കർഷകന്റെ കണ്ണീര് വീഴരുതെന്നാണ് ഗവൺമെന്റ് നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അടിസ്ഥാന സൌകര്യ വികസനം, കൃഷി, തുറമുഖ വികസനം തുടങ്ങി കോട്ടയം ജില്ലയുടെ സമഗ്ര പുരോഗതിക്ക് ഉപകരിക്കുന്ന നിരവധി പദ്ധതികൾ നടപ്പാക്കും. ബൈപ്പാസിന് സ്ഥലം വിട്ടുനൽകിയവരെയും നിർമ്മാണം പൂർത്തീകരിച്ച കരാറുകാരനെയും ചടങ്ങിൽ മുഖ്യമന്ത്രി ആദരിച്ചു. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദിച്ചു. ദേശീയ പുരസ്കാരത്തിൽ മലയാള സിനിമ തലയുയർത്തി നിൽക്കുന്നുവെന്നും മമ്മൂട്ടി മലയാളിക്ക് വെറുമൊരു പേരല്ല, ഒരു ശീലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ മനസ്സും പുതിയ വേഷങ്ങൾ കണ്ടെത്താനുള്ള ചെറുപ്പവുമാണ് മമ്മൂട്ടിയെ ഇന്ത്യൻ സിനിമയിലെ പ്രതിഭാസമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഛായാഗ്രാഹകൻ ഷഹനാദ് ജലാൽ, ഗായിക വൈക്കം വിജയലക്ഷ്മി, മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ്, അണിയറ പ്രവർത്തകർ, നോൺ ഫീച്ചർ വിഭാഗത്തിൽ പ്രത്യേക ജൂറി പരാമർശം നേടിയ ഭദ്രകാളി നാടകത്തിന്റെ അണിയറ പ്രവർത്തകർ എന്നിവരെയും മുഖ്യമന്ത്രി അഭിനന്ദിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ഈ മാസം 21-നും അന്തിമ പട്ടിക അടുത്ത മാസം 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. തിരുവനന്തപുരത്തുനിന്ന് രജു കോലിയക്കോട്.
1: തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം എന്നിവ വഴിയുണ്ടായ ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേരുൾപ്പെടാത്തവർക്ക് ഈ മാസം 21 മുതൽ അടുത്ത മാസം 5 വരെ അപേക്ഷ നൽകാം. 2026 ജനുവരി 1-നോ അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പേര് ചേർക്കുന്നതിനായി www.scc.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജകമണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനുള്ള അപേക്ഷകളും ഓൺലൈനായി നൽകാം. എന്നാൽ പട്ടികയിൽ നിന്നും പേരൊഴിവാക്കാൻ ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത അപേക്ഷകളുടെ പ്രിന്റൌട്ട് നേരിട്ടോ തപാൽ വഴിയോ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നൽകണം. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും.

0: സംസ്ഥാനത്ത് കുട്ടികളെ കുത്തിനിറച്ച് ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതായി മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ കണ്ണൂർ ഇരിക്കൂർ നിയോജക മണ്ഡലതല പരിപാടി ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്ന് ലഹരിക്കെതിരായ പോരാട്ടം ഇന്ന് നടത്തിയില്ലെങ്കിൽ നാളെ നാം പശ്ചാത്തപിക്കേണ്ടി വരുമെന്നും കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ് മയക്കുമരുന്നുൾപ്പെടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമെന്നും മന്ത്രി പറഞ്ഞു. CBSE 10th class 2nd ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് results.digilocker.gov.in എന്ന ലിങ്ക് വഴി ഡിജിലോക്കർ പോർട്ടലിൽ ഫലം പരിശോധിക്കാവുന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ശുപാർശകൾക്കനുസൃതമായി ഈ വർഷം മുതൽ 10th class 2 ബോർഡ് പരീക്ഷകൾ CBSE ഏർപ്പെടുത്തിയിരുന്നു. വ്യത്യസ്ത ക്വാട്ടകൾ വേണമെന്ന നിബന്ധന തെറ്റിച്ചാണ് നിലവിലെ വഖഫ് ബോർഡിനെ പ്രഖ്യാപിച്ചതെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ബോർഡിനെ റെഗുലറൈസ് ചെയ്യാൻ നടപടികൾ ഗവൺമെന്റിന് സ്വീകരിക്കാമെന്നാണ് കോടതി പറഞ്ഞത്. വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാൻ എല്ലാ അവകാശവും ഗവൺമെന്റിനുണ്ടെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്ത പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് സ്വകാര്യ ബസ് മേഖലയിലുണ്ടായ വിവിധ പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിന് ശുപാർശ സമർപ്പിക്കുന്നതിന് രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ആദ്യ മേഖലായോഗം എറണാകുളത്ത് ചേർന്നു. പാലക്കാട്, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലെ സ്വകാര്യ ബസ് ഉടമകളുടെ വിവിധ അസോസിയേഷൻ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തു. ബസ് ഉടമകളുടെയും മറ്റ് ബന്ധപ്പെട്ട കക്ഷികളുടെയും അഭിപ്രായങ്ങൾ വിദഗ്ധ സമിതി നേരിട്ട് കേട്ടു. ഇവർ സമർപ്പിച്ച നിവേദനങ്ങളും ജില്ലാടിസ്ഥാനത്തിലെ ഫീൽഡ് വിവരങ്ങളും ശേഖരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടത്തിൽ രാത്രി 12:30 അർജന്റീന സ്പെയിനെ നേരിടും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം. പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ തകർത്തു. മിയാമിയിൽ 4-6 ഇംഗ്ലണ്ടിന്റെ ജയം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഗോൾ മഴ പെയ്ത മത്സരത്തിൽ മിയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ പിറന്നത് എണ്ണം പറഞ്ഞ 10 ഡി റൈസിലൂടെ കളിയുടെ 3rd ഗോൾ വേട്ട തുടങ്ങിയ ഇംഗ്ലണ്ട് ആദ്യ പകുതി അവസാനിച്ചപ്പോൾ മറുപടിയില്ലാത്ത 4 മുന്നിൽ. 2nd സടകുടഞ്ഞെഴുന്നേറ്റ ഫ്രാൻസ് ശക്തമായി തിരിച്ചടിച്ചപ്പോൾ ഇംഗ്ലണ്ട് വലയിൽ തുടർച്ചയായി പന്തെത്തി. ഇരട്ട ഗോൾ നേടി എംബാപ്പെ ഫ്രഞ്ച് ആക്രമണത്തിന് അക്കം കൂട്ടി. 48-66 ഗോൾഡൻ ബൂട്ടിനുള്ള മത്സരത്തിൽ മെസ്സിയെ പിന്തള്ളി മുന്നേറാൻ വഴിയൊരുക്കിയ എംബാപ്പെ ഗോളുകൾ പിറന്നത്. തകർപ്പൻ ഫോമിലേക്ക് ഇറന്ന ഇംഗ്ലണ്ട് മുന്നേറ്റ താരം ബുക്കയർ സാക്ക ഹാട്രിക് നേടി ഫ്രാൻസിനെ വിറപ്പിച്ചു. മത്സരത്തിന് അവസാന മിനിറ്റിൽ ജംബാലെ ഫ്രാൻസിന് വേണ്ടി ഗോൾ നേടിയപ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാം ഇംഗ്ലണ്ടിന്റെ 6th നേടി. 6 പതിറ്റാണ്ടുകൾക്കിപ്പുറം ലോകകപ്പിൽ ഇംഗ്ലണ്ടിന് മറ്റൊരു മെഡൽ സമ്മാനിച്ചു.
0: ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഇരു ടീമുകളും ഓരോ ജയം നേടി പരമ്പര സമനിലയിലാണ്. വനിതാ ഗുസ്തിയിൽ 76 വിഭാഗത്തിൽ ഇന്ത്യൻ താരം കാജൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ അമേരിക്കൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് കാജൽ സ്വർണം നേടിയത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ 16 വരെയാണ് വള്ളസദ്യ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2nd പ്ലാറ്റ്ഫോമിലെ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നതിനാൽ ട്രെയിൻ സർവീസുകൾ താൽക്കാലിക ക്രമീകരണം ഏർപ്പെടുത്തിയതായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസ് അറിയിച്ചു. കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന 5-6-6-3-2, 5-6-6-1-7 നമ്പർ ട്രെയിനുകൾ ഇന്നു മുതൽ ഈ മാസം 26 വരെ കോഴിക്കോടിന് പകരം വെസ്റ്റ് ഹിലിൽ സർവീസ് അവസാനിപ്പിക്കും. പത്തനംതിട്ട റാന്നി കണമലയിൽ ഫയർഫോഴ്സ് വാഹനം നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ മരിച്ചു. തിരുവല്ല ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിലെ ഉദ്യോഗസ്ഥൻ കൊല്ലം ആയൂർ സ്വദേശി SR രഞ്ജിത്താണ് മരിച്ചത്. 6 പരിക്കേറ്റു. പത്തനംതിട്ടയിൽ ഷട്ടിൽ കളിക്കുന്നതിനിടയിൽ ടെറസിന്റെ മുകളിൽ നിന്ന് വീണ് 13 മരിച്ചു. തട്ട പടവുങ്കൽ മേലേമുറി വിനോദ് ഭവനിൽ അർജുനാണ് മരിച്ചത്. ഇന്ന് വൈകിട്ടായിരുന്നു അപകടം. പത്തനംതിട്ട അടൂരിൽ 1.5 തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റു. ഏഴംകുളം പ്ലാന്റേഷൻ മുക്കിൽ മുഹമ്മദ് റംസാനാണ് കടിയേറ്റത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. റബ്ബറിന്റെ താങ്ങുവില 300 മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടിന് ജയം. വാർത്തകൾ കഴിഞ്ഞു.
2: പ്രവാചക ഡോക്ടർ ഗണേശ ഹെഗഡെ. അഥ വാർത്താഃ. സംസദഃ ആഗാമി മാൻസൂൺ സെഷൻ ഇതി പ്രാവൃത സത്രാത് പൂർവം അദ്യ

0: കഴൽ പല്ലവം തൊട്ടാൽ കല്ലും കാമിനിയായിടും. ശ്രീരാമചന്ദ്രൻ്റെ പരിശുദ്ധമായ കാലടി പതിഞ്ഞപ്പോൾ ശിലാരൂപം കൈവടിഞ്ഞ് അഹല്യ എന്ന ത്രിലോകസുന്ദരി ഉയർത്തുവന്ന രാമായണ കഥയാണ് ഇവിടെ അനുസ്മരിക്കുന്നത്. കഴൽപ്പല്ലവം എന്നാൽ കാൽ തളിർ, അതായത് ഇളം തളിരുപോലെ മാലിന്യലേശ സ്പർശമില്ലാത്ത കാലടി. അത് മെല്ലെ പതിയുകയേ വേണ്ടു. അന്നോളം ചെയ്തു പോയ പാപമെല്ലാം ഒഴിവായി ആരും എല്ലാവിധത്തിലുമുള്ള പരിശുദ്ധിയോടെ പുനർജനിക്കാൻ. സംസർഗം മൂലം ഒരാൾ നന്നാവും, നശിച്ചെന്നും വരും. ആരോടാണ് സംസർഗം ഉണ്ടാവുന്നത് എന്ന വസ്തുതയാണ് പ്രധാനം. അന്യൻ്റേതെങ്കിൽ ആയിക്കോട്ടെ, സത്യം പാലിക്കും ഉത്തമൻ. ശ്രീരാമൻ കാട്ടിലേക്ക് പോയതിൻ്റെ കാരണം എന്താണ്? അച്ഛൻ കൈകേയി മാതാവിന് പണ്ടു നൽകി എന്ന് ആ സ്ത്രീ തന്നെ പറഞ്ഞു കേട്ട വരപ്രതിജ്ഞ പാലിക്കാൻ. തന്നെ ബന്ധനസ്ഥനാക്കിയിട്ട് രാജ്യം നീ തന്നെ ഭരിക്ക് എന്നുവരെ ദശരഥ മഹാരാജാവ് രാമനോട് പറയുകയുണ്ടായി. രാമൻ സ്വന്തം സൗകര്യം നോക്കി ആ നിർദ്ദേശം പാലിച്ചു കളയാമെന്നല്ല നിശ്ചയിച്ചത്. പ്രതിജ്ഞ തൻ്റേതെങ്കിൽ അത് പാലിക്കുക തന്നെ വേണം. അന്യൻ്റേതെങ്കിലോ അത് പാലിക്കേണ്ടത് അയാളുടെ ചുമതല എന്ന ഭാവത്തിൽ രാമന് ആ ബദ്ധപ്പാടിൽ നിന്ന് സുഖമായി തലയൂരാമായിരുന്നു. രാമായണ കഥാനായകൻ പുരുഷോത്തമനാണ്. അതിനാൽ പിതാവിൻ്റെ സത്യം വീൺവാക്കാകാതെ നോക്കാൻ താൻ കടപ്പെട്ടിരിക്കുന്നു എന്ന സുവ്യക്തബോധത്തോടെ അദ്ദേഹം വനവാസം സ്വീകരിച്ചു. അതോടെ അന്യഥാ സംഭവിക്കാമായിരുന്ന വലിയ ഒരു കുടുംബകലഹവും മഹാദുരന്തവും ഒഴിഞ്ഞുകിട്ടി. രാവണവധം എന്ന രാമൻ്റെ അവതാരോദ്ദേശ്യവും യഥാവിധി നിറവേറ്റി. അച്ഛനെ ഈശനായി കാണും സ്വച്ഛന് ഗുണമേ വരൂ. ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പുറപ്പെട്ടത് അച്ഛൻ്റെ നിർദ്ദേശ അനുസരണമല്ല, അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം പോലും അല്ല. പണ്ടെന്നോ കൈകേയി മാതാവിന് അദ്ദേഹം കൊടുത്ത വാക്ക് സാർത്ഥകമാകാൻ വേണ്ടി മാത്രം. അച്ഛൻ ഈശ്വരൻ തന്നെ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ വാക്ക് ഫലവത്താകാൻ തക്കവണ്ണം പ്രവർത്തിക്കുകയാണ് രാമൻ ചെയ്തത്. ഇതെൻ്റെ നിയോഗം എന്ന പ്രയോഗത്തിന് ഇത് എനിക്ക് ഏതോ അദൃശ്യശക്തിയിൽ നിന്ന് കിട്ടിയ അനുജ്ഞ എന്നർത്ഥമാവുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. രാമനെ സംബന്ധിച്ചിടത്തോളം പ്രസക്ത സന്ദർഭത്തിൽ അച്ഛൻ ഈശ്വരതല്യൻ ആവുന്നു. സ്വച്ഛൻ എന്നാൽ സു അച്ഛൻ, അത്യന്തം നിർമ്മലൻ എന്നർത്ഥം.
1: രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ.
2: രാമായണ പൊരുൾ പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്.
3: അക്ഷരങ്ങളുടെ പവിത്രതയും വായനയുടെ പുണ്യവുമായി വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലയ്ക്കൽ, ആലപ്പുഴ.
1: ആകാശവാണി കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
6: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: തീവണ്ടി യാത്രക്കാർ ശ്രദ്ധിക്കുക, 1:66:49 പരശുരാം എക്സ്പ്രസ് 10 മിനിറ്റും 1:63:55 തിരുവനന്തപുരം നോർത്ത് മംഗളൂരു ജംഗ്ഷൻ അന്ത്യോദയ എക്സ്പ്രസ് 1:53 വൈകി ഓടുന്നു.
7: FM ഡയറി
1: FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
4: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാവുന്നു.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
4: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
7: ഓലച്ചൂട്ട്. വടക്കൻ കേരളത്തിന്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. ആവിഷ്കാരം വി കെ അനിൽകുമാർ.

ഒരു നാടിൻ്റെ സ്പന്ദമറിഞ്ഞ രാമകൃഷ്ണൻ ഡോക്ടർ. വിഖ്യാത ബംഗാളി സാഹിത്യകാരൻ താരാശങ്കർ ബന്ദ്യോപാധ്യായ രചിച്ച നോവലാണ് ആരോഗ്യനികേതനം. ജീവൻ മശായിക്ക് നാടി നോക്കിയാൽ കാലത്തിൻ്റെ കാലടിയൊച്ച മനസ്സിലാക്കാൻ കഴിയും. പിതൃപിതാമഹന്മാരിൽ നിന്ന് പരമ്പരാഗതമായി ലഭിച്ച സമ്പത്താണത്. അവരൊക്കെ വൈദ്യന്മാരായിരുന്നു. ആദ്യമായി ഡോക്ടറായത് അദ്ദേഹമാണ്. വൈദ്യവും നന്നായി അറിയാം. വേണമെങ്കിൽ രണ്ടു തരത്തിലും ചികിത്സിക്കും. എന്തൊക്കെയായാലും നാഡീ പരിശോധനയിലാണ് അദ്ദേഹത്തിന് വിശേഷാൽ സാമർഥ്യം. നാഡീ സ്പന്ദനത്തിൽ നിന്ന് രോഗസ്വഭാവവും മരണകാലവും മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിയും. രോഗികളുടെ മരണകാലം മുൻകൂട്ടി പറയുന്നതിൽ ജീവൻ മശായിക്ക് നല്ല പേരായിരുന്നു, ഇന്നും ആണ്. എത്രയെത്ര മരണം, എത്രയെത്ര കരച്ചിൽ, മർമ്മഭേദകമായ എത്രയെത്ര സന്ദർഭങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. രോഗിയുടെ അന്ത്യമായാൽ അദ്ദേഹം ഉറച്ച കാലടികളോടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരും. വ്യർത്ഥമാണെന്നറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം അവസാന നിമിഷം വരെ ശ്രമിക്കും. ഫലം സ്വീകരിക്കാൻ മനസ്സിനെ ഒരുക്കി നിർത്തും. പലയിടത്തും, പ്രത്യേകിച്ച് വിദൂര ഗ്രാമങ്ങളിൽ, രോഗിയുടെ മരണശേഷവും കത്തുനിൽക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാകും. ശോകമുഖമായ വീട്ടിൽ അദ്ദേഹം അചഞ്ചലനായി ഇരിക്കും. ഗ്രീഷ്മകാലത്തെ നിശ്ചലമായ ഉച്ചനേരത്ത് അനങ്ങാതെ നിൽക്കുന്ന മഹാവൃക്ഷം പോലെ ഇതുകണ്ട് ആളുകൾ ഡോക്ടർമാരെ കുറിച്ച് പറയും, അവർ കരിങ്കല്ലുകളാണ്. അപ്പറയുന്നത് മുഴുവൻ തെറ്റല്ല. ഡോക്ടർമാർ ഒരു തരത്തിൽ കല്ലു തന്നെയാണ്.

രാമകൃഷ്ണൻ ഡോക്ടറെ കുറിച്ചൊരു സംഭവം പറയാം. വാസ്തവമാണോ എന്നറിയില്ല. ഡോക്ടറുടെ പ്രകൃതം വച്ച് വാസ്തവമാകാനേ വഴിയുള്ളൂ. കഥ ഇങ്ങനെയാണ്. സാധാരണയിൽ കൂടുതൽ ശരീരഭാരമുള്ള ഒരു തടിമാടൻ ഡോക്ടറെ കാണാൻ വന്നു. എന്താ നിന്റെ സൂക്കേട്? ഡോക്ടർ ചോദിച്ചു. അയാൾ തൻ്റെ പെരുത്ത ശരീരം ഡോക്ടറെ കാണിച്ചു. ഒരുപാട് ഡോക്ടർമാരുടെ അടുത്തുപോയി. ഒരു ഫലവുമില്ല ഡോക്ടറെ. അതാ ഇങ്ങോട്ട് വന്നത്. എൻ്റെ ഈ തടി കണ്ടില്ലേ, ഇതൊന്നും മെലിയണം. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല.

എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. തടിയൻ കിതച്ചു. രാമകൃഷ്ണൻ ഡോക്ടറെ കുറിച്ച് ചോദിച്ച് കൃത്യമായി മനസ്സിലാക്കിയാണ് അദ്ദേഹത്തെ കാണാൻ വന്നിരിക്കുന്നത്. ഡോക്ടർ പരിശോധിക്കുന്ന മേശമേൽ കയറിക്കിടക്കാൻ തടിയനോട് പറഞ്ഞു, നിന്റെ തടി കൃത്യമായി പരിശോധിച്ചു, അതൊന്നിനും കൊള്ളില്ല, മുഴുവൻ വെള്ളമാണ്. നിനക്കിനി അധികമൊന്നും ആയുസ്സില്ല, ഒരാറുമാസത്തിനപ്പുറം പോകില്ല. അതുകൊണ്ട് നിനക്ക് മരുന്നോ ചികിത്സയോ ഒന്നും ആവശ്യമില്ല. ആറുമാസം കഴിഞ്ഞ് നീ ചത്തില്ലെങ്കിൽ എന്നെ വന്ന് കാണണം. തടിയൻ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് ഹതാശനായി മരണം മുന്നിൽ കണ്ട് തിരിച്ചുപോയി. കൃത്യം ആറുമാസം കഴിഞ്ഞ് മെലിഞ്ഞുണങ്ങിയ ശരീരവുമായി അയാൾ രാമകൃഷ്ണൻ ഡോക്ടറെ കാണാൻ വന്നു. ഇതാണ് കഥ. ഇതിൽ സത്യമുണ്ടോ എന്നറിയില്ല. ഞങ്ങളുടെ രാമകൃഷ്ണൻ ഡോക്ടർ ഇങ്ങനെയാണ്. ഏത് നാട്ടിലുമുണ്ടാകും ഇതുപോലെ ചില നാട്ടുമനുഷ്യർ. നാട്ടുമനുഷ്യനെന്നാൽ നാടൻ മനുഷ്യൻ എന്ന് അർത്ഥമില്ല. ചില പ്രദേശത്ത് മാത്രം വളരുന്ന പേരറിയാത്ത വിശുദ്ധ വൃക്ഷങ്ങൾ പോലെ ചിലരുണ്ട്. അത് വേറൊരിടത്ത് ഉണ്ടാകണമെന്നില്ല. അത് വേറൊരു ദേശത്ത് വേറൊരു മണ്ണിൽ പടരില്ല, പൂക്കില്ല, കായ്ക്കില്ല. ഞങ്ങളുടെ രാമകൃഷ്ണൻ ഡോക്ടർ അങ്ങനെയുള്ള സവിശേഷമായ വ്യക്തിത്വമാണ്. തൃക്കരിപ്പൂരിൻ്റെ ചരിത്രത്തോടൊപ്പം സഞ്ചരിച്ച മനുഷ്യനാണ് അദ്ദേഹം. 1980 മുതൽ തൃക്കരിപ്പൂരിൻ്റെ ആരോഗ്യരംഗത്തെ നിറസാന്നിധ്യമാണ് രാമകൃഷ്ണൻ ഡോക്ടർ. അന്ന് ഞങ്ങൾക്ക് വേറെ ഡോക്ടർമാരില്ല. ഒരു പ്രൊഫഷണൽ എങ്ങനെ ജനകീയമാകണമെന്നതിന് ഇതിനും മികച്ച ഒരു ഉദാഹരണമില്ല. ഡോക്ടർ എന്നത് പണം, പത്രാസ്, പ്രശസ്തി, അധികാരം എന്നിങ്ങനെയുള്ള മേൽത്തട്ട് ജീവിതത്തെ സ്ഥാപിച്ചെടുക്കുന്ന ഉപാധിയാകുന്നിടത്താണ് തികഞ്ഞ സോഷ്യലിസ്റ്റായ ഡോക്ടർ ആ സാധ്യതകളെയൊക്കെ നിരാകരിക്കുന്നത്. താൻ ജീവിക്കുന്നത് ഈശ്വരായ സാധാരണ ജനങ്ങൾക്കിടയിലാണെന്നും അവർക്ക് സാന്ത്വനമായിരിക്കുക എന്നതാണ് തൻ്റെ മെഡിക്കൽ എത്തിക്സ് എന്നും ഡോക്ടർ മനസ്സിലാക്കി. മനുഷ്യരുടെ ജീവനേക്കാൾ അവരുടെ ജീവിതങ്ങൾക്ക് വില കൽപ്പിച്ചു. ഡോക്ടർ വീട്ടിൽ പശുവിനെ വളർത്തി, വീട്ടിലെ ആല വൃത്തിയാക്കി, പറമ്പിൽ കൃഷി ചെയ്തു. ഒരു ഡോക്ടറുടെ എല്ലാ പതിവ് നടത്തങ്ങളും തെറ്റിച്ച് നടന്നു. 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന വമ്പൻ തമ്പുരാൻ തെയ്യം കാണാൻ മുറതെറ്റാതെ എത്തി. ആൾക്കൂട്ടത്തിരക്കിൽ മാടത്തിങ്കിലെ തട്ടും വെള്ളാട്ടത്തിൻ്റെ തട്ടു വാങ്ങിക്കൂട്ടി. തെയ്യം കെട്ടുന്ന കർണമൂർത്തിയുമായി ഡോക്ടർക്ക് അടുത്ത ബന്ധമുണ്ട്. കാലിന് വേദന വന്നപ്പോൾ രാമകൃഷ്ണൻ ഡോക്ടറെ കാണാൻ പോയ വിശേഷങ്ങൾ തെയ്യത്തിലെ ഇതിഹാസമായ തെക്കുംകര കർണമൂർത്തി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ബോഡി ലാംഗ്വേജിൽ പോലും യാതൊരു വിധത്തിലുള്ള അധികാരത്തെയും സൂക്ഷിച്ചില്ല. ഡോക്ടറുടെ പത്രാസിൽ ആരും രാമകൃഷ്ണൻ ഡോക്ടറെ കണ്ടില്ല. ഒരു ഡോക്ടറുടെ ജനകീയത എന്നാൽ അയാൾ രോഗികളുടെ മാത്രം താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതിലാണ്, അയാൾ കുറിച്ചു കൊടുക്കുന്ന മരുന്നിലാണ്. രാമകൃഷ്ണൻ ഡോക്ടർ ഏറ്റവും കുറഞ്ഞ വിലയ്ക്കുള്ള മരുന്ന് കുറിച്ചു, ഏറ്റവും കുറവ് ഫീസ് വാങ്ങിച്ചു, രോഗികളോട് അനുകമ്പ കാണിച്ചു. മുന്നിൽ നിൽക്കുന്നത് കേവലം രോഗി മാത്രമല്ലെന്നും അന്തസ്സുള്ള ഒരു മനുഷ്യനാണെന്നും തിരിച്ചറിഞ്ഞു. തൻ്റെ മുന്നിലേക്കെത്തുന്ന ഓരോ മനുഷ്യൻ്റെയും പ്രശ്നങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. അവരുടെ കുടുംബ പശ്ചാത്തലം, വ്യക്തിപരമായ കാര്യങ്ങൾ എല്ലാം ഡോക്ടർക്കറിയണം. രോഗികളോട് ദീർഘകാലത്തെ സൗഹൃദം സൂക്ഷിച്ചു. സ്വതസിദ്ധമായ നർമ്മം കലർത്തിയുള്ള സംസാരത്തിലൂടെ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ രോഗത്തെക്കുറിച്ച് സംസാരിച്ചു. രോഗിയോട് നേരിട്ട് രോഗവിവരങ്ങൾ പറയും. ഇന്നത്തെ പോലെ രോഗനിർണയത്തിനുള്ള ഡയഗ്നോസിസ് ഇല്ലാത്ത പഴയ കാലത്ത് കൃത്യമായി രോഗം നിർണയിച്ചു. അത് രാമകൃഷ്ണൻ ഡോക്ടറുടെ സിദ്ധിയായിരുന്നു. എത്രയോ ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും സഞ്ചരിച്ച ഡോക്ടർക്ക് മുന്നിൽ ശരീരത്തിന് രഹസ്യങ്ങൾ സൂക്ഷിച്ചു വെക്കാനായില്ല.
കടുത്ത രോഗം ബാധിച്ച് മരിച്ചു പോകുന്ന രോഗിയാണെങ്കിൽ അത് ബന്ധുക്കളെ കൃത്യമായി അറിയിച്ചു. തൃക്കരിപ്പൂരിലെ മനുഷ്യർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ മനുഷ്യനെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാകും. എത്ര പഴകിയ വ്രണവും കുത്തിക്കിളച്ച് വൃത്തിയാക്കി ഉണക്കുന്നതിൽ ഇദ്ദേഹത്തിന് വിചിത്രമായ വൈദഗ്ധ്യമുണ്ടായിരുന്നു. അങ്ങനെ പുണ്ണിനെ ലാളിച്ച വേറൊരു ഡോക്ടർ ഉണ്ടാകില്ല. അച്ഛന് അസുഖം മൂർച്ഛിച്ച നാളുകളിൽ പലപ്പോഴും രാമകൃഷ്ണൻ ഡോക്ടറുടെ മുന്നിൽ സംഭ്രമപ്പെട്ട് നിന്നിട്ടുണ്ട്. അച്ഛൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ പിന്നെ കുഞ്ഞിക്കണ്ണനെക്കുറിച്ചും കുഞ്ഞിരാമനെക്കുറിച്ചും ലക്ഷ്മണനെക്കുറിച്ചുമൊക്കെ ചോദിക്കും. അവർ അച്ഛൻ്റെ സഹോദരങ്ങളാണ്. അവരെക്കുറിച്ചൊക്കെ ഡോക്ടർക്ക് അറിയണം. സിഗരറ്റോ ബീഡിയോ വലിക്കരുതെന്ന് കർശനമായി താക്കീത് ചെയ്യുന്ന ഡോക്ടർ പരസ്യമായി യാതൊരു കൂസലുമില്ലാതെ സിഗരറ്റ് വലിക്കുന്നത് അതിശയത്തോടെ നോക്കി നിൽക്കും. രാമകൃഷ്ണൻ ഡോക്ടർക്ക് തുടർച്ചകളില്ല. തൃക്കരിപ്പൂരിൻ്റെ ആരോഗ്യരംഗത്ത് അനന്യമായ സംഭാവനകൾ നൽകിയ ഡോക്ടർ ഇന്നില്ല. കാസർഗോഡ് മെഡിക്കൽ ഓഫീസറായി നിർധനരായ രോഗികൾക്ക് വലിയ ആശ്വാസം പകർന്ന ഡോക്ടറുടെ വ്യക്തിത്വം അനനുകരണീയമാണ്. ആതുര സേവനം എന്നത് ലാഭം കൊയ്യുന്ന കച്ചവടത്തിൻ്റെ മറ്റൊരു ഭീഭത്സമാർന്ന യാഥാർത്ഥ്യമായി നിലനിൽക്കുന്ന വർത്തമാനത്തിൽ തന്നെയാണ് രാമകൃഷ്ണൻ ഡോക്ടർ എന്ന പച്ച മനുഷ്യൻ്റെ ദീപ്തമായ ഓർമ്മകൾ പങ്കുവെക്കുന്നത്. സാധാരണക്കാരുടെ ഹൃദയവ്യഥകൾ തൊട്ടറിഞ്ഞ ഡോക്ടർമാരുടെ കാലം കടന്നുപോവുകയാണല്ലോ. സാധാരണ മനുഷ്യരുടെ നാഡീസ്പന്ദങ്ങൾ തൊട്ടറിഞ്ഞ ജീവൻ മശായി നീലമ്പം ബസാറിലൂടെ സിഗരറ്റ് പുകച്ച് നടക്കുന്നത് ഇപ്പോഴും കാണാം. വീണ്ടും എത്രയോ മരണങ്ങളുടെ അനിവാര്യതകളിലൂടെ സഞ്ചരിച്ച ജീവൻ മശായി എന്ന വൈദ്യൻ്റെ നിഗൂഢ പദങ്ങളിലേക്ക്. മശായി നിശബ്ദം എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി. ദൃഷ്ടി തിരിച്ച് ഒരു നെടുവീർപ്പിടുന്നതിനിടയിൽ അദ്ദേഹം ഞെട്ടിപ്പോയി. മുമ്പിലെ നീലക്കണ്ണാടിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിബിംബം വീണിരിക്കുന്നു. നരച്ച തലമുടിയും ചുളിവീണ നെറ്റിയും വിളർത്ത മുഖവുമായി ഒരു വൃദ്ധൻ നിൽക്കുന്നു. ഒരു കാര്യം ഓർമ്മ വന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറഞ്ഞതാണ്, ജനിക്കുമ്പോൾ തന്നെ മൃത്യുവും ഒപ്പം കൂടുന്നു. ദിവസം തോറും അവൾ വളരും. ആ വളർച്ചയ്ക്കിടയിൽ ജീവിതത്തെ ക്ഷയിപ്പിച്ചുകൊണ്ടിരിക്കും, തൻ്റെ മാർഗത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ജീവിത സമരം ചെയ്തു ക്ഷീണിക്കുമ്പോൾ, ജരബാധിക്കുമ്പോൾ അവസാനം അടുത്തുവരുന്നു. സൂര്യോദയത്തോടെ ഇന്നത്തെ ഞാൻ ജനിക്കുന്നു. ദിനാന്ത്യത്തിൽ രാത്രിയിലെ അന്ധകാരത്തിൽ നിദ്ര ചെയ്യുന്നതോടെ മരിക്കുന്ന അടുത്ത പ്രഭാതത്തിൽ വീണ്ടും മറ്റൊരു ഞാൻ ജനിക്കുന്നു.

ഓലച്ചൂട്ട്. ഇനി അടുത്ത ഞായറാഴ്ച ജാലകത്തിൽ. ആവിഷ്കാരം വി കെ അനിൽകുമാർ, നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

0: 2024-25 വർഷത്തെ മികച്ച സഹകരണ ബാങ്കിനുള്ള ഫ്രോണ്ടിയേഴ്സ് ഇൻകോപ്പറേറ്റീവ് ബാങ്കിന്റെ ദേശീയ അവാർഡും സംസ്ഥാന സർക്കാർ, NCDC, കേരള ബാങ്ക് എന്നിവയുടെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡും നേടി. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് വീണ്ടും രാജ്യത്തിന് മാതൃകയാകുന്നു.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പരിപൂർണ സുരക്ഷിതത്വം ഉറപ്പു നൽകുന്നു.
0: ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 8 മണി വരെ ബാങ്കിംഗ് സേവനം, ATM, CDM സൗകര്യം. ജനവിശ്വാസം അർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: ആകാശവാണി കണ്ണൂർ. സമയം 7 മണി കഴിഞ്ഞ് 20:58.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിനു കീഴിലുള്ള അപ്പാരൽ ട്രെയിനിംഗ് ആൻഡ് ഡിസൈൻ സെന്റർ തളിപ്പറമ്പ് സെന്ററിൽ 3 വർഷം ദൈർഘ്യമുള്ള ബിവോക് ഫാഷൻ ഡിസൈൻ ആൻഡ് റീറ്റെയിൽ, ബിവോക് അപ്പാരൽ മാനുഫാക്ചറിംഗ് ആൻഡ് എന്റർപ്രണർഷിപ്പ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് ഫോൺ 9995000429. കണ്ണൂർ സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് പ്ലേസ് സ്കിൽ വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകനെ നിയമിക്കുന്നു. അഭിമുഖം നാളെ രാവിലെ 9:30 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0497-2-9542-60. കണ്ണൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയിൽ ക്ലോത്തിംഗ് ആൻഡ് ഫാഷൻ ടെക്നോളജി കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷ കാലയളവുള്ള കോഴ്സിന്റെ യോഗ്യത SSLC ആണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 29. വിശദവിവരങ്ങൾക്ക് ഫോൺ 0497-2-83-53-90. വെബ്സൈറ്റ് www.iihtkannur.ac.in. അടൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ LP വിഭാഗം കന്നഡ തസ്തികയിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കേട്ടിട്ട് നിർബന്ധം. ഫോൺ നമ്പർ 0499-4-27-09-82. മീഞ്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഫാർമസിസ്റ്റ് തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 27 രാവിലെ 10:30 മീഞ്ച ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കും. യോഗ്യത +2 സയൻസ്, ഡിഫാം, ബിഫാം, കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ. പ്രായപരിധി 18 മുതൽ 40 വരെ. കണ്ണൂർ ചെണ്ടയാട് PM ശ്രീ ജവഹർ നവോദയ വിദ്യാലയം 2027-28 വർഷത്തേക്ക് 6-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കണ്ണൂർ ജില്ലയിലെ വിദ്യാലയങ്ങളിൽ 5-ാം ക്ലാസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. പ്രവേശന പരീക്ഷ നവംബർ 28 നടക്കും. cbseitms.nic.in/nvs എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായും സ്കൂൾ ഓഫീസിൽ നേരിട്ടും അപേക്ഷ സമർപ്പിക്കാം. തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ കെൽട്രോൺ പഠന കേന്ദ്രത്തിൽ അഡ്വാൻസ്ഡ് ജേർണലിസം ആൻഡ് മീഡിയ സ്ട്രാറ്റജിയിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, +2 യോഗ്യതയുള്ളവർക്ക് ഡിപ്ലോമ എന്നിവയിൽ നാളെയും 23-നും രാവിലെ 10 മുതൽ 3 മണിവരെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നു. ഫോൺ നമ്പർ 95-44-95-81-82. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ കഴിഞ്ഞു.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ആകാശവാണി കണ്ണൂർ. സമയം 7 മണി കഴിഞ്ഞ് 24:52. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കൃത്രിമമായി നിർമ്മിച്ച OMR ഷീറ്റുകൾ പുനഃപരിശോധനയ്ക്കായി സമർപ്പിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് കർശന മുന്നറിയിപ്പ് നൽകി.

0: നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. CBSE രണ്ടാം ഘട്ട പത്താം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. രണ്ട് ഘട്ടത്തിലുമായി വിജയം 96.78%. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് 3rd സ്ഥാനം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം PV സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മെസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തുപകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. നാളെ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. OMR ഷീറ്റുകൾ പുനഃപരിശോധനയ്ക്ക് സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ശക്തമായ മുന്നറിയിപ്പുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. അടുത്തിടെ പരിശോധനയ്ക്കായി സമർപ്പിച്ച പല OMR ഷീറ്റുകളും വ്യാജമോ കൃത്രിമമായി നിർമ്മിച്ചതോ ആണെന്ന് കണ്ടെത്തിയതായും ഇതേ തുടർന്ന് ലഭിക്കുന്ന എല്ലാ പരാതികളും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഏജൻസി വ്യക്തമാക്കി. വ്യാജമോ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചതോ ആയ OMR ഷീറ്റുകൾ സമർപ്പിക്കുന്നത് ഗുരുതരമായ നിയമ നടപടികൾക്ക് കാരണമാകുമെന്ന് ഏജൻസി മുന്നറിയിപ്പ് നൽകി. CBSE രണ്ടാം ഘട്ട പത്താം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം പരിശോധിക്കാം. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഈ വർഷം മുതലാണ് CBSE രണ്ട് ബോർഡ് പരീക്ഷകൾ നടത്തുന്നത്. രണ്ട് ഘട്ടത്തിലുമായി 96.78 ആണ് വിജയശതമാനമെന്ന് CBSE അറിയിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21 അന്തിമ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം എന്നിവ വഴിയുണ്ടായ ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേരുൾപ്പെടാത്തവർക്ക് ഈ മാസം 21 മുതൽ അടുത്ത മാസം 5 വരെ അപേക്ഷ നൽകാം. 2026 January 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പേര് ചേർക്കുന്നതിനായി www.scc.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായി അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജകമണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനുള്ള അപേക്ഷകളും ഓൺലൈനായി നൽകാം.
0: 72nd ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം Article 370 നേടി. മികച്ച നടനുള്ള പുരസ്കാരം ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടിയും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തികാര്യനും പങ്കിട്ടു. മികച്ച നടി യാമി ഗൌതം. മികച്ച സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ചിത്രം അമരൻ. മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം GV പ്രകാശ് കുമാർ നേടി. സംവിധായകൻ ജയരാജായിരുന്നു 11 പേരടങ്ങുന്ന ജൂറിയുടെ അധ്യക്ഷൻ. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ തിളങ്ങി മലയാള സിനിമ. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം 4th തവണയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത്. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം ഷഹനാദ് ജലാൽ നേടി. അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലെ അങ്ങുവാന കോണില് എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായികയായി. പുരസ്കാര ജേതാക്കളെ മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി എസ്റ്റോണിയയിലെത്തിയ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ടാലിനിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്തു. വ്യാപാരം, നിക്ഷേപം, നൂതനാശയം, സാങ്കേതികവിദ്യ എന്നിവയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ ആഴത്തിലുള്ള സഹകരണത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇരു രാജ്യങ്ങളിൽ നിന്നുമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ, വ്യവസായ പ്രമുഖർ, ബിസിനസ് പ്രതിനിധി സംഘങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. പശ്ചിമബംഗാൾ, സിക്കിം, ഉത്തരാഖണ്ഡ്, ഹിമാലയൻ മേഖലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, കർണാടക, മാഹി, ഒഡീഷ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഫിഫ ലോകകപ്പിൽ ഇന്ന് പുലർച്ചെ നടന്ന ലൂസേഴ്സ് ഫൈനലിന്റെ ആവേശ പോരാട്ടത്തിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് 3 സ്ഥാനം. 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് വിജയം നേടിയത്. 1966 ലോകകിരീടം നേടിയ ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ മെഡലാണിത്. ഇംഗ്ലണ്ടിനു വേണ്ടി ബുക്കായോ സാക്ക ഹാട്രിക് നേടി. ഫ്രാൻസിനായി കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടി. ഇതോടെ ഫ്രാൻസ് പരാജയപ്പെട്ടെങ്കിലും ഈ സീസണിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരിൽ എംബാപ്പെ 1. ഈ സീസണിൽ 10 ഗോളും ലോകകപ്പിലാകെ 22 ഗോളുമാണ് എംബാപ്പെയുടെ നേട്ടം. അർജന്റീനയുടെ ലയണൽ മെസ്സിയാണ് തൊട്ടുപിന്നിൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള കലാശപോരാട്ടം ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കും. ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഇന്ന് രാത്രി ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലേക്ക് നോക്കി ഒരു രാജ്യവും ആരാധകരും ആഘോഷിക്കും, മറ്റൊരു രാജ്യം നിശബ്ദരാകും, കണ്ണീരണിയും. അതെ, ലോകകപ്പ് കേവലം ഒരു ട്രോഫിയല്ല, രാജ്യങ്ങൾക്ക് ഇത് അഭിമാനമാണ്, തലമുറകൾക്ക് അമരത്വമാണ്. ഈ ഫൈനൽ പോരാട്ടം 2 ഫുട്ബോൾ സംസ്കാരങ്ങൾ തമ്മിലാണ്. അവസാന വിസിൽ വരെ തോൽവി സമ്മതിക്കാത്ത അർജന്റീനിയൻ പോരാട്ടവീര്യവും ആസൂത്രിതവും സംഘടിതവുമായ ആക്രമണങ്ങളിലൂടെ എതിരാളികളെ മെരുക്കുന്ന സ്പാനിഷ് ശൈലിയും നേർക്കുനേർ വരുമ്പോൾ ലോകം ശ്വാസം അടക്കി പിടിക്കും. മെസ്സിക്കൊപ്പം എൻസോ, എമിലിയാനോ, മാക്കലിസ്റ്റർ, ലൗറ്റാര, ആൽവാരസ് ഒരു കിടിലൻ ചാമ്പ്യൻസ് സ്ക്വാഡ്. യമാൽ, പെഡ്രി, വില്യംസ്, കുക്കറയ പ്രതിഭാസമ്പന്നമായ ഒരു സ്പാനിഷ് താരനിര. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ ബലാബലത്തെ അതിജീവിച്ച് ആരാണ് കിരീടമുയർത്തുക? ആരാണ് ലോകത്തിന്റെ പുതിയ ഫുട്ബോൾ രാജാക്കന്മാർ? കാത്തിരിക്കാം, തീപാറും മുഖാമുഖം വിധി എഴുതും വരെ.
0: ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം പി.വി. സിന്ധു ഇന്ന് ജപ്പാന്റെ അകാനി യമാഗുച്ചിയെ നേരിടും. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യുഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. ബുഡാപെസ്റ്റ് റാങ്കിംഗ് സീരീസ് ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരം കാജൽ ദോച്ചക്കിന് സ്വർണം. 76 കിലോഗ്രാം വിഭാഗത്തിൽ അമേരിക്കയുടെ ഡയമണ്ട് ഗിൽഫോർഡിനെയാണ് കാജൽ പരാജയപ്പെടുത്തിയത്. ടൂർണമെന്റിലെ ഇന്ത്യയുടെ 3 സ്വർണ്ണ മെഡൽ നേട്ടമാണിത്. ടൂർണമെന്റിലെ 53-57 കിലോഗ്രാം വിഭാഗങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ വെള്ളി നേടിയിരുന്നു. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് ജേതാക്കളായ മീരാബായ് ചാനുവും ലവ്ലീന ബർഗോഹെയ്നുമാകും ഇന്ത്യൻ പതാക ഏന്തുകയെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ അറിയിച്ചു. ഈ മാസം 23 ചടങ്ങുകൾ നടക്കുക. ഇരുവരും ഇന്ത്യൻ കായിക മേഖലയ്ക്ക് നൽകിയ മഹത്തായ സംഭാവനകൾക്കുള്ള ആദരവാണിതെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് പി. ടി. ഉഷ വ്യക്തമാക്കി. ജോർദാനിലെ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടതായി US സൈന്യം അറിയിച്ചു. ഒരു സൈനികനെ കാണാതായിട്ടുണ്ട്. ജോർദാനിൽ നടന്ന മിസൈൽ ഡ്രോൺ ആക്രമണത്തിലാണ് സൈനികർ കൊല്ലപ്പെട്ടത്. 4 സൈനികർക്ക് പരിക്കേറ്റിരുന്നു. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബാൽതാൽ റൂട്ടുകളിലൂടെയുള്ള അമർനാഥ് യാത്ര ഇന്നു മുതൽ താൽക്കാലികമായി നിർത്തിവെക്കും. ഈ മാസം 3 ആരംഭിച്ച യാത്ര ഓഗസ്റ്റ് 28 സമാപിക്കും. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ജമ്മുകാശ്മീരിലെ വൈഷ്ണോദേവി യാത്രയും താൽക്കാലികമായി നിർത്തിവച്ചതായി ശ്രീമാതാ വൈഷ്ണോദേവി ക്ഷേത്ര ബോർഡ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗോവ് എന്നിവയിലൂടെയും 1-800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കൃത്രിമമായി നിർമ്മിച്ച OMR ഷീറ്റുകൾ പുനഃപരിശോധനയ്ക്കായി സമർപ്പിച്ചെന്ന കണ്ടെത്തലിനെ തുടർന്ന് വിദ്യാർത്ഥികൾക്ക് കർശന മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. CBSE 2nd പത്താം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രസിദ്ധീകരിച്ചു. 2 ഘട്ടത്തിലുമായി വിജയം 96.78%. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഫ്രാൻസിനെ തകർത്ത് ഇംഗ്ലണ്ടിന് 3 സ്ഥാനം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം പി. വി. സിന്ധു ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ, സമയം 7:35.

0: ഇലക്ട്രോണിക്സ് ഐടിഐയിൽ കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
1: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, എസി മെക്കാനിക് എന്നീ കോഴ്സുകൾ.
0: ന്യൂട്രോണിക്സ് ഐടിഐ, താളിക്കാവ് റോഡ്, കണ്ണൂർ.
1: ഫോൺ 9446071998.
2: മോഡേൺ ഐടിഐ FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ഐടിഐ കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: മോഡേൺ ഐടിഐയിൽ വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ, 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്,
4: കൂടാതെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് HRD ട്രെയിനിങ്, AI അധിഷ്ഠിത ഡിജിറ്റൽ മാർക്കറ്റിംഗ്,
3: എയർ കണ്ടീഷൻ കമ്പ്യൂട്ടർ ലാബിൽ വിദഗ്ധ പരിശീലനം,
4: ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ കോഴ്സിൽ തുടർച്ചയായി 100% വിജയം.
3: 49 വർഷത്തെ സേവന പാരമ്പര്യവുമായി മോഡേൺ ഐടിഐ, ഓപ്പോസിറ്റ് ചേംബർ ഹാൾ, കാൽടെക്സ്, കണ്ണൂർ.
4: ഫോൺ 6282520614.
5: രാഗസ്പർശം, പാട്ടിനെ തൊട്ടുണർത്തുന്ന രാഗചാരുതകൾ, അവതരണം നന്ദു കർത്ത.
6: അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം പറഞ്ഞും അറിഞ്ഞും കേട്ടിട്ടുള്ള ഒരു രാഗമാണിന്ന്. രാഗത്തിന്റെ പേര് പറൈ എന്നാണ്.

പന്തുവരാളി രാഗത്തിൻ്റെ ജന്യമായിട്ടാണ് പല ഗ്രന്ഥങ്ങളിലും ഈ രാഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ രാഗത്തിൻ്റെ ഒരു ഭാവവും തീവ്രതയും ഒക്കെ കണക്കാക്കുമ്പോൾ 39-ാമത് മേളകർത്താരാഗമായ ചാലവരാളിയുടെ ജന്യമാണെന്ന് പറയുന്നതാണ് കുറച്ചുകൂടി ശരി എന്ന് തോന്നുന്നു.

കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത്ര സന്തോഷദായകമല്ല. സിനിമയിൽ അത്തരമൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഈ രാഗം മലയാളിക്ക് പരിചയപ്പെടുത്തിയതും ആദ്യമായി ഇതിലൊരു ഗാനം കമ്പോസ് ചെയ്തതും സംഗീത സംവിധായകൻ ശ്രീ ശരത്താണ്. ഇങ്ങനെ ഒരു സ്വര കോമ്പിനേഷൻ വെച്ചിട്ട് ഒരു ഗാനം ചെയ്യാമെന്ന് ശ്രീ ശരത്ത് തീരുമാനിക്കുകയും അങ്ങനെ രാഗത്തിൻ്റെ പേരൊന്നും അറിയാതെ ഒരു ഗാനം കമ്പോസ് ചെയ്യുകയുമായിരുന്നു. പിന്നീട് ഒരുപാട് കാലത്തെ അന്വേഷണത്തിന് ശേഷമാണ് ഇത് പറയ് എന്നൊരു രാഗമാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. സിന്ദൂരരേഖ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത നാദം എന്ന് തുടങ്ങുന്ന ആ ഗാനത്തിലേക്ക് നമുക്ക് പോകാം.

0: ITI.
1: മോഡേൺ ITI വിവിധ ഹ്രസ്വകാല കോഴ്സുകൾ 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്.
2: നിങ്ങൾക്കറിയാമോ, ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ അർജന്റീനയും സ്പെയിനും ഇതിനു മുമ്പ് ഏറ്റുമുട്ടിയത് ഏത് വർഷമാണെന്ന് നിങ്ങൾക്കറിയാമോ? 1966 ഇംഗ്ലണ്ടിൽ നടന്ന ലോകകപ്പ് ഗ്രൂപ്പ് മത്സരത്തിലാണ് ഇതിനു മുമ്പ് അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടിയത്. ആ മത്സരത്തിൽ അർജന്റീന 2-1 സ്പെയിനിനെ പരാജയപ്പെടുത്തി. ഇത്തവണ ഫൈനലിൽ അർജന്റീന തങ്ങളുടെ 4-ാമത്തെ ലോകകപ്പ് കിരീടം ലക്ഷ്യമിട്ട് കളത്തിലിറങ്ങുമ്പോൾ 2010 ജേതാക്കളായ സ്പെയിൻ തങ്ങളുടെ 2-ാമത്തെ ലോകകപ്പ് കിരീടമാണ് ലക്ഷ്യമിടുന്നത്.
3: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
4: അടുക്കളയിൽ നിന്ന് നല്ല മണം വരുന്നുണ്ടല്ലോ. എന്റെ അമ്മ വെക്കാറുള്ള ചിക്കൻ കറിയുടെ അതേ മണം.
5: എന്നാ ഇത് അമ്മയുടെ റെസിപ്പി തന്നെയാ, പക്ഷെ പണ്ട് അമ്മ ഉണ്ടാക്കിയ പോലെ വറുത്ത് പൊടിച്ച് ഉണ്ടാക്കിയതൊന്നും അല്ലാട്ടോ.
4: പിന്നെങ്ങനെ?
5: ഇതാണ് ട്രെഡി മിക്സിന്റെ തേങ്ങ വറുത്തരച്ച നാടൻ കറി മസാല കൂട്ടുകൾ. ഗുണമേന്മയുള്ള ചേരുവകൾ ചേർത്ത് പാരമ്പര്യത്തിന്റെ തനിമയിൽ തയ്യാറാക്കിയതാണ്. ചിക്കൻ, മട്ടൻ, മീറ്റ്, ഫിഷ്, സാമ്പാർ, കടലക്കറി തുടങ്ങി കറികൾ വെജ് ആയാലും നോൺ വെജ് ആയാലും തേങ്ങ വറുത്തരച്ച അതേ സ്വാദിൽ മിനിറ്റുകൾക്കുള്ളിൽ റെഡിയാക്കാം.
6: ട്രെഡി മിക്സ് കറി പൗഡർ
2: ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
7: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ,
2: എല്ലാവർക്കും സ്നേഹസ്വാഗതം ദർപ്പണത്തിലേക്ക്.
7: അതെ,
2: നമ്മെ വിട്ടുപിരിഞ്ഞ അനശ്വര ഗായിക എസ് ജാനകിക്ക് ആദരമർപ്പിച്ചുകൊണ്ട് പ്രക്ഷേപണം ചെയ്ത പരിപാടികളെക്കുറിച്ചും ആ വിയോഗത്തിലുള്ള ദുഃഖം പങ്കുവെച്ചും ഉള്ള മെസ്സേജുകളാണ് കൂടുതലും ഈ ആഴ്ച വന്നിട്ടുള്ളത്.
7: ഓക്കെ,
2: എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് തുടങ്ങേണ്ടത് ഒന്നും അറിയാത്ത ഒരവസ്ഥയാണ്. നമ്മുടെ സ്വന്തം എന്ന് പറയാൻ ആൾക്കാരേറെയുണ്ടെങ്കിലും നമുക്ക് മാത്രം സ്വന്തമെന്ന് വിചാരിക്കുന്നവരല്ലേ നമ്മൾ മലയാളികൾ. അതുകൊണ്ട് തന്നെ എസ് ജാനകിയുടെ വിയോഗം തീരാ നഷ്ടം എന്നൊറ്റ വാക്കിൽ പറയാം. ഈ ഞായറാഴ്ച റേഡിയോ ഓൺ ചെയ്യുമ്പോൾ സങ്കടമായിരുന്നു. തുടർന്ന് വന്ന ദിവസങ്ങളിലും എല്ലാ ഗാന പരിപാടികളിലും എസ് ജാനകിയുടെ ഗാനങ്ങൾ കോർത്തിണക്കി അവർക്ക് ഉചിതമായ പ്രണാമം അർപ്പിച്ച ആകാശവാണിയോടൊപ്പം ഞങ്ങൾ ശ്രോതാക്കളും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്ന് ശാന്ത വിളയാങ്കോട് എഴുതിയിട്ടുണ്ട്.
7: ശരി, അനേകം ഭാഷകളിലായി പാട്ടിന്റെ പാലാളി തീർത്ത എസ് ജാനകി എന്ന ആ മഹാപ്രതിഭ മറഞ്ഞുപോയാലും ഗാനാസ്വാദകർ ഉള്ളിടത്തോളം അവർ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കും.
2: ഇത് രാധാകൃഷ്ണൻ പാനുണ്ടയുടെ മെസ്സേജാണ്. നമ്മുടെ പ്രണയത്തിലും വിരഹത്തിലും വേദനയിലും കൂട്ടായ ഹൃദയഹാരിയായ 1000 ഗാനമുത്തുകൾ മലയാളിക്ക് സമ്മാനിച്ച എസ് ജാനകി ആ വസന്ത പഞ്ചമി വിടപറഞ്ഞ വേളയിൽ കണ്ണൂർ നിലയം പ്രക്ഷേപണം ചെയ്ത ഓർമ്മകളുടെ സംഗീതം ആ ഗായികയ്ക്കുള്ള ഉചിതമായ സ്മരണാഞ്ജലിയായി. തുടർന്ന് ചലച്ചിത്രഗാന പരിപാടികളായ ഗാനാമൃതത്തിലും പാട്ടിലൊരു കൂട്ടിലും എവർഗ്രീൻ 90s ഒഴുകിയെത്തിയ ജാനകിയമ്മയുടെ നിത്യഹരിത ഗാനങ്ങൾ മിഴികളെ ഈറനണിയിച്ചു.
7: നാരായണൻ തലവിലും അന്നത്തെ ഓർമ്മകളുടെ സംഗീതവും ചലച്ചിത്രഗാന പരിപാടികളും വിങ്ങുന്ന ഹൃദയത്തോടെയാണ് കേട്ടത് എന്ന് എഴുതിയിട്ടുണ്ട്. പ്രിയ ഗായിക ജാനകിയമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം എന്ന് കാഞ്ഞങ്ങാട് സൗത്തിൽ നിന്നും രമേശൻ.
2: ആൻലിയ എൻ സന്തോഷ് കുറ്റ്യാട്ടൂർ എഴുതുന്നത്, 12-ാം തീയതി ഓർമ്മകളുടെ സംഗീതത്തിൽ ജാനകിയമ്മ സ്വന്തം പാട്ടോർമ്മകൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനം കേൾപ്പിച്ചത് ആ അമ്മയ്ക്കുള്ള ആകാശവാണിയുടെ പ്രണാമമായി. ഓരോ പാട്ടിനെക്കുറിച്ചും സംഗീത സംവിധായകരെക്കുറിച്ചും ഗാനരചയിതാക്കളെക്കുറിച്ചുമൊക്കെ അവർ പറയുന്നത് കേട്ടപ്പോൾ അത്ഭുതം തോന്നിപ്പോയി. നമ്മുടെ മലയാള ഗാനങ്ങൾ ഇത്രയേറെ ഓർമ്മിച്ചു വെക്കുന്നുണ്ടല്ലോ അവർ. ഞാനും ഒരുപാട് വേദികളിൽ ജാനകിയമ്മയുടെ പാട്ടുകൾ പാടാറുണ്ട് എന്നും മാൻലി എഴുതിയിട്ടുണ്ട്.
7: ഓർമ്മകളുടെ സംഗീതം പരിപാടി ജാനകിയമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിലുള്ള അർച്ചന പുഷ്പങ്ങളായി എന്ന് വത്സൻ മോഹനൻ, മോഹൻകുമാർ, ശശിധരൻ, മൂലപ്പള്ളി.
2: ഓക്കെ, ഇനി നമുക്ക് മറ്റ് മെസ്സേജുകൾ നോക്കാം അല്ലേ.
7: അതെ,
2: 4 പതിറ്റാണ്ട് കാലം പെട്രോളിയം ലോകത്ത് സേവനം അനുഷ്ഠിച്ച പെട്രോമാൻ എന്ന പേരിനുടമയായ PM സുബ്രഹ്മണ്യൻ അതിഥിയായ ബുധൻ വ്യാഴം ദിവസങ്ങളിലെ ജാലകം പരിപാടി വളരെ ഹൃദ്യമായി. അദ്ദേഹം കടന്നുവന്ന കർമ്മ വഴികൾ സാധാരണക്കാരന്റെ ഭാഷയിൽ മനസ്സ് തുറന്ന് പറഞ്ഞപ്പോൾ വേറിട്ടൊരനുഭവം തന്നെയായി. നിശ്ചയദാർഢ്യത്തിന്റെ ശരിയായ ഉദാഹരണം തന്നെയാണ് അദ്ദേഹമെന്ന് ഷൈന മനോഹരൻ മലപ്പട്ടം.
7: ശരി,
2: സത്യം പറഞ്ഞ പൊള്ളു, എന്നാലോ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുകയില്ല. അല്ല, മേലനങ്ങി പണിയെടുക്കാൻ ഇപ്പൊ മടിയാണല്ലോ, എന്നാ ഭക്ഷണം എന്ന് കേട്ട എവിടെയാണെങ്കിലും ചാടി എത്തിക്കോളൂ.

0: ചേച്ചി മതി, നിർത്തിക്കോ.
1: അതെയോ, എന്നാ ബാക്കിയൊക്കെ ചേട്ടൻ വായിച്ചോ, ഞാനിവിടെ വെറുതെ ഇരിക്കാം.
0: ഓ ചേച്ചി, മെസ്സേജ് വായിച്ചതാ?
1: അതെ.
0: എന്നാ കേൾക്കുമ്പോ അങ്ങനെ തോന്നുന്നില്ല.
1: ഹാ, അതിന് ഞാൻ ഉത്തരവാദിയല്ലോ. എന്ത് പറഞ്ഞാലും അതൊക്കെ എന്നെ പറ്റിയാണോ എന്ന സംശയം അതിപ്പോ ചേട്ടന് കൂടിക്കൂടി വരികയാണ്. എനിക്ക് സംശയം വല്ല പാരനോയിഡ്.
0: ഓ മതി മതി മതി, ഇനി വായിൽ കൊള്ളാത്ത രോഗം കൂടി എനിക്ക് ഉണ്ടാക്കി തരണ്ട.
1: അപ്പോ ഞാൻ കാര്യം പറയാം. കഴിഞ്ഞ ആഴ്ചയിലെ ജാലകം കേട്ടിട്ടുള്ള മെസ്സേജാണിത്.
0: ശരി.
1: മഴക്കാലത്തെ സുരക്ഷിത ഭക്ഷണത്തെ കുറിച്ചുള്ള പരിപാടി. അത് അവസരോചിതമായെന്ന് മണത്തണയിൽ നിന്ന് മിനി. മിനി എഴുതുന്നത്, ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുക എന്നത് ഒരു ശീലമായി കൊണ്ടിരിക്കുകയാണ് പൊതുവെ എന്നാണ്. എത്രത്തോളം വൃത്തിയുള്ള ചുറ്റുപാടിൽ നിന്നാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് പോലും ശ്രദ്ധിക്കാറില്ല പലരും.
0: ശരിയാണ്. പക്ഷെ ചേച്ചി, വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ പരീക്ഷിക്കാനുള്ള ഇഷ്ടം ആൾക്കാർക്ക് ഇപ്പൊ കൂടിക്കൂടി വരികയാണ്. അത് പുറത്തുനിന്ന് തന്നെ വേണം താണും.
1: ആ, ചേട്ടന് ഇഷ്ടാണോ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ പരീക്ഷിക്കാൻ?
0: അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ?
1: പറ.
0: എന്താ ചേച്ചി, കഞ്ഞിയിൽ വ്യത്യസ്തമായ എന്തെങ്കിലും പരീക്ഷണങ്ങൾ പുതിയതായി നടത്തിയോ?
1: ചേട്ടാ, കഞ്ഞിനെ കളിയാക്കണ്ട. കഞ്ഞി അമൃതിന് സമാണ്.
0: എന്നെ ആര് പറഞ്ഞു?
1: 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഉദ്ദണ്ഡ ശാസ്ത്രികൾ.
0: ഓ സമ്മതിച്ച്. കഞ്ഞിക്ക് പിന്തുണ കിട്ടാൻ വേണ്ടി ചേച്ചിയുടെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്കുള്ള കഞ്ഞി സഞ്ചാരം.
1: ഞാൻ മാത്രല്ല, കടമ്പൂരിലെ രസിതാമോഹനും കഞ്ഞിയുടെ ആരാധികയാണ്. ഇപ്പോഴത്തെ ഭക്ഷണശീലം, പുറത്തുനിന്നുള്ള ഭക്ഷണത്തിന്റെ സുരക്ഷിതത്വത്തെ കുറിച്ചുള്ള ആശങ്ക ഒക്കെ പങ്കുവച്ചതിനു ശേഷം, പണ്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം കഞ്ഞിയായിരുന്നു എന്നും സ്കൂളിലും ഉച്ചക്ക് കഞ്ഞി ഉണ്ടായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട് കേട്ടാ. കഞ്ഞിയെ പറ്റി ആൾക്കാർ പറയുന്നേട്ടാ.
0: ഓ മതി മതി ചേച്ചി, സത്യം പറഞ്ഞ ഈ കഞ്ഞി എന്നെ കേൾക്കുമ്പോ തന്നെ ഓടി പോകുന്ന ആളാണ് ഞാൻ.
1: ഓഹോ, എന്നിട്ടാണ് കഞ്ഞിയുടെ പേരും പറഞ്ഞ് എന്നെ കളിയാക്കുന്നത് അല്ലേ?
0: അല്ലല്ല, കഞ്ഞിയാണ് കേട്ട അവിടെ ഓടി രക്ഷപ്പെടുന്നാണ് പറഞ്ഞത്.
1: ആ ഉരുളണ്ട, മനസ്സിലായി. ആ ജാലകത്തെ കുറിച്ചുള്ള അടുത്ത മെസ്സേജ് ചേട്ടൻ വായിക്കില്ലേ?
0: ആ, ഭക്ഷ്യസുരക്ഷയെ കുറിച്ച് ജാലകത്തിൽ പ്രക്ഷേപണം ചെയ്ത പരിപാടി ശ്രദ്ധിച്ചു. കൂണുകൾ പോലെ മുളച്ചു പൊന്തുന്ന തട്ടുകടകളും ഫാസ്റ്റ് ഫുഡ് ഭക്ഷണശാലകളും ഇവയുമായി ബന്ധപ്പെട്ട ഭക്ഷ്യ വിഷബാധയും ഒക്കെ നമുക്ക് അറിയാത്ത കാര്യമല്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രം നിയമ നടപടി സ്വീകരിക്കുകയും പിന്നീട് അത് കാട്ടിൽ പറത്തുകയുമാണ് പതിവ്. അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് കാരണം എന്ന് എഴുതിയിട്ടുള്ളത് ലതാ ശശിശേഖർ, നീലേശ്വരം.
1: രാഗാപൂവത്തൂരിന്റെ മെസ്സേജ്, ജാലകത്തിൽ ഓപ്പറേഷൻ മൺസൂണിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദമാക്കിയത് ശ്രദ്ധേയമായി. ഇന്ന് പല ഹോട്ടലുകളിലും വിളമ്പുന്ന ആഹാരത്തിൽ രാസവസ്തുക്കളുടെ അതിപ്രയോഗം ഉള്ളതുകൊണ്ട് തന്നെ ആഹാരം പലപ്പോഴും വിഷമയമാകുന്നു. അതുപോലെ വൃത്തിഹീനമായ ഇടങ്ങളിൽ നിന്ന് ആഹാരം കഴിക്കുമ്പോഴും നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ആരോഗ്യത്തെ കേടുകൂടാതെ സൂക്ഷിക്കാൻ നമ്മൾ തന്നെ വിചാരിക്കണം. എന്തായാലും ഓപ്പറേഷൻ മൺസൂൺ പ്രവർത്തകർക്കും അവരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കാതോരം എത്തിച്ച ജാലകത്തിനും നന്ദി. ചേട്ടാ, നമ്മുടെ ചുറ്റും ഒരുപാട് ജീവികളുണ്ടല്ലോ, ചിലതിനൊക്കെ നമുക്ക് പേടിയുണ്ടാവും അല്ലേ? ചേട്ടന് ഈ വലിയ ജീവികളെയാണോ പേടി, ചെറിയ ജീവികളെയാണോ പേടി?
0: അതിന് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ജീവി ഉണ്ട്, അതിനെയാണ് ഇപ്പൊ എനിക്ക് ഏറ്റവും പേടി. ചേച്ചി, സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല.
1: ഓ,
0: ഇപ്പൊ സിംഹം, കണ്ടാമൃഗം, ഇതിനെയൊന്നും എനിക്ക് പേടിയില്ല.
1: ആ, പേടി ഉണ്ടാവില്ല. ഗുജറാത്തിലെ ഗീർവനത്തുനിന്ന് സിംഹവും അസമെന്ന് കണ്ടാമൃഗവും ചേട്ടന്റെ മേൽ ചാടി വീഴാനായി ഇങ്ങോട്ട് വരില്ല എന്നുള്ള ധൈര്യല്ലേ? ആ, അപ്പോ സയൻസ് കഫേയില് പ്രക്ഷേപണം ചെയ്ത ചെറു പ്രാണികളുടെ അത്ഭുത ലോകത്തെ കുറിച്ചുള്ള മെസ്സേജാണിത്. വിജയകുമാർ ബ്ലാത്തൂർ ചെയ്ത ആ പ്രഭാഷണം രസകരവും വിജ്ഞാനപ്രദവുമായിരുന്നു എന്ന് കേരളത്തിൽ നിന്നും പൂർണിമയാണ് എഴുതിയിട്ടുള്ളത്. ചില ജീവികളെ കാണുമ്പോൾ അത് ചെറുതാണെങ്കിൽ പോലും ഒരു പേടി തോന്നും, പക്ഷേ അവയുടെയൊക്കെ ഘടനയും ജീവിത രീതിയും ഒക്കെ കേട്ടപ്പോ കൗതുകം തോന്നി എന്നാണ് പൂർണിമ എഴുതിയിട്ടുള്ളത്.
0: ശരി, അടുത്ത മെസ്സേജ്, ഫുട്ബോൾ ആവേശത്തിന്റെ മറുവശമായ ഫ്ലെക്സ് ബോർഡുകളുടെ ഉപയോഗത്തെക്കുറിച്ചും അവയുടെ ശാസ്ത്രീയമായ സംസ്കരണത്തെക്കുറിച്ചും ജാലകം ചർച്ച ചെയ്തത് അവസരോചിതമായിരുന്നു. ആഘോഷങ്ങൾക്ക് ഒടുവിൽ ഈ മാലിന്യങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് അവയുടെ ശരിയായ സംസ്കരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരണം നൽകിയ ജാലകം വലിയൊരു സാമൂഹിക പ്രതിബദ്ധതയാണ് നിറവേറ്റിയത് എന്ന് ലതീസ് കുന്നുമ്മൽ, ആലപ്പടമ്പ്.
1: ജാലകത്തിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തുന്ന പാരിസ്ഥിതിക പ്രശ്നത്തെക്കുറിച്ചുള്ള സമകാലിക പ്രസക്തിയുള്ള വിഷയം കേട്ടപ്പോൾ ഇത് ബന്ധപ്പെട്ട അധികൃതരും ഫ്ലക്സ് വച്ചവരും ഒക്കെ കേട്ടിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. ഏതായാലും അറിയാത്തവരൊക്കെ ഇതറിയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അംഗമായ ഗ്രൂപ്പുകളിലൊക്കെ ഈ പരിപാടിയുടെ ഓഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് ബിന്ദു ടീച്ചർ കണ്ണപുരം.
0: വളരെ സന്തോഷം.
1: അതെ,
0: ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ഒന്നും ഒഴിയാതെ ടിവിയിലും മൊബൈലിലും കണ്ടു. അതുപോലെ തന്നെ ആവേശത്തോടെയാണ് ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന ഫുട്ബോൾ അവലോകനവും കേട്ടത്. പറയാതെ വയ്യ, ആ കേൾവിക്ക് ഒരു പ്രത്യേക സുഖമാണ്. 70 കഴിഞ്ഞ എന്റെ അച്ഛനും ആ അവലോകനം കേൾക്കാൻ ഇരിക്കാറുണ്ട്. പണ്ട് റേഡിയോ മാത്രം ഉണ്ടായ കാലത്തെ ഫുട്ബോൾ കമന്ററി ഓർമ്മകൾ ഒക്കെ അയവരക്ക് കൊണ്ട്, അതുപോലെ FM ഡയറിയിലെ ഫുട്ബോൾ ഗാനങ്ങളും നിങ്ങൾക്കറിയാമോ എന്ന സെഗ്മെന്റിലെ ചോദ്യ ഉത്തരങ്ങളും ഫുട്ബോൾ സ്പെഷ്യൽ ടെലിക്വിസും എല്ലാം അവസരോചിതം. നന്നി കണ്ണൂർ നിലയമേ, 4 വർഷത്തിൽ ഒരിക്കൽ അലയടിക്കുന്ന ആ ആവേശ തിരക്ക് ഒപ്പം നിന്നതിന് എന്നെ രൂപേഷ് മധുക്കോത്ത്.
1: ഓക്കെ, പിന്നെ ഗായിക എസ് ജാനകിയുടെ വിയോഗത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത പരിപാടികളെ കുറിച്ച് വേറെയും മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ശബ്ദമാധുര്യം കൊണ്ട് സംഗീത ലോകം കീഴടക്കിയ അനുഗ്രഹീത ഗായിക ജാനകി അമ്മയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് 12 രാത്രി 9:30 ആകാശവാണി പ്രക്ഷേപണം ചെയ്ത പരിപാടിയിൽ സംഗീത മേഖലയിലെ പ്രമുഖർ അവരുടെ അനുഭവങ്ങൾ വേദനയോടെ പങ്കുവച്ചത് ഹൃദയ ഭേദകമായിരുന്നു. ആയിരക്കണക്കിന് മധുര നൊമ്പര വിരഹ ഗാനങ്ങളിലൂടെ ഭാഷാതീതമായ സംഗീതത്തിന്റെ ഈ രാജകുമാരി ഇനിയും എത്രയോ തലമുറകളിലൂടെ ജീവിക്കും എന്ന് പ്രേമാ ജനാർദ്ദനൻ മോറാഴ.
0: ഓ പി കൃഷ്ണൻ ആട്ടടപ്പ എഴുതുന്നു, ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി എസ് ജാനകി ആലപിച്ച ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ട് അവർക്ക് ഉചിതമായ അന്ത്യാഞ്ജലി അർപ്പിക്കുകയായിരുന്നു ആകാശവാണി കണ്ണൂർ. ചാല പടിഞ്ഞാറെ കരയിൽ നിന്നും ശൈലജ സുരേന്ദ്രൻ എഴുതുന്നു, 7 AV ചന്ദ്രൻ മാസ്റ്റർ അവതരിപ്പിച്ച സത്യത്തെക്കുറിച്ചുള്ള സുഭാഷിതം വളരെ നല്ല നിലവാരം പുലർത്തി. ഹരിചന്ദ്ര രാജാവിന്റെ കഥ കുട്ടിക്കാലത്ത് അച്ചമ്മ പറഞ്ഞു തന്ന കഥകളിൽ നമ്പർ 1 ആയിരുന്നു.
1: പിന്നെ തളിപ്പറമ്പിലെ TP മായാമണി ടീച്ചർ, ഒരു ഗോൾ ഭൂമിക്ക് ആ പരിപാടി അസലായി, എത്രയെത്ര ഫ്ലക്സ് ബോർഡുകളാണ് ഇപ്പോഴും മതിലുകളിലും മരക്കൊമ്പുകളിലും നമ്മെ നോക്കി പരിഹസിക്കുന്നത്. കുറച്ചു ദിവസം കഴിഞ്ഞ് ഇനിയും ഇടപെടൽ വേണ്ടിവരും അധികാരികൾ കണ്ണു തുറക്കുന്നത് വരെ എന്നും ടീച്ചർ എഴുതിയിട്ടുണ്ട്. പിന്നെ 12 ഓലച്ചൂട്ടിനെ കുറിച്ച്, എത്ര ഹൃദ്യം, ഓർമ്മകളുടെ നടവരമ്പും ഇടവഴിയും ഒക്കെ നടന്നു പോയി, എത്ര കേട്ടാലും മതിവരാത്ത ഓലച്ചൂട്ടിന് എന്നും നല്ല വെളിച്ചമുണ്ടാവട്ടെ. ഓലച്ചൂട്ടും വീശി നാട്ടുവഴിയിലൂടെ നടക്കവേ ഗതകാല സ്മരണകൾ ഒരു കുളിർ തന്നൽ പോലെ മനസ്സിനെ തഴുകി ഉണർത്തി. ചരടുകൾ നിറഞ്ഞ പൊടിമണ്ണുകളുള്ള തരിമണലുകൾ വിതറിയ ഒട്ടേറെ നാട്ടുവഴികൾ നമുക്കുണ്ടായിരുന്നു. ആ നടവഴി കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയുള്ള വഴികൾ എവിടെയും കാണാനില്ല. എല്ലാം ടാർ ചെയ്തതോ കോൺക്രീറ്റ് ചെയ്തതോ ആയ റോഡുകളായി മാറിയിരിക്കുന്നു. എന്തായാലും ആ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയ അവതാരകന് നിറഞ്ഞ നന്ദി എന്ന് വി ശിവദാസൻ കണ്ണാടി പറമ്പ്.
0: മണിബാലൻ ഉറപ്പടി എഴുതുന്നു, വായനയുടെ വാതായനങ്ങളിൽ ഡോക്ടർ CK ദീപ MT വാസുദേവൻ നായരുടെ കൃതികളെക്കുറിച്ച് പറഞ്ഞത് വളരെ ഇഷ്ടപ്പെട്ടു. നെടുവല്ലൂർ ശശിയും അതേ പരിപാടിയെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. MT കഥകളിലെ പ്രാദേശിക മുദ്രകൾ, ഇതേക്കുറിച്ച് ഡോക്ടർ CK ദീപ സംസാരിച്ചത് ഒരുപാട് ഓർമ്മകളിലൂടെ കടന്നു പോകാൻ ഇടയാക്കി.
1: പിന്നെ ഹരിദാസ് കൊട്ടക്കാനം കൂവേരി എഴുതുന്നു, പരീക്ഷ നടത്തിപ്പിലെ സാങ്കേതികത്വത്തെക്കുറിച്ചും മൂല്യനിർണയം ഈ വിഷയത്തെക്കുറിച്ചും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ മുൻ പരീക്ഷാ കൺട്രോളർ കെ ജിതേഷുമായി KO ശശിധരൻ നടത്തിയ അഭിമുഖം വിജ്ഞാനപ്രദമായി എന്ന്.
0: മോഹനൻ പരിയാരം എഴുതുന്നു, 11 പ്രിയം പ്രിയതരം പരിപാടിയിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സരിൻ തന്റെ പ്രിയപ്പെട്ട പാട്ടുകൾ അവതരിപ്പിച്ചത് ഹൃദയമായി.
1: പിന്നെ ശ്രീജ കടന്നപ്പള്ളി, ജൂലൈ 12 ഉച്ചയ്ക്ക് എസ് ജാനകിയുടെ പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഹലോ പ്രിയഗീതത്തിൽ എനിക്ക് 7 ശേഷം വിളിച്ചിട്ട് കിട്ടി. ലാസ്റ്റ് കോൾ ആയിരുന്നു, നല്ലൊരു ഗാനവും ആവശ്യപ്പെട്ടു. പക്ഷേ ഇടക്ക് പരസ്യം വന്നതിനാൽ ആ ഗാനം 2-3 അക്ഷരം മാത്രമേ കേൾക്കാൻ പറ്റിയുള്ളൂ എന്ന് കഷ്ടമായി പോയി അല്ലേ. അപ്പോ നമുക്കിനി കത്തുകൾ നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ പ്രിയം പ്രിയതരം പരിപാടിയെ കുറിച്ചാണ് ദാമോദരൻ സാക്ഷാത്കാരം മേച്ചൂർ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ പരിപാടിയിൽ ഡോക്ടർ സരിൻ അവതരിപ്പിച്ച മലയാളം ഗാനങ്ങളും പഴയ ഹിന്ദി ഗാനങ്ങളും ഒക്കെ ഏറെ ഇഷ്ടപ്പെട്ടു. തിരക്കിനിടയിലും പാരമ്പര്യമായി പകർന്നു കിട്ടിയ സംഗീതം കാത്തു സൂക്ഷിക്കുന്ന ഡോക്ടർക്ക് അഭിനന്ദനങ്ങൾ.
0: ശരി, അടുത്ത കത്ത് രമേശൻ ആറമ്പൻ പറപ്പിൽ കാട്ടമ്പള്ളി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:05 കേട്ട കുന്നോത്തുപറമ്പ് നാനിയും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ട് ഞങ്ങളൊക്കെ 60 മുന്നിലേക്കുള്ള ഓർമ്മകളിലേക്ക് എത്തിച്ചു. ഇത്തരം പാട്ടുകളിൽ ചെറിയ മാറ്റം വരുത്തി പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ കല്യാണ തലയെന്ന് കറികളും മറ്റും നുറുക്കുമ്പോഴും അമ്മകളിൽ അരയ്ക്കുമ്പോഴും സ്ത്രീകൾ പാടാറുണ്ട്. ഇപ്പോഴും ഇത്തരം പാട്ടുകൾ കേൾക്കുമ്പോൾ മനസ്സിൽ അറിയാതെ സന്തോഷം നിറയുന്നു.
1: ആദികടലായി വട്ടക്കുളത്തു നിന്നും സലില ജയരാജ് എഴുതുന്നു, 4 ജാലകത്തിൽ താളിക്കാവിലെ ശോഭനം പാട്ടുകൂട്ടായ്മയുടെ വിശേഷങ്ങൾ പങ്കുവച്ചത് അതേ പ്രായക്കാരായതുകൊണ്ടാവാം ഞങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ടു. പിന്നെ യുവവാണിയിൽ സിയാ ഫാത്തിമയുടെ ഇംഗ്ലീഷ് കവിതാലാപനം അത്ഭുതപ്പെടുത്തി. ഇനിയും ഉയരങ്ങളിലെത്താൻ ആ കുട്ടിക്ക് സാധിക്കട്ടെ.
0: ഒട്ടപ്പാലത്ത് നിന്നും വാസുദേവൻ നമ്പൂതിരി എഴുതുന്നു,

0: ദർപ്പണം ഇവിടെ തീരുകയാണ്.
1: ആ, കത്തുകളും മെസ്സേജുകളും അയച്ച എല്ലാവർക്കും നന്ദി.
0: തുടർന്നും എഴുതുക.
1: കത്തുകൾ അയക്കേണ്ട വിലാസം:
0: ദർപ്പണം, ആകാശവാണി, കണ്ണൂർ, 4.
1: മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ:
0: 94 95 96 70 80.
1: നിങ്ങളോടൊപ്പം ഞങ്ങൾ
0: വിനോദ് ബാബു,
1: മഞ്ജു രമേശ്.
2: ട്രെഡിമിക്സ് കറി പൗഡർ ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിച്ചത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
3: ആഹാ, നല്ല അസൽ ചിക്കൻ കറി. ഇന്നലത്തെ സാമ്പാറും സൂപ്പർ ആയിരുന്നു. ഈയിടെയായിട്ട് നിന്റെ കുക്കിംഗ് വേറെ ലെവലാണല്ലോ.
4: എല്ലാം ട്രെഡിമിക്സ് കറി പൗഡറിന്റെ മാജിക് ആണ്. വെജ് ആയാലും നോൺ വെജ് ആയാലും ട്രെഡിമിക്സിന്റെ തേങ്ങാ വറുത്തരച്ച മസാല ഉണ്ടെങ്കിൽ കുക്കിംഗ് ഇനി ഈസിയാണ്, ടേസ്റ്റിയുമാണ്.
5: ട്രെഡിമിക്സ് കറി പൗഡർ, പാരമ്പര്യത്തിന്റെ ശരിയായ രുചിക്കൂട്ട്.
6: ഒരിക്കലും മട്ടക്കാത്തൊരു പരിപാടി ഉണ്ട്, ഊണൊഴിക്കല്.
7: അത് പിന്നെ ട്രെഡിമിക്സിന്റെ വറുത്തരച്ച സാമ്പാർ കറി പൗഡർ കൊണ്ടുണ്ടാക്കിയ സാമ്പാർ ആകുമ്പോ ആരായാലും മടുക്കാതെ കഴിച്ചു പോകും.
5: ട്രെഡിമിക്സ്.
8: മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിച്ചത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
9: മോഡേൺ ITI,
10: ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എന്നീ ഗവൺമെന്റ് അംഗീകൃത ദ്വിവത്സര എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
11: കൂടാതെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സർവീസ്, മോട്ടോർ മെക്കാനിക്, AC മെക്കാനിക്, ഇലക്ട്രിക്കൽ ആൻഡ് ടിക് വെൽഡിംഗ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ് കോഴ്സുകൾ വേറെയും. മോഡേൺ ITI, കാൽടെക്സ് കണ്ണൂർ.
10: ഫോൺ 6282520614.
12: ആകാശവാണി കണ്ണൂർ.
13: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ:
14: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
13: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
15: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
12: റീഗൽ ജ്വല്ലേഴ്സ്, റെയിൽവേ അറിയിപ്പുകൾ. 1:66:10 മംഗളൂരു സെൻട്രൽ പാലക്കാട് ജംഗ്ഷൻ എക്സ്പ്രസ് 9 മിനിറ്റും 1:63:55 തിരുവനന്തപുരം നോർത്ത് മംഗളൂരു ജംഗ്ഷൻ അന്ത്യോദയ എക്സ്പ്രസ് 1:57:00 1:63:47 മംഗളൂർ എക്സ്പ്രസ് 20 മിനിറ്റും വൈകിയോടുന്നു.

0: കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
1: പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: ന്യൂട്രോണിക്സ് ITI കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ നേടാം.
4: ഇലക്ട്രോണിക്സ്, ഓട്ടോമൊബൈൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, AC മെക്കാനിക് എന്നീ കോഴ്സുകൾ.
3: ന്യൂട്രോണിക്സ് ITI, താളിക്കാവ് റോഡ്, കണ്ണൂർ.
4: ഫോൺ 9446071998.
5: ഇതോടെ ഇന്നത്തെ FM ഡയറി സമാപിച്ചു. FM ഡയറി വീണ്ടും കേൾക്കാം നാളെ രാവിലെ 7:05. ആകാശവാണി കണ്ണൂർ. ഇനി വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
6: കാച്ച് ദ റെയിൻ. ബാരിഷ് കേ പാനി കീ ഏക് ഏക് ബൂന്ദ് കോ ഹമേ ബചാനാ ഹൈ. തോ മേരാ ഖാസ് ആഗ്രഹ ഹൈ, വർഷാ കാ ബൂന്ദ് ബൂന്ദ് പാനി ഹം മിൽകർ കേ ബചായേ.
7: ചൽ ഹൈ തോ ഹം ഹൈ. आइए घरों, ऑफिसों में रेन वाटर हार्वेस्टिंग तकनीक अपनाएं, रिचार्ज पिट और शाफ्ट बनवाएं, अनुपयोगी बोरवेलों को ठीक करें, जलाशयों से गाद निकालें, अधिक से अधिक पेड़ लगाएं। इस बारिश आइए जुड़े कैच द रेन अभियान से।
8: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं मुकेश कुमार। संसद का मॉनसून सत्र कल से शुरू, दोनों सदनों के सुचारू संचालन के लिए सर्वदलीय बैठक आज। राष्ट्रीय परीक्षा एजेंसी का छात्रों और अभिभावकों को कड़ा निर्देश, फर्जी या AI से बनी OMR शीट जमा करने पर होगी कानूनी कार्रवाई। केंद्रीय माध्यमिक शिक्षा बोर्ड ने 10वीं कक्षा की दूसरी बोर्ड परीक्षा के परिणाम घोषित किए। खराब मौसम के कारण श्री अमरनाथ जी और माता वैष्णो देवी यात्रा अस्थायी रूप से स्थगित। और फीफा फुटबॉल विश्व कप फाइनल में आज अर्जेंटीना और स्पेन आमने सामने, इंग्लैंड ने फ्रांस

0: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
1: ലാപ്ടോപ്പോ?
0: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
2: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ് മുല്ലക്കൽ ആലപ്പുഴ.
1: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
2: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
1: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ തലാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
3: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ട് വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
4: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
3: അതെങ്ങനെയാ?
4: അവിടെ ബികോം, ബിബിഎ, ബിസിഎ, ബിഎ തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ് ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
3: സംഭവം കൊള്ളാലോ.
4: എടാ, അത് മാത്രമല്ല, ജർമ്മൻ ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
5: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
5: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
6: ഭക്തിഗാനങ്ങൾ തുടരുമ്പോൾ അടുത്ത ഗാനം ശ്രീനിവാസ് പാടിയത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: അടുത്ത ഗാനം ചിത്ര പാടിയത്.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
3: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
2: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
3: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും,
2: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
3: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-949598.
4: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
5: ഭക്തിഗാനങ്ങൾ തുടരുമ്പോൾ അടുത്ത ഗാനം പാടിയത് കെസ്റ്റർ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: പ്രിയ ശ്രോതാക്കളെ, ഭക്തിഗാനങ്ങൾ സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. സംസ്ഥാനത്ത് അടിസ്ഥാന സൌകര്യ വികസനം, കൃഷി, തുറമുഖ വികസനം തുടങ്ങി കോട്ടയം ജില്ലയുടെ സമഗ്ര പുരോഗതിക്ക് ഉപകരിക്കുന്ന നിരവധി പദ്ധതികൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 12 മന്ത്രി K മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. നൂറ്റാണ്ടിലധികം പഴക്കമേറിയ കെട്ടിടങ്ങൾ നിലനിൽക്കുന്ന എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും അടിയന്തര സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് ഭാരവാഹികൾ കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാൻ കോഴിക്കോട് ചെറുവണ്ണൂർ സരസ്വതി വിദ്യാനികേതനിൽ സംഘടിപ്പിച്ചു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. പത്തനംതിട്ട അടൂരിൽ 1.5-വയസ്സുകാരനെ തെരുവ് നായ്ക്കളുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്ക്. ഏഴുംകുളം പ്ലാന്റേഷൻ മുക്കിൽ മുഹമ്മദ് റംസാനാണ് കടിയേറ്റത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടത്തിൽ രാത്രി 12:30 അർജന്റീന സ്പെയിനിനെ നേരിടും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ.
1: ഓർമ്മകളുടെ സംഗീതം. ഇന്ന് എം എസ് വിശ്വനാഥന്റെ ഓർമ്മകൾ, എം എസ് വിശ്വനാഥന്റെ പാട്ടുകൾ.
2: അവൾക്കെന്ന അഴകിയ മുഖം, അവൾക്കെന്ന

ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നിർബാധം പോക്കുവരവുകൾ നടത്തുന്ന നിയമലംഘന പ്രസ്ഥാനമാണ് സംഗീതം എന്നത് രാജ്യാതിർത്തികളെപ്പോലും അപ്രസക്തമാക്കുന്നുണ്ട്. അപ്പോഴാണ് തെന്നിന്ത്യയിലാകെ അതിർത്തി ലംഘനം നടത്തി ആസ്വാദകരെ ആഹ്ലാദിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയും ചെയ്ത ഒരു മെല്ലിശ്ശേരി മന്നനെ നാം ഓർത്തുപോകുന്നത്. കേരളത്തിൻ്റെയും തമിഴകത്തിൻ്റെയും വാളയാറടക്കമുള്ള ചെക്ക് പോസ്റ്റുകൾ അറിയുക പോലും ചെയ്യാതെ ഇയാളുടെ സംഗീതം പ്രസാദമധുരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകിപ്പടർന്നു. അദ്ദേഹത്തിന് പേര് MS വിശ്വനാഥൻ.

ദേശാതിർത്തികൾ അതിലംഘിച്ച് പടരുന്ന സംഗീതത്തെക്കുറിച്ച് നാം പറയാറുണ്ട്. ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുകയോ ചുങ്കമോ കരമോ അടയ്ക്കുകയോ

കേരളത്തിൽ ജനിച്ച് മുഖ്യമായും തമിഴകം കർമ്മമണ്ഡലമാക്കിയ എം എസ് വിശ്വനാഥൻ്റെ വിരലറ്റങ്ങൾ ഹാർമോണിയക്കട്ടകളിൽ നിന്ന് അത്രമേൽ അനായാസമായി സംഗീതം കണ്ടെത്തുന്നു. ആ വിരൽ സ്പർശങ്ങളിൽ നിന്ന് ഹാർമോണിയം സംഗീതം കണ്ടെത്തുന്നു എന്ന് തിരിച്ചും പറയാം.

മനയംഗത്ത് സുബ്രഹ്മണ്യൻ വിശ്വനാഥനാണ് ഇന്ന് നാം അറിയുന്ന എം എസ് വിശ്വനാഥൻ എന്ന എം എസ് വി. അച്ഛൻ സുബ്രഹ്മണ്യൻ നായർ, അമ്മ നാരായണി അമ്മ. പാലക്കാട്

ജില്ലയിലെ എലപ്പുള്ളി എന്ന ഗ്രാമത്തിൽ 1928 ജനനം. ബാല്യത്തിൽ തന്നെ അച്ഛൻ മരിച്ച കുട്ടിയായിരുന്നു വിശ്വനാഥൻ. അമ്മയുടെയും ജയിൽ വാർഡനായ മുത്തച്ഛൻ്റെയും കൂടെ MS വിശ്വനാഥൻ കണ്ണൂരിലേക്ക് താമസം മാറ്റി. പഠനത്തിൽ പിന്നോക്കമായിരുന്ന വിശ്വനാഥനെ കർണാടക സംഗീത വിദ്വാൻ നീലകണ്ഠ ഭാഗവതരുടെ കീഴിൽ സംഗീതം പഠിക്കാനയക്കുന്നു. കടുത്ത സാമ്പത്തിക പരാധീനത കാരണം നീലകണ്ഠ ഭാഗവതരുടെ ജോലിക്കാരനായി നിന്ന് പകരം സംഗീതം പഠിച്ചെടുക്കുകയായിരുന്നു. നീലകണ്ഠ ഭാഗവതരുടെ പ്രിയ ശിഷ്യനായി മാറാൻ അധികകാലം വേണ്ടി വന്നില്ല. 4 വർഷത്തിലധികം തുടർന്ന സംഗീത പഠനം കണ്ണൂർ ടൗൺ ഹാളിൽ ആദ്യ കച്ചേരി, അപ്പോൾ വയസ്സ് 12. അവിടെ നിന്ന് തെന്നിന്ത്യയിലെ മഹാസംഗീതകാരനായി താൻ വളർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും വിശ്വനാഥൻ കൊടുക്കുക താൻ അഭിമുഖീകരിച്ച ജീവിത പ്രതിസന്ധികൾക്കും പിന്നെ താൻ അനുഭവിച്ച സഹനങ്ങൾക്കുമാണ്. കഥ തുടരുന്നു. ശിഷ്യന്റെ കലാവാസന കണ്ടറിഞ്ഞ നീലകണ്ഠ ഭാഗവതർ ഹരിശ്ചന്ദ്ര നാടകത്തിലെ ലോഹിതാക്ഷന്റെ വേഷം പ്രിയ ശിഷ്യന് നൽകി. തുടർന്ന് അഭിനയമോഹം മൂത്ത വിശ്വനാഥൻ ഒരു ബന്ധുവിന്റെ സഹായത്തോടെ കോയമ്പത്തൂർ ജുപ്പിറ്റർ പിക്ചേഴ്സിൽ ബാലനടനായി ചേർന്നു. PU ചിന്നപ്പ കണ്ണാമ്പ ജോഡി അഭിനയിച്ച കണ്ണകി എന്ന സിനിമയിൽ വിശ്വനാഥനും പിൽക്കാല പിന്നണി ഗായിക TV രത്നവും ബാലകോവിലനായും ബാലകണ്ണകിയായും വേഷമിട്ടു. കാഴ്ചയിൽ കണ്ണകിയുടെ സഹോദരനെ പോലെ തോന്നുന്നു എന്നതിനാൽ വിശ്വനാഥൻ അഭിനയിച്ച ഭാഗങ്ങൾ വെട്ടിമാറ്റി വേറൊരു ബാലനടനെ കൊണ്ട് അഭിനയിപ്പിച്ചു. അങ്ങനെ ആദ്യത്തെ സിനിമാ പ്രവേശം തന്നെ ദുരന്തമായി. എന്നാൽ വിധി മറ്റൊന്ന് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. വിശ്വനാഥന്റെ നിയോഗം സംഗീത സംവിധായകനാവാനായിരുന്നു. നടനാവാൻ കഴിയാത്തതിനാൽ ജുപ്പിറ്റർ പിക്ചേഴ്സിലെ ഓഫീസ് ബോയിയായി വേഷം കെട്ടി. ജുപ്പിറ്റർ പിക്ചേഴ്സിന്റെ സ്ഥിരം സംഗീത സംവിധായകനായിരുന്നു SM സുബ്ബയ്യ നായിഡു. ഏറെ താമസിയാതെ സുബ്ബയ്യ നായിഡുവിന്റെ പ്രധാന സംഗീത സംവിധാന സഹായിയായി മാറി വിശ്വനാഥൻ. '1946 അഭിമന്യു എന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാന വേളയിൽ ഒരു പാട്ടിന് സുബ്ബയ്യ നായിഡു പല ഈണങ്ങൾ നൽകിയെങ്കിലും ഒന്നും തൃപ്തികരമായി തോന്നിയില്ല. സുബ്ബയ്യ നായിഡു അറിയാതെ വിശ്വനാഥൻ അതിനൊരു ഈണമൊരുക്കി. സഹായിയുടെ ഈണം സുബ്ബയ്യ നായിഡുവിന് ഏറെ ബോധിച്ചു. പിന്നീട് ആ ഗാനം ട്രിച്ചി ലോകനാഥന്റെയും UR ജീവരത്നത്തിന്റെയും ആലാപനത്തിൽ തരംഗങ്ങൾ സൃഷ്ടിച്ചു.

പിന്നീട് സുബ്ബയ്യ നായിഡു മുഖാന്തരം സംഗീത സംവിധായകൻ സി ആർ സുബ്ബരാമന്റെ പ്രധാന സംഗീത സംവിധാന സഹായിയായി മാറി. സി ആർ സുബ്ബരാമന്റെ സംഗീത ട്രൂപ്പിൽ ഹാർമോണിസ്റ്റായി ചേർന്ന വിശ്വനാഥൻ അവിടെ വയലിനിസ്റ്റായ ടി കെ രാമമൂർത്തിയുമായി സൗഹൃദത്തിലായി. ഈ സൗഹൃദം പിന്നീടൊരു മികച്ച സംഗീത സംവിധായക ജോഡിയായി മാറുകയായിരുന്നു. 1952 സുബ്ബരാമൻ നിര്യാതനായപ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ജോലികളൊക്കെ പൂർത്തിയാക്കിയത് വിശ്വനാഥനും രാമമൂർത്തിയും ചേർന്ന്. 1952 ഇവർ ചേർന്ന് പണം എന്ന ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുന്നു.

നൂറോളം സിനിമകൾക്ക് വേണ്ടി ഗാനങ്ങളൊരുക്കി. ഈ കൂട്ടുകെട്ട് 1952 മുതൽ 1965 വരെ തുടർന്നു.

0: പിന്നീട് ഇരുവരും സ്വതന്ത്ര സംഗീത സംവിധായകരായി മാറി. തികഞ്ഞ സൗഹാർദ്ദത്തോടെ തന്നെയാണ് ഇരുവരും പിരിഞ്ഞത് എന്ന് എം എസ് വിയുടെ സാക്ഷ്യം.
1: ബ്രേക്ക് അല്ല, അതായത് എന്താ ഇപ്പൊ ഞാൻ പറയട്ടെ, ചില ഐഡിയാസ് അയാൾ പറയുമ്പോൾ നന്നായി വെച്ചാൽ ഓക്കെ അഗ്രി ചെയ്യും, നന്നായി ഇമ്പ്രൂവ് ചെയ്യും. ഒരു പീരീഡില് അയാൾക്ക് തനിയെ ചെയ്യണമെന്ന് ഒരു ആശ വന്നു, പക്ഷെ ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല, ചണ്ടിയിട്ടില്ല, തിരുപ്പി ഞങ്ങൾ ഒന്നിച്ചായി.
0: 1995 എങ്കിരന്തോ വന്താൻ എന്ന ചിത്രത്തിൽ ഇവർ സംഗീത സംവിധായക ജോഡിയായി വീണ്ടും ഒത്തുചേർന്നു. അതൊരു ഒറ്റപ്പെട്ട പുനഃസമാഗമമായിരുന്നു.

വൈദേശികമായ സംഗീതശൈലികളെ ദ്രാവിഡ സംഗീത തനിമയിലേക്ക് സന്നിവേശിപ്പിച്ച് തെന്നിന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിന്, പ്രത്യേകിച്ച് തമിഴ് ചലച്ചിത്ര സംഗീതത്തിന് സവിശേഷ വ്യക്തിത്വം പകരാൻ ഇദ്ദേഹത്തിനായി.

വിദേശ രാജ്യങ്ങളിൽ അക്കാലത്ത് പ്രബലമായിരുന്ന സംഗീതധാരകളെയൊക്കെ സന്ദർഭാനുസരണം അദ്ദേഹം പാട്ടുകളിലേക്ക് കൊണ്ടുവന്നു.

നമുക്കിനി എം എസ് വിശ്വനാഥൻ്റെ മലയാളം പാട്ടുകളിലേക്ക് തിരിച്ചു വരാം. ആയിരത്തി തൊള്ളായിരത്തി 1953 തമിഴ് മലയാളം ഭാഷകളിൽ ഒരേ സമയം നിർമ്മിച്ച എം ജി ആർ സരോജാദേവി ചിത്രം ജനോവയ്ക്ക് സംഗീത സംവിധാനം നിർവഹിച്ചു. അങ്ങനെ സ്വന്തം ദേശമായ മലയാളത്തിലും രംഗപ്രവേശം ചെയ്തു.

ജനോവയിൽ എം എസ് ജ്ഞാനമണി, ടി കെ കല്യാണം എന്നിവരും സംഗീത സംവിധായകരായി ഉണ്ടായിരുന്നു. യുവാവായിരുന്ന എം എസ് വിശ്വനാഥന്റെ സംഗീത നൈപുണ്യത്തിൽ നായകൻ എം ജി ആറിന് ചില ആശങ്കകൾ ഉണ്ടായിരുന്നത് പാട്ടുകൾ കേട്ടതും നീങ്ങി മാറി എന്നതും 1977 വരെ എം ജി ആറിന്റെ പ്രിയ സംഗീത സംവിധായകനായി തുടർന്നു എന്നതും ചരിത്രം.

ജനോവയ്ക്ക് ശേഷം മലയാള സിനിമയിൽ നിന്ന് MSVക്ക് ഒരു വിളി വരുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷമാണ്. 1958 റിലീസായ ലില്ലി എന്ന ചിത്രം. ഈ ചിത്രത്തിൽ ഗാനങ്ങൾ ചിട്ടപ്പെടുത്താൻ TK രാമമൂർത്തിയുമുണ്ടായിരുന്നു കൂട്ടിന്.

0: ക്യാബറെ ക്ലബ് ഡാൻസ് വിഭാഗത്തിൽപ്പെട്ട ഒരു ഗാനത്തെ അനശ്വരമാക്കിയ ഗായിക എല്ലാറീശ്വരി ക്യാബറെ പാട്ട് ഗായിക എന്ന നിലയ്ക്ക് പിന്നീട് ബ്രാൻഡ് ചെയ്യപ്പെട്ടു.
1: ഇന്ത്യ സിനിമാ ഫീൽഡില് ഒരു പെരിയ മുദ്ര എന്നാ അത് ഒരു ഇതില് വന്നിട്ടാങ്ക ഇന്ന് പാട്ട് ഹിറ്റ് ആയിച്ചാ അത് മുദ്ര സ്റ്റാമ്പ് അടിച്ചിടുവാ.
0: എല്ലാറീശ്വരി
1: இப்படி வந்துகிட்டே இருக்கும் போது என்னாச்சுன்னா மலையாள பாட்டு மலையாள பிக்சர் கொஞ்சம் எம்எஸ்வி அந்தாச்சு. அந்த வந்துட்டு இருக்கும்போது தான் அந்த அவர் மியூசிக்கில் வந்து கிளுகிலே சிரிக்குமென் சிலங்கைகளே என்றைக்கு கீழே

അടുത്ത വർഷം ശ്രീകുമാരൻ തമ്പി MSV വീണ്ടും ഒന്നിക്കുന്നു. ചിത്രം മന്ത്രകോടി. ചിത്രത്തിൽ പുരുഷ ഗായക ശബ്ദമായി ജെ

0: ലങ്കാദഹനം, മന്ത്രകൂടി എന്നീ ചിത്രങ്ങൾ 70s തുടക്കത്തിൽ ഹിറ്റ് ഗാനങ്ങളുമായി എത്തി ആസ്വാദകരുടെ മനം കവർന്നു. ശ്രീകുമാരൻ തമ്പിയായിരുന്നു രണ്ട് ചിത്രങ്ങളിലും MSP കൂട്ട്.
1: തെന്നിന്ത്യയിലെ ഏറ്റവും പ്രശസ്ത സംഗീത സംവിധാനമായിട്ട് MS വിശ്വനാഥനുമായിട്ട് എനിക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായി.
0: ശ്രീകുമാരൻ തമ്പിയുടെ ഓർമ്മകൾ.
1: ആ കാലഘട്ടത്തിൽ എനിക്ക് വലിയൊരു ലിഫ്റ്റായിരുന്നു MS വിശ്വനാഥനോട് ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞത്. ആ അലങ്കാധനത്തിൽ പാട്ടുകളെല്ലാം നിങ്ങൾക്കറിയാം, ഈശ്വരനൊരിക്കൽ വിരുന്നിന് പോയി, രാജകൊട്ടാരത്തിൽ വിളിക്കാതെ, തിരുവാഭരണം ചാർത്തി വിടുന്നു, തിരുവാതിര നക്ഷത്രം തുടങ്ങിയ അതിലെ ഗാനങ്ങൾ, സൂര്യൻ എന്നൊരു നക്ഷത്രം, ഭൂമി എന്നൊരു ഗോളം.

0: പാവം മനുഷ്യൻ.
1: 1973 പണിതീരാത്ത വീട് എന്ന കെ എസ് സേതുമാധവൻ ചിത്രത്തിലൂടെ വയലാറുമായി ഒന്നിക്കുന്നു.

മികച്ച മലയാള ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ഈ ചിത്രം സംസ്ഥാനതലത്തിൽ മികച്ച ചിത്രം, മികച്ച സംവിധാനം, മികച്ച കഥ എന്നിവയ്ക്കുള്ള അവാർഡുകളും നേടി.

0: വി സുശീല, എല്ലാറീശ്വരി, ലതാ രാജു എന്നീ ഗായകരും പാട്ടുകാരായി ഉണ്ടായിരുന്ന ഈ ചിത്രത്തിൽ എം എസ് വിശ്വനാഥൻ പാടിയ ഒരു ഗാനം തരംഗങ്ങൾ ഉയർത്തി.
1: കണ്ണുനീർ തുള്ളിയ സ്ത്രീയോട് വമിച്ചു

0: ഒരു ഗായകന് വേണ്ട നൈപുണ്യങ്ങൾ ഒത്തിണങ്ങിയ ഗായകനാണ് യേശുദാസ്. എം എസ് വിശ്വനാഥന്റെ നിരീക്ഷണങ്ങൾ.
1: ഒരു ഒരു പാടകൻ ഒരു പാടുന്ന കൂട്ടർ കുറച്ച് ഫൗണ്ടേഷൻ വേണം, കുറച്ച് പഠിക്കണം. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് യേശുദാസൊക്കെ നല്ലോണം പഠിച്ച് അയാൾ പാടുമ്പോൾ എനിക്ക് കണ്ണു നേരെ വെള്ളം വരും. ആരംഭകാലം ഞാൻ നോക്കിയിട്ട് അയാൾ എന്റെ അടുത്ത് ആദ്യം ഒന്ന് പാടുമ്പോഴൊന്നും അത്രയൊന്നും പഠിച്ചിട്ടില്ല സംഗീതം. അയാൾ ശ്രമപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിച്ചു.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
4: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയുടെ 82nd പതിപ്പിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങളിലെ നിരവധി ജീവനക്കാരും പരിപാടിയുടെ ഭാഗമായി. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകശ്മീരിലെ പഹൽഗാം, ബാൽതാൽ റൂട്ടുകളിലൂടെ അമർനാഥ് യാത്ര ഇന്നു മുതൽ താൽക്കാലികമായി നിർത്തിവയ്ക്കും. ഈ മാസം 3 ആരംഭിച്ച യാത്ര ഓഗസ്റ്റ് 28 സമാപിക്കും. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ തീരുമാനിച്ചെന്ന് മന്ത്രി K. മുരളീധരൻ. ബാനർകെട്ടിയും കൊടികെട്ടിയും ഭക്ഷണ വിതരണം വേണ്ടെന്നും മന്ത്രി ആലപ്പുഴയിൽ പറഞ്ഞു. 38 തദ്ദേശ ഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ഈ മാസം 21 അന്തിമ പട്ടിക അടുത്ത മാസം 19 പ്രസിദ്ധീകരിക്കുമെന്ന് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് ഇന്നു തുടക്കം. ഉച്ചയ്ക്ക് 12 മന്ത്രി K. മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. CBSE 10th class 2nd ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് results.digilocker.gov.in എന്ന ലിങ്ക് വഴി ഡിജി ലോക്കർ പോർട്ടലിൽ ഫലം പരിശോധിക്കാം. ജോർദാനിലെ സൈനിക താവളത്തിനു നേരെ ഇറാന്റെ ആക്രമണത്തിൽ 2 സൈനികർ കൊല്ലപ്പെട്ടതായി US സൈന്യം. 1 സൈനികനെ കാണാതായി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം PV സിന്ധു ഇന്ന് ജപ്പാന്റെ അകാനെ യമാഗുച്ചിയെ നേരിടും. ടോക്കിയോയിലെ ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഈ ഗാനം ചിത്രയും അപർണ രാജീവും ചേർന്ന് പാടിയത്. ചിത്രം പാട്ടിന്റെ പാലാഴി. സംഗീതം പകർന്നത് ഡോക്ടർ സുരേഷ് മണിമല.

0: ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ഡോക്ടർ സുരേഷ് മണിമല ഈണം പകർന്ന് കെ എസ് ചിത്രയും അപർണ രാജീവും ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടത്.
1: ഹലോ, നമസ്കാരം. ഞാൻ ജി വേണുഗോപാൽ. ഈ ആഴ്ച ഞാനുമുണ്ട് കണ്ണൂർ ടോക്കീസിൽ. നമുക്ക് സഞ്ചരിക്കാം സിനിമയോടൊപ്പം.
2: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക്, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച 2:30.
3: ചേച്ചി, ജോലി കിട്ടി.
4: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
3: പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
4: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
3: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
4: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
3: പക്ഷേ ചേച്ചി,
4: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷെ പാർട്ടി തരാതെ പറ്റില്ല.
3: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.

0: RBI പറയുന്നു,
1: ശരിയായ സാമ്പത്തികം ജീവിതം സുരക്ഷിതം.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956007.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: ഹലോ പ്രിയ ഗീതം.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
5: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
6: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു.
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
8: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയ ഗീതം. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497 2956007.
9: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: അടുത്ത ഗാനം റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് സി രാജാമണി ഈണമ്പട പകർന്നത്. ചിത്രം എൽസമ്മ എന്ന ആൺകുട്ടി. ഗായകർ അച്ചു, റിമി ടോമി.

0: ഹലോ, നമസ്കാരം. ഞാൻ ജി വേണുഗോപാൽ. ഈ ആഴ്ച ഞാനുമുണ്ട് കണ്ണൂർ ടോക്കീസിൽ. നമുക്ക് സഞ്ചരിക്കാം സിനിമയോടൊപ്പം.
1: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക്, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച 2:30.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും.
2: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. ഈ രാജ്യങ്ങളിലെ പ്രസിഡന്റുമാരുടെ ക്ഷണപ്രകാരമാണ് ഔദ്യോഗിക സന്ദർശനം. മാൾഡോവയിലേക്കും നോർത്ത് മാസിഡോണിയയിലേക്കും ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനം എന്ന നിലയിൽ യാത്രയ്ക്ക് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ഇരു സഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിനാണ് സർവകക്ഷി യോഗം. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. ന്യൂഡൽഹിയിൽ സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയുടെ 82nd പതിപ്പിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങളിലെ നിരവധി ജീവനക്കാരും പരിപാടിയിൽ പങ്കാളികളായി. രാജ്യത്തുടനീളം 15,000-ൽ സ്ഥലങ്ങളിൽ സൈക്കിൾ ഓടിച്ച് ആരോഗ്യ പ്രവർത്തകർ പ്രചാരണ പരിപാടിയിൽ ഒപ്പം ചേർന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൺഡേ ഓൺ സൈക്കിൾ മുന്നേറ്റത്തിന് കരുത്തേകിയെന്ന് മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ഇന്ത്യയും എസ്റ്റോണിയയും തമ്മിൽ വാണിജ്യം, നിക്ഷേപം, നൂതനാശയങ്ങൾ, സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ കൂടുതൽ ശക്തമായ സഹകരണം സാധ്യമാക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ടാലിനിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഗോയൽ. ഉക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ കിഴക്കൻ മോസ്കോയിൽ 9 പേർ കൊല്ലപ്പെട്ടു, 80 പേർക്ക് പരിക്കേറ്റു. റഷ്യയിലെ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും നേരെ ഉക്രൈൻ സൈന്യം നിരന്തരം വ്യോമാക്രമണം നടത്തിയതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. ഉക്രൈനെതിരായ റഷ്യൻ ആക്രമണത്തിന് 5 വർഷം പൂർത്തിയാകുന്ന സന്ദർഭത്തിലാണ് പ്രത്യാക്രമണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ മാസം 26 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവെക്കാം. റബ്ബറിന്റെ താങ്ങുവില 300 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റിൽ റബ്ബറിന് 250 രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത ഘട്ടമായി അത് 300 ആക്കും. കേരളത്തിന്റെ മണ്ണിൽ കർഷകന്റെ കണ്ണീര് വീഴ്ത്തരുതെന്നാണ് ഗവൺമെന്റ് നിലപാടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. അടിസ്ഥാന സൗകര്യ വികസനം, കൃഷി, തുറമുഖ വികസനം തുടങ്ങി കോട്ടയം ജില്ലയുടെ സമഗ്ര പുരോഗതിക്ക് ഉപകരിക്കുന്ന നിരവധി പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ദീർഘകാല വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി K.മുരളീധരൻ പറഞ്ഞു. ആശുപത്രിയിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കാൻ തീരുമാനിച്ചതായും മന്ത്രി ആലപ്പുഴയിൽ അറിയിച്ചു. പോരായ്മകൾ പരിഹരിക്കാനും ജീവനക്കാരുടെ ഒഴിവുകൾ അടിയന്തരമായി നികത്താനും പ്രത്യേക ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. ആശുപത്രിയുടെ പ്രവർത്തനം വിലയിരുത്താൻ 6 മാസത്തിലൊരിക്കൽ സന്ദർശിക്കുമെന്നും പറഞ്ഞ അദ്ദേഹം, മെഡിക്കൽ കോളേജ് ജീവനക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നത് കർശനമായി നിരോധിച്ചതായും അറിയിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യക്ക് ഇന്ന് തുടക്കം. ഉച്ചയ്ക്ക് 12 മന്ത്രി K.മുരളീധരൻ വള്ളസദ്യ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. ആറന്മുള പള്ളിയോട സേവാസംഘത്തിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ 1 ഗവൺമെന്റ് മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം വിലയിരുത്തിയതായി ജനറൽ സെക്രട്ടറി PMA സലാം കോഴിക്കോട്ട് പറഞ്ഞു. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി തുടങ്ങിയെന്നും പാർട്ടി മന്ത്രിമാർ മികച്ച പ്രകടനം നടത്തുന്നതായും യോഗം വിലയിരുത്തി. PM ശ്രീ വിഷയത്തിൽ നേരിടുന്ന പ്രതിസന്ധിക്ക് കഴിഞ്ഞ ഗവൺമെന്റാണ് ഉത്തരവാദിയെന്നും PMA സലാം അഭിപ്രായപ്പെട്ടു. 38 തദ്ദേശഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതുക്കുന്നു. കരട് പട്ടിക ഈ മാസം 21 അന്തിമ പട്ടിക അടുത്ത മാസം 19 പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ N.ശേഷാദ്രിനാഥൻ അറിയിച്ചു. തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം എന്നിവ വഴിയുണ്ടായ ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടുത്താത്തവർക്ക് മറ്റന്നാൾ മുതൽ അടുത്ത മാസം 5 അപേക്ഷ നൽകാം. 2026 ജനുവരി 1 അതിന് മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. പേര് ചേർക്കുന്നതിന് www.sc.kerala.gov.in വെബ്സൈറ്റിലൂടെ ഓൺലൈനിൽ അപേക്ഷിക്കാം. പട്ടികയിലെ ഉള്ളടക്കത്തിൽ ഭേദഗതി വരുത്തുന്നതിനും നിയോജകമണ്ഡലം, വാർഡ് എന്നിവയിൽ സ്ഥാനമാറ്റം വരുത്തുന്നതിനും അപേക്ഷകൾ ഓൺലൈനിൽ നൽകാം. എന്നാൽ പട്ടികയിൽ നിന്ന് പേരൊഴിവാക്കാൻ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത അപേക്ഷകളുടെ പ്രിന്റൌട്ട് നേരിട്ടോ തപാൽ വഴിയോ ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് നൽകണം. കണ്ണൂർ ജില്ലയിലെ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് ഗതിവേഗം പകരുന്നതിന് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ പി വിഷ്ണുരാജിൻ്റെ നേതൃത്വത്തിൽ ഫീൽഡ് പരിശോധന നടത്തി. ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഏതാനും വീടുകളിലാണ് എന്യൂമറേറ്റർമാർക്കൊപ്പം ജില്ലാ കലക്ടർ എത്തിയത്. സെൻസസിൻ്റെ ഭാഗമായ ആദ്യഘട്ട എന്യൂമറേഷൻ പ്രവർത്തനങ്ങൾ ജില്ലയിൽ പുരോഗമിക്കുകയാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലെ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നതിനാൽ ട്രെയിൻ സർവീസുകളിൽ താൽക്കാലിക ക്രമീകരണം ഏർപ്പെടുത്തിയതായി പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസ് അറിയിച്ചു. കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന പാസഞ്ചർ ട്രെയിനുകൾ ഇന്നു മുതൽ ഈ മാസം 26 വരെ കോഴിക്കോടിന് പകരം വെസ്റ്റ് ഹിലിൽ സർവീസ് അവസാനിപ്പിക്കും. നൂറ്റാണ്ടിലധികം പഴക്കമേറിയ കെട്ടിടങ്ങൾ നിലനിൽക്കുന്ന എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും അടിയന്തര സുരക്ഷാ ഓഡിറ്റ് നടത്തണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് കൃത്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് ഭാരവാഹികൾ കോഴിക്കോട്ട് പറഞ്ഞു. സമൂഹത്തിൽ മതസൗഹാർദ്ദവും പരസ്പര വിശ്വാസവും കൂടുതൽ ദൃഢമാക്കാനും തെറ്റായ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും കോഴിക്കോട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ മത സാമുദായിക സൗഹാർദ്ദ മൈത്രി യോഗം ചേർന്നു. പ്രാദേശിക തലത്തിൽ സമാധാനം ഉറപ്പാക്കാൻ താഴെത്തട്ടിൽ സമാധാന സമിതികൾ അടിയന്തരമായി രൂപീകരിക്കുമെന്ന് കലക്ടർ അറിയിച്ചു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലയിലെ പ്രമുഖ സാമൂഹിക സാംസ്കാരിക മത നേതാക്കൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പോലീസ് റവന്യൂ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 9,653 വീടുകൾ സന്ദർശിച്ച് പ്രതിരോധ നടപടികൾ ഉറപ്പാക്കി. ജലജന്യ രോഗങ്ങൾ തടയാൻ 2,259 കിണറുകൾ ക്ലോറിനേഷനും 386 കുടിവെള്ള സ്രോതസ്സുകൾ സൂപ്പർ ക്ലോറിനേഷനും നടത്തി. 106 വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടത്തിൽ രാത്രി 12:30 അർജന്റീന സ്പെയിനിനെ നേരിടും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം. പുലർച്ചെ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ തകർത്തു. മിയാമിയിൽ 4-6 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ടിൻ്റെ ജയം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഇരു ടീമുകളും ഓരോ ജയം നേടി പരമ്പര സമനിലയിലാക്കി. വനിതാ ഗുസ്തിയിൽ 76 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ താരം കാജൽ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ അമേരിക്കൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് കാജൽ സ്വർണം നേടിയത്. ഇതോടെ ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം 3 53 കിലോ 57 കിലോ വിഭാഗങ്ങളിൽ ഇന്ത്യ 2 വെള്ളി മെഡലുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിൻ്റൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ത്യൻ താരം PV സിന്ധു ജപ്പാൻ്റെ അകാനി യമാഗുച്ചിയെ നേരിടും. ടോക്കിയോയിൽ ടൂർണമെൻറ്റിൽ ചൈനീസ് താരം ചെൻ യുഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. പരിശോധനയ്ക്കായി OMR ഷീറ്റുകൾ സമർപ്പിക്കുന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കർശന മുന്നറിയിപ്പ് നൽകി. അടുത്തിടെ സമർപ്പിച്ച ചില OMR ഷീറ്റുകൾ വ്യാജമോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് തയ്യാറാക്കിയതോ ആണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പരാതികളെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കാൻ ഏജൻസി തീരുമാനിച്ചിരുന്നു. പരിശോധനയ്ക്കായി യഥാർത്ഥ OMR ഷീറ്റുകൾ മാത്രം സമർപ്പിക്കണമെന്ന് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സാമൂഹിക മാധ്യമത്തിലൂടെ ഏജൻസി നിർദ്ദേശം നൽകി. CBSE 10-ാം ക്ലാസ് 2-ാം ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് results.digilocker.gov.in എന്ന ലിങ്ക് വഴി ഡിജിലോക്കർ പോർട്ടലിൽ ഫലം പരിശോധിക്കാവുന്നതാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ശുപാർശകൾക്കനുസൃതമായി ഈ വർഷം മുതൽ 10-ാം ക്ലാസ്സിന് 2 ബോർഡ് പരീക്ഷകൾ CBSE ഏർപ്പെടുത്തിയിരുന്നു. സംസ്ഥാനത്തെ പട്ടികജാതി സമൂഹത്തിൻ്റെ വികസന ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്നതും വകമാറ്റുന്നതും തടയാൻ നിയമനിർമ്മാണം വേണമെന്ന് പട്ടികജാതി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി VC ബിനീഷ് ആവശ്യപ്പെട്ടു. പട്ടികജാതി മോർച്ച കോഴിക്കോട് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദേശീയപാത ചേർത്തലയിൽ KSRTC ബസ് അപകടത്തിൽപ്പെട്ട് 19 പേർക്ക് പരിക്ക്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. പുനലൂരിൽ നിന്ന് സുൽത്താൻ ബത്തേരിക്ക് പോവുകയായിരുന്ന സൂപ്പർ ഡീലക്സ് ബസ് ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് കൊണ്ടുവന്ന JCBയിൽ ഇടിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അടുത്ത പ്രദേശങ്ങൾക്കും മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
0: ആകാശവാണി കണ്ണൂർ. ആകാശവാണി കണ്ണൂർ.

കുട്ടികളുടെ പരിപാടി കിളിക്കൂട്ടം ഇതാ തുടങ്ങുകയായി. ശങ്കരനെല്ലൂർ എൽ പി സ്കൂൾ കൂട്ടുകാരാണ് ഇന്ന് ചേച്ചിയോടൊപ്പം. കിളിക്കൂട്ടത്തിൽ ഇന്നാദ്യം കഥാപ്രസംഗം, അവതരണം ആൽവിൻ നിഷാന്ത്.

കൊള്ളൂ. നാട്ടിലെ ജന്മിത്തമ്പുരാന്റെ നോക്കെത്താത്ത നെൽപ്പാടത്തിന്റെ അരികിൽ ഒരു കൂര കെട്ടി താമസിക്കുന്ന ഒരു പാവപ്പെട്ട പണിയാളനാണ് മലയപ്പുലയൻ. പണത്തിനുമീതെ പരന്തു പറക്കാത്ത അക്കാലത്ത് തമ്പ്രാന്റെ അടിമയായിട്ടാണ് മലയനും കുടുംബവും അവിടെ പാർത്തിരുന്നത്.

പൂപ്പൊടിച്ചു വന്നു. ഇടിയും മഴയും തുടികെട്ടുന്ന കാലവർഷം പെട്ടെന്ന് കടന്നുപോയി. മഴ മാറി, മാനം തെളിഞ്ഞു, മരങ്ങൾ പൂവണിഞ്ഞു. അത് കണ്ട് മലയന്റെ മടത്ത ഈണത്തിൽ പാട്ടുപാടി. വയലിൽ വിത്ത് വിതയ്ക്കേണ്ട കാലമായി. മലയനും ഭാര്യ അഴകിയും പിന്നെ പണിയോട് പണി തന്നെയായിരുന്നു. നടുനിവർത്താൻ പോലും അവർക്ക് നേരം കിട്ടിയില്ല. എങ്കിലും ആ വലിയ തിരക്കിനിടയിലും അവർ തങ്ങളുടെ ആരോമലായ തൈവാഴയെ മറന്നില്ല. ചെറുവാഴത്തൈനു വെള്ളമൊഴിക്കുവാൻ മറിവി പറ്റാറില്ല അവർക്ക് ചെറ്റും. അനുദിനം അങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ അത് വേഗം വേഗം വളർന്നു വന്നു.

എന്തു പറയാൻ, ഒട്ടും വൈകാതെ തന്നെ അവരുടെ തൈവാഴ വളർന്നു പന്തലിച്ചു. മലയന്റെ പുന്നാര മക്കൾ വിശപ്പും ദാഹവും എല്ലാം മറന്ന് ആ വാഴച്ചുവട്ടിൽ അന്തിമയങ്ങുന്നതുവരെ കളിക്കും. കളി മാത്രമല്ല, കരച്ചിലും ചിരിയും അടിപിടി ബഹളവും ഒക്കെയായി ആ കരിമാടിക്കുട്ടന്മാർ നേരം പോക്കും. അവശന്മാർ അവരുടെ സങ്കടമാരറിയാൻ തോരാത്ത കണ്ണുനീരും തീരാത്ത പട്ടിണിയുമായിട്ടാണ് മലയന്റെ കുടുംബം മുന്നോട്ടു നീങ്ങിയത്. എങ്കിലും നഴിപ്പൂവൻ വാഴ കുലയ്ക്കുന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് മലയനും അഴകിയും മക്കളും ഓരോ ദിവസവും തള്ളി നീക്കിയിരുന്നത്. കുല വന്നാൽ ഉണ്ടാകാൻ പോകുന്ന പുകലുകളെ കുറിച്ചെല്ലാം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് കലഹിക്കുകയും ചിരിക്കുകയും പരിഭവിക്കുകയും ഒക്കെ ചെയ്തു കൊണ്ടിരുന്നു. കുലവരാറായില്ലതിനു മുമ്പേ തന്നെ കൊതിയന്റെ നാക്കത്തു വെള്ളം വന്നു. കുലവരാറായില്ലതിനു മുമ്പേ തന്നെ കൊതിയന്റെ നാക്കത്തു വെള്ളം വന്നു. പരിഭവിച്ചിടുന്ന അച്ഛന അരിവാങ്ങാൻ വല്ലവർക്കും വെട്ടി വിൽക്കും. നീലിയുടെ പറച്ചിൽ കേട്ട് കരിവെള്ളവന് ശുണ്ടി വന്നു. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു, കരിനാക്കു കൊണ്ടൊന്നും പറയാതെ മൂഷട്ടെ, കരിവെള്ളവും കോപിച്ചൊരാജ്ഞ നൽകി. ഇങ്ങനെ വാഴച്ചുവട്ടിൽ നിത്യവും കൊതി സമാജത്തിന്റെ കടിപിടികളും ആഹ്ലാദാരവങ്ങളും ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു. ഇതിനിടയിലാണ് മലയനും അഴകിയും കുഞ്ഞു മക്കളും കാത്തിരുന്ന ആ അത്ഭുത സംഭവം ഉണ്ടായത്. ഒരുദിനം വാഴ കുലച്ചതു കാരണം തിരുവോണം വന്നു പൂലക്കുടിലിൽ. കലഹിക്കാൻ പോയില്ല പിന്നീട് ഒരിക്കലും, കരിവെള്ളോ നീളിയോടെന്തുകൊണ്ടോ. വാഴ കുലച്ചു കണ്ടതോടെ മലയന്റെ മക്കളുടെ കടുപിടിയൊക്കെ മാറി. അവരുടെ മനസ്സിൽ ആനന്ദം അലയടിച്ചു. അരുമക്കീടാക്കൾ താൻ ആനന്ദം കണ്ടയോ, അഴകിക്കു ചിത്തം നിറഞ്ഞുപോയി. കുലമൂത്തു വെട്ടിപ്പാഴുപ്പിച്ചെടുക്കുവാൻ മലയനും ഉൾത്തിടുക്കമായി. പക്ഷേ എന്തു കാര്യം, വാഴക്കുല വെട്ടാറായപ്പോൾ തമ്പ്രൻ രംഗത്തെത്തി. മലയാ, നല്ലൊരു കൂറ്റൻ കുലയാണല്ലോ, വേഗം അത് മനയ്ക്കിലെത്തിച്ചോളൂ. തമ്പ്രാൻ പറഞ്ഞത് കേട്ട് മലയന്റെ നെഞ്ചിൽ ഇടിമുഴങ്ങി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തമ്പ്രാന്റെ കൽപ്പന അനുസരിച്ച് കുലവെട്ടി തോളിൽ വച്ച് മലയൻ ഒരു പ്രതിമ കണക്കെ അവിടെ മലവിച്ചു നിന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ രംഗം കണ്ട് അഴകിയും മക്കളും വാവിട്ടു കരഞ്ഞു. അപ്പോൾ മലയൻ പറഞ്ഞു,

0: ഇനി പൂച്ചയുടെ മീശ വിശേഷങ്ങളുമായി ദേവശ്രീ പി.
1: പൂച്ചക്കെന്തിനാ മീശ? മീശക്കാരനാണ് മ്യാവു. എന്തിനാ മ്യാവൂന് മീശ? ചന്തത്തിനാണോ? അല്ല, ആ കുട്ടിമീശക്ക് എന്തു ചന്തമാണുള്ളത്? മീശ പിരിച്ച് ആരെങ്കിലും പേടിപ്പിക്കാനാണോ? അതുമല്ല, പൂച്ച മീശ പിരിച്ചാൽ എലിക്കുണ്ടോ പേടി? നമ്മുടെ കാലിലുമ്മി സ്നേഹം കാട്ടുന്ന, മടിയിലിരുന്ന് പാലിന് വേണ്ടി കരയുന്ന പാവം മ്യാവൂനെന്തിനാ ഒട്ടും ചേർച്ചയില്ലാത്ത ഈ മീശ? എന്നാലേ മീശയില്ലാതെ പൂച്ചയ്ക്ക് ജീവിക്കാനാവില്ല. എന്താണെന്നറിയണോ? കണ്ണില്ലെങ്കിൽ നമുക്ക് എന്തൊരു കഷ്ടപ്പാടാണ്, ചെവിയില്ലെങ്കിലോ പറയാനേ വയ്യ. കാരണം നാം നമ്മുടെ ചുറ്റുപാടിനെ മനസ്സിലാക്കുന്നത് കണ്ടിട്ടും കേട്ടിട്ടും തൊട്ടിട്ടും രുചിച്ചിട്ടും ഒക്കെയാണ്. പൂച്ചയ്ക്ക് ചുറ്റുപാടിനെ മനസ്സിലാക്കാൻ മീശയുടെ സഹായം വേണം. പ്രത്യേകിച്ചും രാത്രി ഇരുട്ടത്ത് നടക്കുമ്പോൾ ഇരുണ്ട മാളങ്ങളിലേക്കും ഇടുങ്ങിയ മുറിയിലേക്കും മറ്റും കടക്കുന്നതിനു മുമ്പ് പൂച്ച തല മുമ്പോട്ട് നീട്ടി മീശ രോമങ്ങൾ കൊണ്ട് തപ്പും. എന്നിട്ട് പോകാനുള്ള വഴിയിൽ തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കൃത്യമായി മനസ്സിലാക്കും. ചുരുക്കത്തിൽ, രാത്രി നടത്തക്കാരനായ പൂച്ചയ്ക്ക് ചുറ്റുപാടിനെ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാന അവയവമാണ് മീശ. പൂച്ച മീശ മോശക്കാരനല്ലേ.

നീലാവേ നീ അറിഞ്ഞു നിറനെല്ലൻ വയലുകളിൽ കതിരു കൊയ്യാനെത്തും മണിച്ചെപ്പൂക്കിലുക്കണ പൂങ്കുയിലേ. നിറനെല്ലിൻ വയലുകളിൽ കതിരു കൊയ്യാനെത്തും മണിച്ചെപ്പൂക്കിലുക്കണ പൂങ്കുയിലേ. കല്യാണ നാളിൽ ചെറുക്കനെ നേദിക്കാൻ തിരുമധുരം നീ എൻ്റെ മറന്നു വച്ചു. കല്യാണ നാളിൽ

0: ഇനി ഏകാഭിനയം. അവതരണം നവോമിക നിപു.
1: നിങ്ങളൊക്കെ കൂടി എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എന്നെ മനസ്സിലായില്ല? ഞാൻ വൈക്കമോന്ത് ബഷീറിന്റെ പെങ്ങളാ പാത്തുമ്മ. എടി എടി കാത്തുമ്മേ, എങ്ങോട്ട് പോയി ഒളിച്ചടി? നീ ഈ വീട്ടിൽ ഒരു നിമിഷം മനസ്സമാധാനം തരുമോ? ആയിഷ ആയിഷ, ഇജന്റെ ആടിന്റെ കണ്ടിനാ? ഇല്ലല്ലേ, ആർക്കും അറിയില്ല എന്റെ പെണ്ണാട് പ്രസവിക്കാറായതാ. അതിനെങ്ങാനും എന്തെങ്കിലും സംഭവിച്ചാ ഈ വീടിനെ ഞാൻ തീപക്കൂ. പറഞ്ഞേക്കാം. അയ്യോ എന്റെ റബ്ബേ, നീ ആടെ കിടന്ന് എന്താ തിന്നുന്നേ? അങ്ങരുടെ പുസ്തകമാണോ അത്? എടി കാത്തുമ്പേ, നിനക്ക് തിന്നാൻ ഈ നാട്ടിൽ വേറെ പുല്ലും വൈക്കോലും ഒന്നും കിട്ടിയില്ലേ? ആ ബഷീർ കണ്ടാൽ ഇപ്പൊ തുടങ്ങും അച്ചപ്പാട്, എന്റെ പുസ്തകം തിന്നേ, എന്റെ പേന തിന്നേ എന്ന് പറഞ്ഞ് അങ്ങര് നാട് മൊത്തം കൂട്ടും. തുപ്പടി തുപ്പ്, ആ പേപ്പർ ഇങ്ങോട്ട് തുപ്പ്. എന്താടാ ബഷീറെ നീ ഇപ്പൊ പറഞ്ഞത്? എന്റെ ആട് നിന്റെ പുസ്തകം തിന്നുന്നോ? അതിനെ ആ ആടിനെ അക്ഷരം അറിയാമോടാ? പുസ്തകമാണെന്ന് മനസ്സിലാക്കാൻ വിശന്നിട്ടല്ലേ അത് തിന്നത്? നീയല്ലേ വലിയ എഴുത്തുകാരെ, നിനക്കൊരു പുസ്തകം എഴുതിക്കൂടെ? എന്റെ ആടിനെ നീ ഒരക്ഷരം മിണ്ടിപ്പോകരുത്. ഇതിന്റെ ബാറ്റ് കിടക്കുന്ന വെറും കുട്ടികളല്ലടാ, എന്റെ ഭാവി പണമാണ്. നിങ്ങളൊക്കെ കൂടി എന്റെ ആടിനെ കൊല്ലാൻ നോക്കാണല്ലേ. ഉമ്മച്ചി, നിങ്ങളും ഒന്നും പറയുന്നില്ലല്ലോ. ഇതിന്റെ പാല് കലർന്ന് ചായ കുടിക്കാൻ എല്ലാവർക്കും വേണം. അപ്പൊ ഈ പാത്തുമ്മ നല്ലോളാ. ഇതിന് ഇത്തിരി കഞ്ഞിപ്പശ കൊടുക്കാൻ പറയുമ്പോൾ എല്ലാവർക്കും ഭയരുവേന. പോരൂ കാത്തുമ്മേ, നമുക്ക് അങ്ങോട്ട് മാറാം. ഈ വീട്ടിൽ നിന്നാൽ ഇവർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല. നീ വേഗം പെറുമോളെ, എന്നിട്ട് ആ പാല് വിറ്റ് നമുക്ക് ജീവിക്കാം. വാടി വാ.

0: അടുത്തതായി കഥ പറയുകയാണ് ധ്യാൻദേവ്.
1: ലോക പ്രശസ്തനായ ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ എണ്ണ നേർച്ച കരണ്ടി എന്ന കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരിടത്ത് ഒരു കച്ചവടക്കാരനും അദ്ദേഹത്തിൻ്റെ മകനും ജീവിച്ചിരുന്നു. ഒരു ദിവസം കച്ചവടക്കാരൻ തൻ്റെ മകനെ പ്രസിദ്ധനായ ഒരു ജ്ഞാനിയുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നോ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ. അങ്ങനെ അവൻ 40 നാൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന് അച്ഛൻ പറഞ്ഞ ആ ഗുരുവിൻ്റെ വാസസ്ഥലം കണ്ടെത്തി. അങ്ങ് ദൂരെ ഒരു കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായ ഒരു കൊട്ടാരം. അവൻ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസിയായിരുന്നു.

പക്ഷെ അവിടെ നല്ല തിക്കും തിരക്കും പലതരത്തിലുള്ള ആളുകൾ വരവും പോകും ചെയ്യുന്നു. അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. അങ്ങ് ദൂരെ നിന്ന് ഗുരു ഓരോരുത്തരുമായി സംസാരിച്ചു കൊണ്ടുവരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവൻ്റെ അരികിലെത്തി. ഗുരു അവനോട് ചോദിച്ചു, നീ സന്തോഷത്തിൻ്റെ രഹസ്യം എന്താണെന്ന് അറിയാനല്ലേ വന്നത്? അവൻ അത്ഭുതപ്പെട്ടുപോയി. പക്ഷേ എനിക്കല്പം തിരക്കുണ്ട്, നീ എൻ്റെ ഈ കൊട്ടാരമൊക്കെയൊന്ന് ചുറ്റിക്കണ്ടിട്ട് വരൂ. ഗുരു അവൻ്റെ കയ്യിൽ 2 തുള്ളി എണ്ണ കൊടുത്തയച്ചു. 2 മണിക്കൂർ കഴിഞ്ഞ് അവൻ കൊട്ടാരമൊക്കെ ചുറ്റിക്കണ്ട് ഗുരുവിൻ്റെ അരികിലേക്ക് എത്തി. ഗുരു അവനോട് ചോദിച്ചു, നീ എല്ലാം കണ്ടു അല്ലേ? നീ എൻ്റെ ആ തിരശീല കൊണ്ടോ? അത് പേർഷ്യയിൽ നിന്ന് പ്രത്യേകമായി നേടിക്കൊണ്ടുവന്നതാണ്. അല്ല, ഉദ്യാനം കണ്ടില്ലേ? അതിനുള്ളിലെ ഓരോ തുകൽത്താടുകളും എത്ര മനോഹര മൃദുലവുമാണ്. ഇതൊക്കെ കേട്ട് അവൻ അത്ഭുതപ്പെട്ടുപോയി. അല്ല, താൻ ഇതൊന്നും കണ്ടില്ല അല്ലേ? എന്നാൽ താൻ ഒന്നുകൂടി എല്ലാം വിസ്തരിച്ച് കണ്ടിട്ട് വരൂ. അപ്പോഴും അവൻ്റെ കയ്യിൽ ആ 2 തുള്ളി എണ്ണയുണ്ടായിരുന്നു. ഗുരുവറിന്റെ ചുമരുകളിലെ കലാസൃഷ്ടികൾ, തിരശീല, ഉദ്യാനം, ഗ്രന്ഥപുര, ഇതൊക്കെ കണ്ട് വീണ്ടും ഗുരുവിന്റെ അരികിലേക്ക് എത്തി. അവൻ കണ്ട കാര്യങ്ങളൊക്കെ ഗുരുവിനോട് വിസ്തരിച്ചു പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഗുരുവിന്റെ ചോദ്യം വന്നു, അല്ല, ഞാൻ നിനക്ക് തന്ന ആ 2 തുള്ളി എണ്ണ എവിടെ? അപ്പോഴാണ് അവനെ ശ്രദ്ധിച്ചത് തൻ്റെ കയ്യിൽ ആ 2 തുള്ളി എണ്ണയില്ല. അപ്പോൾ ഗുരു പറഞ്ഞു, നീ പഠിച്ചിരിക്കേണ്ട ഒറ്റ പാഠമേ ഉള്ളൂ. ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. പക്ഷേ കയ്യിലിരിക്കുന്ന ആ 2 തുള്ളിയെണ്ണ ഒരിക്കലും കൈവിടരുത്. ആ 2 തുള്ളിയെണ്ണ സൂചിപ്പിക്കുന്നത് സത്യവും ധർമ്മവും നീതിയുമാണെന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ട് നിർത്തുന്നു.

0: കിളിക്കൂട്ടത്തിൽ ഇനി മലയാളം കവിത ചൊല്ലുന്നു ആൻവിയ മഹേഷ്.
1: പൊൻവെയിലിൽ കുരുത്തമു

കിളിക്കൂട്ടത്തിൽ അവസാനമായി സംഘഗാനം. പാടുന്നവർ നവോമിക നിപു, ആൻവിയ മഹേഷ്, ദേവനന്ദ് പി, സാൻവിയ എസ് ആർ, ഫാത്തിമ ജസ്സ ജൂഹി എന്നിവർ.

ശങ്കരനെല്ലൂർ എൽ പി സ്കൂൾ കൂട്ടുകാരുടെ പരിപാടി കേട്ടല്ലോ. ഇതോടെ ഇന്നത്തെ കിളിക്കൂട്ടം സമാപിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും ചേച്ചിയുടെ നമസ്കാരം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: ഹലോ പ്രിയ ഗീതം.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
7: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
8: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
9: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
10: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
11: താനേ പൂവിട്ട മോഹം മോഹം വിതും.
12: ഹലോ, നമസ്കാരം. ഞാൻ ജീവേണഗോപാൽ. ഈ ആഴ്ച ഞാനുമുണ്ട് കണ്ണൂർ ചോക്കീസ്. നമുക്ക് സഞ്ചരിക്കാം സിനിമയോടൊപ്പം. സിയു.
13: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക്. പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച 2:30.

ഹരിത വീഥിയിൽ ഉൾപ്പെടുത്തുന്നതിനായി കൃഷി സംബന്ധമായ 30 മിനിറ്റിൽ കുറയാത്ത നാടകങ്ങളുടെയും ഫീച്ചറുകളുടെയും സ്ക്രിപ്റ്റുകൾ ക്ഷണിക്കുന്നു. സ്ക്രിപ്റ്റുകൾ സ്റ്റേഷൻ ഡയറക്ടർ ഹരിത വീഥി, ആകാശവാണി കണ്ണൂർ 4 എന്ന വിലാസത്തിൽ അയക്കുക. പ്രക്ഷേപണ യോഗ്യമായവ ഹരിതവീഥിയിൽ ഉൾപ്പെടുത്തുന്നതാണ്.

ഈ നിലയത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സെഞ്ചുറി വെഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 ചലച്ചിത്രഗാനങ്ങൾ. 2:30 PP സാവിത്രിയും സംഘവും അവതരിപ്പിച്ച കഥാപ്രസംഗം. 3:00 ആകാശവാണി ടെലിക്വിസ്.

നമസ്കാരം. FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. ഈ മാസം 25 വരെ നീളുന്ന യാത്രയിൽ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ രാഷ്ട്രപതി സന്ദർശിക്കും. സ്വാതന്ത്ര്യസമര സേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരമർപ്പിച്ചു. മാതൃരാജ്യത്തിന്റെ അഭിമാനവും ആദരവും ഉയർത്തിപ്പിടിക്കുന്നതിന് സ്വജീവൻ നൽകിയ വ്യക്തിയാണ് മംഗൾ പാണ്ഡെയെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. ഉക്രൈന്റെ ഡ്രോൺ ആക്രമണത്തിൽ കിഴക്കൻ മോസ്കോയിൽ 9 പേർ കൊല്ലപ്പെട്ടു, 80 പേർക്ക് പരിക്കേറ്റു. സമൂഹത്തിൽ മതസൌഹാർദ്ദവും പരസ്പര വിശ്വാസവും കൂടുതൽ ദൃഢമാക്കാനും തെറ്റായ പ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും കോഴിക്കോട് ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ മതസാമുദായിക സൌഹാർദ്ദ മൈത്രി യോഗം ചേർന്നു. പ്രാദേശിക തലത്തിൽ സമാധാനം ഉറപ്പാക്കാൻ താഴേത്തട്ടിൽ സമാധാന സമിതികൾ അടിയന്തരമായി രൂപീകരിക്കുമെന്ന് കലക്ടർ അറിയിച്ചു. സംസ്ഥാനത്തെ പട്ടികജാതി സമൂഹത്തിന്റെ വികസന ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്നതും വകമാറ്റുന്നതും തടയാൻ നിയമനിർമ്മാണം വേണമെന്ന് പട്ടികജാതി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി VC ബിനീഷ്. പട്ടികജാതി മോർച്ച കോഴിക്കോട് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30-ക്കാണ് മത്സരം. ഇരു ടീമുകളും ഓരോ ജയം നേടി പരമ്പര സമനിലയിലാണ്. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

0: ആകാശവാണി കണ്ണൂർ.
1: ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, സംഗീത സംവിധായകൻ ശരത് ഒരുക്കിയ സിനിമാ ഗാനങ്ങളുമായി ഇന്നത്തെ ട്യൂൺ ഇൻ സ്റ്റാർസിൽ നമ്മളോടൊപ്പം രമ്യ ദിലീപ്, കൂടെ കീബോർഡിൽ സുശാന്ത് ജെയിംസ്, റിഥം പാഡിൽ ജെയിംസ് പീറ്റർ. സുജിത് വാസുദേവൻ എന്ന ശരത്തിന്റെ സംഗീത വഴിയിൽ നാഴികക്കല്ലായി പറയേണ്ടത് അദ്ദേഹം ഭാരതീയ സംഗീത ലോകത്തിലെ ചക്രവർത്തിമാരിൽ ഒരാളായ സാക്ഷാൽ ബാലമുരളീകൃഷ്ണയുടെ ശിഷ്യനാണ് എന്നുള്ളതാണ്. മംഗളങ്ങൾ അരുളും എന്ന ഗാനമാകാം ആദ്യം. 1990 പുറത്തിറങ്ങിയ ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം. ക്ഷണക്കത്ത് എന്ന ഈ ചിത്രത്തിന് സംഗീതം നൽകിയാണ് ശരത് മലയാള ചലച്ചിത്ര ഗാനലോകത്തേക്ക് തന്റെ വരവറിയിക്കുന്നത്. കൈതപ്രത്തിൻ്റെതാണ് വരികൾ.

1995 പുറത്തിറങ്ങിയ ചിത്രമാണ് സിന്ദൂരരേഖ. ചിത്രത്തിലെ ഒട്ടുമിക്ക പാട്ടുകളും സത്യത്തിൽ ഡിവൈൻ എന്നൊക്കെ പറയാൻ പറ്റുന്നത് പോലെയല്ലേ. കേൾക്കാം എന്റെ സിന്ദൂരരേഖയിൽ എന്ന് തുടങ്ങുന്ന ഗാനം. ആലാപനം രമ്യ ദിലീപ്, കൂടെ കീബോർഡിൽ സുശാന്ത് ജെയിംസ്, റിഥം പാഡിൽ ജെയിംസ് പീറ്റർ.

തികഞ്ഞ ഒരു ഇളയരാജ ഫാനാണ് ശരത്. ഇളയരാജയുടെ സ്റ്റുഡിയോയിൽ ചെന്ന് ഒരു പാട്ടു പാടുകയും അതിഷ്ടപ്പെട്ട സംഗീതരാജ ഒരു നവരത്ന മോതിരം ശരത്തിന് നൽകിയതുമൊക്കെ സംഗീത പ്രേമികൾക്ക് ഇടയിലെ ഒരു കഥയാണ്. കേൾക്കാം മായാമഞ്ചലിൽ എന്ന ഗാനം, ചിത്രം ഒറ്റയാൽ പട്ടാളം. തീർച്ചയാണ് സംഗീതത്തിൻ്റെ മായാമഞ്ചലിലേറ്റിയാണ് ശരത് കേൾവിക്കാരെ ആനന്ദത്തിലേക്ക് കൊണ്ടുപോകുന്നത്.

ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ ഒരു ഗാനം ദേവസഭാതലം എന്ന് തുടങ്ങുന്നു. ഈ ഗാനത്തിൽ നെടുമുടി വേണുവിന് പാട്ടുപാടിയത് ശരത്തായിരുന്നു. ഇനി കേൾക്കാം ആകാശദീപം എന്ന് തുടങ്ങുന്ന ഗാനം.

സാഗരം സാക്ഷി എന്ന ചിത്രത്തിലെ ഒരു ഗാനം. ആലാപനം രമ്യ ദിലീപ്, കൂടെ കീബോർഡിൽ സുശാന്ത് ജെയിംസ്, റിഥം പാഡിൽ ജെയിംസ് പീറ്റർ.

ഒരുപക്ഷെ കൈനിറയെ പാട്ടുകളൊന്നും ശരത്ത് ചെയ്തു കാണില്ല. എന്നാൽ തന്നിടത്തോളം നാം മലയാളികൾക്ക് മനം നിറയെ ആസ്വദിക്കാൻ വകയുള്ള പാട്ടുകളാണു താനും. പവിത്രം, രുദ്രാക്ഷം, സാഗരം സാക്ഷി, കവർ സ്റ്റോറി, അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പം ചുട്ടു, തിരക്കഥ, അങ്ങനെ എത്രയെത്ര സംഗതികളുടെ സൗന്ദര്യം കൊണ്ടും കൃത്യത കൊണ്ടും ശുദ്ധി കൊണ്ടുമൊക്കെ വേറിട്ടു നിൽക്കുന്ന ഈ സംഗീത രീതിക്ക് ഉടമയായ ശരത് സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങളായിരുന്നു പ്രിയരെ ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസിൽ നമ്മൾ കേട്ടത്. ആലാപനം രമ്യ ദിലീപ്, കൂടെ കീബോർഡിൽ സുശാന്ത് ജെയിംസ്, റിതം പാഡിൽ ജെയിംസ് പീറ്റർ. ട്യൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. പ്രിയരെ, ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസ് ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ആതിര രാജൻ, മീര ആര്യോ.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ആൽബം ഗാനങ്ങൾ. ആദ്യ ഗാനം പി ജയചന്ദ്രൻ പാടിയത്. ആൽബം പാട്ടിൻ്റെ തിരുവരങ്ങ്. ഗാനരചന ബൽറാം ഏറ്റിക്കര. സംഗീതം ടി എസ് രാധാകൃഷ്ണൻ.

ഹാർട്ട് ബീറ്റ്സ്. ഈ ആൽബത്തിനു വേണ്ടി കെ എസ് ചിത്ര പാടിയത്. ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീത സംവിധാനം ബാലഭാസ്കർ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ആൽബം ഗാനങ്ങൾ തുടരും.

ONV-യുടെ വരികൾക്ക് രാജീവ് ONV ഈണം നൽകി ചിത്രപാടിയത്. ആൽബം ഞാനെന്ന ഗാനം.

ഒരു മുഖം മാത്രം. ഈ ആൽബത്തിനു വേണ്ടി ഉമ്പായി പാടിയത്. ഗാനശില്പികൾ പ്രദീപ് അഷ്ടമിച്ചിറ ഉമ്പായി.

ആൽബം ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി. യേശുദാസ് പാടിയത്, ഗാനശില്പി കൈതപ്രം. ആൽബം പൂത്തിരുവോണം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.

0: ലേഖനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
3: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഹലോ, നമസ്കാരം. ഞാൻ ജി വേണുഗോപാൽ. ഈ ആഴ്ച ഞാനുമുണ്ട് കണ്ണൂർ ടോക്കീസ്. നമുക്ക് സഞ്ചരിക്കാം സിനിമയോടൊപ്പം. സീ യു.
2: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക്, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച 2:30.

ഈ നിലയത്തിൽ ഇന്ന് 12:10 സേവന വാർത്തകൾ. 12:15 കെ ബാലകൃഷ്ണകുറുപ്പും സംഘവും അവതരിപ്പിച്ച കളമെഴുത്തുപാട്ട്. 12:40 നാടകഗാനങ്ങൾ. ഒരു മണിക്ക് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹെലോ പ്രിയഗീതം. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 ചലച്ചിത്രഗാനങ്ങൾ. 2:30 PP സാവിത്രിയും സംഘവും അവതരിപ്പിച്ച കഥാപ്രസംഗം. 3:00 ആകാശവാണി ടെലിക്വിസ് പുനഃപ്രക്ഷേപണം. 4:00 കണ്ണൂർ ടാക്കീസ്. 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. 5:00 വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ.

5:15 അധ്യാത്മരാമായണം, പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ. 5:30 എസ് ഗോപിനാഥ പിള്ളയും സംഘവും അവതരിപ്പിച്ച കുത്തിയോട്ടപ്പാട്ട്. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.

0: This is Akashvani. The news read by Abhishek Mukhopadhyay. The all-party meeting convened by the government ahead of the monsoon session of Parliament has begun at Parliament Complex. The meeting has been chaired by Defence Minister Rajnath Singh, Union Parliamentary Affairs Minister Kiran Rijiju, and Leader of the House in the Rajya Sabha JP Nadda are also present in the meeting. Soon after the meeting began, opposition parties initially walked out from the meeting. Talking to media, TMC MP Mahua Moitro said the entire opposition parties, including Congress, Samajwadi Party, DMK, JMM, Trinamool Congress, and Aam Aadmi Party, walked out from the meeting in protest. She alleged the National Citizens Party of India, NCPI, is attending the all-party meet, which is not a recognized parliamentary party. However, after registering the protest, opposition members including Congress MP Jairam Ramesh, CPIM leader John Britas, Mahua Maji of the JMM, and Trinamool Congress MP Mahua Moitro are now attending the meeting. With this meeting, the government seeks cooperation from all political parties to ensure the smooth functioning of both houses of parliament in the upcoming monsoon session of parliament beginning tomorrow. Several important legislations are scheduled to be taken up for discussion and passage during the session, which will continue till the 13th of next month. In Jammu and Kashmir, Rajouri town was hit by flash floods following incessant overnight rainfall, forcing hundreds of residents to move to safer locations as floodwaters inundated several low-lying areas earlier this morning. Overflowing rivers breached the banks, sweeping away or submerging dozens of vehicles and causing extensive damage to public and private property. Rescue and relief teams evacuated affected families from vulnerable areas, including Bela Colony and the slum settlement near Abdullah Bridge. The Meteorological Department has forecast moderate to heavy rainfall across Jammu and Kashmir till the 23rd of this month. The district administration has appealed to people to remain vigilant, while police have set up control rooms to monitor the situation and provide assistance to those affected. Union Home Minister Amit Shah spoke with Jammu and Kashmir Lieutenant Governor Manoj Sinha and Chief Minister Omar Abdullah and took stock of the flood situation in Rajouri district. Mr. Shah assured them of all possible assistance from the central government to ensure the safety and security of those affected. Meanwhile, the Sri Mata Vaishno Devi Yatra remains suspended due to adverse weather conditions in Katra and at Trikuta Hills. President Draupadi Murmu embarked on a three-nation visit to Moldova, North Macedonia and Romania today. On the first leg of her visit, the president will reach Moldova, where she will hold delegation-level talks with the Moldovan counterpart, Meya Sandu. President Murmu will also meet the president of the Parliament of Moldova, Igor Grosu, and interact with the members of the Indian community. This is the first ever visit by an Indian president to Moldova. External Affairs Minister Dr. Ajay Shankar met President of Zanzibar of United Republic of Tanzania and Chairman of the Revolutionary Council Dr. Hussein Ali Mwinyi in New Delhi this morning. In a social media post, Dr. Jaishankar said, during the meeting they discussed expanding India-Tanzania cooperation in higher education, capacity building, water supply, health, artificial intelligence, digital and other priority sectors. He noted that the IIT Madras Zanzibar campus stands as a shining example of India's close partnership and enduring commitment to Africa's education and development priorities. Zanzibar is a semi-autonomous region of Tanzania. It has its own constitution, President House of Representatives and the flag. In badminton, star Indian shuttler and two-time Olympic medalist PV Sindhu clinched the women's singles title of Japan Open in Tokyo today. She became the first Indian to win a major title in Japan. Sindhu defeated home contender and world number 3, Akane Yamaguchi, in straight games 21-17-21-17 in the title clash. With the win, she ended the title drought of more than 2 years. The stage is set for a blockbuster FIFA World Cup final as defending champions Argentina lock horns with European powerhouse Spain at the New York New Jersey Stadium tonight. Both teams have produced impressive performances throughout the tournament and will now battle for football's biggest prize. The title clash is scheduled to kick off at 12:30 a.m. Indian Standard Time. Last night, England secured bronze medal after defeating France 6-4 in a thrilling third-round match at the Miami Stadium. The series deciding third ODI between India and England will be played today at Lord's in London. The match is scheduled to begin at 3:30 p.m. Indian Standard Time. And that is the end of this news bulletin.
1: Agashavani, Kannur. സേവന വാർത്തകൾ. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന് കീഴിലുള്ള അപ്പാരൽ ട്രെയിനിംഗ് ആൻഡ് ഡിസൈൻ സെന്റർ തളിപ്പറമ്പ് സെന്ററിൽ 3 വർഷം ദൈർഘ്യമുള്ള ബിവോക് ഫാഷൻ ഡിസൈൻ ആൻഡ് റീറ്റെയിൽ, ബിവോക് അപ്പാരൽ മാനുഫാക്ചറിംഗ് ആൻഡ് എന്റർപ്രണർഷിപ്പ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9995004269. കണ്ണൂർ സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിംഗിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് പ്ലേസ് സ്കിൽ വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകനെ നിയമിക്കുന്നു. അഭിമുഖം 9:30 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0497294526 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കണ്ണൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയിൽ ക്ലോത്തിംഗ് ആൻഡ് ഫാഷൻ ടെക്നോളജി കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷ കാലയളവുള്ള കോഴ്സിന്റെ യോഗ്യത SSLC ആണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 29. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0497283530. വെബ്സൈറ്റ് www.iihtkannur.ac.in. അടൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ LP വിഭാഗം കന്നഡ തസ്തികയിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 9:10 സ്കൂൾ ഓഫീസിൽ നടക്കും. KTET നിർബന്ധം. ഫോൺ നമ്പർ 0499427982. മീഞ്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഫാർമസിസ്റ്റ് തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 27:10 മീഞ്ച ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കും. യോഗ്യത +2 സയൻസ്, DPharm, BPharm, കേരള സ്റ്റേറ്റ് ഫാർമസി കൌൺസിൽ രജിസ്ട്രേഷൻ. പ്രായപരിധി 18 മുതൽ 40 വരെ. കണ്ണൂർ ചെണ്ടയാട് PM ശ്രീ ജവഹർ നവോദയ വിദ്യാലയം 2027-28 വർഷത്തേക്ക് 6-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കണ്ണൂർ ജില്ലയിലെ വിദ്യാലയങ്ങളിൽ 5-ാം ക്ലാസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. പ്രവേശന പരീക്ഷ നവംബർ 28 നടക്കും. https /cbseitms.nic.in/nvs എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായും സ്കൂൾ ഓഫീസിൽ നേരിട്ടും അപേക്ഷ സമർപ്പിക്കാം. തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ കെൽട്രോൺ പഠന കേന്ദ്രത്തിൽ അഡ്വാൻസ്ഡ് ജേർണലിസം ആൻഡ് മീഡിയ സ്ട്രാറ്റജിയിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, +2 യോഗ്യതയുള്ളവർക്ക് ഡിപ്ലോമ എന്നിവയിൽ നാളെയും 23-നും രാവിലെ 10 മുതൽ 3 വരെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 954495818182. 2026-28 DLED സ്വാശ്രയ കോഴ്സിലെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലെ പ്രവേശനത്തിനായി PSC ലഭ്യമാക്കിയ സെലക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കായുള്ള ഇന്റർവ്യൂ 9:00 സയൻസ്, 12:00 കൊമേഴ്സ്, 21:00 ഹ്യൂമാനിറ്റീസ് എന്നിങ്ങനെ കണ്ണൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ വെച്ച് നടക്കുന്നു. വിശദവിവരങ്ങൾ DDDE KNR.blogspot.com എന്ന ബ്ലോഗിൽ ലഭ്യമാണ്. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ കെ ബാലകൃഷ്ണകുറുപ്പും സംഘവും അവതരിപ്പിച്ച കളമെഴുത്തുപാട്ട് കേൾക്കാം.
1: ക്ഷിപ്രപ്രസാദി ഭഗവാൻ ഗണനായ ഗോമേ വിഘ്നങ്ങൾ തീർത്തു വിളയാടുക സർവകാലം സർവ

0: അടുതൊഴുവാൻ പോകുമിപ്പോൾ ദാരികനെ കൊല്ലുവാനായി ചെന്നവാറേ ദാരിയാവഹമെന്നൊല്ലി പാലിലെങ്ങുമേ പാരമെല്ലാം ചൂതതർത്തോരും അംഗമാരെല്ലാം സുന്ദരശ്രീ കൈലാസം ചേരുപോരെ നിന്തിരുവടിയും കേട്ടഴുന്നള്ളിപ്പെട്ടുവരു പോയാകപോലും എന്നമ്മേ കേട്ടുപോന്നു പ്രീതിപ്പെട്ടു മനോരഥം വിളയാടിയാരോ മെലന്നുട പാറമേ കവിലമ്മേ പോളന്തയോമേ നിങ്ങൾ നിന്തിരുവടിയും വെട്ടിപ്പിളർന്നു വരുന്നോര് അസുരരാജാവ് ദാരികന്തല അഷ്ടപ്രതിഷ്ഠയാക്കും മണികണ്ഠൻ മകളെ നീതിക്കെല്ലാം പുറത്തിലായോ ദിശപുരമേവിനായോ വട്ടമേ വിടകൊള്ളം മാടാർ ചേടാറ്റിലായോ പെൺമാടക്കടുവിലായോ.
1: കെ ബാലകൃഷ്ണകുറുപ്പും സംഘവും അവതരിപ്പിച്ച കളമെഴുത്തുപാട്ടാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിഷിതകുമാരി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ മോൾഡോവ, വടക്കൻ മാസിഡോണിയ, റൊമാനിയ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ആരംഭിച്ചു. സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും കമ്മ്യൂണിറ്റി കിച്ചൺ കൊണ്ടുവരുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് മത്സരം കാണാൻ സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് നാളെ അവധി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ മാൾഡോവ, വടക്കൻ മാസിഡോണിയ, റൊമാനിയ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മോൾഡോവ പ്രസിഡന്റ് മയ്യ സന്തുവുമായി കൂടിക്കാഴ്ച നടത്തും. മോൾഡോവ ഇന്ത്യ പാർലമെന്റ് സൌഹൃദ ഗ്രൂപ്പിലെ അംഗങ്ങളുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തിയ ശേഷം ബിസിനസ് ഫോറത്തെയും ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ രാഷ്ട്രപതി ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ മാസിഡോണിയയിൽ ആയിരിക്കും. വടക്കൻ മാസിഡോണിയയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ ആദ്യ സന്ദർശനമാണിത്. പ്രസിഡന്റ് സിൽജ നോവ്സ്ക ദാവ്കോവയുമായി ദ്രൗപദി മുർമു ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മാസിഡോണിയൻ പ്രധാനമന്ത്രിയെയും അസംബ്ലി പ്രസിഡന്റിനെയും കാണുന്ന രാഷ്ട്രപതി ദേശീയ അസംബ്ലി അഭിസംബോധന ചെയ്യും. ഇന്ത്യ നോർത്ത് മാസിഡോണിയ ബിസിനസ് ഫോറത്തിലും ദ്രൗപദി മുർമു പങ്കെടുക്കും. കൃഷി, ഔഷധ നിർമ്മാണം, ശാസ്ത്രം, സാങ്കേതികവിദ്യ, ഐടി അധിഷ്ഠിത സേവനം തുടങ്ങിയവ ഉഭയകക്ഷി ചർച്ചയിൽ വിഷയങ്ങളാകും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ 23 മുതൽ 25 വരെ ദ്രൗപദി മുർമു റൊമാനിയ സന്ദർശിക്കും. 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ രാഷ്ട്രപതി റൊമാനിയയിലെത്തുന്നത്. റൊമാനിയൻ പ്രസിഡന്റ്, ഇടക്കാല പ്രധാനമന്ത്രി, സെനറ്റ് പ്രസിഡന്റ്, റൊമാനിയ ഇന്ത്യ സൌഹൃദ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവരെ ദ്രൗപദി മുർമു കാണും. 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ സാൻസിബാർ പ്രസിഡന്റ് ഹുസൈൻ അലി മിനി ഇന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യങ്ങൾ തമ്മിലെ സഹകരണം ശക്തിപ്പെടുത്താൻ വിവിധ മാർഗ്ഗങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ ആരംഭിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗാണ് യോഗത്തിന്റെ അധ്യക്ഷൻ. കേന്ദ്രമന്ത്രി കിരൺ റിജു, രാജ്യസഭാ സഭാ നേതാവ് ജെ പി നദ്ദ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിൽ നിന്ന് പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം. സ്വാതന്ത്ര്യസമര സേനാനിയും വിപ്ലവകാരിയുമായ മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി നേർന്നു. മാതൃരാജ്യത്തിന്റെ അഭിമാനവും അന്തസ്സും ഉയർത്തിപ്പിടിക്കാനാണ് മംഗൾ പാണ്ഡെ ജീവൻ ബലിയർപ്പിച്ചതെന്ന് നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മംഗൾ പാണ്ഡെയുടെ ധൈര്യവും പരമമായ ത്യാഗവും ഓരോ ഇന്ത്യക്കാരനിലും അഭിമാനബോധം നിറയ്ക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ആ ധീരദേശാഭിമാനിയുടെ ദേശസ്നേഹവും ധീരതയും വരും തലമുറകളെ പ്രചോദിപ്പിക്കുമെന്നും നരേന്ദ്രമോദി അറിയിച്ചു. ജമ്മുകശ്മീരിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായ സാഹചര്യം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായും മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും ചർച്ച ചെയ്തു. ദുരിത ബാധിതരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് അമിത്ഷാ ഇരുവരെയും അറിയിച്ചു. ന്യൂഡൽഹിയിൽ സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയുടെ 82-ാം പതിപ്പിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. ആയുഷ്മാൻ ആരോഗ്യമന്ദിരങ്ങളിലെ നിരവധി ജീവനക്കാർ

0: പരിപാടികളിൽ പങ്കാളികളായി. രാജ്യത്തുടനീളം 15,000-ത്തിലധികം സ്ഥലങ്ങളിൽ സൈക്കിൾ ഓടിച്ച് ആരോഗ്യ പ്രവർത്തകർ പ്രചാരണ പരിപാടിയിൽ ഒപ്പം ചേർന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൺഡേ ഓൺ സൈക്കിൾ മുന്നേറ്റത്തിന് കരുത്തേകിയെന്ന് മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന് ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-111-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും കമ്മ്യൂണിറ്റി കിച്ചൺ കൊണ്ടുവരുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ആദ്യഘട്ടം ആലപ്പുഴയിലും തുടർന്ന് മറ്റ് ആശുപത്രികളിലുമാണ് പദ്ധതി നടപ്പാക്കുകയെന്ന് അദ്ദേഹം പത്തനംതിട്ടയിൽ പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിപിടിച്ച് ആശുപത്രികൾ രാഷ്ട്രീയ പ്രവർത്തനം സംസ്ഥാന ഗവൺമെന്റ് അനുവദിക്കില്ലെന്നും മുരളീധരൻ വ്യക്തമാക്കി. ഭക്ഷണം കൊടുക്കുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ലേബൽ വേണ്ടെന്നും ഇടതുകൈ കൊടുക്കുന്നത് വലതുകൈ അറിയരുത് എന്ന തരത്തിലാവണം അന്നദാനമെന്നും മുരളീധരൻ അഭിപ്രായപ്പെട്ടു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് തുടക്കമായി. കൊടിമരച്ചുവട്ടിൽ പ്രത്യേകമൊരുക്കിയ സ്ഥലത്ത് മന്ത്രി കെ മുരളീധരൻ നിലവിളക്ക് തെളിച്ച് ചടങ്ങിന് തുടക്കം കുറിച്ചു. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. ഇന്ന് 10 പള്ളിയോടങ്ങൾക്കാണ് സദ്യ ഒരുക്കിയിരിക്കുന്നത്. സംസ്ഥാനത്ത് LDF കാലത്തും പവർകട്ട് ഉണ്ടായിരുന്നുവെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. ഇത്തവണ പവർകട്ട് കാരണം ലോകകപ്പ് മത്സരം കാണുന്നതിന് തടസ്സമുണ്ടാവില്ലെന്നും മന്ത്രി കണ്ണൂരിൽ അറിയിച്ചു. പകൽ മിച്ചം വരുന്ന സൌരോർജ്ജ വൈദ്യുതി സംഭരിച്ച് പീക്ക് സമയങ്ങളിൽ ഗ്രിഡിലേക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലയത്തിന്റെ പ്രവർത്തനം കാസർകോട് മൈലാട്ടിയിൽ പുരോഗമിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് പി ജഗന്നിവാസൻ.
1: 125 മെഗാവാട്ട് ശേഷിയുള്ള ഈ നിലയത്തിൽ നിന്ന് പ്രതിദിനം 500,000 യൂണിറ്റ് വൈദ്യുതി വരെ വിതരണം ചെയ്യാനാകും. JSW ന്യൂ എനർജി ലിമിറ്റഡുമായാണ് ഇതിന് KCB കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. മഴക്കുറവ് മൂലം വർദ്ധിച്ചു വരുന്ന വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്ത് അടിയന്തര പ്രാധാന്യത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നിർദ്ദേശമുള്ളതിനാൽ മൈലാട്ടി 220 KV സബ്സ്റ്റേഷൻ വളപ്പിലെ പദ്ധതി പ്രദേശത്ത് രാപ്പകൽ പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുവരികയാണ്. ട്രാൻസ്ഫോർമറുകളും സ്റ്റോറേജ് ബാറ്ററികളും എത്തിത്തുടങ്ങി. ഇവ സ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങളും നിലയത്തിന്റെ കെട്ടിടം പണിയും പുരോഗമിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ആദ്യത്തെയും രാജ്യത്തെ ഏറ്റവും വലുതുമായ ബാറ്ററി സംഭരണ സംവിധാനങ്ങളിൽ ഒന്നുമാണ് ഈ പദ്ധതി.
0: രണ്ടു മാസത്തിനിടെ സംസ്ഥാന ഗവൺമെന്റ് മികച്ച പ്രകടനം കാഴ്ചവെച്ചെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി യോഗം വിലയിരുത്തിയതായി ജനറൽ സെക്രട്ടറി PMA സലാം കോഴിക്കോട്ട് പറഞ്ഞു. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി തുടങ്ങിയെന്നും പാർട്ടി മന്ത്രിമാർ മികച്ച പ്രകടനം നടത്തുന്നതായും യോഗം വിലയിരുത്തി. PM ശ്രീ വിഷയത്തിൽ നേരിടുന്ന പ്രതിസന്ധിക്ക് കഴിഞ്ഞ ഗവൺമെന്റാണ് ഉത്തരവാദിയെന്നും PMA സലാം അഭിപ്രായപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടത്തിൽ രാത്രി 12:30 അർജന്റീന സ്പെയിനെ നേരിടും. ന്യൂയോർക്കിലെ ന്യൂജേഴ്സി സ്റ്റേഡിയത്തിലാണ് മത്സരം. പുലർച്ചെ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ട് ഫ്രാൻസിനെ തകർത്തു. മിയാമിയിൽ 4-6 ഇംഗ്ലണ്ടിന്റെ ജയം. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരമായതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. മന്ത്രി N. ഷംസുദ്ദീനാണ് ഇക്കാര്യം അറിയിച്ചത്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം ഇന്ത്യൻ താരം PV സിന്ധുവിന്. ഫൈനലിൽ ജപ്പാന്റെ അഗാനി യമാഗുച്ചിയെയാണ് സിന്ധു പരാജയപ്പെടുത്തിയത്. ടോക്കിയോയിൽ ചൈനീസ് താരം ചെൻ യുഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സിന്ധു. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ലോർഡ്സിൽ. ഉച്ചകഴിഞ്ഞ് 3:30 മത്സരം. ഇരു ടീമുകളും ഓരോ ജയം നേടി പരമ്പര സമനിലയിലാണ്. വനിതാ ഗുസ്തിയിൽ 76 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ താരം കാജൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ അമേരിക്കൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് കാജൽ സ്വർണം നേടിയത്. കൈപ്പാട് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കണ്ണൂർ 7 വയലിൽ കൈപ്പാട് ഫെസ്റ്റ് തുടങ്ങി. ചൊവ്വാഴ്ച വരെയാണ് ഫെസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: പുഴയോട് ചേർന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് കൈപ്പാട് നിലങ്ങൾ. തികച്ചും ജൈവിക കൃഷിരീതിയാണ് ഇവിടെ അനുവർത്തിച്ചു വരുന്നത്. കൈപ്പാട് കൃഷിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൈപ്പാട് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കൈപ്പാട് വയലിലൂടെ തോണിയാത്ര ഈ ഫെസ്റ്റിന്റെ ഏറ്റവും ആകർഷണമാണ്. ചിത്രരചനാ മത്സരം, സ്വയം പ്രതിരോധം തുടങ്ങിയ പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അപൂർവമായ പക്ഷികളെത്തുന്ന പ്രദേശം കൂടിയാണ് കൈപ്പാട് നിലങ്ങൾ. ഭൗമസൂചിക പദവി നേടിയെടുത്ത കൈപ്പാടരി ഏറ്റവും പ്രാധാന്യം ഏറെയുണ്ട്.
0: ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് കാറും ലോറിയും കൂട്ടിയിടിച്ച് 4 പേർ മരിച്ചു. ഒരാൾ

0: നില ഗുരുതരമാണ്. ദേശീയപാത 16 സത്താറാവു ജംഗ്ഷന് സമീപമാണ് അപകടം. ദേശീയപാത ചേർത്തലയിൽ KSRTC ബസ് അപകടത്തിൽപ്പെട്ട് 19 പേർക്ക് പരിക്ക്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. പുനലൂരിൽ നിന്ന് സുൽത്താൻ ബത്തേരിക്ക് പോവുകയായിരുന്ന സൂപ്പർ ഡീലക്സ് ബസ് ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനത്തിന് കൊണ്ടുവന്ന JCB ഇടിക്കുകയായിരുന്നു. കോഴിക്കോട് പാളയത്ത് വീടിനുള്ളിൽ മൃതദേഹം കണ്ടെത്തി. പാളയം സ്വദേശി ബിജുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു. CBSE 10-ാം ക്ലാസ് 2-ാം ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിദ്യാർത്ഥികൾക്ക് results.digilocker.gov.in എന്ന ലിങ്ക് വഴി ഡിജിലോക്കർ പോർട്ടലിൽ ഫലം പരിശോധിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ മാൾഡോവ, വടക്കൻ മാസിഡോണിയ, റൊമാനിയ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. പാർലമെന്റ് വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം ആരംഭിച്ചു. സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും കമ്മ്യൂണിറ്റി കിച്ചൺ കൊണ്ടുവരുമെന്ന് മന്ത്രി K. മുരളീധരൻ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ രാത്രി 12:30 അർജന്റീന സ്പെയിൻ പോരാട്ടം. വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് മത്സരം കാണാൻ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ നാടകഗാനങ്ങൾ. ആദ്യഗാനം പട്ടണക്കാട് പുരുഷോത്തമൻ പാടിയത്. നാടകം ചെമ്മീൻ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് തുടക്കം. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാഷ്ട്രങ്ങൾ സന്ദർശിക്കും. പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ലോകം. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം കാണാൻ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ PV സിന്ധുവിന്. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാൾഡോവയിലെത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റ് മായാ സന്ധുവുമായി കൂടിക്കാഴ്ച നടത്തുകയും പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യും. ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ രാഷ്ട്രപതി മാൾഡോവ സന്ദർശിക്കുന്നത്. ചൊവ്വാഴ്ച നോർത്ത് മാസിഡോണിയയിലെത്തുന്ന രാഷ്ട്രപതി നോർത്ത് മാസിഡോണിയൻ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. മാസിഡോണിയൻ പ്രസിഡന്റ്, പ്രധാനമന്ത്രി അടക്കമുള്ളവരുമായി ശ്രീമതി മുർമു കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വ്യാഴാഴ്ച ശ്രീമതി മുർമു റൊമാനിയയിലെത്തും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം പാർലമെന്റ് സമുച്ചയത്തിൽ ആരംഭിച്ചു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, രാജ്യസഭയിലെ സഭാ നേതാവ് JP നദ്ദ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളിലേക്ക്.
1: സർവകക്ഷി യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, DMK, JMM, തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി എന്നിവരുൾപ്പെടെയുള്ള മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധ സൂചകമായി യോഗം ബഹിഷ്കരിച്ചതായി തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര മാധ്യമങ്ങളോട് പറഞ്ഞു. യോഗത്തിൽ പങ്കെടുക്കുന്ന നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നും അവർ ആരോപിച്ചു. എന്നാൽ പ്രതിഷേധം രേഖപ്പെടുത്തിയതിനു ശേഷം കോൺഗ്രസ് MP ജയറാം രമേശ്, CPIM നേതാവ് ജോൺ ബ്രിട്ടാസ്, JMMന്റെ മഹുവ മാജി, തൃണമൂൽ കോൺഗ്രസ് MP മഹുവ മൊയ്ത്ര എന്നിവരുൾപ്പെടെയുള്ള പ്രതിപക്ഷാംഗങ്ങൾ നിലവിൽ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വരുന്ന വർഷകാല സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട നിരവധി നിയമനിർമ്മാണങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പാസാക്കുന്നതിനുമായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ യോഗത്തിലൂടെ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. വർഷകാല സമ്മേളനം നാളെ ആരംഭിച്ച് അടുത്ത മാസം 13 വരെ തുടരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്വാതന്ത്ര്യ സമര സേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ജന്മനാടിന്റെ അഭിമാനവും അന്തസ്സും കാത്തുസൂക്ഷിക്കാൻ മംഗൾ പാണ്ഡെ ജീവൻ ബലി നൽകിയതായി പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ധീരതയും ത്യാഗവും ഇന്നും ഓരോ ഇന്ത്യക്കാരനിലും അഭിമാനം നിറയ്ക്കുന്നുവെന്നും വരും തലമുറകൾക്കും പ്രചോദനമായി തുടരുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും മംഗൾ പാണ്ഡെയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാൻസിബാർ പ്രസിഡന്റുമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഫ്രിക്കൻ രാഷ്ട്രമായ ടാൻസാനിയയിലെ അർദ്ധ സ്വയംഭരണ പ്രദേശമാണ് സാൻസിബാർ. ഉന്നത വിദ്യാഭ്യാസം, ജലവിദ്യ

0: വിതരണം, ആരോഗ്യം, നിർമ്മിത ബുദ്ധി അടക്കമുള്ള വിഷയങ്ങളിൽ ഇന്ത്യ ടാൻസാനിയ ബന്ധം വളർത്താനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യമുള്ള അമ്മമാരിലും പോഷകാഹാരം ലഭിക്കുന്ന കുട്ടികളിലുമാണ് ഇന്ത്യയുടെ അടിത്തറ നിലകൊള്ളുന്നത് എന്ന് കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണദേവി. ശരിയായ പോഷകാഹാരം അമ്മയുടെ ആരോഗ്യം സംരക്ഷിക്കുക മാത്രമല്ല, വരും തലമുറകൾക്ക് ശക്തമായ അടിത്തറ പാകുകയും ചെയ്യുന്നതായും കേന്ദ്രമന്ത്രി വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി.
1: ഗർഭാവസ്ഥ ബച്ചക്ക് ദോ വർഷ പൂരേ ഹോനെ തക്ക് പെഹലെ 1000 ദിൻ ഉസ്കെ പൂരെ ജീവൻ കി ദിശ തയ് കർത്തേ ഹൈ ക്യോംകി ആജ് കാ മാതൃ പോഷൺ ഹി കൽ കെ സ്വസ്ഥ സക്ഷം ഔർ വികസിത ഭാരത് കി സബ്സെ മജ്ബൂത് നീവ് ഹൈ. ആയിയേ ഹം സബ് മിൽകർ സങ്കൽപ് ലേ മാതൃ പോഷൺ കി ഡോർ ഉജ്ജ്വൽ ഭവിഷ്യ കി ഓർ.
0: 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി പനാമയുടെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. പൊതു താൽപര്യം, മൂല്യങ്ങൾ എന്നിവയിൽ അധിഷ്ഠിതമായ ഒരടുത്ത ബന്ധമാണ് ഇന്ത്യയ്ക്കും പനാമയ്ക്കും ഇടയിലുള്ളതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 5 വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. മേഘവിസ്ഫോടനവും ശക്തമായ മഴയും മൂലം ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം. പ്രദേശത്തെ നദികളിൽ ജലനിരപ്പ് സാധാരണയിലും ഉയർന്ന നിലയിലാണ്. മൺവീടുകൾ തകരുകയും നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോവുകയും ചെയ്തു. പ്രദേശത്തെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജമ്മു ഡിവിഷനിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രജൌരി ജില്ലയിലുണ്ടായ പ്രളയ സാഹചര്യം വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ജമ്മുകാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എന്നിവരുമായി സംസാരിച്ചു. ദുരന്തബാധിതരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാവിധ സഹായങ്ങളും ശ്രീ ഷാ ഉറപ്പു നൽകി. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകാശ്മീരിലെ പഹൽഗാം, ബാൽതാൽ റൂട്ടുകളിലൂടെയുള്ള അമർനാഥ് യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. ഈ മാസം 3 ആരംഭിച്ച യാത്ര 28 August സമാപിക്കും. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ജമ്മുകാശ്മീരിലെ വൈഷ്ണോദേവി യാത്രയും താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ വിജയികളെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 അർജന്റീനയും സ്പെയിനും കലാശപ്പോരാട്ടത്തിൽ ഏറ്റുമുട്ടും. ആകാശവാണി പ്രതിനിധി സുരേഷ് എടപ്പാൾ തയ്യാറാക്കുന്ന റിപ്പോർട്ട്.
3: ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലെ ഇന്നത്തെ പോരാട്ടം വിശ്വ കിരീടത്തിന് വേണ്ടിയുള്ളതാണ്. ഈ ലോകകപ്പിലെ 104th മത്സരം. കിരീടം നിലനിർത്താൻ ഉറച്ച അർജന്റീന 2010 ആവർത്തിക്കാൻ സ്പാനിഷ് ടീം. ഇരുവശത്തും ശക്തരും പ്രതിഭാസമ്പന്നരുമായ താരങ്ങൾ. ലോക ഫുട്ബോളിലെ എക്കാലത്തെയും സൂപ്പർ താരം മെസ്സി അർജന്റീനയുടെ പടനായകൻ. 19 ചുറുചുറുക്കും വേഗതയും കൈമുതലുള്ള ലെമീൻ യമാൽ സ്പെയിനിന്റെ കുന്തമുന. വിജയം നേടിയ മടങ്ങൂ എന്ന് പ്രഖ്യാപിച്ച തുല്യശക്തികളുടെ മുഖാമുഖം ഇന്നത്തെ കലാശപ്പോരിന്റെ വീറും വാശിയും ഇരട്ടിയാക്കുന്നു.
0: ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീനും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോണും സമൂഹമാധ്യമത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം പി വി സിന്ധുവിന് കന്നി ജപ്പാൻ ഓപ്പൺ കിരീടം. ഇതോടെ ജപ്പാൻ ഓപ്പൺ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി സിന്ധു മാറി. ഫൈനലിൽ 3 ലോക ചാമ്പ്യനായ അഗാന യമഗുച്ചിയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ കിരീടനേട്ടം. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ 3rd അവസാനത്തെയും മത്സരം ഇന്ന് ലണ്ടനിലെ ലോഡ്സിൽ നടക്കും. വൈകുന്നേരം 3:30 കളി. പരമ്പരയിൽ ഇരു ടീമുകളും ഓരോ മത്സരം വീതം ജയിച്ചിട്ടുള്ളതിനാൽ ഇന്നത്തെ ഫലം നിർണായകമാണ്. ആഴ്ചയിൽ 1 സൈക്കിൾ ചവിട്ടുന്നത് ശാരീരിക ക്ഷമത നിലനിർത്താനും വായുമലിനീകരണം കുറയ്ക്കാനും രാജ്യത്തിന്റെ ഇന്ധന സമ്പത്ത് സംരക്ഷിക്കാനും സഹായിക്കുമെന്ന് കേന്ദ്ര യുവജന കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ന്യൂഡൽഹിയിൽ 82nd സൺഡേ ഓൺ സൈക്കിൾ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ഞായറാഴ്ചയും 1 സൈക്കിൾ ചവിട്ടാനായി മാറ്റിവെക്കണമെന്ന് ശ്രീ മൻസുഖ് മാണ്ഡവ്യ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24

0: സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. ജമ്മുകാശ്മീരിലെ രജൌരി ജില്ലയിൽ മിന്നൽ പ്രളയം, സ്ഥിതിഗതികൾ വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ ലോകം. കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. മത്സരം കാണാൻ കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ PV സിന്ധുവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 1:00.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
4: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

0: എല്ലാ ശ്രോതാക്കൾക്കും ഇന്നത്തെ സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹെലോ പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 0497295600. മറ്റൊരു നമ്പർ 9495999101015. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹെലോ പ്രിയഗീതം ആദ്യത്തെ കോളറിലേക്ക്. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം, ആരാണ്?
1: എറണാകുളത്തുനിന്ന് പ്രദീപ് കുമാറാണ്.
0: ഓ, എറണാകുളത്തുനിന്നാണ് വിളിക്കുന്നത്.
1: അതെ അതെ.
0: പ്രദീപ് ഏട്ടന് ഏത് പാട്ടാ വേണ്ടത്?
1: ഇതില് വിളിക്കാറുണ്ട് മാഡം. കഴിഞ്ഞ കൊല്ലം മുമ്പൊക്കെയുള്ള കിട്ടിയതാണ്.
0: ആണോ?
1: പിന്നെ കിട്ടാറില്ല.
0: അതെ അല്ലേ, കൊറേ പേര് വിളിക്കുന്നല്ലേ പ്രദീപ് ഏട്ടാ. അതെ അതെ അതെ. അതാണ് അതാണ്. ഓ, അതെ, ആദ്യത്തെ കോളർ. അതെ അതെ അതെ. പ്രദീപേട്ടന് ഏത് പാട്ടാ വേണ്ടത്? നീലക്കണ്ണുകൾ എന്ന് പറഞ്ഞ ചിത്രത്തിലെ. ഓക്കെ, ആ പാട്ടാണ് വേണ്ടത്. ആണല്ലേ. ഇത് ഒ എൻ വിയുടെ വരികളാണ്, ദേവരാജന്റെ സംഗീതം. ആ അതെ അല്ലേ. ഇഷ്ടപ്പെട്ട പാട്ടാണോ? ഈ പാട്ടാണോ ഏറ്റവും ഇഷ്ടം? ആണല്ലേ. എല്ലാ പരിപാടിയും കേൾക്കുവോ കണ്ണൂരിന്റെ ആകാശവാണി? കണ്ണൂരിന്റെ ആ ഉച്ചയ്ക്കുള്ള പരിപാടിയാണോ? പല്ലവി അനുപല്ലവി.
1: വെള്ളിയാഴ്ച നാടകമുണ്ടല്ലോ.
0: ആ അതും കേൾക്കും.
1: ഇതൊക്കെ കേൾക്കാറുണ്ട്. അത് എന്റെ അനിയന്റെ മോന് ഇവിടെ ഉണ്ടെങ്കിലേ കേൾക്കാൻ പറ്റുള്ളൂ.
0: ഫോണിലാണ് കേൾക്കുന്നല്ലേ?
1: എന്റെ ഫോൺ സാധാരണ പോലാണ്.
0: അനിയന്റെ
1: മോന് ഇവിടെ ഉണ്ടെങ്കിൽ
0: കേൾക്കും.
1: ഇവിടെ ഉണ്ട്.
0: ആണല്ലേ. എറണാകുളത്ത് എവിടെയാണ്?
1: എറണാകുളം നമ്മുടെ പാലാരി വട്ടമില്ലേ,
0: അവിടെയാണ്. സ്റ്റേഡിയത്തിന്റെ അടുത്താണ്.
1: അതെ അല്ലേ.
0: പ്രദീപേട്ടന്റെ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: എനിക്കിപ്പോ അമ്മയില്ല. അമ്മ പോയിട്ട് ഒന്നര കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ അനിയന്റെ മോനുണ്ട്, അനിയന്റെ വയസ്സുണ്ട്.
0: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ.
1: ഓക്കെ, താങ്ക് യു.
0: ഇനിയും വിളിക്കാട്ടോ.
1: എല്ലാവർക്കും വേണ്ടി.
0: ആയിക്കോട്ടെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം. പാട്ടിലേക്ക് പോകാം.

0: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിശ

0: വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക്. പ്രായോജകർ വിദ്യാരംഭം പബ്ലിഷേഴ്സ്, മുല്ലക്കൽ, ആലപ്പുഴ.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം. ഹലോ ഹലോ.
3: നമസ്കാരം.
2: ആരാണ്?
3: ഞാൻ
2: കടന്നപ്പള്ളിന്ന് ശ്രീജേച്ചി. ശ്രീജേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? മഴയുണ്ടോ?
3: ഉണ്ടല്ലേ.
2: ഓക്കെ. ശ്രീജേച്ചി, ഏത് പാട്ടിന് വേണ്ടിട്ടാ വിളിച്ചിരിക്കുന്നേ? ജാനകി അമ്മ പാടിയതല്ലേ. കഴിഞ്ഞ ആഴ്ചത്തെ ഹലോ പ്രിയഗീതം കേട്ടിരുന്നോ? ആ, ജാനകി അമ്മയുടെ പാട്ടുകളായിരുന്നു മുഴുവനും.
3: ഓ, മുഴുവനായിട്ട് കേൾക്കാൻ പറ്റിയില്ല.
2: അതെ അല്ലേ. അപ്പൊ വീണ്ടും കേൾക്കണം തോന്നി ജാനകി അമ്മയുടെ പാട്ട്.
3: ആ, മുഴുവനായിട്ട്.

0: ഓ, ഇതാണോ ഇഷ്ടപ്പെട്ട പാട്ട്? അതെ അല്ലേ, ഇതാണോ ഇഷ്ടപ്പെട്ട പാട്ട് ജാനകി അമ്മയുടെ? പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? എല്ലാം ഇഷ്ടമാണ്. എല്ലാം നല്ല പാട്ടല്ലേ അല്ലേ?
1: അതെ
0: അതെ അതെ. ശ്രീ ചേച്ചിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: ഹലോ,
0: കേക്കുന്നില്ലേ? കുറവുണ്ടോ? വീട്ടിലാരൊക്കെ ഉണ്ട്? ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ.
1: ആ,
0: ഈ പാട്ടിന്റെ രചന പൂവച്ചൽ ഖാദറാണ്, സംഗീതം എം കെ അർജുൻ. ഓക്കെ, പാട്ട് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ.

0: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
3: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി തുടരുന്നു. അടുത്ത കോളറിലേക്ക്. ഹലോ.
4: ഹലോ, നമസ്കാരം ചേച്ചി.
3: നമസ്കാരം, ആരാണ്?
4: സുജാതയാണ്.
3: ഓക്കെ സുജാത, ഏത് പാട്ടിന് വേണ്ടിട്ടാ വിളിച്ചിരിക്കുന്നേ?
4: എനിക്ക് പൈതൃക ചിത്രത്തിലെ സീതാ കല്യാണം എന്ന പാട്ട്.
3: രാമായണ മാസം ആയതുകൊണ്ടാണോ?
4: അതുകൊണ്ടാണ്.
3: ഓക്കെ, ആ പാട്ടൊന്ന് പാടുവോ, രണ്ടു വരി?
4: ആ പാടു.
3: പാടു. ഓക്കെ, ആ ഓക്കെ, നന്നായിട്ട് പാടിട്ടോ. വീട്ടിലാരൊക്കെയുണ്ട്?
4: വീട്ടില് ഭർത്താവ്.
3: ഓക്കെ, ആ ഭക്ഷണമൊക്കെ കഴിച്ചോ?
4: ഭക്ഷണം കഴിച്ചില്ല.
3: ഓ, ഇത് കഴിഞ്ഞിട്ടേ കഴിക്കൂ. സ്ഥിരമായിട്ട് കേൾക്കുമോ ഞങ്ങളുടെ പരിപാടിയൊക്കെ? കേൾക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഏതാ?
4: ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്
3: പാട്ടുകളാണ്. ഓക്കെ, വിളിച്ചിട്ടുണ്ട് മുമ്പ് അപ്പോ? ഓ, അത്രയും ഗ്യാപ്പ് എടുത്തു അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ.
4: എന്റെ കൂട്ടുകാരുണ്ട്,
3: പറയൂ.
4: ജാനകിയമ്മ പരിപ്പായി, ചീനാക്കുന്നത്ത്, രസ്നാറ, പിന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട
3: ശ്രോതാക്കൾക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
4: ഓക്കെ,
3: യേശുദാസ് പാടിയ ഗാനമാണ്, കൈതപ്രത്തിന്റെ വരികൾ, എസ് പി വെങ്കിടേഷിന്റെ ഈണം. അപ്പൊ സുജാതയുടെ ഇഷ്ടഗാനത്തിലേക്ക് പോകാം അല്ലേ. വിളിച്ചതിൽ സന്തോഷം, വീണ്ടും വിളിക്കാം. ഓക്കെ ഓക്കെ, ശരി.

0: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
2: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
3: എങ്കിൽ തയ്യാറായിക്കൊള്ളു,
2: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
3: ഏറ്റവും പുതിയ റിലീസുകൾ,
2: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
3: നമുക്ക് ആസ്വദിക്കാം
2: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
3: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം. ഹലോ
5: ഹലോ
4: ഹലോ, ആരാണ്?
5: പത്മാവതി.
4: എവിടുന്ന് വിളിക്കുന്നു?
5: എണ്ണപ്പാറയുന്നു.
4: എണ്ണപ്പാറ. ഓക്കെ, ഏത് പാട്ടിന് വേണ്ടിട്ടാ വിളിച്ചിരിക്കുന്നത്?
5: എനിക്ക് കൊട്ടാരം വിളിക്കാനുണ്ട് എന്ന ഇത്തരത്തില് മാധുരി പാടിയ
4: പാട്ടാണ്. ഏത് പാട്ട്? ചന്ദ്രകളഭം. ആ പാട്ടിന് വേണ്ടിട്ടാ വിളിച്ചിരിക്കുന്നത് അല്ലേ? ആ ഓക്കെ. എന്ത് ചെയ്യുവാ പത്മാവതി?
5: ഞാൻ വീട്ടമ്മയാണ്.
4: വീട്ടമ്മയാണ്. വീട്ടിലാരൊക്കെയുണ്ട്?
5: ഞാനും ഭർത്താവും.
4: കുട്ടികള്?
5: കുട്ടികള് 3 പെൺകുട്ടികൾ, കല്യാണം കഴിഞ്ഞു.
4: കഴിഞ്ഞു. ഓക്കെ, അവരുടെ പേര് പറയൂ.
5: ദീപ, ദീപ്തി, ദിവ്യ.
4: ഓക്കെ, ജോലി ചെയ്യുന്നുണ്ടോ?
5: ഒരാൾ ജോലി ചെയ്യുന്നുണ്ട്.
4: ഓക്കെ, എവിടെയാ?
5: കണ്ണൂർ ആയുർവേദ ഹോസ്പിറ്റലിൽ.
4: അതെ അല്ലേ. അവരൊക്കെ കേൾക്കുന്നുണ്ടോ ഈ പരിപാടി? ഇപ്പോ
5: അവര് കേൾക്കില്ല, അവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും.
4: ഓ അതെ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ. ഊണ് കഴിച്ചോ?
5: ഊണ് കഴിച്ചില്ല.
4: കഴിച്ചില്ല, 2 മണിക്കാണ്. എന്താ സ്പെഷ്യൽ ഇന്ന്? ഓ, സാമ്പാറുണ്ടല്ലോ. സദ്യയിലെ മെയിൻ ഐറ്റം അല്ലേ സാമ്പാറ്, അപ്പൊ അത് സ്പെഷ്യൽ അല്ലേ. ഏ, മഴ ഉണ്ടോ അവിടെ? ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം. വയലാറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം. അപ്പോ പത്മാവതിയുടെ ഇഷ്ടഗാനത്തിലേക്ക്.

0: ശിലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവി

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഹലോ പ്രിയ ഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി തുടരുന്നു. അടുത്ത കോളറിലേക്ക്. ഹലോ.
4: ഹലോ
3: ഹലോ, നമസ്കാരം. ആരാണ്?
4: എന്റെ പേര് രാജേഷ്.
3: ആ, എവിടുന്നാ? ഓക്കെ, രാജേഷ് ആട്ടാ, ഏത് പാട്ടിന് വേണ്ടിട്ടാ വിളിച്ചിരിക്കുന്നേ?
4: പഴയൊരു ഫിലിമാണ്.
3: മമ്മൂട്ടിയുടെ ഫിലിം. ഓ, മമ്മൂട്ടി. അതെ അതെ, മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയോണ്ട് ചോദിക്കുന്നതാണോ ഈ പാട്ട്? അതെ അല്ലേ. ഓക്കെ, ഇന്നലെയാണ് പ്രഖ്യാപിച്ചതല്ലേ? അതെ അതെ, 4th അവാർഡാണ് നാഷണൽ. ഏത് പടത്തിനാ കിട്ടിയതെന്ന് അറിയോ? ബ്രഹ്മയുഗം. അതെ അതെ അതെ, അതിനാണ് കിട്ടിയിരിക്കുന്നത്. അതെ, ഇത് ഈ പാട്ട് എന്തുകൊണ്ടാണ് ഇഷ്ടം?
4: നമ്മുടെ യങ്സ്റ്റർ ടൈമിൽ ഈ സീസണിൽ ഇറങ്ങുന്നത്.
3: അതെ അല്ലേ.
4: അപ്പോ നമ്മൾ പോയി തിയേറ്ററിൽ പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. അതൊരു

0: പാട് പാട്ടുകളുണ്ട് ഇങ്ങനെയുള്ള,
1: അതെ
0: അതിലൊരു ഇഷ്ടമുള്ള പാട്ട് ഇത്
1: പാട്ട്.
0: നിന്നാ വാ ബേട്ടി എന്നുള്ളതുകൊണ്ട് ഒരു
1: ആ അതുകൊണ്ട് ചോദിച്ചു.
0: ആ തീർച്ചയായിട്ടും.
1: ഓക്കെ, എം ജി ശ്രീകുമാറും
0: പിന്നെ
1: ചിത്രയും പാടിയ ഗാനം
0: എന്റെ സുഹൃത്തുക്കൾക്കും അതുപോലെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും,
1: എല്ലാവർക്കും വേണ്ടി
0: എന്റെ അനിയൻ,
1: ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: അച്ഛൻ, എന്റെ അനിയത്തി, മക്കള്, എന്റെ സ്വന്തം മകള്,
1: ഓ
0: അതുപോലെ എന്റെ വൈഫ്, എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: ഓ എന്താ ചെയ്യുന്നേ?
0: ഞാനൊരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യാണ്.
1: ആണോ? എവിടെയാണ്? കണ്ണൂരാണോ?
0: അല്ലല്ല, നാട്ടിൽ ഇവിടെ തന്നെ കാഞ്ഞങ്ങാട്, അതുപോലെ തൃക്കടുപ്പൂർ, ഇങ്ങനെ ഇവിടെ തന്നെയാണ്, ലോക്കലായിട്ടുള്ള നമ്മുടെ വീടിനടുത്ത് തന്നെയാണ് കുറച്ചതായിട്ട്.
1: ഓക്കെ, മകൾ എന്ത് ചെയ്യുവാ?
0: മകൾ ഇപ്പം പ്ലസ് വൺ.
1: പ്ലസ് വൺ. ഓക്കെ, അപ്പം നമുക്ക് പാട്ടിലേക്ക് പോയാലോ?
0: ഓ ആയിക്കോട്ടെ.
1: ഷിബു ചക്രവർത്തിയുടെ വരികൾ, ഔസേപ്പച്ചൻ്റെ ഈണം. പാട്ടിലേക്ക്. ഓക്കെ.

0: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
1: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
2: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്ര

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
2: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക്. ഹലോ, ആരാണ്? മധു ചേട്ടാ, ആ റേഡിയോന്റെ അടുത്ത് നിന്ന് ഒന്ന് മാറി നിക്കോ. അതെ അല്ലേ, എനിക്ക് എന്റെ ശബ്ദം തന്നെ കേക്കാം. എവിടുന്നാ വിളിക്കുന്നേ? ഓക്കെ, എന്ത് ചെയ്യുന്നു? മരപ്പണി. വീട്ടിലാണോ? അതെ അല്ലേ. ഇന്ന് ഞായറാഴ്ച ആയോണ്ട് ചെയ്യുന്നുണ്ടോ അതോ അവധിയെടുത്തോ?
1: പണിയെടുക്കുന്നു.
0: വീട്ടിലാവുമ്പോ പിന്നെ എടുക്കാലോ അല്ലേ.
1: അതെ അതെ.
0: ഇന്ന് ഏത് പാട്ടിന് വേണ്ടിട്ടാ വിളിച്ചിരിക്കുന്നേ?
1: എനിക്ക് നടൻ എന്ന സിനിമയിലെ ഒറ്റയ്ക്ക് പാടുന്ന പൂങ്കുയിലേ നിന്റെ ആ പാട്ടാ.
0: വൈക്കം വിജയലക്ഷ്മി പാടിയ പാട്ടല്ലേ.
1: അതെ.
0: ഇന്നലെ ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചപ്പോ അവാർഡ് കിട്ടിയത് അറിഞ്ഞോ? വൈക്കം വിജയലക്ഷ്മിക്ക്
1: അവാർഡ് കിട്ടിയത് അറിഞ്ഞു, ടിവിയിൽ കണ്ടു, പേപ്പറിൽ കണ്ടു.
0: അതെ അല്ലേ. അത് ഏത് പടത്തിനാണ്, ഏത് പാട്ടിനാണ് അറിയോ?
1: അത് എനിക്ക് ഓർമ്മയില്ല.
0: ഇല്ല അല്ലേ. അതെ അല്ലേ. AARM എന്ന ചിത്രത്തിലെ പാട്ടാണ്. അങ്ങുവാന കോണില് എന്ന് തുടങ്ങുന്ന നല്ല പാട്ടാ. ആ പാട്ടിനാണ് ഇത്. ഈ ഇപ്പൊ നിങ്ങൾ ചോദിച്ച പാട്ട് 2013 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്.
1: അതെ, വിജയലക്ഷ്മി ഇന്ന് പേപ്പറിൽ ഞാൻ വായിച്ചു. എന്നാല് ആദ്യമായിട്ട് സിനിമയിൽ പാടുന്ന ആ പാട്ടാണ്. അപ്പൊ അത് കഴിച്ച്
0: അപ്പോ മധു വാസുദേവ് ആണ് ഇതിന്റെ ഗാനരചന, സംഗീതം ഔസേപ്പച്ചനാണ്. ഓക്കെ, അപ്പോ പാട്ടിലേക്ക് പോയാലോ?
1: ആയിക്കോട്ടെ.
0: വിളിച്ചതിൽ സന്തോഷം, വീണ്ടും വിളിക്കാം.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക.

0: രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
2: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയഗീതം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ്?
1: നമസ്കാരം.
0: ആ ആരാണ്?
1: കരിപ്പാൽ.
0: കൃഷ്ണൻ കരിപ്പാൽ. ഓക്കെ, ഏത് പാട്ടിന് വേണ്ടിട്ടാ വിളിച്ചിരിക്കുന്നത്?
1: എനിക്ക് കായംകുളം കൊച്ചുണ്ണിയുടെ മകന്റെ ചിത്രത്തില് ജയചന്ദ്രൻ പാടിയ മനുഷ്യൻ മണ്ണിര് പരവോടി അവന്റെ മനസ്സിന് ശൈത്താന്റെ മുഖം മൂടി എന്ന പാട്ടുണ്ട്.
0: അർത്ഥവത്തായ പാട്ടാണല്ലേ. ഓക്കെ, എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണ്ടോ കൃഷ്ണേട്ടാ? ജോലി? അതെല്ലേ. വീട്ടിലാരൊക്കെ ഉണ്ട്? കണ്ണൂർ ആകാശവാണി തന്നെയാണോ കേക്കുന്നേ?
1: കണ്ണൂർ ആകാശവാണിന്റെ
0: ആ ആണല്ലേ. മുമ്പ് വിളിച്ചിട്ടുണ്ട്?
1: വർഷങ്ങൾക്ക് മുമ്പ്. ആ 10-15 വർഷങ്ങൾക്ക് മുമ്പ്.
0: അതെ അല്ലേ. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഭാര്യ, പിന്നെ 2-3 മക്കള്, പിന്നെ താമസിക്കുന്ന മകന്റെ കൂട്ടത്തിലാണ്.
0: ആണല്ലേ.
1: അവന് ഇപ്പൊ തിരിച്ച് രണ്ട് ആൺകുട്ടികളുണ്ട്.
0: അതെ അല്ലേ. എന്താ പേരെന്താ കുട്ടികളുടെ?
1: ഇപ്പോഴത്തെ പുതിയ പേരൊന്നും ചോദിച്ചാൽ
0: അറിയില്ലേ. ഓക്കെ, എത്ര വയസ്സായി
1: ഈ പാട്ട്? ഈ പാട്ട് എന്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, ഞാൻ അവർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തത്.
0: ആ ആരൊക്കെയാണ്? പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, സുഹൃത്തുക്കൾ മാത്രം. ഓ ഓക്കെ, ശരി. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോയാലോ? പാപ്പനംകോട് ആണല്ലേ ഗാനരചന. പാപ്പനംകോട് ലക്ഷ്മണനും സംഗീതം എം കെ അർജുനനുമാണ് ഈ പാട്ടിന്റെ. പാട്ട് കേൾക്കാം. ഓക്കേ.

0: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം. ഹലോ ഹലോ, ആരാണ്?
3: ഹലോ, ആ ഞാൻ മണി, മാവിലായി.
2: ഓക്കെ മണി ചേച്ചി, നമുക്ക് സമയം കുറച്ചേ ഉള്ളു, അപ്പൊ വേഗം പാട്ട് പറഞ്ഞോ കേട്ടോ.
3: ഓക്കെ. അരിയൻ നിങ്ങളുടെ വീടിലെ യേശുദാസും ഗായത്രിയും പാടിയ ഹലോ രാമ എന്ന
2: പാട്ടാണ്. ഓക്കെ, എന്തുകൊണ്ടാ ഈ പാട്ട് ചോദിച്ചേ?
3: ഇത് ഒന്ന് മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയത്, മമ്മൂട്ടിനെ ഭയങ്കര ഇഷ്ടമാ.
2: പിന്നെ
3: പിന്നെ രാമായണ മാസം.
2: ഓക്കെ,
3: രണ്ടും.
2: ഓക്കെ, അപ്പോ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്, രവീന്ദ്രന്റെ സംഗീതം. നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ?
3: ഓക്കെ
2: ഓക്കെ ശരി, വിളിച്ചതിൽ സന്തോഷം, ഇനിയും വിളിക്കാം.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതത്തിന്റെ സമയം ഇവിടെ തീരുകയാണ്. ഇന്ന് നിങ്ങൾക്കൊപ്പം മഞ്ജു മുകുന്ദൻ. ഈ പരിപാടിക്ക് സാങ്കേതിക സഹായം പി വി രമേശൻ, ഷാജു പൊന്നാരത്ത്, കൂടെ ജന്യ മുരളി, അതുൽ പ്രവീൺ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയ ഗീതം നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ സാൻസിബാർ പ്രസിഡന്റ് ഹുസൈൻ അലി മ്യൂനെ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഉന്നത വിദ്യാഭ്യാസം, ജലവിതരണം, ആരോഗ്യം, നിർമ്മിത ബുദ്ധി മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്ന കാര്യം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 26-ന് പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. നൂതന ആശയങ്ങളും ആഗോള പങ്കാളിത്തങ്ങളും വഴി പരമ്പരാഗത ഇന്ത്യൻ കരകൌശല വിദ്യയിലൂടെ എങ്ങനെ സാമ്പത്തിക വളർച്ച കൈവരിക്കാനാകുമെന്ന് വ്യക്തമാക്കുന്ന കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ലേഖനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചു. ഒരു ജില്ല ഒരു ഉൽപ്പന്നം എന്ന ക്യാമ്പയിനിലൂടെ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ലഭിച്ചെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വള്ളസദ്യയിൽ പങ്കെടുത്തു. ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ സെപ്റ്റംബർ 16 വരെയാണ് വള്ളസദ്യ. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരമായതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. മന്ത്രിമാരായ എൻ ഷംസുദ്ദീനും റോജി എം ജോണുമാണ് ഇക്കാര്യം അറിയിച്ചത്. അവധിയാണെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്ന് മന്ത്രി റോജി എം ജോൺ. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അവധിയെന്നും മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ PV സിന്ധു

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ. ഹലോ പ്രിയ ഗീതം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ഹലോ, നമസ്കാരം. ഞാൻ ജി വേണുഗോപാൽ. ഈ ആഴ്ച ഞാനുമുണ്ട് കണ്ണൂർ ടോക്കീസിൽ. നമുക്ക് സഞ്ചരിക്കാം സിനിമയോടൊപ്പം.
3: കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക്, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച 2:30.
4: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം സിത് ശ്രീറാമും നേഹ എസ് നായരും പാടിയത്. ചിത്രം ഇഷ്ക്. ഗാനരചന ജോപോൾ. സംഗീതം ജെയ്ക്സ് ബി ജോയ്.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ പി പി സാവിത്രിയും സംഘവും അവതരിപ്പിച്ച കഥാപ്രസംഗം കേൾക്കാം.
1: പ്രിയ ശ്രോതാക്കളെ, ഞങ്ങൾ ഇന്ന് അവതരിപ്പിക്കുന്ന കഥ നഷ്ട സ്വപ്നങ്ങൾ. മധ്യാന്ന സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ട്, സമയം 2:45. അപ്പോൾ സ്റ്റേറ്റ്സ് നിന്നെത്തിയ എയർ ഇന്ത്യ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ട് നിമിഷങ്ങൾ മാത്രമേ ആയുള്ളൂ. കസ്റ്റംസ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് യാത്രക്കാർ വിസിറ്റേഴ്സ് ലോഞ്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവരെ സ്വീകരിക്കാൻ ഓടിയെടുക്കുന്ന ബന്ധുമിത്രാദികൾ ആകെ ബഹളമയം. അപ്പോൾ ആ അന്തരീക്ഷത്തിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി ദാ നിൽക്കുന്ന ഒരു മധ്യവയസ്കൻ. മുട്ടിന് താഴെ വെച്ചെടുത്ത ഒറ്റ മുണ്ടും മുറിക്കൈ ഷർട്ടും തലയിലൊരു വട്ടക്കെട്ടും. അദ്ദേഹം ഒരു കർഷകനാണെന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകും. അതെ, അദ്ദേഹം വരുന്നത് അങ്ങ് വളരെ കിഴക്കുള്ള ഒരു മലയോര ഗ്രാമത്തിൽ നിന്നാണ്. ആ ഗ്രാമത്തെ കുറിച്ച് നിങ്ങളും കേട്ടിരിക്കും.

പ്രകൃതി സ്വാതന്ത്ര്യത്താൽ മാനത്തെ മനോഹാരിതയുടെ മകടം ചാർത്തി അമ്പരച്ചുംബിയായി നിൽക്കുന്ന നീലമല. അവിടുത്തെ കുന്നഞ്ചേരി വീട്ടിൽ തോമാച്ചനെന്ന നാട്ടുകാരുടെ പ്രിയപ്പെട്ട തോമിച്ചേട്ടനാണ് ഈ നിൽക്കുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന്റെ നിഴലായിട്ട് വെളുത്ത മെലിഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട്. തൊമ്മിച്ചേട്ടൻ മകനെ പോലെ സ്നേഹിക്കുന്ന അയൽക്കാരൻ സുധി. പ്രിയപ്പെട്ടവരെ, ഈ കഥയും കഥാപാത്രങ്ങളും എന്റെ സാങ്കല്പികം മാത്രമാണ്. നമ്മുടെ തൊമ്മിച്ചേട്ടനും സുധിയും ഈ സംസ്ഥാന നഗരിയിൽ എത്തിയത് തൊമ്മിച്ചേട്ടന്റെ മകൻ ഡോക്ടർ ക്രിസ്റ്റി തോമസിനെ സ്വീകരിക്കാനാണ്. നീണ്ട 10 വർഷങ്ങൾക്കപ്പുറം അമേരിക്കയിലെ ന്യൂറോ സർജറിയിൽ അവഗാഹം നേടാൻ പോയ ഡോക്ടർ ക്രിസ്റ്റി തോമസ് ഈ ഫ്ലൈറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോഴതാ വിസ്റ്റസ് ലോഞ്ചിലേക്ക് തൂ വെള്ള പൈജാമയും ജുബ്ബയും അണിഞ്ഞ് യുവത്വത്തിന്റെ പ്രൗഢിയും തിളക്കം വിളിച്ച ഒന്നുള്ള ചെറുപ്പക്കാരൻ നടന്നെടുക്കുന്നു. അയാളെ കണ്ടത് സുധി മന്ത്രിച്ചു. തോമിച്ചേട്ടാ, ഡേ നമ്മുടെ കിച്ചു, എവിടെ സുധി എന്നെ പോ, ദാ അവിടെ. സുധി ചൂണ്ടി കാട്ടിയ ദിക്കിലേക്ക് പ്രായം പോലെ മറന്നുകൊണ്ട് ആ പിതാവ് കുതിച്ചു പോരെ.

മോനെ കിച്ചു, ഇങ്ങോട്ട് നോക്കിക്കേടാ മക്കളെ, അപ്പച്ചനാടാ വിളിക്കണേ. ഞെട്ടി തിരിഞ്ഞു നോക്കി ഡോക്ടർ കണ്ടത് ഇരു കൈകളും നീട്ടി ഓടിയെടുക്കുന്ന പിതാവിനെ. ഭാഷ മറന്നുപോയ, നാദം നിലച്ചുപോയ, നിർവചിക്കാനാവാത്ത നിമിഷത്തിൽ ആലിംഗനത്തിൽ അമർന്നുപോയി ആ പിതാവും മകനും. അപ്പോൾ അല്പമകലെ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ, പുരുഷ സൗന്ദര്യത്തിന്റെ പൂർണ്ണ രൂപത്തെ കണ്ണു നിറയെ കാണുകയാണ് സുധീ.

നിന്നും പുരോഗമനത്തിന്റെ വെളിച്ചം കടന്നു ചെല്ലാത്ത നീലമലയിലെ കൊച്ചുവീട്ടിൽ ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും നടുവിൽ ജനിച്ചു വീണവൻ, പട്ടിണി കിടന്ന് മണ്ണെണ്ണ വിളക്കിന് മുന്നിൽ കുത്തിയിരുന്ന് പഠിച്ച് അത്യുന്നതങ്ങളിൽ എത്തി നിൽക്കുന്ന ഡോക്ടർ ക്രിസ്റ്റി തോമസ്, ആഗോളതലത്തിലും ആ നാമം ഇന്ന് സുപരിചിതമാണ്. കാരണം ഇന്ന് ശാസ്ത്ര ലോകത്തിന് കീഴടങ്ങാതെ പല്ലെളിച്ചു നിൽക്കുന്ന ക്യാൻസർ എന്ന ദുർബോധത്തെ തളക്കാൻ ശാസ്ത്ര ലോകത്തിന്റെ സങ്കീർണമായ വഴികളിലൂടെ, കഠിന പഠന ഗവേഷണങ്ങളിലൂടെ, കർമ്മ ചൈതന്യത്തിന്റെ വിജയഗാഥകൾ രചിച്ച ഡോക്ടർ ക്രിസ്റ്റി തോമസിനെ പരമോന്നത ബഹുമതികൾ തേടിയെത്തിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പിറന്ന മണ്ണിലെത്തുന്നത് ഒരേ ഒരു അനുജത്തിയായ കോളേജ് അധ്യാപിക അലീന തോമസിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ്. അപ്പച്ചനെ ചേർത്ത് പിടിച്ച് സുതിക്കരികിലെത്തിയ ഡോക്ടർ സന്തോഷം വാക്കുകൾക്ക് അതീതമായിരുന്നു. ഇരുവരെയും ചേർത്ത് പിടിച്ച് അദ്ദേഹം നേരെ പോയത് എയർപോർട്ടിലെ പാഴ്സൽ ഓഫീസിലേക്കാണ്. അപ്പോ ദിവസങ്ങളായി അവിടെ അവരെയും പ്രതീക്ഷിച്ച് വിദേശ നിർമ്മിതമായ ഒരു മെഴ്സിഡസ് കിടക്കുന്നു. ഡോക്ടർ ക്രിസ്റ്റി ചില രേഖകൾ ഓഫീസ് അധികൃതരെ ഏൽപ്പിച്ചപ്പോ അവർ തിരിച്ചു നൽകിയ ആ വാഹനത്തിന്റെ സ്വിച്ചിക്ക് അപ്പച്ചന്റെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, അപ്പച്ച, ഇത് ഞാൻ കൈവരിച്ച നേട്ടങ്ങൾക്ക് അമേരിക്കൻ ഗവൺമെന്റിന് പ്രത്യേക സമ്മാനമാണ്. എന്റെ താല്പര്യം അനുസരിച്ച് അപ്പച്ചന് നൽകാൻ വേണ്ടി അവരിതിങ്ങോട്ട് സ്പോൺസർ ചെയ്തിട്ട് ദിവസങ്ങളായി. പ്രഭാതം മുതൽ പ്രദോഷം വരെ ദാഹജലം പോലും കിട്ടാത്ത നീലമലയിലെയും മുത്തച്ചങ്കുന്നിലെയും കാട്ടുവാഴയുടെ കൈ കൊത്തിപ്പിഴിഞ്ഞ് നീര് കുടിച്ചു പോലും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശുകൊണ്ട് ഈ മകനെ ഈ നിലയിൽ എത്തിച്ച അപ്പച്ചന് എന്റെ ചെറിയ സമ്മാനം. മോനെ, തൊമ്മിച്ചേട്ടൻ വിതുമ്പിപ്പോയി. വിറക്കുന്ന കൈകളോടെ സ്വിച്ചുകി വാങ്ങി അദ്ദേഹം സ്തുതിയെ ഏൽപ്പിച്ചു. മോനെ, നീ ഏത് വാഹനം ഓടിക്കല്ലോ, കിച്ചു വിശ്രമിക്കട്ടെ. അങ്ങനെ ആ അപ്പച്ചനും മക്കളെ യാത്ര തിരിക്കുമ്പോ പടിഞ്ഞാറെ പാലാഴിയിൽ അസ്തമന സൂര്യൻ പള്ളിനീരാട്ടിനിറങ്ങിയിരുന്നു.

ട്രാഫിക് പോയിന്റുകളും ജംഗ്ഷനുകളും പിന്നിട്ട് ഓടിയകലുന്ന ആ വാഹനത്തിലിരുന്ന് പിറന്ന നാടിനെ കുറിച്ചുള്ള ഓരോ ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകാതെ അപ്പച്ചന് സ്തുതിയും ഒഴിഞ്ഞു മാറുന്നു. അപ്പച്ചൻ പറയുന്നു, അല്യമോളുടെ വിവാഹകാര്യവും നാളികേരത്തിന്റെയും റബ്ബറിന്റെയും വിലയിടിവിനെ കുറിച്ച്. സ്തുതി പറയുന്നു നാട്ടിലെ മദ്യ ദുരന്തത്തെ കുറിച്ചും അക്രമത്തെ കുറിച്ചും ഹർത്താലുകളെ കുറിച്ചും. പക്ഷെ ഇതൊന്നും അല്ല ക്രിസ്റ്റിക്കറിയേണ്ടത്, പിറന്ന മണ്ണിലെ പ്രിയപ്പെട്ടവരെ കുറിച്ചാണ്. ഗതകാല സ്മരണകളിൽ മുഴുകി നിദ്രയിലേക്ക് വഴുതി വീണ ഡോക്ടർ കണ്ണു തുറക്കുമ്പോ ഒരു രാവ് കിടന്നു പോയിരുന്നു. കണി കണ്ടുണർന്നത് മറ്റെവിടെയല്ല കേട്ടോ, ഇവിടെ തന്നെ നമ്മുടെ ജില്ലാ കവാടം.

കഴിഞ്ഞ കന്നുകാലികളും മാലിന്യ കൂമ്പാരങ്ങളും നമ്മുടെ നാടിന്റെ മാത്രം ശാപമാണ് സുധി. പക്ഷേ എസ്റ്റേറ്റ് റോഡിലേക്ക് ആ വാഹനം കടന്നപ്പോ ബാല്യത്തിന്റെയും കൗമാരത്തിന്റെയും സഹജ ഭാവങ്ങൾ ആ മുഖത്ത് മിന്നിമറിഞ്ഞു. സുധി, നമ്മുടെ കുഞ്ഞി കാൽപ്പാടുകൾ പതിഞ്ഞ മണ്ണല്ലടാ ഇത്. നിത്യം 13 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലെത്താൻ വെളുപ്പിനെ നീലമലയിൽ നിന്ന് അല്ലിമോളുടെ കൈ പിടിച്ച് ഞാനും സീതയുടെ കൈ പിടിച്ച് നീയും നമ്മുടെ കൂട്ടുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി നീക്കിയത് 26 കിലോമീറ്റർ അല്ലേ. ബ്രെയിൻ ട്യൂമർ പിടിപെട്ട് കാഴ്ച നഷ്ടപ്പെട്ട് പിടഞ്ഞു മരിക്കുവോളം നിന്റെ അനുജത്തിയും നമ്മോടൊപ്പം ഉണ്ടായിരുന്നില്ലേ സുധി? എന്റെ അല്ലിമോളുടെ അതേ പ്രായമായിരുന്നില്ലേ നിന്റെ അനുജത്തിക്കും? പിറന്നു വീണപ്പോ തന്നെ അമ്മച്ച് നഷ്ടപ്പെട്ട എന്റെ അല്ലിമോൾക്ക് സീതക്ക് നൽകേണ്ട അമ്മിഞ്ഞപ്പാൽ പങ്കിട്ടല്ലേ നിന്റെ അമ്മ ദേവയിടത്തി വളർത്തിയത് സുധി. പ്രസവാനന്തരം വൈദ്യസഹായം ലഭിക്കാതെ ആ മലമുകളിൽ പിടഞ്ഞു മരിച്ച എന്റെ അമ്മച്ചിയുടെ രൂപം ഇന്നും ഒരു കാലത്തിനും വായിക്കാൻ കഴിഞ്ഞിട്ടില്ലടാ. ഒരു വിസ്മൃതിയുടെ ഇരുട്ടിലേക്കും വലിച്ചു.

എത്രയോ പേർ ആ മലമുകളിൽ വൈദ്യസഹായം ലഭിക്കാതെ പിടഞ്ഞു മരിച്ചിട്ടുണ്ട്. നമുക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ ആശുപത്രിയില്ല, നമുക്ക് പഠിക്കാൻ സ്കൂളില്ല, നമുക്ക് നടക്കാൻ കല്ലും മുള്ളും നിറഞ്ഞ നടപ്പാത. നമ്മളും ഈ ആധുനിക യുഗത്തിലെ മനുഷ്യ ജീവികൾ തന്നെയോ സുധി? തൊമ്മിച്ചേട്ടന് സുധിയും ഒരക്ഷരം മിണ്ടിയില്ല. അപ്പോഴിതാ അവരുടെ വാഹനത്തിന് നേരെ മൂന്നാം മടക്കിറങ്ങി ഒരുപറ്റം ചെറുപ്പക്കാർ വാദ്യഘോഷങ്ങളുടെ താളത്തിനൊപ്പം നൃത്തം ചുവട്ടിക്കൊണ്ട് ഇളനീർ കാവും കലശങ്ങളുമായി വരുന്നു. എന്താ സുധീതേ? അതോ നാളെയല്ലേ കിച്ചു നമ്മുടെ മുത്തപ്പൻ കാവിന് മഹോത്സവം.

ദൈവങ്ങളുടെ കാലമല്ലേ, ഞാനതൊക്കെ മറന്നു കേട്ടോ. നിങ്ങളോടൊപ്പം നഷ്ടപ്പെട്ട ആ നല്ല നാളുകൾ എനിക്ക് തിരിച്ചു തന്നേക്കണം. വാഹനത്തിന്റെ ശബ്ദം കേട്ടേ, ഓടിയെത്തിയ അയൽക്കാരോടൊപ്പം എങ്ങു നിന്നു? ഇതാ അല്ലിമോളും ഓടി വരുന്നു ഇച്ചയുടെ ചാരത്തേക്ക്. ആ നെഞ്ചിൽ കിടത്തി താരാട്ട് പാടി ഉറക്കി വളർത്തിയ പൊന്നനുജത്തിയെ കണ്ണു നിറയെ കാണുകയാണ് ക്രിസ്റ്റി. ജീസസ്, ഈ പ്രകൃതിയുടെ സർവ സൗന്ദര്യ സാരങ്ങളും ചേർത്ത് വാർത്തെടുത്ത് ശാലീനതയുടെ നിറക്കുടമായിരിക്കുന്നല്ലോ എന്റെ അനുജത്തി.

അല്ലീന, എന്റെ പൊന്നുമോളെ, നീ ഇത്രയ്ക്ക് വളർന്നത് ഇച്ഛയൻ അറിഞ്ഞില്ലല്ലോ. ഡീ ചേർത്ത് പിടിച്ച് വീടിനുള്ളിലേക്ക് കയറുമ്പോ കുസൃതിയോടെ ഡോക്ടർ ചോദിച്ചു, മോളെ നിന്റെ കോളേജ് വാദ്യരെ കൊള്ളാമോടി, ഒന്ന് പോയിച്ചയ അല്ലേ മോൾ ഓടി ഒളിച്ചു. അപ്പോ പ്രിയപ്പെട്ട കിച്ചുവിനെ തൊട്ടും തലോടിയും വല്യമ്മച്ചിയും ദേവേടത്തിയും അരികിൽ നിന്ന് മാറാതെ നിൽക്കുമ്പോ വിഭവ സമൃദ്ധമായ സദ്യ തീന്മേശയിൽ ഒരുക്കി കാത്തിരിക്കുകയാണ് അലീന. ഒടുവിൽ അവരോടൊപ്പം തീന്മേശയിൽ എത്തിയ ക്രിസ്റ്റി മത്സ്യ മാംസാദികളുടെ പ്രളയം കണ്ട് മുഖം ജൊളിച്ചു. എന്താ മോളെ ഇത്? ഇച്ഛൻ വെജിറ്റേറിയൻ ആയിരുന്നെന്ന് സത്യം മോൾ മറന്നുപോയോ? ഈശോയേ, ഇത്രയൊക്കെ പാശ്ചാത്യ രാജ്യങ്ങളിൽ ജീവിച്ചിട്ട് ഇച്ഛൻ ഇനിയും മാറിയില്ലേ? ഇല്ല മോളെ.

ഇപ്പൊ അയച്ചേനെ, വല്ലമ്മച്ചയുടെ ഫേവറിറ്റായ ഈ ചെണ്ടമുറിയും കപ്പയും ചമ്മന്തിയും മാത്രം മതി. അങ്ങനെ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുമ്പോ ദേ ഒത്തിരി ഒത്തിരി രോഗങ്ങളുമായി വല്ലമ്മച്ചൻ ദേവടത്തി വരികിലെത്തി. എല്ലാം ശ്രദ്ധാപൂർവം കേട്ടതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, വല്ലമ്മച്ചി, ഈ അസുഖങ്ങൾക്കൊക്കെ കാരണം നിങ്ങളുടെ നിയന്ത്രണം ഇല്ലാത്ത ഭക്ഷണ രീതിയാണ്. ഡെയിലി 3 നേരം അല്ലാതെ 4 തവണ ഭക്ഷണത്തിനായി വാ തുറന്നു പോകരുത്. പിന്നെ നിങ്ങളിപ്പോ അടിച്ചു മാറ്റിയ ഈ മാംസാഹാരമല്ലേ പല മാറാ രോഗങ്ങളും വരുത്തി വെക്കും. ഞങ്ങൾ ഇതിനിടെ സ്റ്റേറ്റസ് വെച്ച് നടത്തിയ നാഷണൽ അക്കാദമി ഓഫ് സയൻസസിന്റെ പഠനം അനുസരിച്ച് 90-97% ഹൃദ്രോഗങ്ങളും മാംസാഹാരം വർജിക്കുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ സ്ത്രീകളിൽ ഉണ്ടാവുന്ന സ്തനാർബുദവും ഗർഭാശയ ക്യാൻസറുകളും ഈ മാംസ കൊഴുപ്പിൽ നിന്നാണ് ഉണ്ടാവുന്നത്. നിങ്ങൾ ഒന്ന് ചിന്തിക്കണം, പല സ്ഥലങ്ങളിലും മുനിസിപ്പാലിറ്റിയുടെ ഒക്കെ ചട്ടം അനുസരിച്ച് രോഗമില്ലെന്ന് ഉറപ്പുവരുത്തിയ മൃഗങ്ങളെ ആണ് കശാപ്പ് ചെയ്യാറ്. അപ്പൊ ഇവിടെയോ ഏതൊഴിവ് ചാലിൽ വെച്ചും പല രോഗങ്ങളും ഉള്ള മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നു. അത് കാശ് കൊടുത്ത് കിറ്റിലാക്കി കൊണ്ടുവന്ന് പുഴുങ്ങി തിന്നുമ്പോ മാറാ രോഗങ്ങളാണ് വിലക്കുവാന്നത് സത്യം നമ്മൾ അറിയുന്നില്ല. പിന്നെ സുധിയെ പോലുള്ളവർ പുറത്തു നിന്ന് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന മാംസാഹാരമല്ലേ, ഇതിന്റെ രുചിയും മണവും ചോർന്നു പോകാതിരിക്കാൻ പഴക്കം ചെന്നാൽ അവരൊക്കെ എന്താ ചേർക്കുന്നറിയോ? അജ്നോമോട്ടോ പോലെയുള്ള മാരക വിഷപദാർത്ഥം. ഇത് നാഡി വ്യവസ്ഥയെ ബാധിക്കുന്ന അൾഷിമേഴ്സ് എന്ന മാരക രോഗം ഇതിലൂടെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മത്സ്യ മാംസങ്ങളുടെ മുന്നിലിരിക്കുമ്പോ മാറാ രോഗത്തിന്റെയും മരണത്തിന്റെയും മുന്നിലാണ് ഇരിക്കുന്നത് സത്യം നിങ്ങൾ ചിന്തിക്കുക.

തിന്നുന്ന പശുക്കൾക്ക് ഭക്ഷണത്തിന് സംസ്കാരമുണ്ട്. പക്ഷേ സംസ്കാര സമ്പന്നരെന്ന് ഉദ്ഘോഷിക്കുന്ന മനുഷ്യന് ഭക്ഷണത്തിനൊരു സംസ്കാരമില്ല. കണ്ണിൽ കണ്ടതൊക്കെ ഭോജനമല്ലേ? ഉറക്കമെന്ന പ്രതിഭാസം ദൈവം തന്നില്ല എങ്കിൽ 24 മണിക്കൂറും നമ്മൾ തിന്നുകൊണ്ടിരിക്കും. മനുഷ്യ ശരീരം മണ്ണിലടക്കുമ്പോ മനുഷ്യ ഈ മൃഗങ്ങളെ സ്വന്തം ശരീരത്തിൽ മറവ് ചെയ്യുന്ന ലജ്ജാവഹമായ സംസ്കാരം നമ്മൾ ഉപേക്ഷിച്ചേ പറ്റൂ. അതുകൊണ്ട് വല്ലമ്മച്ചി, മാംസാഹാരം പാടെ വർജിക്കുക, പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപവസിക്കുക. എടാ തൊമ്മേ, ഇതെന്നാ പുകിലേ? അലോപതിയിൽ അവഗാഹം നേടാൻ പോയ ഈ ചെറുക്കലെന്താ ഇപ്പൊ തൊടിയിലെ പച്ചപ്പുല്ലും പഴങ്ങളും കഴിക്കാൻ പറയണേ? വല്ലമ്മച്ചി, നിങ്ങൾക്കൊക്കെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ എല്ലാ ശാസ്ത്രവിധികളും ശാസ്ത്ര തത്വങ്ങളും മനസ്സിലാക്കിയവനാണ് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത്, പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച ആരോഗ്യത്തിന് മറ്റെങ്ങും അന്വേഷിക്കേണ്ടതില്ല. അപ്പ സർ, പിന്നെ മറ്റൊരു പ്രധാന കാര്യം, അല്ലിമോളുടെ വിവാഹ സദ്യ ഒരുക്കാൻ കൊണ്ടുവന്ന ഈ മൃഗങ്ങളെ തിരിച്ചു കൊടുത്തേക്കണം. ക്രിസ്റ്റേ, നീ എന്ത് ഭ്രാന്താ മോനെ പറയുന്നത്? ക്ഷണിച്ചു വരുത്തിയവരുടെ മുന്നിൽ നമ്മൾ പഴങ്ങളും പച്ചക്കറികളും ആണോടാ വിളമ്പ പോണേ? അല്ല പിച്ചാ, എന്റെ അനുജത്തിയുടെ ജീവിതത്തിലെ മഹനീയ കർമ്മം ഈ മിണ്ടാ പ്രാണികളെ കൊണ്ടുള്ള ബലികർമ്മമാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല.

ലോകത്തിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഹിറ്റ്ലർ പോലും പക്ഷി മൃഗാദികളെ ദ്രോഹിച്ചിരുന്നില്ല. അപ്പോൾ അഹിംസയുടെ ഈറ്റിലമായ ഭാരതമാണ് മൃഗങ്ങളെ കൊന്നെടുക്കുന്നതും പീഡിപ്പിക്കുന്നതും തിന്നു തീർക്കുന്നതും. 2000 ആണ്ടിലെങ്കിലും സർക്കസ് കൂടാരത്തിലെയും കാഴ്ച ബംഗ്ലാവിലെയും മൃഗങ്ങളെ തുറന്നുവിടാൻ നമ്മുടെ നിയമത്തിന് കഴിയട്ടെ. പറവകൾ പാടി പറക്കട്ടെ. മിണ്ടാ പ്രാണികളും ശുദ്ധമായി സ്വാതന്ത്ര്യത്തിന് ശുദ്ധമായി ശ്വസിച്ചിവിടെ ജീവിച്ചോട്ടെ. അപ്പച്ച മോനെ, മനുഷ്യ ജീവൻ ഒരു തരി മണ്ണിന്റെ വില പോലും കൽപ്പിക്കാത്ത ഈ സമൂഹം മൃഗങ്ങളോട് ദേ കാണിക്കുമോ കുഞ്ഞേ? അവിടെയാണ് അപ്പച്ച നമുക്ക് പറ്റിയ ആദ്യത്തെ തെറ്റ്. മൃഗങ്ങളോട് ചെയ്തു കൂട്ടിയ ക്രൂരതയാണ് ഇന്ന് മനുഷ്യൻ മനുഷ്യനോടും ചെയ്യാൻ മടിക്കാത്തത്. അപ്പോൾ ഇടവക ഫാദർ ഡാനിയേൽ ആ വീട്ടിലേക്ക് കയറി വന്നു. ഉപചാരപൂർവം ക്രിസ്തി ഫാദർ സ്വീകരിച്ചു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഫാദർ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ കുഞ്ഞേ. നിന്റെ വരവും പ്രതീക്ഷിച്ച് കാത്തിരിക്കായിരുന്നു ഞങ്ങള്. അറിയാം ഫാദർ, എന്റെയും നമ്മുടെ നാടിന്റെയും സ്വപ്നമായ ആശുപത്രിയുടെ നിർമ്മാണം എത്രയും വേഗം തുടങ്ങണം. പിന്നെ അതിനു മുന്നേ ഈ റോഡുകളൊന്നും നന്നാക്കി എടുക്കണം ഫാദർ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ ഒരു സ്കൂളും വേണം. ഫാദർ ഡാനിയൽ ചുറ്റുമുള്ളവരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി പിന്നെ വിളിച്ചു, മോനെ ആ സ്വപ്നങ്ങളൊന്നും ഇപ്പോൾ നടക്കത്തില്ല കുഞ്ഞേ. ഫാദർ എനിവേ പ്രോബ്ലം പറയാ, നിന്നിൽ നിന്ന് ഇതുവരെ ഞങ്ങൾ എല്ലാം മറച്ചു വെച്ചു. പക്ഷെ ഇനി ആ സത്യം നീ അറിയണം. ഏത് നിമിഷവും തെരുവിലിറങ്ങാൻ വിധിക്കപ്പെട്ട നമുക്കെന്തിനാ കുഞ്ഞേ ആശുപത്രി? ആരുടെ മക്കൾക്ക് പഠിക്കാനാ സ്കൂള്? ആർക്ക് നടക്കാനാ കുഞ്ഞേ പിന്നെ റോഡ്? 762 കുടുംബങ്ങളും മറ്റു കർഷകരും കുടിയിറക്ക് ഭീഷണിയിൽ ഈ മലമുകളിൽ ഒരുങ്ങി തീരുകയാണ് മോനെ. അപ്പോൾ മണ്ണിന്റെ ഗന്ധം ജീവിത ഗന്ധമാക്കി മാറ്റിയ ഈ മണ്ണിന്റെ മക്കൾ എങ്ങോട്ട് പോകും? അവർക്ക് തലചായ്ക്കാൻ ഇടം എവിടെ?

നമ്മുടെ മാത്രം കഥയല്ല. മലബാർ മേഖലയിലുള്ള മിക്ക മലയോര കർഷകരും ഇന്ന് ഈ ദുർവിധിയുടെ നിഴലിലാണ് കുഞ്ഞെ. പക്ഷേ നാലും അഞ്ചും പതിറ്റാണ്ട് കാലം ചോര നീരാക്കി ഒഴുക്കിയ മണ്ണിൽ നിന്ന് ഒരു സുപ്രഭാതത്തിൽ വെറും കൈയോടെ ഇറങ്ങാൻ ഈ മലമക്കൾക്ക് കഴിയില്ല. തെരുവിലേക്ക് ഇറങ്ങുന്നത് ആയിരിക്കില്ല കൂട്ടത്തോടെ മരണത്തിലേക്കായിരിക്കും കുഞ്ഞെ. അല്ലാതെ ഈ മലമക്കൾക്ക് മറ്റു മാർഗമില്ല. സോറി ഫാദർ, വെരി വെരി സോറി. ബാഹ്യാഡംബരങ്ങളുടെ നടുവിലാണ് ജീവിക്കുന്നതെങ്കിലും പിറന്ന മണ്ണിനെ കുറിച്ചുള്ള മതിരിക്കുന്ന ഓർമ്മകളുടെ കളിത്തൊട്ടിൽ കിടന്നാണ് ഫാദർ ഞാൻ ഉറങ്ങാറ്. ഗവേഷണങ്ങളിൽ നിന്ന് ഗവേഷണങ്ങളിലേക്കുള്ള അനസ്യൂത പ്രയാണത്തിനിടെ നാട്ടിലെ സ്ഥിതിഗതികളൊന്നും ഞാൻ അറിഞ്ഞില്ല. ആരും എന്നെ അറിയിച്ചില്ല. എന്റെ സ്തുതി പോലും തളരരുത് മോനെ. ഇപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലിമോളുടെ വിവാഹ കാര്യമാണ്. ഏത് നിമിഷവും കിടപ്പാടം നഷ്ടപ്പെടുന്നവരുടെ മക്കൾക്കൊരു ജീവിതം കൊടുക്കാൻ മടിച്ചു നിൽക്കുന്ന ഈ സമൂഹത്തിൽ ഈ ചെറുക്കനും വീട്ടുകാരും വലിയ മനസ്സിന്റെ ഉടമകളാ. അവർക്കൊരു കുറവും വരുത്തരുത്. പിന്നെ നീ പറഞ്ഞ സദ്യയുടെ കാര്യം എനിക്ക് സ്വീകാര്യമാണ് ക്രിസ്റ്റി. എല്ലാം കർത്താവിൽ അർപ്പിക്കുക. ഫാദർ ഡാനിയൽ ഇറങ്ങി നടന്നു. അങ്ങനെ രണ്ട് ദിവസത്തിനുള്ളിൽ നീലമല സുഭാഷ് ദേവാലയത്തിൽ ഫാദർ ഡാനിയലിന്റെ കാർമ്മികതത്തിൽ അയ്യൻ കുന്നലെ ജോർജ് കുട്ടിച്ചായന്റെ മകൻ ജിമ്മി ജോർജും അലീനയും തമ്മിലുള്ള മനസ്സമ്മതം നടന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അയ്യൻ കുന്നല സെന്റ് മേരീസ് ദേവാലയത്തിൽ ഫാദർ ജോസഫിന്റെ കാർമ്മികത്തിൽ അഗ്നിയെയും മൽത്താരെയും സാക്ഷിയാക്കി കോളേജ് അധ്യാപകനായ ജിമ്മി ജോർജ് അലീനയുടെ കഴുത്തിൽ മിന്നുകെട്ടി യാത്ര ചോദിക്കാൻ അരികിലെത്തിയ പൊന്നനുജത്തിയെ ചേർത്ത് പിടിച്ച് അനുഗ്രഹാശീസുകൾ ചൊരിയുകയാണ് ആ സഹോദരൻ.

ஜீசஸ் நின்று வழித்தார்கள் மலர்பாட்டியாக்கட்ட மொழி. பொட்டிச்சிரிகளுடையும் பாதசிரங்களுடையும் மலர்களை உயர்த்தி அள்ளிமோல் வீடின் படி இறங்கி போ. வல்லமெச்சியும் தேவேடத்தையும் பொட்டி கரிஞ்சு போய் திவசங்கள் ஒன்னொன்றாய் இழஞ்சி நீங்கி ஏகாந்தத தலங்கட்டிய ஒரு சந்திய வேளையில் கிறிஸ்டி இறங்கி நடந்தோ சென்னத்தியது அம்மச்சியோட கல்லறக்கு முன்னில் முட்டு குத்தி பிரார்த்திக்கும் கண்ணு நீர் துள்ளிகளா கல்லறக்கு முன்னில் இட்டிட்டு வீழுகியானு அம்மச்சி என்ன பொண்ணு அம்மச்சி பட்டினி கிடந்தும் ஈ கிச்சு படிச்சு நேடியது அம்மச்சியோட துர்விதி மலமுகளில் ஆர்க்கும் வருதுன்னு கருதிய அம்மச்சியோட நாமத்தில் இவட ஆசுபத்திரி பணியான் எனக்கு கழியும். பற்றே ஈ மண்ணில் அதின சுவாதந்திரம் இல்லல்லோ அம்மச்சி. வேதனை மாத்திர சம்மானிச்சு ஈ மண்ணை விட்டு கிச்சு போவுகையாடு போவுகையாடு அம்மச்சி. மோனே எந்த குஞ்சே சப்தம் கேட்டு திரிஞ்சு நோக்கிய டாக்டர் கண்டது பிறகு நிற்கோ ஃபாதர் டானியல். ஞான் யாத்திர சோதிக்க வந்ததான் ஃபாதர். எங்கோட்டு? ஞான் திருச்சு போகையாடு ஃபாதர். வலியொரு ஸ்தாபனத்தையும் பிரியப்பட்ட ஸ்டூடெண்ட்ஸுகளையும் நிராசராக்கியാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി. പക്ഷേ അതിന് ഈ മണ്ണിൽ സ്വാതന്ത്ര്യം ഇല്ലല്ലോ ഫാദർ. പിന്നെ ഞാൻ എന്തിനു ഇവിടെ നിൽക്കണം? കുഞ്ഞേ ഇപ്പൊ തന്നെ നിനക്ക് പ്രായം കഴിഞ്ഞിരിക്കുക. എത്രയും വേഗം അനുയോജ്യമായ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി വിവാഹം കഴിക്കണം. സോറി ഫാദർ, മാരി ലൈഫ് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഒരിക്കലും വൈവാഹിക ജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മനസ്സുകൊണ്ട് എന്നെ സന്യാസം സ്വീകരിച്ചവനാണ് ഞാൻ. അതിന് മാറ്റമില്ല കുഞ്ഞേ. ഇല്ല അപ്പോൾ തൊമ്മിച്ചേട്ടനെയും ത്രേസ്യാമ്മ ചേട്ടിയെയും ആര് നോക്കും? സാരമില്ല ഫാദർ. പെറ്റമ്മ നഷ്ടപ്പെട്ട ഞങ്ങൾ കമ്മിഞ്ഞ പാല് പോലും പങ്കിട്ട് വളർത്തിയ ഈ നാട്ടുകാരുടെ കൈകളിൽ എന്റെ അപ്പച്ചനും അമ്മച്ചിയും സുരക്ഷിതരായിരിക്കും. എനിക്കതിൽ സന്ദേഹമില്ല. അപ്പോൾ നിന്റെ തീരുമാനത്തിന് മാറ്റമില്ല? ഇല്ല ഫാദർ. നെഞ്ചു വിരിച്ച് നടന്നു നീങ്ങുന്ന ഡോക്ടർ ക്രിസ്റ്റിയെ ഫാദർ ഡാനിയൽ നോക്കി നിന്നു. ആ തീരുമാനങ്ങളെ മാറ്റിമറിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ഫാദറിനറിയാം. അങ്ങനെ പിറ്റേ ദിവസവും ക്രിസ്റ്റി തിരിച്ചു പോകുകയാണെന്ന് വാർത്തയറിഞ്ഞ് കുന്നഞ്ചേരി വീട്ടിലേക്ക് ആ മലനാടിന്റെ മക്കളും ബന്ധുക്കളും ഓടിയെത്തി. പിങ്ങിപ്പെട്ടെന്ന് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് ശേഷം പിറന്ന മണ്ണിൽ എത്തിയത് ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങളുമായിട്ടാണെങ്കിലും ഇന്ന് ആ നഷ്ട സ്വപ്നങ്ങളുടെ സ്മാരകങ്ങൾ പേറിയാണ് തിരിച്ചു പോകുന്നതെങ്കിലും പിറന്ന മണ്ണിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശം നമുക്ക് ലഭിക്കുന്ന സുദിനത്തിൽ നിങ്ങളുടെ അരികിലേക്ക് ഞാൻ ഓടിയെത്തും. അതിന് വിധി അനുവദിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കിച്ചുവിനെ മറക്കുക. മോനെ, അതെ, എന്നെ മറന്നേ പറ്റൂ. ഈ മണ്ണിൽ എനിക്ക് നിൽക്കാനാവില്ല. സ്വപ്നങ്ങൾ തകർന്ന മണ്ണിലൂടെ സുതിയോടൊപ്പം ചെന്ന് വാഹനത്തിൽ കയറിയ ഡോക്ടർ ക്രിസ്റ്റി കണ്ണിൽ നിന്ന് മറയുന്നതുവരെ പ്രിയപ്പെട്ടവരുടെ നേരെ കരം വീശിക്കൊണ്ടേയിരുന്നു.

0: ആകാശവാണി ടെലിക്വിസ് പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ലോകമെങ്ങും ആവേശം നിറയുന്ന ലോക ഫുട്ബോൾ മാമാങ്കവേളയിൽ ആകാശവാണി ടെലിക്യൂസിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കായി കണ്ണൂർ ആകാശവാണി ഒരുക്കുന്നു തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്യൂസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡ്. പരിപാടിയുടെ ആവേശഭരിതമായ 170-ാമത്തെ അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ലോക ഫുട്ബോൾ പ്രത്യേക അധ്യായത്തിൽ ക്വിസ് മാസ്റ്ററായി ശ്രോതാക്കൾക്കൊപ്പം ശ്രീ അനീഷ് മാക്കനോത്. നമസ്കാരം സർ.
1: നമസ്കാരം മാം.
0: ആകാശവാണി ടെലിക്വിസ് ലോകകപ്പ് ഫുട്ബോൾ പ്രത്യേക അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, ഇത് സ്പെഷ്യൽ എപ്പിസോഡാണെങ്കിലും പരിപാടിയുടെ നിബന്ധനകൾ പതിവ് പോലെയാണ്. എങ്കിലും പുതിയ മത്സരാർത്ഥികൾക്കായി പരിപാടിയുടെ നിബന്ധനകൾ പറയുകയാണ്. ആദ്യം ഒരു പ്രവേശന ചോദ്യം. ഈ പ്രവേശന ചോദ്യത്തിന് ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയോട് 2 ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു. അങ്ങനെയാകെ 3 ചോദ്യങ്ങൾ. ഈ 3 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയുന്ന മത്സരാർത്ഥിയെ പരിപാടിയുടെ വിജയിയായി പ്രഖ്യാപിക്കുന്നു. റഫറിയുടെ വിസിൽ മുഴങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്, പന്ത് ഉരുണ്ടു തുടങ്ങിയിരിക്കുകയാണ്. വേൾഡ് കപ്പ് ഫുട്ബോൾ ക്വിസിന്റെ കിക്ക് ഓഫ് കുറിച്ചുകൊണ്ട് ആദ്യ ചോദ്യം വരികയാണ്.
1: നമുക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാം.
0: തീർച്ചയായിട്ടും
1: ഫുട്ബോൾ പ്രേമികളൊക്കെ തന്നെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. നമ്മുടെ ഈ ലോകകപ്പ് സ്പെഷ്യൽ എഡിഷൻ ക്വിസുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ ചോദ്യം ഇതാണ്. എല്ലാ ലോകകപ്പിലും നിരവധി താരങ്ങൾ ഉദയം ചെയ്യാറുണ്ട്. ഒരുപാട് മഹാന്മാരായിട്ടുള്ള പ്രതിഭകളെ നമുക്ക് ഈ ലോകകപ്പുകളിൽ സംഭാവന ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ ലോകകപ്പിലും പുതിയ പുതിയ കളിക്കാർ, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കളിക്കാരൻ, ഏറ്റവും പ്രധാന സംഭാവന നൽകുന്ന ഒരു കളിക്കാരന്, അതായത് ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിലെ മികച്ച കളിക്കാരന് ഒരു ട്രോഫി നൽകാറുണ്ട്. ആ ട്രോഫിയുടെ പേര് എന്താണ് എന്നാണ് 1-ാമത്തെ ചോദ്യം. പ്രവേശന ചോദ്യം ഇതാണ്. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിലെ മികച്ച

0: ഒത്തിരി ശ്രോതാക്കൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രത്യേക അധ്യായം ഒരുക്കിയിരിക്കുന്നത്. അപ്പോ ഓക്കെ, താങ്ക് യു. അപ്പൊ പെട്ടെന്ന് തന്നെ ഉത്തരം പറയണം, നമുക്ക് ആലോചിച്ചിരിക്കാൻ സമയമില്ല.
1: ഹരിദാസൻ ചേട്ടാ, ചോദ്യം ഉത്തരം തെറ്റിപ്പോയി, ഉത്തരം തെറ്റിപ്പോയി, കുഴപ്പമില്ല. അത് പെട്ടെന്ന് ഹരിദാസൻ ചേട്ടൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്, പക്ഷെ പെട്ടെന്ന് ആ ചോദ്യം മനസ്സിലായില്ല. ലോകകപ്പ് ഫുട്ബോളിൽ മികച്ച കളിക്കാരന് നൽകുന്ന ട്രോഫി എന്നാണ് ചോദ്യം. ഓക്കെ, ഉത്തരം തെറ്റിപ്പോയി. ഹരിദാസൻ ചേട്ടൻ വീണ്ടും വിളിക്കുക. കളി കാണാറില്ലേ? ആ, പെട്ടെന്ന് ഒരു ആ ഒരു ആവേശത്തിൽ പറഞ്ഞ് ഉത്തരം തെറ്റിപ്പോയി, കുഴപ്പമില്ല,
0: സാരമില്ല. ആ ആവേശത്തിന് അഭിനന്ദനങ്ങൾ.
1: അതെ, മികച്ച കളിക്കാരൻ എന്നാണ് പറഞ്ഞത്, കുഴപ്പമില്ല. ഇന്ന് നമുക്ക് നാളെ രാവിലെ കാണണ്ടല്ലേ, നമ്മളെ സെമി, ഒന്നാമത്തെ സെമി കാണണ്ടേ? ആ മത്സരമൊക്കെ തന്നെ കാണാറില്ലേ? ഏറ്റവും കൂടുതൽ ഗോൾ പിറന്ന ഗോൾ ഉണ്ടായാലും പാണ് നമുക്കൊരു ആവേശം കൂടും അല്ലേ. അപ്പോ ഇന്നത്തെ മത്സരത്തിലും ഫ്രാൻസും സ്പെയിനും യൂറോപ്യൻ ശക്തികളാണ്. അത് മാത്രമല്ല, അവർക്ക് തന്ത്രങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് അപ്പുറം അറിയാം അല്ലേ. അപ്പോ ഫ്രാൻസിന്റെ അറ്റാക്കിംഗ് ശൈലിയും അതുപോലെ തന്നെ നമ്മളെ ടിക്കറ്റാക്കിയൊക്കെ തന്നെ മാറ്റി അവർ സ്പെയിന്. എങ്കിൽ പോലും എന്താണ്, സ്പെയിനും അടുത്ത് നടന്ന മത്സരങ്ങളിലൊക്കെ തന്നെ സ്പെയിനാണ് കുറച്ച് മുൻതൂക്കം. പക്ഷേ ഫ്രാൻസ് ഈ ലോകകപ്പിൽ വളരെ മികച്ച ഒരു അറ്റാക്കിംഗ് എന്താണ് ഫുട്ബോൾ കാഴ്ചവെക്കുന്ന ടീമാണ് അല്ലേ.
2: ഓക്കെ ഓക്കെ,
1: ആ നല്ല പ്രകടനമാണ്. ഡംബലി ആയിക്കോട്ടെ, അതുപോലെ തന്നെ എംബാപ്പി ആയിക്കോട്ടെ അല്ലേ. ഓക്കെ, ആര് ജയിക്കുമെന്ന് നമുക്ക് ആവേശപൂർവ്വം കാത്തിരിക്കാം. ഏതായാലും ഉത്തരം തെറ്റിപ്പോയി.
0: ഏതായാലും ഹരിദാസൻ ചേട്ടൻ നാട്ടിലൊക്കെ വാദിവെച്ചിട്ടുണ്ടാവും അല്ലേ, ഇന്നയാള് ജയിക്കും.
1: ലോകത്തിലെ മികച്ച ടീം തന്നെ. ഇനിയിപ്പം പുതിയ പുതിയ കളിക്കാരൊക്കെ തന്നെ വന്നു കഴിഞ്ഞാല് നമ്മളെ അടുത്ത കോപ്പ അമേരിക്ക ഒക്കെ തന്നെ നേടാൻ സാധ്യതയുള്ള ടീമാണ്. മാത്രമല്ല, നമ്മൾ ആ പരിശീലനം കുറച്ച് സമയം മാത്രമേ കിട്ടിയുള്ളൂ അല്ലേ. അപ്പം 900 അതെ അതെ അതെ അതെ, ഒന്ന് രണ്ട് കളിക്കാർ മാത്രമേ, അതും എന്താണ് മധ്യനിര കുറച്ച് എന്താണ് വീക്കാണ്, അതാണ് കുറച്ച് ഏജ് ഉള്ള ആളുകളാണ്. എന്തായാലും അറ്റാക്കിംഗ് വരുന്നതൊക്കെ തന്നെ അറ്റാക്കിംഗ് ഫുട്ബോളേഴ്സ് ആണ് അവിടെ. ഇനി മധ്യനിരയും കൂടി കുറച്ച് ശക്തമാക്കിയാല് അതാണ് അവർ, അതുകൊണ്ടാണ് കുറെ ആള് ഇഷ്ടപ്പെട്ടത്. സാംബ ശൈലി അല്ലെ, സാംബ നൃത്തത്തിന്റെ ശൈലി എന്നൊക്കെ പറയുന്നത്. പക്ഷെ അത് യൂറോപ്യൻ പരിശീലനൊക്കെ തന്നെ വന്നപ്പോ അതിന്റെ ശൈലി മാറി.
3: എന്തായാലും 2030 ബ്രസീലിന്റെ ഒരു കടുത്ത പോരാട്ടം നമുക്ക് പ്രതീക്ഷിക്കാം.
1: അപ്പോ ഓക്കെ ഓക്കെ,
0: കാരണം അവർ ഈ പരാജയത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവല്ലോ, തിരുത്തി എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത്.
2: പഠിക്കുന്നില്ല ശരിക്കും അവരെ കളിക്കാരെ, ഒരു എന്താ പറയണ്ടേ, കളിക്കാർ ഇപ്പം നല്ല നല്ല കളിക്കാരെ, പഴയ കളിക്കാരൊന്നും ഇല്ല, കൊറേ
0: പുതിയതാന്നില്ല.
1: അപ്പോ ചോദ്യം ആവർത്തിക്കാം. ഹരിദാസ് ചേട്ടൻ അതുതന്നെ പെനാൾട്ടി അടിച്ചു പുറത്താക്കി. ഓക്കെ, ചോദ്യം ആവർത്തിക്കുകയാണ്. ലോകകപ്പ് ഫുട്ബോളിലെ മികച്ച കളിക്കാരന് നൽകുന്ന ട്രോഫിയുടെ പേര്, ഏത് പുരസ്കാരമാണ് ലോകകപ്പ് ഫുട്ബോളിൽ മികച്ച കളിക്കാരന് ഓരോ എഡിഷനിലും കൊടുക്കുന്നത്?
0: സ്വാഗതം.
4: ഹലോ.
0: ആ സ്വാഗതം, ഇതാരാണ്?
4: നെയിം ഷെരീഫ്.
0: നെയിം ഷെരീഫ്, ഓക്കെ. നെയിം ഷെരീഫ് പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു.
1: ഉത്തരം പറഞ്ഞോളൂ.
4: ഗോൾഡൻ ബോൾ.
1: ഗോൾഡൻ ബോൾ, ഉത്തരം ശരിയാണ്. ഹരിദാസൻ ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിപ്പോയതാണ്, അദ്ദേഹം സ്പോർട്സിന്റെ ആളാണ്. ഓക്കെ, ഗോൾഡൻ ബോൾ പുരസ്കാരമാണ്, ഉത്തരം ശരിയാണ്.
4: ഓക്കെ,
1: അപ്പോൾ ഹരിദാസൻ ചേട്ടൻ ഗോൾഡൻ ബൂട്ടാ പറഞ്ഞത്, അപ്പോൾ നെയിം പറഞ്ഞാട്ടെ, ഗോൾഡൻ ബൂട്ടാർക്കാണ് കൊടുക്കുക?
4: ഏറ്റവും കൂടുതൽ
1: ഗോൾ അടിക്കുന്ന കളിക്കാരനായിരിക്കണമെന്നില്ല, ഏറ്റവും നല്ല മികച്ച കളിക്കാരൻ അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്യുന്ന ആളാണ് ഗോൾഡൻ ബൂട്ട്. പിന്നെ നമ്മുടെ ഏറ്റവും മികച്ച ഗോളിക്ക് കൊടുക്കുന്നത്
4: ഗോൾഡൻ ഗ്ലൗ.
1: ഗോൾഡൻ ഗ്ലൗ, അതുപോലെ എമേർജിംഗ് പ്ലെയർ അല്ലെ, ചെറുപ്പത്തിൽ ഏറ്റവും എന്താണ് ഗോൾഡൻ ബോയ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത്. അപ്പം ഗോൾഡൻ ബോൾ പുരസ്കാരമാണ് ലോകകപ്പിലെ ഏറ്റവും മികച്ച കളിക്കാരൻ നൽകുന്ന ട്രോഫി എന്ന് പറയും. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കട്ടെ. നമുക്കൊരു പ്രതീക്ഷയുണ്ട്, കുറച്ചൊരു ആവേശത്തോടെയാണ് മത്സരിക്കുന്നത്. ഇന്നത്തെ പ്രത്യേകത എല്ലാരും പ്രിപ്പയർഡ് ആയിരിക്കും. നമ്മള് സാധാരണ ചോദിക്കുന്നത് എവിടുന്നാണ്, ഏത് കാറ്റഗറി.

0: ഇതാണെന്ന് മനസ്സിലായില്ല, പറയാൻ പറ്റില്ല. ഇതിപ്പം ഈ ഒരു
1: സ്പെഷ്യൽ എപ്പിസോഡാണ് എന്നറിയാം, അപ്പൊ അതിനനുസരിച്ച് എല്ലാവരും തയ്യാറെടുത്തിട്ടുണ്ടാവും അല്ലേ?
0: ഓക്കെ,
2: എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട് ആണ് വേൾഡ് ഓഫ് ഫുട്ബോൾ.
1: ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സബ്ജക്റ്റുമായിട്ട് തന്നെയാണ് ഇന്നത്തെ ആകാശവാണി ടെലികാസ്റ്റ് എത്തിയിരിക്കുന്നത് അല്ലേ?
2: വളരെ സന്തോഷം.
0: അപ്പോ നെയിം രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. പെട്ടെന്ന് പറയണം കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് സമയം, നമ്മളെ ബസർമാൻ ഇന്ന് വിസിൽമാൻ ആണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ടൈം മുൻകൂട്ടിയിട്ട് ഈ ഒരു സബ്ജക്റ്റ് തന്നത് കൊണ്ട് തന്നെ ടൈം വളരെ കുറവാണ്. ചോദിക്കുന്നുണ്ടോ? അടുത്ത ചോദ്യം ഇതാണ്, ഒരു ലോകകപ്പ് ഫൈനൽ മത്സരത്തിൽ ആദ്യമായി, ചോദിക്കുന്ന ചോദ്യം, ലോകകപ്പ് ഫൈനൽ മത്സരത്തിൽ ആദ്യമായി പെനാൾട്ടി ഷൂട്ട് ഔട്ടിലേക്ക് നീണ്ടത് ഏത് വർഷത്തിലാണ്? ഫൈനൽ മത്സരമാണ്.
2: 1994.
0: 1994. ശരി, ഉത്തരമാണ്, ശരി ഉത്തരമാണ്. കൺഗ്രാജുലേഷൻ, രണ്ടാമത്തെ കടമ്പയും വളരെ മാന്യമായിട്ട് വളരെ ആവേശത്തോടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ വെൽ പ്രിപ്പയർഡ് ആണല്ലേ?
1: നയും ശരീവ് നല്ല തയ്യാറെടുത്തിട്ട് തന്നെയാണെന്ന് വന്നിരിക്കുന്നത് അല്ലേ? അതിന്റെ ആവശ്യമില്ല.
0: 1994 ബ്രസീലും ഇറ്റലിയും തമ്മിലുള്ള ഫൈനൽ മത്സരം അല്ലേ? അതില് ബ്രസീലാണ് ജയിച്ചത്, നമ്മുടെ ഹരിദാസ ചേട്ടന്റെ ടീം 3-2 ബ്രസീൽ ജയിച്ചു അല്ലേ? നെയിം ഏത് ടീമിന്റെ ഫാനാണ്?
2: ആക്ച്വലി എനിക്കിപ്പോ പ്രത്യേകിച്ച് ഒരു ടീമൊന്നും ഇല്ല. ഈ വർഷം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വേൾഡ് കപ്പ് നേടണം എന്നുണ്ടായിരുന്നു,
0: പലർക്കും ഉണ്ടായിരുന്നു, കാര്യം അവസാനത്തെ ലോകകപ്പാണ്,
2: വേൾഡ് കപ്പ് നേടേണ്ട കളി എന്ന് അവരൊന്നും
0: ഉണ്ടായില്ല.
1: ആരാധകരെയൊക്കെ ഒരുപാട് സങ്കടപ്പെടുത്തി.
2: അതെ അതെ,
0: റൊണാൾഡോ പഴയ ഫോമിന്റെ നീളലായിരുന്നു അല്ലേ? ആ അതുണ്ടായിരുന്നു, അവർക്ക് റൊണാൾഡോക്ക് ഓള് നഷ്ടമായത്. ഓക്കെ, ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ ഒരു എല്ലാ സ്വപ്നവും എല്ലാ ആഗ്രഹവും ഫലിക്കില്ലല്ലോ അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം, ആദ്യത്തെ ഗോൾ നേടാനുള്ള അവസരം, ഈ മത്സരത്തിലെ ആദ്യത്തെ ഗോള് ആരാണ്, നെയ്മാണോ നേടുക എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ചോദിക്കട്ടെ, ഒരു കളിക്കാരന്റെ യഥാർത്ഥ പേര് മാനുവൽ ഫ്രാൻസിസ്കോ ഡോസ സാന്റോസ് എന്നാണ്. മാനുവൽ ഫ്രാൻസിസ്കോ ഡോസ സാന്റോസ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ഒരു കാലിന് നീളം കുറവാണ്. ലോക പ്രശസ്തനായിട്ടുള്ള ഫുട്ബോളറാണ്, അദ്ദേഹത്തിന്റെ പേരെന്താണ് എന്നാണ്
2: പറയുക.
0: പരിചയമുണ്ട്, പെട്ടെന്ന് പറയണം. അയ്യോ, ശേഷമാണ് പറഞ്ഞത്. നമുക്ക് അതില് മുന്നേ വിസില് ഇവിടെ ഫോള് വിളിച്ചു,
1: കേട്ടില്ലേ?
0: കേട്ടില്ലേ?
1: ഒരുമിച്ചല്ല, അതിനുശേഷമാണ് അല്ലേ? അതിനുശേഷമാണ് പറഞ്ഞത്.
0: പക്ഷേ ശേഷമാണ് നമ്മൾ അടിച്ചത്, ശേഷമാണ് നമ്മൾ ഇവിടെ കേട്ടത്.
1: അങ്ങനെയാണ് ഞങ്ങൾ, നമ്മളെ ആകാശവാണി ടെലികാസ്റ്റ് ടീം പറയുന്നുണ്ട് നമ്മളെക്കാളും മികച്ച മറ്റൊരു ടീം ഇതൊക്കെ കേട്ടിരിക്കുകയാണ്.
0: നമുക്കും അതിലൊരു സങ്കടമുണ്ട്. യഥാർത്ഥ ഉത്തരമാണ്, ശരി ഉത്തരമാണ് പറഞ്ഞത്, മാനുവൽ ഫ്രാൻസിസ്കോ ഡോസ സാന്റോസ് അല്ലേ? ബ്രസീലിയൻ ഇതിഹാസമാണ്, ഗെറിഞ്ച എന്ന പേരിൽ അറിയപ്പെടുന്നതാണ്. പെലയോടൊപ്പം തന്നെ എന്താണ് ഫുട്ബോളിൽ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച ആളാണ്. പക്ഷേ നമുക്കൊരു ആ ഒരു നിയമാവലിന്റെ ഒരു പ്രശ്നമുണ്ട്.
1: നയിം ഷെരീഫ് അതിന് വിസില് കഴിഞ്ഞു, അപ്പൊ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടത്. അങ്ങനെയാണ്,
0: വിസില് നേരത്തെ ആയിരുന്നു, അത് അത് പിന്നെ ഒരു എന്താ കാര്യം വെച്ചാല് മുൻകൂട്ടിട്ട് സംഭവം നമ്മള് മുൻകൂട്ടി അനൗൺസ് ചെയ്തല്ലോ ഒരു ഒരു വിഷയം, ആ സ്പെഷ്യൽ വിഷയമായതുകൊണ്ട്
1: നന്നായി തയ്യാറെടുത്തിട്ടുണ്ടാവും നമ്മൾ ഓരോ ശ്രോതാക്കളും മത്സരാർത്ഥികളും. അപ്പൊ അതുകൊണ്ട് തന്നെ സമയം നമുക്ക് കുറച്ചുകൂടി കുറക്കാം എന്നതായിരുന്നു ഞങ്ങളുടെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ഒരു അഭിപ്രായം.
0: നമുക്കും വിഷമമുണ്ട്, അത്രയും ആ സ്പോട്ട് തന്നെ പറഞ്ഞു, പക്ഷെ ശരി ഉത്തരമാണ് പറഞ്ഞത്. അപ്പോ
1: ഫോട്ടോ ഫിനിഷ് എന്നൊക്കെ പറയില്ലേ,
0: ഫോട്ടോ ഫിനിഷ്
1: ഒരു അവസ്ഥയിലാണ്.
0: നമുക്ക് ഏതായാലും ഈ ഒരു കാര്യം നമ്മളെ ഒരു ചർച്ചക്ക് വിധേയമാക്കിയിട്ട് നമ്മളെ ഒരു ടീമിനോട് കൂടി ചർച്ച ചെയ്തിട്ട് അറിയിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, വിളിച്ച നന്ദി, വീണ്ടും വിളിക്കുക.
1: ഓക്കെ, നയിം ഷെരീഫ്, താങ്ക്
0: യു. ഓക്കെ, അത് ചെറിയൊരു വ്യത്യാസം അല്ലേ. അപ്പം നമുക്ക് ആ ഒരു ഉത്തരം നമ്മൾ വെളിപ്പെടുത്തി, കാര്യം നയിം ഷെരീഫിൻ്റെ ആ ഒരു
1: എന്തായാലും അതൊന്നും ഉപയോഗപ്പെടുത്താൻ കഴിയില്ല.
0: അതെ അതെ അതെ. അപ്പം ഓക്കെ, ഇനിയൊരു പുതിയൊരു നമുക്ക് ഒരു പ്രവേശന ചോദ്യം വേണം. പ്രവേശന ചോദ്യം ഇതാണ്, എല്ലാവരും

ആകാശപൂർവ്വം കാത്തുനിൽക്കുകയാണ്. അതിൽ ലോകകപ്പ് ഫുട്ബോളിൽ, ഫുട്ബോൾ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ രാജ്യമേതാണ് എന്നാണ് ചോദ്യം. ചോദ്യം ആവർത്തിക്കാം. ലോകകപ്പ് ഫുട്ബോൾ, ഇതുവരെയുള്ള ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ രാജ്യം, ഒരഡീഷനല്ല മൊത്തം ഗോളെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ രാജ്യമേതാണ് എന്നാണ് ചോദ്യം.

0: ആകാശവാണി ടെലിക്യൂസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതാരാണ്?
1: ഇത് സനീഷ് മാഷാണ്.
0: സനീഷ് മാഷാണ്. അപ്പോ ഉത്തരം പറഞ്ഞോളൂ, പെട്ടെന്ന് തന്നെ പറയാം.
1: ബ്രസീൽ.
2: ബ്രസീലാണ് അല്ലേ? ബ്രസീലാണ് ലോകകപ്പില് ഏറ്റവും ഇതുവരെയുള്ള മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയത് ബ്രസീലാണ്. സനീഷ് മാഷ് പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പോ രണ്ടാമത്തെ ചോദ്യം
0: ചോദിക്കട്ടെ.
2: അടുത്ത ചോദ്യം, ആദ്യത്തെ ഗോൾ സ്കോർ സനീഷ് മാഷ് ആയിരിക്കട്ടെ.
0: ഞങ്ങൾ ആശംസിക്കുന്നു, ആശിക്കുന്നു.
2: അതെ അതെ,
0: കടുത്തൊരു ആരാധകനാണല്ലേ, അറിയാം.
2: ചോദ്യം ഇതാണ്, ലോകകപ്പില് ഹെയ്ത്തിക്ക് വേണ്ടി കളിച്ച, ഈ ലോകകപ്പിൽ കളിച്ച ഒരു പ്ലെയർ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ സ്ട്രൈക്കറാണ്, അദ്ദേഹത്തിന്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം. പെട്ടെന്ന് പറയണം.
1: അറിയില്ല.
2: ഓക്കെ,
0: സമയം കളയണ്ടല്ലേ, പെട്ടെന്ന് തന്നെ അറിയില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ആൾക്ക് ചാൻസ് കൊടുക്കാമല്ലോ.
1: പത്രത്തിലൊക്കെ
2: ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ വീണ്ടും വിളിക്കുക. നന്ദി.
0: ഈ ആവേശം എന്നും സൂക്ഷിക്കുക. ഓക്കെ, താങ്ക് യു.
2: അപ്പോൾ ഈ ഒരു ചോദ്യം പ്രവേശന ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ സ്ട്രൈക്കർ, അദ്ദേഹം ഈ ലോകകപ്പിൽ ഹെയ്ത്തിക്ക് വേണ്ടിയിട്ട് മത്സരിച്ചു, ഹെയ്ത്തിയുടെ ഒരു പ്രധാനപ്പെട്ട ഗോൾ സ്കോററായിട്ട് അദ്ദേഹം മാറി, അദ്ദേഹത്തിൻ്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം.
0: ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡാണ്, സ്വാഗതം.
2: ആരാണ്? ശിവദാസൻ.
0: കതിരൂര് അല്ലേ? ചോദ്യം കേൾക്കാതെയാണോ ചേട്ടാ വിളിക്കുന്നത്? ചോദ്യം കേട്ടതിന് ശേഷം വിളിക്കുക എന്നതല്ലേ നമ്മള് നിബന്ധനയിലുള്ളത്? ഓക്കെ ചേട്ടാ, ചോദ്യം കേട്ടതിന് ശേഷം വിളിക്കൂ. താങ്ക് യു.
2: ലോകകപ്പിന്റെ ആവേശത്തിൽ എങ്ങനെയെങ്കിലും പങ്കെടുക്കാവുന്ന രീതിയിലാണ്.
0: ചേട്ടന് കേൾക്കാനുള്ള ക്ഷമയുണ്ടായില്ല.
2: അപ്പോൾ ഈ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ സ്ട്രൈക്കർ, അദ്ദേഹം ഈ ലോകകപ്പിൽ ഹെയ്ത്തിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്, ഹെയ്ത്തിയുടെ പ്രധാനപ്പെട്ട സ്ട്രൈക്കറായിരുന്നു അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം.
0: സ്വാഗതം.
3: നമസ്കാരം. പവിത്രൻ.
0: പവിത്രൻ ചേട്ടനാണ്, മുണ്ടമുട്ടിന്നാണ്. ഉത്തരം പെട്ടെന്ന് തന്നെ പറഞ്ഞോളൂ.
2: ഓക്കെ, ഉത്തരം ശരിയാണ്. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരനായിരുന്നു പിന്നീട് അല്ലേ അദ്ദേഹം? 2016-17 പ്രധാനപ്പെട്ട ഒരു സ്ട്രൈക്കറായിരുന്നു. ഇപ്പോൾ ഹെയ്ത്തിക്ക് വേണ്ടിയിട്ട്, ഹെയ്ത്തിയുടെ പ്രാഥമിക ഗ്രൂപ്പ് ഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമാണ് അല്ലേ? ഹലോ. ഞാൻ ചോദിച്ചു, അത് അത് കേട്ട ഉടനെ തന്നെ ചേട്ടൻ പോയി.
0: എനിക്ക് തോന്നുന്നു ചേട്ടനും ആകാശവാണി ടെലിക്യൂസിന്റെ സമയങ്ങളിൽ യാത്രയാണല്ലേ എല്ലാ ദിവസവും.
3: പിന്നെ മറന്നു പോവാ, ചൊവ്വാഴ്ച ആയപ്പോഴാ വഴിയിൽ വെച്ചിട്ട് ഓർമ്മ വരുന്നത്. അതാണ് എന്റെ വലിയ
0: ഓ.
3: വേൾഡ് കപ്പിന്റെ ആണെന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു, ഇന്നത്തെ കിസ്മൽ സ്ഥലം വേൾഡ് കപ്പിന്റെ ആണെന്ന് അറിയില്ലായിരുന്നു.
0: ഓ, അത് ശരി. ഞങ്ങൾ വിചാരിച്ചു അറിഞ്ഞിട്ടൊന്ന് തയ്യാറെടുത്തിട്ടൊക്കെ ആണ് വിളിക്കുന്നതെന്ന്.
2: ചോദ്യം ചോദിക്കട്ടെ, രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഈ ലോകകപ്പ് 2026 ലോകകപ്പിലെ നമ്മുടെ പന്തിന്റെ പേര് ട്രയോണ്ട അല്ലേ? ട്രയോണ്ട, മൂന്ന് തിരകൾ എന്നാണ് സ്പാനിഷ് വേർഡിന്റെ അർത്ഥം. അപ്പോൾ ഓരോ വർഷവും ഇങ്ങനെ പന്തിന് ഓരോ പേര് കൊടുക്കാറുണ്ട്, പന്തിന് പ്രത്യേകതകൾ ഉണ്ടാകാറുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, ജുബിലാനി, ജുബിലാനി എന്ന പന്ത് ഏത് വേൾഡ് കപ്പിലാണ് ഉപയോഗിച്ചത്? ജുബിലാനി എന്ന പന്ത് ഏത് ലോകകപ്പിലാണ് ഉപയോഗിച്ചത്? ലോകകപ്പ് മത്സരത്തിലാണ്, ഏത് എഡിഷനിലാണ് ഉപയോഗിച്ചത് എന്നാണ് ചോദ്യം.

0: നമ്മളിപ്പോ കേട്ടില്ലേ ഉത്തരം പറഞ്ഞോളൂ.
1: ജുബിലാനി ജുബിലാനി.
0: ആ അത് തന്നെ, പെട്ടെന്ന് പറയണം.
1: 2010.
0: ചേട്ടാ മുൻകൂട്ടി പറഞ്ഞത് കൊണ്ട്, മുൻകൂട്ടി ഈ ഒരു അനൗൺസ് ചെയ്തുകൊണ്ട് ഈ ബസർമൻ വിസിൽ വിസിൽമാൻ ഇങ്ങനെ ഒരു
2: പ്രശ്നം അടങ്ങിയിരിക്കുന്നില്ല. അത് തന്നെ
1: എനിക്ക് അറിയില്ല, സമയത്തിന്റെ കാര്യങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ടാണ്, ഞാൻ അറിയില്ലായിരുന്നു.
2: ആ ഓക്കെ ഓക്കെ ചേട്ടാ, താങ്ക് യു. കാരണം നമ്മൾ മുൻകൂട്ടി അനൗൺസ് ചെയ്ത ഒരു സബ്ജക്ട് കൂടി, ഒരു വിഷയം കൂടിയാണ് ഇന്നത്തെ. ഓക്കെ കുഴപ്പമില്ല ചേട്ടാ, ഓക്കെ താങ്ക് യു.
0: അപ്പോൾ ചേട്ടനും പിന്നെ ഉത്തരം പറഞ്ഞു തോന്നും, പക്ഷേ ശരി ഉത്തരമാണെന്ന് ചേട്ടന് അറിയില്ല. അപ്പോൾ ആ ചോദ്യം നിലനിൽക്കുകയാണ്. ചോദ്യം ഇതാണ്, ഓരോ വേൾഡ് കപ്പിലും ഉപയോഗിക്കുന്ന പന്തുകൾക്ക് പ്രത്യേകം പ്രത്യേകം പേരുകൾ കൊടുക്കാറുണ്ട്. നമ്മുടെ 2026 ഫിഫ ലോകകപ്പിനായി അഡിഡാസ് പുറത്തിറക്കിയ പന്തിൻ്റെ പേര് ട്രയോണ്ട എന്നതുപോലെ, ഒരു എഡിഷനിൽ ഉപയോഗിച്ച പന്തിൻ്റെ പേരാണ് ജുബിലാനി. ആ ജുബിലാനി ഏത് വർഷത്തെ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിലാണ് ഉപയോഗിച്ചത് എന്നാണ് ചോദ്യം.
3: തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡാണ്. സ്വാഗതം.
4: ഹലോ
3: ഹലോ, ഇതാരാണ്?
4: അഷ്കർ കയാം.
3: അഷ്കർ, അഷ്കർ എവിടെയായിരുന്നു സ്ഥലം? ഉണ്ടോ?
4: കണ്ണാടിപ്പറമ്പ്.
3: ആ കണ്ണാടിപ്പറമ്പ്. ഓക്കെ അഷ്കർ, ഉത്തരം പെട്ടെന്ന് പറഞ്ഞോളൂ.
4: ഖത്തർ. ഖത്തർ.
0: ഹലോ, ഉത്തരം വ്യക്തമല്ല അഷ്കർ. ഖത്തറിൽ ഉപയോഗിച്ച പന്തിന്റെ പേര് അല്ല. ഉത്തരം തെറ്റിപ്പോയി. ഖത്തർ ലോകകപ്പിൽ അല്ല, 2022 ഖത്തർ ലോകകപ്പിൽ ഉപയോഗിച്ച പന്തിന്റെ പേര് ജുബിലാനി അല്ല. ഉത്തരം തെറ്റി. അപ്പോ നമുക്ക് അടുത്തയാൾക്ക് കൈമാറല്ലേ? വീണ്ടും വിളിക്കുക. അപ്പോ പ്രവേശന ചോദ്യമായിട്ട് ഈ ഒരു ചോദ്യം നിലനിൽക്കുകയാണ്. ചോദ്യം ആവർത്തിക്കാം. ഓരോ ലോകകപ്പ് എഡിഷനിലും ഓരോ പുതിയ പുതിയ പേരുകളിട്ട പന്ത് ഉപയോഗിക്കാറുണ്ട്. പന്തിന് പുതിയ പുതിയ പേരുകളാണ് ഫിഫ എന്താണ് തീരുമാനിക്കാറുള്ളത്. ജുബിലാനി എന്ന് പറയുന്ന പന്ത് ഉപയോഗിച്ചത് ലോകകപ്പിൻ്റെ ഏത് എഡിഷനിൽ, ഏത് വർഷത്തെ ലോകകപ്പിലാണ് എന്നാണ് ചോദ്യം.
3: സ്വാഗതം. ആരാണ്?
1: തോമസ് ആണ്, കൂത്തുപറമ്പ്.
3: ചേട്ടാ ഉത്തരം പറഞ്ഞോളൂ.
1: 2010.
0: ആ 2010. ഓക്കെ വെരി ഗുഡ്. ജുബിലാനി 2000. ഓരോ വർഷം ഓരോ രീതിയിലാണ് അല്ലെ പേരിടുക. 2014 ബ്രസീലിൽ നടന്നതിന്റെ ബ്രസൂക്ക എന്നാണ്. അതെ. 2018 ടെൽസ്റ്റർ. 2022 നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജുബിലാനി അല്ല, അൽ റിഹ അല്ലെ, അൽ റിഹ്ല. അങ്ങനെ ഓരോ വർഷം 1930 ടിയാൻഡോ. അങ്ങനെ ഓരോ വർഷവും ഈ പന്തുകൾക്ക് ഓരോ പേര് സമർപ്പിക്കാറുണ്ട്. അപ്പോൾ 2010 ജുബിലാനി. ചേട്ടൻ കളിയൊക്കെ സ്ഥിരമായിട്ട് കാണാറുണ്ടോ?
1: ആ ഇടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ട്. ചില വർക്കിലാണെങ്കിലെ വണ്ടിയിൽ പോകുമ്പോഴേ
0: എല്ലാ
1: നിർത്തിയിട്ട് ഇങ്ങനെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നോക്കും. എല്ലാ ദിവസവും എല്ലാ ചൊവ്വാഴ്ചയും ഞാനിങ്ങനെ ടെലിക്ക് ശ്രദ്ധിക്കാറുണ്ട്.
0: അല്ല ചേട്ടൻ ഫുട്ബോൾ മത്സരം കാണാറുണ്ടോ?
1: അതിപ്പോ
0: നമുക്ക് രാത്രി ആയതുകൊണ്ട്, പുലർച്ചെയൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലേ.
2: ഉറങ്ങാതിരുന്ന് കാണാറുണ്ടോ?
1: ചിലതോ എല്ലാ ദിവസവും.
2: ഏത് ടീമിനൊപ്പം ആണ്?
1: ബ്രസീലിന്റെ ഒപ്പമാണ്.
0: ഇന്ന് പറഞ്ഞ ആളുകൾക്ക്
2: ബ്രസീലുകാരാണ്.
0: ശരി, നിർഭാഗ്യവശാൽ ഔട്ടായി അല്ലേ. അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വളരെ വിജയകരമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത രണ്ട് എഡിഷൻ, അടുത്ത രണ്ട് ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞാൽ ചേട്ടൻ ഈ എപ്പിസോഡിൽ ആദ്യത്തെ വിൻറായി, സ്പെഷ്യൽ എപ്പിസോഡിലെ ആദ്യത്തെ വിൻറായി. ചോദ്യം ഇതാണ്, ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദ മാച്ച് ലഭിച്ച ഫുട്ബോൾ താരമാരാണ് എന്നാണ് ചോദ്യം. ലോകകപ്പിൽ, ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദ മാച്ച് ലഭിച്ച താരമാരാണ്. പെട്ടെന്ന് പറയണം ചേട്ടൻ.
1: നെയ്മർ. നെയ്മർ ആണ്.
0: നെയ്മർ.

0: തെറ്റിപ്പോയി. ബ്രസീലിന്റെ ആരാധകനായതുകൊണ്ട് നെയ്മറാണ് വായിൽ വന്നത് അല്ലേ?
1: വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അല്ലേ?
0: നെയ്മർ വളരെ ചുരുക്കം മത്സരങ്ങൾ, അധികം പരിക്കാണ് അദ്ദേഹത്തിന് ഉണ്ടായത് അല്ലേ? ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയ പ്രധാനപ്പെട്ട താരമാണ്. അപ്പൊ നെയ്മർ ഉത്തരം തെറ്റിപ്പോയി ചേട്ടാ, നെയ്മർ അല്ല. നമ്മൾ എന്തായാലും തോറ്റാലും നമ്മൾ ബ്രസീലിനെ വിടില്ല അല്ലേ? ആയിക്കോട്ടെ, ഓക്കെ, ഉത്തരം തെറ്റിപ്പോയി.
1: ഓക്കെ ചേട്ടാ, എന്നും ഈ ആവേശം ഉണ്ടാവട്ടെ.
0: അപ്പോ ഈ ഒരു ചോദ്യം പ്രവേശന ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് തിരഞ്ഞെടുത്തത്, ഏറ്റവും കൂടുതൽ തവണ പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് തിരഞ്ഞെടുത്തത് ആരെയാണ് എന്നാണ് ചോദ്യം.
1: സ്വാഗതം.
0: ഹലോ,
1: സ്വാഗതം. ഇതാരാണ്? ആരാണ്? പത്മ തൃക്കരിപ്പൂർ എന്നാണോ പറഞ്ഞേ? ഓക്കെ ചേച്ചി, ഉത്തരം പറഞ്ഞോളൂ.
0: പെലെ അല്ല, ഉത്തരം തെറ്റിപ്പോയി. ഏറ്റവും കൂടുതൽ തവണ പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് പരിഗണിച്ചത് പെലെയല്ല. ഉത്തരം തെറ്റിപ്പോയി ചേച്ചി, വീണ്ടും വിളിക്കുക. ഓക്കെ, ഈ ഒരു ചോദ്യം പ്രവേശന ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ തവണ പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് ലോകകപ്പ് മത്സരങ്ങളിൽ തിരഞ്ഞെടുത്തത് ആരെയാണ് എന്നാണ് ചോദ്യം.
1: ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആരാണ്? തമ്പാമാഷെ പറഞ്ഞോളൂ, ഉത്തരം പറഞ്ഞോളൂ.
2: എന്റെ ഉത്തരം പിന്നെ നമ്മളെ ലയണൽ മെസ്സിയാണ്.
0: ഉത്തരം, സാറിന്റെ ഉത്തരം ശരി ഉത്തരമാണ്. ലയണൽ മെസ്സിക്കാണ് ഏറ്റവും കൂടുതൽ തവണ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് ലഭിച്ചത് എന്ന് ഓർമ്മിക്കാം.
1: തമ്പാ മാഷ നല്ലൊരു തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് വന്നത് എന്ന് തോന്നുന്നു.
2: ഇല്ല, തയ്യാറെടുപ്പൊന്നുമില്ല. നമ്മുടെ ക്വിസ് അസോസിയേഷന്റെ പ്രാവശ്യത്തെ വിഷയം ഇതാണ് സർ.
0: ഓ, അത് ശരി. അത്
2: 26-ാം തീയതി 26-ലത്തെ ഫുട്ബോൾ വിശേഷങ്ങളാണ്.
0: 26-ല് മാത്രം അല്ലേ? നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് ഇതുവരെയുള്ള ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ആ രീതിയിലാണ്. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യം ചോദിക്കട്ടെ സാറേ. ഒരു ലോകകപ്പ് മത്സരം, ആ മത്സരത്തില് ഏറ്റവും കൂടുതൽ ചുവപ്പ് കാർഡുകളും മഞ്ഞ കാർഡുകളൊക്കെ തന്നെ ലഭിച്ച കളികൾ കളിക്കാർക്ക് ലഭിച്ച ഒരു മത്സരമായിരുന്നു. അതിനെ ബാറ്റിൽ ഓഫ് ന്യൂറംബർഗ് എന്നാണ് അറിയപ്പെടുന്നത്. 2006-ലാണ് ആ ഒരു മത്സരം. ചോദ്യം ഇതാണ്, ആരൊക്കെ തമ്മിലുള്ള മത്സരമായിരുന്നു ബാറ്റിൽ ഓഫ് ന്യൂറംബർഗ് എന്നറിയപ്പെടുന്നത്?
2: ഇറ്റലിയും ജർമ്മനിയാണോ എന്ന് സംശയം.
0: ഉത്തരം തെറ്റിപ്പോയി മാഷേ, ഉത്തരം തെറ്റിപ്പോയി. ബാറ്റിൽ ഓഫ് ന്യൂറംബർഗ് എന്നറിയപ്പെടുന്ന 2006-ലെ ലോകകപ്പിൽ നടന്ന മത്സരം, അത് ഇറ്റലിയെ അല്ല, ഇറ്റലി ജർമ്മനിയും തമ്മിലല്ല. അതിൽ നാല് വളരെ ഈ ക്വിസ് കോമ്പറ്റീഷനൊക്കെ തന്നെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് സാർ. അത് 4 ചുവപ്പ് കാർഡും 16 മഞ്ഞ കാർഡും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഉത്തരം തെറ്റിപ്പോയി സാറേ, വീണ്ടും വിളിക്കുക. വിളിച്ചതിന് നന്ദി. അപ്പോൾ ഈ ഒരു ചോദ്യം പ്രവേശന ചോദ്യമായിട്ട് നിൽക്കുകയാണ്. ബാറ്റിൽ ഓഫ് ന്യൂറംബർഗ് എന്നറിയപ്പെടുന്ന ഒരു മത്സരം, 2006-ൽ നടന്ന മത്സരമാണ്. അത് ആരൊക്കെ തമ്മിലായിരുന്നു ആ മത്സരം എന്നാണ് ചോദ്യം.

0: ആകാശവാണി ടെലിക്യൂസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം.
1: ഹലോ
0: ഹലോ, ആരാണ്
1: ഹലോ,
0: ഇതാരാണ്?
1: എന്റെ പേര് വിജിത്തിക്ക്.
2: വിജിത്ത്, വിജിത്താണ് അല്ലേ? വിജിത്ത് എവിടെ നിന്നാണ് വിജിത്തെ?
1: ഞാൻ നീലേശ്വരം.
2: നീലേശ്വരം അല്ലേ? ഓക്കെ, എന്നാലും വിജിത്ത് ഉത്തരം പറഞ്ഞോളൂ. ആദ്യം ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ കടക്കാം.
1: ഓക്കെ, ഉത്തരം നെതർലാൻഡും പോർച്ചുഗലും.
2: അതെ, നെതർലാൻഡും പോർച്ചുഗലും നടന്ന ആ ഒരു വാശിയേറിയ മത്സരം മാത്രമല്ല അപകടകരമായിട്ടുള്ള ഫൗളൊക്കെ അത്ര ചെയ്തു അല്ലേ? ട്രാക്ലിംഗ് ഒക്കെ നടന്നു. അപ്പോൾ റഫറിക്ക് ഈ മത്സരം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 4 ചുവപ്പ് കാർഡുകളും 16 മഞ്ഞ കാർഡുകളും ഒക്കെ തന്നെ എടുക്കേണ്ടി വന്നു. അത് ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായിട്ടുള്ള സംഭവമാണ്. അതിന് ബാറ്റ് ഫുട്ബോൾ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും അതിന് കൂടുതൽ തവണ കൊടുത്തത് ബാക്കിയുള്ള മത്സരങ്ങളൊക്കെ തന്നെ ഉണ്ടാവാം. പക്ഷേ ഇവിടെ പറയുന്നത് നമ്മുടെ ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും എന്താണ് പ്രധാനപ്പെട്ട ഈ ഒരു മത്സരം, ബാറ്റിൽ ഓഫ് ന്യൂറംബർഗ്. അതെ അതെ, അതാണ് ആ റഫറി വീഴുന്നതിനൊക്കെ തന്നെ മഞ്ഞ കാർഡും അങ്ങനെയൊക്കെ തന്നെ കൊടുത്തു. അതൊരു കുപ്രസിദ്ധി ആർജിച്ച ഒരു മത്സരമായിരുന്നു ബാറ്റിൽ ഓഫ് ന്യൂറംബർഗ് എന്ന് പറയാം. ആ വിജിത്ത് ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? അർജന്റീന. സെമിയിലെത്തി അല്ലേ? ആ അപ്പൊ നാളെയാണല്ലോ അല്ലേ അർജന്റീന മത്സരം?
0: പ്രത്യേക പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും അല്ലേ?
2: മെസ്സിയുടെ കടുത്ത ആരാധകനാണ്. ആ മെസ്സി മാത്രല്ല, കഴിഞ്ഞ മത്സരത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് സാധാരണ എല്ലാ മത്സരങ്ങളും മെസ്സിയെ കേന്ദ്രീകരിച്ചിട്ടാണ്. ആ ഗോളടിക്കാൻ പറ്റില്ല, കാരണം കഴിഞ്ഞാൽ എല്ലാവരും നന്നായിട്ട് കളിച്ചു അല്ലേ? ബാക്കി മെസ്സി എന്ന് പറയുന്ന ഒറ്റയൊരു ആൾക്ക് ബോളെത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു രീതിയായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ആരും ഗോളടിക്കാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലേക്ക് മാറി. അതാണ് പോസിറ്റീവ്. പക്ഷെ മെസ്സിയുടെ കാലിൽ പന്തെത്തി കഴിഞ്ഞാൽ ഇടംകൈയാണോ, ഇടംകാല് കൊണ്ടുള്ള ആ മനോഹരമായ ഷോട്ടുകളൊക്കെ തന്നെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. ആ ലോക ഫുട്ബോളിൽ ഒരു അത്ഭുതം തന്നെയാണ് ലയണൽ മെസ്സി എന്ന് പറയുക. അപ്പോൾ നമ്മളെ നെയ്മർ പടിയിറങ്ങി, അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യാനോ അല്ലേ CR7 പടിയിറങ്ങി, അടുത്തത് മെസ്സി. അതാണ് ഓക്കെ.
0: ഇന്നത്തെ കളി കാണില്ലേ?
1: ആ കളി കാണാൻ കാണാം.
0: ഇപ്പൊ ചോപ്പന്നാണോ വിളിക്കുന്നത്?
1: അല്ല, ഞാൻ ആമസോണിന്റെ വർക്ക് ചെയ്യുന്ന.
0: ആ അതെ, ആ ഒരു ഷോപ്പിൽ ഉണ്ടായിരുന്ന ഒരാ വിജീഷ് ആണോ എന്ന് അറിയില്ല, നീലേശ്വരം ഞാൻ അയാളാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അല്ലേ?
2: അടുത്ത ചോദ്യം ഒരു ഗാനമാണ്. ആ ഗാനം കേട്ടിട്ട് നമുക്ക് ചോദ്യം പറയാം അല്ലേ?
1: ആ ഓക്കെ.

0: ഗാനം ഫെമിലിയറല്ലേ?
1: അതെ.
0: അപ്പോൾ ആ ഒരു ഗാനത്തിൽ തന്നെ ഇവിടെ നടന്ന ഫുട്ബോൾ മത്സരമാണെന്നൊക്കെ അറിയാം. ചോദ്യം ഇതാണ്, ഈ ഗാനം ആലപിച്ചത് ആരാണ് എന്നാണ് ചോദ്യം.
1: അത് ഷക്കീറ, കൊളംബിയൻ ഗായിക.
0: വെരി ഗുഡ്.
2: അതൊരു ചോദ്യമാണോ?
0: ഷക്കീറ അറിയുന്നതാണ്. നൈജീരിയൻ താരം ബർണാബോയ് അല്ലേ? 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം ഡൈ ഡൈ, അത് ഷക്കീറയും ബർണാബോയാണ്. അപ്പോ ഈ ഒരു ഗാനം കേൾപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മുടെ ഫുട്ബോൾ ആരാധകരെ ആനന്ദത്തിൽ
2: പിന്നെ
0: മാത്രല്ല, അതിൽ സൗത്ത് ആഫ്രിക്കയിൽ നടന്ന കാര്യമായി ദിസ് ടൈം ഫ്രോം ആഫ്രിക്ക എന്ന് പറയും.
2: എവിടെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം അതിനകത്ത് തന്നെ ഉണ്ട്.
0: അടുത്ത ചോദ്യം, സമ്മാൻ ആദ്യത്തെ ഗോൾ നേടേണ്ട ഒരു ചോദ്യമാണ്. ഏകദേശം പെനാൾട്ടി ബോക്സിന്റെ അടുത്തുനിന്ന് എന്താണ് പേര് പറഞ്ഞത്,
2: വിജിത്ത്
0: ഇങ്ങനെ ഡ്രിബിൾ ചെയ്തിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഗോളി മാത്രമാണ് മുന്നിലുള്ളത്, ഇപ്പം തന്നെ സ്കോർ ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. വിജിത്തെ ചോദിക്കട്ടെ, 1930 ഉറുഗ്വേയിൽ ആദ്യമായിട്ട് ലോകകപ്പ് ഫുട്ബോൾ മത്സരം ആരംഭിച്ചത് അല്ലേ? ആദ്യമായിട്ട് എത്ര രാഷ്ട്രങ്ങളാണ് അതിൽ പങ്കെടുത്തത് എന്നാണ് ചോദ്യം. എത്രയാ? 13 രാഷ്ട്രങ്ങൾ. അടിപൊളി. അപ്പോ ആദ്യത്തെ നമ്മുടെ ഗോളി മാത്രമേ മുന്നിലുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഗോളിയെ ഡ്രിബിൾ ചെയ്ത് ആ ഫസ്റ്റിലത്തെ ആ ഗോൾ നേടിയായിരിക്കാണ്. 13 അന്നേരം യോഗ്യതാ മത്സരങ്ങൾ ഉണ്ടായിരുന്നില്ല അല്ലേ? ആ 13 രാഷ്ട്രങ്ങളെ ക്ഷണിക്കപ്പെട്ട രാഷ്ട്രങ്ങളാണ് അല്ലേ? ഓക്കെ. 1930 ഉറുഗ്വേയിലാണ് ആരംഭിച്ചത്. അതിൽ 13 രാഷ്ട്രങ്ങളാണ് ആദ്യം. അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലേ.
1: വേൾഡ് കപ്പ്
0: ഒരുപാട് മത്സരം നടത്താറുണ്ടോ?
1: മത്സരം അത്യാവശ്യം.

0: ആ അപ്പം തീർച്ചയായിട്ടും മത്സരം നടത്തുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള ചോദ്യം. ഓ
1: എന്നിട്ടാണ്.
0: എന്നാ പിന്നെ ഏത് ടഫ് ചോദ്യം വളരെ ലളിതമായിട്ട് പറയും എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ കൺഗ്രാജുലേഷൻ, ആദ്യത്തെ ഗോൾ നേടി ഈ ലോകകപ്പ് മത്സരത്തിൻ്റെ സ്പെഷ്യൽ എഡിഷനിൽ ആദ്യ വിന്നറായിട്ട് മാറുകയാണ്.
1: വിജയത്ത്, ആകാശവാണി ഇറ്റലിയുടെ വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡിന്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ.
0: അപ്പോ നമുക്കൊരു പ്രവേശന ചോദ്യം വേണം. പ്രവേശന ചോദ്യം ഇതാണ്, ലോകകപ്പിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ലോകകപ്പിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫുട്ബോൾ ലോകകപ്പിന്റെ പിതാവ് ആരാണെന്നാണ് ചോദ്യം.
1: ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡാണ്. സ്വാഗതം. ആരാണ്?
2: ബിജു.
1: എവിടെയാണ് സ്ഥലം?
2: വട്ടിപ്പുറം.
1: ഓക്കെ ബിജു, ആദ്യമായിട്ടാണ് വിളിക്കുന്നത്? ഇപ്പൊ കുറച്ചായി വിളിച്ചിട്ട്. അപ്പൊ ഈ സ്പെഷ്യൽ എപ്പിസോഡിന് വേണ്ടി തയ്യാറെടുത്തോ? ഓ അത് ശരി. അത്രയേ
0: വിളിച്ചപ്പോ തന്നെ കിട്ടി. ഒരുപാട് ആള് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ബിജുവിന് വിളിച്ചപ്പം തന്നെ കിട്ടി അല്ലേ?
1: ഓക്കെ ബിജു
0: പറഞ്ഞോളൂ, ഉത്തരം
2: പറഞ്ഞോളൂ.
0: ലോകകപ്പിന്റെ പിതാവ് അല്ല, തെറ്റിപ്പോയി. ഉത്തരം തെറ്റാണ്. വീണ്ടും വിളിക്കുക. വിളിച്ചത് നന്ദി.
1: ശരി, ഓക്കെ.
0: അപ്പോ ലോകകപ്പിന്റെ, ഫുട്ബോൾ ലോകകപ്പിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് എന്നാണ് ചോദ്യം. ഈ ചോദ്യം പ്രവേശന ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ്.
1: ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം.
3: ഹലോ.
1: ഹലോ, ഇതാരാണ്? പറഞ്ഞോളൂ റാഹില.
0: ഉത്തരം പറയാനാ? വെരി ഗുഡ്. ജൂൾസ് റിമെറ്റ് അല്ലേ, നമ്മുടെ ഫിഫയുടെ മൂന്നാമത്തെ പ്രസിഡന്റും അദ്ദേഹമാണ്. വെരി ഗുഡ്, ഉത്തരം ശരി. ഉത്തരമാണ്. അപ്പോ ഫുട്ബോളൊക്കെ തന്നെ കാണാറുണ്ടോ? ലോകകപ്പ് ഫുട്ബോൾ കാണാറുണ്ടോ?
1: എന്നാ റേഡിയോയുടെ അടുത്ത് ഒന്ന് മാറി നിക്കാമോ റാഹില? അപ്പോ എന്താണ്, എല്ലാ മാച്ചും കാണാറുണ്ടോ?
3: കാണാറില്ല, അങ്ങനെ രാത്രിയായിട്ട് അങ്ങനെ കാണാറില്ല.
1: ഉറക്കമിളച്ചിരുന്ന് കാണാനുള്ള താല്പര്യം ഇല്ല അല്ലേ?
0: അത് ശരി. അപ്പം പിന്നെ പത്രങ്ങളിൽ പിറ്റേന്ന് ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും അല്ലേ?
3: എനിക്കറിയില്ല, ഇത് ഫുട്ബോൾ
1: എത്തിച്ചോടാ.
0: ശരിയായി.
1: എങ്ങനെയാണ്, സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചതാണോ ഉത്തരം?
0: ഏതൊക്കെ ഫാദർ അറിയാം?
3: ഹിസ്റ്ററിയുടെ
0: ഫാദർ ഓഫ് ഹിസ്റ്ററി ഹെറഡോട്ടസ് ആണ്. എന്നാല് ഒരു ചെറിയൊരു മാറ്റം വന്നാൽ ഉത്തരം മാറി അല്ലേ? ഫാദർ ഓഫ് സയന്റിഫിക് ഹിസ്റ്റോറിയോഗ്രാഫി എന്ന് പറഞ്ഞാല് ചരിത്ര രചനാശാസ്ത്രത്തിന്. ആരാണ്?
3: അത് അറിയില്ല, മറന്നുപോയി.
0: ആ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ടല്ലേ. തൂസിഡൈഡ്സ് എന്ന് പറയുന്ന ആളല്ലേ. അതുപോലെ തന്നെ ആധുനിക ചരിത്രത്തിന്റെ പിതാവ് ലിയോ പോൾ വാൻ റാങ്കെ എന്ന് പറയുന്ന ജർമ്മൻ ചരിത്രകാരനാണ് അല്ലേ.
3: അപ്പോ
0: ഓരോന്നിനും പിതാവിനെ പഠിച്ച കൂട്ടത്തിൽ നമ്മൾ ഫുട്ബോളിന്റെ പിതാവിനെയും കൂടി പഠിച്ചു അല്ലേ.
1: ഇന്നത്തെ എപ്പിസോഡിനെ
0: ഉപയോഗപ്പെടുത്തു അല്ലേ. അതുപോലെ ക്രിക്കറ്റിന്റെ പിതാവ്, ക്രിക്കറ്റ് കാണലുണ്ടോ? ആ അത് എഴുതി വെച്ചു, എഴുതി വെച്ചോളൂ. ഡബ്ല്യു ജി ഗ്രേസ് എന്ന് പറയുന്ന ആളാണ് ക്രിക്കറ്റിന്റെ പിതാവ് കേട്ടോ. ഇപ്പം തന്നെ ഒരുപാട് പിതാക്കന്മാരെ പഠിച്ചു. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ലോകകപ്പ് ചരിത്രത്തില് ഏറ്റവും പ്രായം കൂടിയ ഹാട്രിക് അടിക്കുന്ന താരം, ഏറ്റവും കൂടുതൽ, അതായത് ഏറ്റവും കൂടുതൽ പ്രായം കൂടിയ ഈ വ്യക്തി, ഏറ്റവും കൂടുതൽ ഹാട്രിക് അടിക്കുന്ന പ്രായം കൂടിയ വ്യക്തി, അതാണ് ചോദ്യം. ഹാട്രിക് നേടുന്ന പ്രായം കൂടിയ വ്യക്തി, ലോകകപ്പ് ചരിത്രത്തിൽ ഹാട്രിക് നേടുന്ന പ്രായം കൂടിയ വ്യക്തി ആരാണ് എന്നാണ് ചോദ്യം.
1: റാഹിൽ.

0: പെട്ടെന്ന് വേണം ഉത്തരം.
1: പറഞ്ഞോളൂ. പെലെ. തെറ്റുപോയി, ഉത്തരം തെറ്റാണ്, പെലെയല്ല. ഉത്തരം തെറ്റാണ്. അപ്പോൾ പെലെ അറിയാമല്ലേ, പെലെയല്ല, ഉത്തരം തെറ്റാണ്. വീണ്ടും വിളിക്കുക.
0: ഓക്കെ, പ്രവേശന ചോദ്യത്തിന്റെ ഉത്തരം ശരിയായി പറയാൻ കഴിഞ്ഞു.
1: ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം നിലനിൽക്കുകയാണ്. ലോകകപ്പ് ചരിത്രത്തിൽ ഹാട്രിക് നേടുന്ന പ്രായം കൂടിയ കളിക്കാരൻ ആരാണ് എന്നാണ് ചോദ്യം.
0: സ്വാഗതം.
2: ഹലോ.
0: ഹലോ, സ്വാഗതം. ഇതാരാണ്? അരവിന്ദാശൻ. ഓക്കെ, ഉത്തരം പറഞ്ഞോളൂ.
1: മെസ്സിയാണല്ലേ. ഇപ്പോ 2026 ഈ വർഷത്തെ ലോകകപ്പില് ജൂൺ 16 നടന്ന മത്സരമാണ് അല്ലേ, മെസ്സി ഹാട്രിക് നേടി. വെരി ഗുഡ്. അൾജീരിയ ആയിട്ടുള്ള ഗ്രൂപ്പ് ഘട്ടത്തിൽ, മത്സരത്തിലാണ് മെസ്സി 3-0 അർജന്റീന ജയിച്ചത്. ആ 3 ഗോൾ നേടിയത് മെസ്സിയാണല്ലേ. 38 ഉള്ള മെസ്സിയാണ്. ഓക്കെ ഓക്കെ, അപ്പോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ലേ?
0: നന്നായി ചെയ്തിട്ടുണ്ട്. ചുരുക്കം. ഓക്കെ,
1: അപ്പോ അടുത്തതും ഒരു ഗോൾ സ്കോറിനെ കുറിച്ചിട്ടാണ് ചോദ്യം. ഫിഫ ലോകകപ്പ് ചരിത്രത്തില് ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം, ഒരു മത്സരത്തിലാണ്, ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം. അരവിന്ദ ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞോളൂ. വിശ്വസിക്കേട്ടില്ലേ. ആ, നമുക്ക് ഈ എപ്പിസോഡിന്റെ ഒരു പ്രത്യേക ഇദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് അദ്ദേഹം അനുസരിക്കുന്നു. നമ്മൾ കുറച്ചുകൂടി ടൈം കൊടുക്കാൻ പറഞ്ഞിട്ടും ഇവര് പെട്ടെന്ന് അതാണ്
0: തയ്യാറെടുപ്പിനുള്ള ഒരു സമയം കിട്ടിയിട്ടുണ്ട് നമ്മുടെ മത്സരാർത്ഥികൾക്കൊക്കെ.
1: വീണ്ടും വിളിക്കാം. അപ്പോ ചോദ്യം, പ്രവേശന ചോദ്യമായിട്ട് നിലനിൽക്കുകയാണ് ഈ ചോദ്യം. ഫിഫയുടെ ലോകകപ്പ് ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരത്തിന്റെ പേര്.
0: തത്സമയ ഫോണിൻ പ്രശ്നോത്തരി ആകാശവാണി ടെലേക്ക് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആരാണ്? ആരാണ്?
1: ഹലോ, പറഞ്ഞോളൂ. പേരെന്താണ്?
0: ജസ്ഫോണ്ടെയ്ൻ.
1: ഉത്തരമാണോ പറഞ്ഞത്? ഉത്തരം തെറ്റിപ്പോയി. പേര് പറയൂ, താങ്കളുടെ പേര് പറയൂ. ആ, നമ്മൾ പേര് പറയുന്നു ജസ്റ്റ് ഫോണ്ടെയ്ൻ. ഞാൻ ഞെട്ടി. കാര്യം ഒരു ലോകകപ്പ് ചരിത്രത്തില് ഒരു എഡിഷനിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ വ്യക്തിയാണ് ജസ്റ്റ് ഫോണ്ടെയ്ൻ അല്ലേ. 13 ഗോളുകൾ ഒരു എഡിഷനിൽ നേടിയിട്ടുണ്ട്. അപ്പോ ഞാൻ പെട്ടെന്ന് ആ ഒരു പേര് കേട്ടപ്പോ ഓക്കെ. അപ്പോ ഉത്തരം തെറ്റിപ്പോയി, വീണ്ടും വിളിക്കുക. ചോദ്യം ഇതാണ്, ഈ ചോദ്യം ആവർത്തിക്കുകയാണ്. അത് ചെറിയൊരു നേരോ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതായത് ഒരു എഡിഷനില്
0: എന്റെ
1: ചോദ്യം ഇതാണ്, ഒരു എഡിഷനല്ല ചോദിച്ചത്. ഫിഫ ലോകകപ്പ് ചരിത്രത്തില് ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം എന്നാണ് ചോദ്യം.
0: സ്വാഗതം. ആരാണ്?
1: ഹലോ.
0: ദേവിക്.
1: ദേവിക്. ദേവിക് എവിടുന്നാണ് വിളിക്കുന്നത്?
3: മൂന്നാം പാലം.
1: ദേവിക് ഇന്ന് സ്കൂളിലേ?
3: പനിയായിട്ട്
1: പോയില്ല. കളി കാണണ്ട ഇന്ന്? അർജന്റീന ഫാനാ തോന്നുന്നു അല്ലേ ദേവിക്.
0: ഡേവിക് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
3: ടെൻത്തിലാണ്.
0: ഓക്കെ,
1: അപ്പം ഉത്തരം പറഞ്ഞോളൂ ആദ്യം, എന്നിട്ട് നമുക്ക് വിശേഷം കേൾക്കാം. ഒലെക്സാലങ്കോ. ഉത്തരം ശരിയാണ്, ശരി ഉത്തരമാണ്. ആരാണ് പറഞ്ഞത്? അറിയുന്നതാണോ?
3: അറിയുന്നതാണ്
1: അല്ലേ. എവിടെ, ഏത് രാജ്യക്കാരാണ് ഒലെക്സാലങ്കോ? എത്ര ഗോള് നേടിയെന്നറിയോ? അഞ്ച് ഗോൾ, വെരി ഗുഡ്, വെരി ഗുഡ്.
0: അഞ്ച്
1: മാത്രല്ല ഫുട്ബോളിന്റെ അത്രയും. ആർക്കെതിരെ? കാമറൂണെതിരെ അല്ലേ? ആ വെരി ഗുഡ്.
0: അതെ, ഡേവിക്ക് നമ്മളെ പഠിപ്പിക്കും.
1: നമ്മളെ കാമറൂണെതിരെ 6-1 കാമറൂൺ പരാജയപ്പെട്ടു അല്ലേ. അതിൽ 5 ഗോൾ നേടിയത് ഒലക്സ് സാലങ്കോ. വെരി ഗുഡ്, വെരി ഗുഡ്.
0: ഓക്കെ, ഇന്നത്തെ കളി കാണാൻ പറ്റില്ല അല്ലേ ഫ്രാൻസിസ്? പനിയാണല്ലോ.
1: കളിയുടെ മുന്നിൽ പനിയെന്നും ഒരു പനിയല്ല അല്ലേ ദൈവക്കെ. എന്തായാലും ഉറക്കം. എല്ലാ കളിയും കാണാറുണ്ടോ?
0: മോനെ കളി കണ്ടിട്ട് അധികം സമയം കളയല്ല എന്ന് പറയുന്നുണ്ടാവൂലേ അച്ഛനും അമ്മയൊക്കെ. അപ്പൊ മോന്റെ ആവേശത്തിനിടയിൽ അവര് സമ്മതിച്ചു തരുന്നുണ്ടാവും ഒരു പക്ഷെ അല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് അല്ലേ.
1: അടുത്ത ചോദ്യം ചോദിക്കട്ടെ? വളരെ എളുപ്പമുള്ള ചോദ്യമാണ് ദൈവിക്കിന് വന്നിട്ടുള്ളത്. ലോകകപ്പിലെ 6 വ്യത്യസ്ത പതിപ്പുകളിൽ ഗോൾ നേടിയ ആദ്യ താരം, പെട്ടെന്ന് പറയണം. ആരാ?
3: ക്രിസ്റ്റ്യാനോ റൊണാൾഡോ.
1: പോർച്ചുഗലിന്റെ ആരാധകനോട് ഈ ചോദ്യമോ എന്ന് ചോദ്യം അല്ലേ. പോർച്ചുഗലിന്റെ ആരാധകനോട് ഈ ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല അല്ലേ. വളരെ എളുപ്പമായിട്ട് പറഞ്ഞു. ക്രിസ്റ്റ്യാനോ CR7 ആരാധകനല്ലേ. അതാണ്, അപ്പോ വളരെ എളുപ്പമായിട്ട് പറഞ്ഞു. ഉത്തരം ശരിയാണ്. നിയമങ്ങൾ അറിയോ? നമ്മളെ ഈ ഒരു ടൂർണമെന്റിന്റെ നിയമം അറിയോ? ക്വിസ് ടൂർണമെന്റിന്റെ നിയമം അറിയോ? മൂന്ന് ചോദ്യം ഉണ്ടാവും.
0: അപ്പൊ അറിയാം അല്ലേ. കേൾക്കുന്നുണ്ടോ പതിവായിട്ട് ആകാശവാണി ടെലിക്യൂസ് കേൾക്കാറുണ്ടോ?
3: ആദ്യമായിട്ടാണ്.
0: ഇന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്?
3: സ്കൂളിൽ പോകുന്നുണ്ട്.
0: ഞായറാഴ്ച ഇതിന്റെ റിപ്പീറ്റ് വരുന്നുണ്ട്. ഞായറാഴ്ചകളില് 3 മണി മുതൽ 4 മണി വരെ. അപ്പോ സ്കൂളിൽ പോകുന്നവർക്കും കോളേജിൽ പോകുന്നവരുടെ ഒക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്, കേൾക്കാൻ വേണ്ടിയിട്ട്. ഏതായാലും ഇന്നത്തെ വിന്നർ ആവാൻ പോവുകയാണ് അല്ലേ നമ്മുടെ ഡേവിക്ക്. അതിന്റെ എല്ലാവിധ ലക്ഷണങ്ങളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്.
1: ചോദിക്കട്ടെ?
3: ചോദിച്ചോളൂ.
1: നമ്മള് ഈ ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരം എന്നാണ് പറയല്ലേ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരം. എന്നാൽ ഈ ഫിഫയുടെ നിയമങ്ങളൊക്കെ തന്നെ രൂപീകരിക്കുന്നത് ഒരു അന്തർദേശീയ സംഘടന, ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട തന്നെ അന്തർദേശീയ സംഘടനയാണ്. ആ സംഘടനയുടെ പേരെന്താണ് എന്നാണ് ചോദ്യം. ഫിഫയുടെ നിയമങ്ങൾ രൂപീകരിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്ന അന്തർദേശീയ സംഘടനയുടെ പേര്. ഉത്തരം തെറ്റിപ്പോയി, ടൈമും കഴിഞ്ഞു. ഫിഫയുടെ നിയമങ്ങൾ രൂപീകരിക്കും പരിഷ്കരിക്കുന്ന അന്താരാഷ്ട്ര സംഘടന, അതിലൊരു അംഗമാണ് ഫിഫ എന്ന് പറയുന്നത്. ഉത്തരം തെറ്റിപ്പോയി. വീണ്ടും വിളിക്കാം മോനെ, വിളിച്ച നന്ദി. പോയോ? ഓക്കെ
0: ഓക്കെ, താങ്ക് യു.
1: ശരി, ചോദ്യം നിലനിൽക്കുകയാണ്. ഫിഫയുടെ നിയമങ്ങൾ രൂപീകരിക്കും പരിഷ്കരിക്കുകയും ചെയ്യുന്ന അന്താരാഷ്ട്ര സംഘടന, സംഘടനയുടെ പേര് എന്നാണ്. 1886 ആ സംഘടന രൂപീകരിച്ചത്. ആ സംഘടനയുടെ പേര് എന്താണെന്ന് ചോദ്യം. ക്വസ്റ്റ്യൻ ആവർത്തിക്കാം. ഫിഫയുടെ നിയമങ്ങൾ രൂപീകരിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്ന അന്താരാഷ്ട്ര സംഘടന, ഫിഫ അതിൽ ഒരു അംഗമാണ്. അതിൻ്റെ ആസ്ഥാനം മാഞ്ചസ്റ്ററാണ്. 1886 രൂപീകരിച്ചത്.
0: ആകാശവാണി ടെലിക്വിസ് വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഹലോ
0: ഹലോ, ഇതാരാണ്?
2: ഗോപാലകൃഷ്ണൻ, കോട്ടയം തമ്പലക്കാട്.
0: ഓക്കെ, മനസ്സിലായി. താമ്പൂലക്കാട് അല്ലേ? ആ താമ്പൂലക്കാട് എന്നാണ് എന്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ അന്ന് ചരിത്രം പറഞ്ഞല്ലോ അല്ലേ, സ്ഥലനാമ ചരിത്രം.
1: ഉത്തരം പറഞ്ഞോ ചേട്ടാ.
2: ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡാണ്.
1: നമുക്കൊരു ചോദ്യ ഉത്തരം വ്യക്തമായിട്ട് പറഞ്ഞോളൂ. ഉത്തരം ശരിയാണ്, ശരിയാണ്.
2: ഫുട്ബോൾ
1: അസോസിയേഷൻ ബോർഡ്. ബോർഡ് ആണോ എന്ന് ചോദിക്കുമ്പോ നമുക്ക് ബോർഡ് ആണ് തിരിച്ചൊരു ചോദ്യം. അതെ, അപ്പോ IFAB അല്ലേ. IFA 1886 June 2 മാഞ്ചസ്റ്റർ ആസ്ഥാനമാക്കി രൂപീകരിച്ച IFABയിലെ ഒരു അംഗമാണ് നമ്മുടെ ഫിഫ എന്നൊക്കെ പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പം ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ഒരു ഇന്റർവ്യൂ.
2: ഞാൻ ഫുട്ബോളിന്റെ ഒരു ആരാധകനല്ല, ശരിക്കും ഞാൻ ക്രിക്കറ്റിന്റെ ആരാധകനാണ്.
1: നമുക്ക് ക്രിക്കറ്റ് 2020 ലോകകപ്പ് മത്സരം വരുമ്പോ നമുക്ക് ക്രിക്കറ്റിന്റെ എഡിഷൻ നടത്താം.
2: അതെ, അതുകൊണ്ടാണ് നമ്മളിപ്പോ അതിനകത്ത് പങ്കെടുക്കുന്നേ ഉള്ളു.
1: ഓക്കെ ഓക്കെ. ഒരു ഒരു അഭിമുഖമാണ്, അത് കേൾക്കണം. ഈ അഭിമുഖം കേട്ടിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് ചോദ്യത്തിലേക്ക് വരാം.
4: It was your hand or the hand of God?
5: It was my hand. With this I don't mean any disrespect to English fans.
6: Al hincha de fútbol de Inglaterra.
5: But this is something that happens. We used to do this. I had scored goals before in Argentina with my hand. It was a goal that I couldn't reach it, and Shilton was already there, so I couldn't head it. So I did like that. And I moved my head back. And I started running because I started to run at first. Shilton didn't realize. And the one who told him he was the sweeper, he was the one who sees my hand.
6: Que es el que me ve que yo meto la mano.
7: Butcher.
6: Entonces,
5: when I see the
1: ശബ്ദം കേട്ടില്ലേ? അവരമ്മ കേട്ടില്ലേ? ഹലോ. അതില് പിന്നെ കേട്ടു കേട്ടു, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അതില് പറയുന്ന ഒരു വിവാദമായിട്ടുള്ള ഒരു സംഭവം, ആ സംഭവത്തിന് ഉത്തരവാദിയായിട്ടുള്ള ഒരാളുമായിട്ടാണ് പിന്നെ അഭിമുഖം നടക്കുന്നത്. ചോദ്യം ഇതാണ്, ഈ ഒരു വിവാദമായ ആ ഒരു സംഭവം ഉണ്ടായ ലോകകപ്പ് ഏത് വർഷത്തിലാണ് നടന്നത്? ഉത്തരം, ചോദ്യം ക്ലിയർ അല്ലേ? ഈ അഭിമുഖത്തിൽ പറയുന്ന
2: ഒന്നും കൂടി
1: കേൾപ്പിക്കാം. വൺസ് മോർ

0: was your hand or the hand of God?
1: For me, man.
2: It was my hand. With this, I don't mean any disrespect to English fans. But this is something that happens. We used to do this. I had scored goals before in Argentina with my hand.
3: Okay, ഉത്തരം പറഞ്ഞോളൂ. ഏത് ലോകകപ്പുമായിട്ട്
4: ബന്ധപ്പെട്ട് 12 എന്ന് ഞാൻ പറയുന്നു. എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു ഊഹം വെച്ച് പറഞ്ഞു.
3: അതെന്താണ് സംഭവം? ഉത്തരം തെറ്റിപ്പോയി. നമ്മുടെ സമയം കഴിഞ്ഞു. കുഴപ്പമില്ല. പിന്നെ ഏതാണ് സംഭവം എന്ന് മനസ്സിലായോ?
4: ഇല്ല, മനസ്സിലായില്ല.
3: അത് മറഡോണയുമായിട്ട് ലോക പ്രശസ്ത ഫുട്ബോളർ ആയിട്ടുള്ള മറഡോണയുമായിട്ടുള്ള അഭിമുഖമാണ്. ദൈവത്തിന്റെ കൈ എന്നൊക്കെ പറയുന്ന ഗോള്
4: 1986
3: ആ ഒരു ഇംഗ്ലണ്ടിനെതിരെ ആ ഒരു ഗോള്, ആ ഗോള് കൈകൊണ്ട് ഉള്ള ഗോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആ മത്സരത്തിൽ തന്നെ 100th ഗോൾ എന്ന് വളരെ പറയുന്ന വളരെ മനോഹരമായിട്ടൊരു ഗോളും കൂടി അടിച്ചിരുന്നു. അപ്പോ ഓക്കെ, നമ്മുടെ എപ്പിസോഡ് ഇവിടെ സമയം കഴിഞ്ഞു.
4: അല്ല, ആ സംഭവം ഓർക്കുന്നുണ്ട്.
3: ആ ഓക്കെ ഓക്കെ.
5: റഫറിയുടെ അവസാന വിസിൽ മുഴങ്ങിയിരിക്കുകയാണ്. ആകാശവാണി ടെലിക്യൂസിന്റെ വേൾഡ് കപ്പ് ഫുട്ബോൾ സ്പെഷ്യൽ എപ്പിസോഡ് ഇന്നിവിടെ പൂർണ്ണമാകുന്നു. ക്വിസ്മാസ്റ്ററായി എത്തിയ പരിപാടി ഉജ്ജ്വലമാക്കിയ ശ്രീ അനീഷ് മാക്കനോത്തിന് ആകാശവാണി ടെലിക്യൂസിന്റെ നന്ദി. കൂടാതെ പരിപാടിയെ ആഘോഷമാക്കിയ വിജയിക്കും മത്സരാർത്ഥികൾക്കും മറ്റു ശ്രോതാക്കൾക്കും നന്ദി. നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം രതീഷ് പി കെ, ഒപ്പം അതുൽ കെ പി, നിർവഹണ സഹായം ഷേണി രഞ്ജിത്ത്. ഈ പരിപാടിയിൽ ഇന്ന് നിങ്ങൾക്കൊപ്പം കെ ദീപ. ആകാശവാണി ടെലിക്വിസ്. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം ഗോൾ, പാടിയത് ജോർജ് പീറ്റർ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം നൽകിയത് വിദ്യാസാഗർ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. 5 മണിക്ക് വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. 5:15 അധ്യാത്മരാമായണം, പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ. 5:30 എസ് ഗോപിനാഥപിള്ളയും സംഘവും അവതരിപ്പിച്ച കുത്തിയോട്ടപ്പാട്ട്. 5:45 ലളിതഗാനങ്ങൾ. 5:58 എഫും പ്രധാന വാർത്തകൾ. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.

0: ആകാശവാണി കണ്ണൂർ.
1: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇനിയുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

ചില സിനിമകൾ അല്ലെങ്കിൽ അതിലെ ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും നമ്മെ പഴയകാല ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാറുണ്ട്. കുട്ടിക്കാലമോ സൗഹൃദങ്ങളോ കടന്നുപോകുന്ന നല്ല നിമിഷങ്ങളോ ഓർമ്മിപ്പിക്കുന്ന സിനിമകൾ മനസ്സിന് നൽകുന്ന സുഖവും സംതൃപ്തിയും വളരെ വലുതാണ്. സിനിമയും ഗൃഹാതുരത്വവും തമ്മിൽ വേർപിരിക്കാനാകാത്ത ഒരു ആത്മബന്ധമുണ്ട്. സിനിമയെന്നത് എളുപ്പത്തിൽ നമ്മെ നമ്മുടെ നഷ്ടപ്പെട്ടുപോയ ഭൂതകാലത്തിലേക്ക്, ഓർമ്മകളുടെ വസന്തകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഒരു പഴയ സിനിമ കാണുമ്പോൾ നമ്മൾ കാണുന്നത് വെറുമൊരു കഥയല്ല, മറിച്ച് ആ കാലഘട്ടത്തിന്റെ ജീവിതത്തെ കൂടിയാണ്. ചില പാട്ടുകൾ കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു കുളിർമ അനുഭവപ്പെടാറില്ലേ? സംഗീതത്തിന് ഓർമ്മകളെ ഉണർത്താനുള്ള മാന്ത്രിക ശക്തിയുണ്ട്. സിനിമ നൽകുന്ന നൊസ്റ്റാൾജിയ സ്ക്രീനിൽ ഒതുങ്ങുന്ന ഒന്നല്ല, അത് സിനിമ കാണാൻ പോയിരുന്ന ആ അനുഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു പഴയ സിനിമ കാണുമ്പോൾ മനസ്സിൽ നിറയുന്ന ആ സുഖമുള്ള നോവ് തന്നെയാണ് സിനിമ നൽകുന്ന ഏറ്റവും മനോഹരമായ അനുഭൂതി. ഇനി കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യത്തിലേക്ക്. ചോദ്യമിതായിരുന്നു.

0: നിങ്ങൾ കേട്ട ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആര് എന്നതായിരുന്നു കഴിഞ്ഞയാഴ്ചയിലെ ചോദ്യം. ആരാണ് ഈ ചോദ്യത്തിന് ആദ്യം ശരിയുത്തരം അയച്ചത് എന്ന് നമുക്ക് നോക്കാം.
1: ഹലോ,
2: ഹലോ,
1: ഇത് രാജീവനല്ലേ?
2: അതെ, രാജീവനാണ്.
1: ആ, ഇത് കണ്ണൂർ ആകാശവാണിയിൽ നിന്ന്, കണ്ണൂർ ടാക്കസിൽ നിന്നാണ്.
2: ആയിക്കോട്ടെ മാം.

0: കൈതപ്രം
1: ദാമോദരൻ നമ്പൂതിരിയായിരുന്നു. ആ പാട്ടിന്റെ സംഗീതം ആരായിരുന്നു എന്നാ ചോദിച്ചത്. അതിന്റെ രചനയും സംഗീതവും ഒക്കെ കൈതപ്രായിരുന്നു. കണ്ണൂരുകാരുടെ സ്വകാര്യമായ അഹങ്കാരം അല്ലെങ്കിൽ അഭിമാനം എന്നൊക്കെ പറയാം അല്ലേ, കൈതപ്രത്തിന് എത്ര എത്ര ഗാനങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ട് ഗാനരചനയും സംഗീതവും നിർവഹിച്ചത്.
2: ഈ സിനിമ കണ്ടിരുന്നോ രാജീവൻ?
0: സിനിമ കണ്ടിരുന്നു. സിനിമ
2: എങ്ങനെ ഇഷ്ടമായോ?
0: ആ സിനിമ ഇഷ്ടമായി. ജോമോളും ജോമോളും,
1: അതെ അതെ അതെ അതെ. ഏറ്റവും നല്ല നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് കിട്ടിയ സിനിമയാണ്. അതുപോലെ ദേശീയ അവാർഡ്, പ്രത്യേക ജൂറി പരാമർശമൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഒരു കൗമാരക്കാരിയുടെ മനസ്സിന്റെ വികാരങ്ങളും ഭാവനയും മിത്തും ഒക്കെ ചേർത്ത ഒരു സിനിമയായിരുന്നു ഇത്. എം ടിയുടെ കഥയും തിരക്കഥയും ഒക്കെയാണ്. ഹരിഹരനായിരുന്നു സംവിധാനം.
2: ഇവിടെ വീട്?
0: വീട് എന്റെ വീട് കുട്ടാവെന്ന് പറഞ്ഞു. എന്റെ നാടിന്റെ പേര് കുട്ടാവാണ്.
2: ഇരിക്കൂർ. ഓക്കെ ഓക്കെ. എന്താ ചെയ്യുന്ന ജോലി?
0: ജോലി തയ്യലാണ്, ടൈലറിംഗ്.
2: ടൈലറിംഗ് എവിടെയാണ്? ഷോപ്പിലാണോ അതോ വീട്ടിലാണോ?
0: ഷോപ്പാണ്.
2: ഷോപ്പിലാണ്. അല്ല, കുറെ വർഷമായോ?
1: കുട്ടാവിൽ തന്നെയാണോ ഷോപ്പ് ഉള്ളത്?
0: വീട്ടിന്റെ ഒരു
1: എന്തൊക്കെയാണ് തയ്ക്ക?
0: തയ്ക്കുന്നത് ജെന്റ്സിന്റെ വർക്കാണ് അധികവും. പാന്റ് ഷർട്ട് പിന്നെ ലേഡീസിന്റെ ബ്ലൗസ് എല്ലാം തയ്ക്കും. ചുരിദാറൊന്നും അങ്ങനെ തയ്ക്കില്ല.
2: യൂണിഫോം ഒക്കെ തയ്ക്കുന്നുണ്ടാവും അല്ലേ?
0: ആ യൂണിഫോമിന്റെ തിരക്കാണ്.
2: ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട് രാജീവന്റെ?
0: വീട്ടില് വൈഫും രണ്ട് മക്കളാണ്. വൈഫിന്റെ പേര് ഷീന എന്നാണ്.
2: മക്കള്?
0: മൂത്തമാൻ രണ്ടാം മക്കളാണ്, ഋതുരാജ് മൂത്തമാൻ, രണ്ടാമത്തെ മകൻ സൗഗന്ധ്.
2: അവരെന്ത് ചെയ്യുന്നു, പഠിക്കുകയാണോ?
0: അവര് മൂത്തമോൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പം ഒരു കോഴ്സിന് ചേരാൻ വേണ്ടി കാത്തുണ്ട്. ഇളയ മകൻ പിന്നെ സ്കൂളിൽ പഠിക്കുന്നു.
2: തയ്യൽ ഷോപ്പിലാകുമ്പോൾ എല്ലാ സമയം റെഡി വെക്കുമല്ലോ അല്ലേ?
0: തയ്യൽ ഷോപ്പിലാണ് ഫുൾ ടൈം റെഡി വെക്കും.
1: പണിയും നടക്കും.
0: ആ പണി നടക്കും.
1: പരിപാടി
0: ഷോപ്പിൽ റെഡി ഉണ്ട്.
2: ഷോപ്പിലപ്പോഴ് തയ്ക്കാൻ പിന്നെ വരുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ, അവര് റേഡിയോ ശ്രദ്ധിക്കുമല്ലോ ഇല്ലേ?
0: അവർ സ്ഥിരമായിട്ട് ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്. വാർത്തകൾ കേൾക്കാൻ, വൈകുന്നേരത്തെ വാർത്തകൾ കേൾക്കാൻ വേണ്ടി സ്ഥിരമായിട്ട്
2: വരുന്ന ആൾക്കാരുണ്ട്. അത് ഓക്കെ ഓക്കെ. എങ്ങനെയാണ് ഞങ്ങളുടെ പരിപാടിയൊക്കെ ഇഷ്ടമാണോ? ഏതാണ്
0: പരിപാടി? എല്ലാ പരിപാടി ഇഷ്ടമാണ്. നിങ്ങളെല്ലാം തൊട്ടെല്ലാം പൊന്നാകുന്ന ഒരു ആൾക്കാരാണ്. ഞങ്ങൾ അങ്ങനെ ഏറ്റെടുക്കല നിങ്ങൾ ഓരോ പരിപാടികളും. ശരിക്കും പറയാൻ വാക്കുകളില്ല. ഗവൺമെന്റ് പരിപാടിയെ പറ്റി പറയാൻ വാക്കുകളില്ല. വെച്ചാല് ആ ഒരു കത്തുകൾ അവതരിപ്പിക്കുന്ന പരിപാടി പോലെ രസകരമായി അവതരിപ്പിക്കുന്ന
2: ദർപ്പണം.
0: ദർപ്പണം
1: മറ്റേതെങ്കിലും നിലയത്തിൽ അത് കേൾക്കാറുണ്ടോ?
0: ഇല്ല, ഇപ്പം കണ്ണൂർ എഫ് മാത്രം കേൾക്കാറുണ്ട്. മുന്നേ കേൾക്കാറുണ്ടായിരുന്നു. മുന്നേ തിരുവനന്തപുരം ആലപ്പുഴ കോഴിക്കോട് കേൾക്കുന്നുണ്ട്. ഇപ്പൊ അതില്ല, ഇപ്പൊ കണ്ണൂർ മാത്രമേ.
2: അപ്പോ രാജീവനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷം.
1: അപ്പൊ വിജയായതിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്.
0: വലിയ സന്തോഷമായി.
2: ഞങ്ങളുടെ പരിപാടിയൊക്കെ കേൾക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ
0: ഓക്കെ.
3: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
4: നമസ്കാരം.
5: നമസ്കാരം.
4: പേര്?
5: പേര് സുധ.
4: സുധ ചേച്ചി, ഞാൻ കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പരിപാടിയിൽ നിന്നാണ് വരുന്നത്. എന്താ ചെയ്യുന്ന ജോലി? എന്താ ചെയ്യുന്നത്?
5: ഞാൻ ബാലകൃഷ്ണൻ ഡോക്ടർ വർക്ക് ചെയ്യുന്നു. ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നു.
4: ഓക്കെ. എത്ര വർഷമായി ഇതിനകത്ത്?
5: 8 വർഷമായി.
4: ഫാർമസിസ്റ്റ് ആയിട്ടാണ്?
5: അതെ അതെ.
4: ആയുർവേദത്തിന്റെ?
5: അതെ.
4: രാവിലെ എങ്ങനെയാ ഡ്യൂട്ടി ടൈം? എങ്ങനെയാ?
5: രാവിലെ നമ്മൾ ഒരു 10:30 ശേഷം തുറക്കും, പിന്നെ രാത്രി വരെ ഉണ്ടാവും. സാറ് പോകുന്നവരെ
4: ലേറ്റ് ആവോ?
5: ലേറ്റ് ആവും.
4: ഞാൻ ആകാശവാണി എന്നാ വരുന്നത് പറഞ്ഞല്ലോ. ആകാശവാണി പരിപാടി കേൾക്കുന്ന ആളാണോ?
5: അതെ അതെ, കേൾക്കലുണ്ട്. രാവിലെ 6 മണിക്ക് എഴുന്നേക്കുമ്പോ ആ സമയം വെച്ചാല് 8 മണിവരെ കേൾക്കും. പിന്നെ എനിക്ക് സമയം ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഡ്യൂട്ടിക്ക് പോകും. പിന്നെ രാത്രിയിലേ വരുന്നുള്ളൂ. എല്ലാ ദിവസവും രാവിലെ വെക്കും. 8 മണിവരെ വെക്കും. ആ പരിപാടിയൊക്കെ കേൾക്കും.
4: എങ്ങനെ ലീവ്? എങ്ങനെയാ
5: ലീവ്? ഞായറാഴ്ച മാത്രമേ ഉള്ളൂ.
4: ലീവ് ദിവസങ്ങളിൽ കേൾക്കാറുണ്ടോ?
5: ലീവില് ദിവസം രാവിലെ തന്നെ കേൾക്കാറുള്ളൂ. പിന്നെ ആ ഒരു ദിവസമല്ലേ കിട്ടുള്ളൂ. അപ്പൊ പിന്നെ എന്തൊക്കെയല്ലോ
4: പണികളുണ്ടാവുമല്ല,
5: അതിലേക്ക് പോകും. പിന്നെ ഒരു കുടുംബശ്രീ അതിലേക്ക്.
4: ഈ കണ്ണൂർ ടാക്കീസ് സിനിമയുടെ ഒരു പ്രോഗ്രാമാണ്. സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കുക. പഴയ സിനിമയുടെ ഒരു ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാം. അപ്പോ അത് കിട്ടുമെന്ന് നോക്ക്. ഏതാ സിനിമ എന്നാണ് പറയേണ്ടത്? ഓക്കെ
6: ഓക്കെ. എങ്കിൽ പിന്നെ നിർമ്മല ടീച്ചറുടെ കാര്യം ചെയ്യട്ടെ, ശബ്ദം പുറത്തു വരാതെ സംഗീതം പഠിപ്പിക്കട്ടെ. അപ്പൊ പിന്നെ മറ്റാർക്ക് ശല്യമാവില്ലല്ലോ.
7: ശബ്ദം പുറത്തു വരാതെ സംഗീതം പഠിപ്പിക്കേ, അതൊരു പുതിയ അറിവാണല്ലോ.
6: അതെ, ആംഗ്യ ഭാഷയിൽ എന്താ അങ്ങനെ പഠിപ്പിച്ചോ ടീച്ചർ? ഈ പുളിച്ച തമാശ കേൾക്കാനല്ല ഉള്ള നേരങ്ങളെന്ന് എല്ലാരും ഇവിടെ കൂടിയിരിക്കുന്നത്. പിള്ളേര് വിഷമം പിടിച്ച ഒരു കണക്ക് ചെയ്യുന്നു എന്നിരിക്കട്ടെ, പാട്ട് കേട്ടാൽ ശ്രദ്ധ തിരിയും. അങ്ങനൊരു അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടായേ പറ്റൂ. നിർമ്മല ടീച്ചറെ ഇവിടെ അപ്പോയിന്റ് ചെയ്ത് പാട്ട് പഠിപ്പിക്കാനാണെങ്കിൽ അവര് പാട്ട് പഠിപ്പിക്കുക തന്നെ ചെയ്യും. ആ ഇയാളെ ആരാ ഇവിടെ വിളിച്ചത്?
7: രമ്യമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ആർക്കെങ്കിലും വല്ല നിർദ്ദേശം ഉണ്ടെങ്കിൽ അത് പറ.
6: ഈ സ്കൂളിന് ധാരാളം കോമ്പൗണ്ടുണ്ട്, മരങ്ങളുണ്ട്. കുട്ടികളെ തണലത്ത് എവിടെയെങ്കിലും ഇരുത്തി പാട്ട് പഠിപ്പിക്കാലോ?
8: അത് ശരി, നിങ്ങളൊക്കെ ആദ്യം മാറി.

0: നമുക്ക് രണ്ടുപേർക്കും ബ്രഷ്ട്.
1: ഓ,
2: എന്നാ പിന്നെ ഡ്രില്ലെടുക്കുന്നത് ക്ലാസ് മുറിയിലാക്കാം.
0: എന്നാണോ ഞാൻ പറഞ്ഞത്? സംഗീതത്തോട് സ്നേഹമില്ലാത്തവർ ഇതും ഇതിനപ്പുറം പറയും.
2: ഇയാളൊന്ന് വെറുതെ ഇരിക്കടോ. ബാലമ്മാഷ് മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ പറ്റി ടീച്ചർ എന്തു പറയണം?
3: മറ്റുള്ളവരെ ശല്യപ്പെടുത്തുന്നതായി പോയല്ലോ എന്റെ വിഷയം എന്ന് ആലോചിക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്.
4: ഏതാ സിനിമ മനസ്സിലായ? ആരെല്ലാം സിനിമയിൽ ഉള്ളത് എന്ന് മനസ്സിലായ? ഇന്നസെന്റ് ഉണ്ട്, പിന്നെ ആരുടെ ശബ്ദ കേട്ടത്?
5: ശ്രീനിവാസൻ.
4: പിന്നെ സംഗീതത്തോട് താല്പര്യമില്ല എന്ന് പറഞ്ഞത് ആരായിരുന്നു? ആ ശബ്ദം ആരുടേതായിരുന്നു?
5: കൊച്ചിൻ ഹനീഫ.
4: കൊച്ചിൻ ഹനീഫിന്റെ ശബ്ദമായിരുന്നു അത്. ഒരു സ്ത്രീ ശബ്ദം കേട്ടല്ലോ, അത് സംയുക്ത വർമ്മ. അവർക്കുള്ള സിനിമ, അതായത് ശ്രീനിവാസനും സംയുക്ത വർമ്മയാണ് പ്രധാന കഥാപാത്രം അതിന്റെ അകത്ത്. ഏതാന്ന് ഓർമ്മ കിട്ടിയാ?
5: അങ്ങനെയൊരു അവധിക്കാല.
4: അതന്നെ, കറക്റ്റ്. അങ്ങനെയൊരു അവധിക്കാലത്ത് നല്ല സിനിമയായിരുന്നു. ജോൺസൺ മാഷിന് ഇതിനകത്ത് മികച്ച സംഗീത സംവിധായകനിൽ അവാർഡ് കിട്ടിയ ഒരു സിനിമയായിരുന്നു. ആ സിനിമയിലെ ഒരു പാട്ടുണ്ടല്ലോ, ചിത്രക്ക് അവാർഡ് കിട്ടിയ പാട്ടായിരുന്നു അത്. ഏതായാലും സുദേശി കിടഞ്ഞ് പരിശ്രമിച്ച് പറഞ്ഞു എന്ന് പറയാം അല്ലേ? ഓക്കെ, പരിചയപ്പെടാൻ സാധിച്ചതിൽ വലിയ സന്തോഷം. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
5: സിനിമക്കൊപ്പം.
6: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
4: നമസ്കാരം.
7: നമസ്കാരം.
4: പേര്?
7: ടോമി.
4: ടോമി ചേട്ടൻ എവിടെയാ ജോലി? എവിടെയാ ചെയ്തത്?
7: തിയേറ്ററിൽ.
4: തിയേറ്ററിലാണ്, സിനിമാ തിയേറ്ററിലാണ് ജോലി ചെയ്യുന്നത്. പറ്റിയ ആള് ഞാൻ. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്നൊരു പരിപാടിയിൽ നിന്നാണ്. ആകാശവാണി റേഡിയോയിലും കേൾക്കാറുണ്ടോ ടോമി ചേട്ടാ?
7: കേൾക്കാറ്. കുറവാണ്,
4: കുറവാണ്. ഫുൾ ടൈം തിയേറ്ററാണ്. അത് ശരി. ഇപ്പൊ ലേറ്റസ്റ്റ് ഏതാ സിനിമ ഇറങ്ങിയത്?
7: ഇപ്പൊ ഇറങ്ങിയത് നോബഡി.
4: എന്താ ചെയ്യുന്നത് തിയേറ്ററില്? ഓപ്പറേറ്റ് ചെയ്യുന്നതാണോ?
7: മാനേജർ.
4: അപ്പോ സിനിമ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ശബ്ദരേഖ പോലെ കേൾക്കുമല്ലോ നമ്മള് അല്ലേ? സിനിമ ഫസ്റ്റ് ഇറങ്ങിയ ഉടനെ കാണോ ചേട്ടൻ? ഫസ്റ്റ് കാണോ?
7: ഫസ്റ്റ് കാണും.
4: ഫസ്റ്റ് ഷോ തന്നെ കണ്ടിട്ട് മറ്റുള്ളവരെ കാണിക്കുള്ളൂ പറയാം അല്ലേ? അപ്പൊ ഇപ്പൊ നല്ല തിരക്കുണ്ടോ ഇങ്ങനെ
7: തിയേറ്ററിലെ അവസ്ഥ?
4: ഒ ടി ടി റിലീസുകളെല്ലാം വരുന്നത് കൊണ്ടും തിയേറ്ററിലെ ആൾക്കാർ കുറച്ച്
7: കുറവാണ്.
4: മുൻപ് വരുന്നത് പോലെ അത്രയും വരുന്നില്ല. പക്ഷെ ഒരുപാട് സിനിമകൾ ആഴ്ചക്ക് ഇറങ്ങുന്നുണ്ടല്ലേ?
7: ആഴ്ചക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പൊ എല്ലാ പടവും വിജയിക്കുന്നില്ല.
4: ഈ ഒരു മാസക്കാലത്തിൽ ഏത് സിനിമ ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ളത്?
7: വാഴ നല്ലപോലെ ഓടി. പിന്നെ ദൃശ്യം 3 നല്ലപോലെ ഓടി.
4: അതൊക്കെ കുറച്ച് പ്രതീക്ഷ നൽകിയ സിനിമയായിരുന്നു അല്ലേ? ശരിക്കും തിയേറ്ററുകളിൽ ഇപ്പം അടച്ചു പൂട്ടുന്ന ഒരു സ്ഥിതിഗതിയിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ചെലവ് താങ്ങാൻ
7: പറ്റാത്ത ബില്ല് കൂടി കൂടി ആള് കുറവാണ്
4: തിയേറ്ററിൽ.
7: നല്ല പടത്തിന് മാത്രം ആള് വരുന്നുള്ളൂ.
4: അതായത് ഈ പബ്ലിസിറ്റി ഏറ്റവും കൂടുതൽ കിട്ടിയ സിനിമകള് ജനങ്ങളെ പബ്ലിസിറ്റി ആണെന്ന് എനിക്ക് തോന്നുന്നു
7: അല്ലേ? വീഡിയോ യൂത്ത് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട പടത്തിനാളുണ്ടാവും.
4: ഇപ്പൊ വാഴ പോലുള്ള സിനിമകൾ അല്ലേ? കണ്ണൂർ ടാക്കീസിൽ സിനിമ ബേസ്ഡ് ഒരു പ്രോഗ്രാമാണ്. സിനിമയുടെ പാട്ടോ ക്ലിപ്പോ അങ്ങനെയാണ് കേൾപ്പിക്കാം. എന്താണ് വേണ്ടത് അത് പറയേ. പാട്ട് മതിയാ? പാട്ട് പാടുന്ന ആളാണോ ടോം ചേട്ടൻ?
7: പാടുകയില്ല,
4: ആസ്വദിക്കും. റേഡിയോ കേൾക്കുന്ന ആളാ?
7: റേഡിയോ ഇപ്പൊ കേൾക്കുന്നില്ല.
4: തിരക്ക് തിയേറ്ററിലാണ്.
7: റേഡിയോ കേൾക്കുന്ന ഇഷ്ടമാണ്.
4: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് നോക്കാം. പഴയ പാട്ട് വേണോ അല്ല പുതിയ പാട്ട് വേണോ?
7: പഴയ പാട്ട്.
4: പഴയ പാട്ട് മതി. ഓക്കെ, നമുക്ക് നോക്കാം. ശ്യാമയല്ല ആ പടം, പൂമാനമേ എന്ന പാട്ട് തന്നെ. അത് ആ മ്യൂസിക് കേൾക്കുമ്പോ തന്നെ 80s ഹിറ്റായിരുന്നു. സുമലതയും മമ്മൂട്ടിയും ഉള്ള ഒരു സിനിമയാണ്. ആ ശ്യാമന്റെ ആണ് അതിന്റെ മ്യൂസിക് വരുന്നത്. പോച്ചൽ ഗാദറിന്റെതാണ് ആ പാട്ട്.
7: കറക്റ്റ്.
4: നെറുക്കൂട്ട്. അതെ, ആദ്യ ശ്യാമ ഏകദേശം ആ ഒരു ചായ ഉള്ള ഒരു
7: പടമാണ് ആദ്യം ഇതിറങ്ങി. ആദ്യം യാത്ര ആദ്യം ഇറങ്ങേണ്ടത് അതിനു മുമ്പ് നെറുക്കൂട്ട് ഇറക്കിയ അവരും മമ്മൂട്ടിയെ.
4: അതാ, ഏതായാലും ഉത്തരം ടോമി ചേട്ടൻ കറക്റ്റ് ആയി പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ.
7: സിനിമയിലായതുകൊണ്ടാണ് പറയാൻ പറ്റിയത്.
4: ടാക്കീസായിട്ട് വന്നുള്ളതുകൊണ്ട് വേഗത്തിൽ പറയാൻ കിട്ടി.
7: സിനിമയിൽ എനിക്ക് ഓർമ്മയുണ്ട്.
4: അത് ശരി. ഓക്കെ, ആ സിനിമ കണ്ടു തന്നെയല്ലേ? നെറുക്കൂട്ട്
7: പണ്ടത്തെ ഞാൻ പോയത്.
4: അതിനു മുമ്പ് ടാക്കീസ് വരുന്നതിന് മുമ്പ് എന്തായിരുന്നു ചെയ്തോണ്ടിരുന്നത്?
7: ഞാൻ
4: തുടക്കത്തിലേ തന്നെയായിരുന്നോ?
7: തുടക്കത്തിലെ 40 വർഷമായി ഈ ഫീൽഡിൽ. അപ്പൊ ഞാനെല്ലാം പണി കയറുമ്പോ ഈ മോഹൻലാലൊക്കെ കയറി ആദ്യമായിട്ട് കയറി വരുന്നു. 40
4: ഓർമ്മയെന്ന് പറഞ്ഞേ.
7: അല്ല,
4: 40 തിയേറ്റർ ഉണ്ടായിരുന്നത്.
7: തിയേറ്ററില് അന്ന് സീക്കാസിലെ ഓലയായിരുന്നു. ഓല കെട്ടിടം. പിന്നെ ഇത് ഈ തളപ്പറമ്പ് അന്നും ആദ്യം തന്നെ 88 ഇത് തുടങ്ങിയത്. ഈ തളപ്പറമ്പ് തിയേറ്റർ അത് റിലീസ് തന്നെയാണ് തുടങ്ങിയത്. ഇതോടെ
4: ക്ലാസിക് തിയേറ്റർ.
7: ഇത് അപ്പൊ അതേ

0: കാനഡ തന്നെ പോകുന്നു ഈ തിയേറ്റർ ഒന്നുകൂടെ മെച്ചാക്കി, 4K അറ്റ്മോസ് ആക്കി, ടി എസ് ആറിന്റെ പ്രൊജക്ടർ വെച്ച്.
1: തുടക്കകാലത്ത് വരുന്ന ആളുകൾ എങ്ങനെയുള്ള ആളുകളായിരുന്നു?
0: ഭയങ്കര ആവേശം അവിടെ കാണലായി നിൽക്കും. ഇവിടെ കിട്ടിയില്ലെങ്കിൽ കണ്ണൂർ പോയി എടുക്കും, കണ്ണൂർ ഇല്ലെങ്കിൽ വടകര പോയി എടുക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ട്.
1: ക്യൂ നിന്നിട്ട്
0: ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ക്യൂ നിൽക്കും, ഒരു മടിയില്ല. ഇപ്പൊ അങ്ങനെ ആരും നിൽക്കില്ല, ഇപ്പൊ എല്ലാം ഓൺലൈനല്ലേ. 2-3 മണിക്കൂർ ഇപ്പൊ പണ്ട് കണ്ണൂര് സിനിമ സമരമാണ്, കണ്ണൂർ കാസർഗോഡ് വന്നപ്പോ 1921 പടം വടകര അങ്ങോട്ട് സമരമില്ല. കാസർഗോഡ് നിന്ന് ആൾക്കാർ വടകര വന്ന് ബ്ലാക്കില് ഒരു ടിക്കറ്റ് 900 രൂപയ്ക്കൊക്കെ എടുത്താൽ ഞാൻ ഓർമ്മയുണ്ട് എനിക്ക്. ഒരു ടിക്കറ്റ് അന്ന് ടിക്കറ്റിന് 30 രൂപ 20 രൂപയൊക്കെ ഉള്ള കാലഘട്ടത്തിൽ 900 രൂപയ്ക്ക് എടുത്ത ആൾക്കാരുണ്ട്. എന്നോട് താല്പര്യം
1: ഉണ്ടായിരുന്നു.
0: ചിലപ്പം ഈ പടയോട്ടൊക്കെ, പടയോട്ടം എല്ലാ തിയേറ്ററും കളിച്ചില്ല. ഇന്ന് പടയോട്ടം 70 സിസ്റ്റാക്ക് പടങ്ങൾ വന്ന കാലത്ത് 82 ആ കാലഘട്ടത്തില് കോഴിക്കോട് ലോഡ്ജ് എടുത്തിട്ട് പോയി നിന്നിട്ട് ടിക്കറ്റ് നിന്ന ആൾക്കാരുണ്ട്.
1: ആൾക്കാരുണ്ട്.
0: അപ്പൊ അന്ന് എല്ലായിടത്തും റിലീസ് ഇല്ല, മെയിൻ സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. 10-15-20 സ്റ്റേഷനാണ് റിലീസ് ഉള്ളൂ. അപ്പൊ ഇത് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ലോഡ്ജ് ഒക്കെ എടുത്തിട്ട് നിന്ന് ലൈനിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നവരുണ്ട്.
1: പണ്ട് ഈ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ പാടം ഇറങ്ങുന്ന സമയത്ത് ആരാധകരിങ്ങനെ വന്നിട്ട് തിരക്കുണ്ടാക്കാറുണ്ട്.
0: പിന്നെ ഭയങ്കര പോവില്ല, 4-3 മണിക്കൂറൊക്കെ ലൈൻ നിന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നവരുണ്ട്. അങ്ങനത്തെ ആൾക്കാരുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ ഈ ഓൺലൈനൊക്കെ ആയിരുന്നു മുമ്പ് നല്ല വലിയ പടങ്ങളൊക്കെ. പിന്നെ കുനിമുരുകളും കളിക്കുമ്പോഴൊക്കെ വെളുപ്പിന് 4 മണിക്കെല്ലാം ഷോ കളിച്ചിട്ടുണ്ട് ഇവിടെ. 3-4 മണിക്കൂറൊക്കെ അവ അന്ന് നോട്ട് നിരോധനം കൂടെ വന്നു ആ പടം കളിക്കുമ്പോ. അന്നിട്ടും ക്യൂ ആയിരുന്നു.
1: അത് ശരി, അതെല്ലാം ഒരു നല്ല ഓർമ്മയാണല്ലേ.
0: പിന്നെ അല്ല, നല്ല പടം വന്നാൽ ഇപ്പോഴും തിരക്കുണ്ടാവും തിയേറ്ററിൽ.
1: നല്ല പടം വന്ന് ഉദ്ദേശിക്കുന്നത് ചേട്ടന്റെ അഭിപ്രായം?
0: അതായത് ഇപ്പൊ ഞാൻ പറയാം, ഇപ്പോഴത്തെ യൂത്തിന് ഇഷ്ടപ്പെടുന്ന പടം പോവുള്ളൂ. അവരുടെ അഭിരുചി എന്താന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഇന്ന് നാളെ ഒരു പടം കണ്ടാൽ മറ്റു നാളെ വേറെ ആയിരിക്കും അത്. ഇപ്പൊ ഈ നോബഡി നല്ലൊരു പടാ, പക്ഷെ ആള് വരുന്നില്ല.
1: യൂത്തിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയാന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല.
0: ഇല്ല, അവർക്ക് ആ കാലഘട്ടത്തിനനുസരിച്ച് ഇപ്പൊ ഈ കൊല്ലത്തെ ട്രെൻഡ് എല്ലായിടത്തും അല്ല മാറി പിടിക്കണം.
1: ടോമി ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ പഴയ കാലത്തെ സിനിമകൾ, പഴയ കാലത്ത് പറയുമ്പോൾ ഫാമിലി മൂവി, കുടുംബ സിനിമകളാണല്ലോ പ്രാധാന്യം ഉള്ളത് അല്ലേ? ആ സമയത്ത് കുടുംബ സിനിമകൾ എന്ത് വന്നാലും ഇറങ്ങിയാൽ ആൾ കാണും.
0: പിന്നെ ഫാമിലി ആയിട്ട് വരുമ്പോ ഒരു വീട്ടിൽ എല്ലാരും വന്ന് കാണും അത്. അല്ല, ഇപ്പോഴും സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെയുണ്ട്.
1: അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ സിനിമ നിലനിൽക്കുന്നത്.
0: ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന സിനിമയാണ്.
1: അതെ, ഇപ്പൊ നമ്മൾ താരാരാധന പറയുന്നത് അതുകൊണ്ട് തന്നെ, സിനിമാക്കാരോടുള്ള ആരാധന മറ്റാരോടും ഇല്ല ശരിക്കും.
0: പെട്ടെന്ന് അവരോട് ഭയങ്കര ഇഷ്ടം തോന്നും.
1: അതാണ്, അതാണ്. ഓക്കെ, ഏതായാലും ടോമി ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
0: സിനിമയ്ക്കൊപ്പം.
2: വെള്ളിത്തിരക്ക് പിന്നിൽ

0: ചില ഈണങ്ങൾ പാട്ടുകൾ മാത്രമല്ല ഓർമ്മകളാണ്. ചില സ്വരങ്ങൾ സംഗീതം മാത്രമല്ല ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങളുടെ പശ്ചാത്തലമാണ്. മലയാളികളുടെ ഹൃദയത്തിൽ അത്തരമൊരു മധുര സ്വരമായി പതിഞ്ഞിരിക്കുന്ന പേരാണ് ജി വേണുഗോപാൽ.
1: മനസ്സിൽ ചന്ദനമണിവാതിൽ പാതിച്ച
0: അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ ഒരു പ്രത്യേക നന്മയുണ്ട്. മനസ്സിനെ ശാന്തമാക്കുന്ന സൗമ്യതയുണ്ട്. പ്രണയവും വിരഹവും പ്രതീക്ഷയും ഭക്തിയും ഒരുപോലെ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ആലാപന ശൈലി പതിറ്റാണ്ടുകളായി മലയാള സംഗീത ആസ്വാദകർക്ക് പ്രിയപ്പെട്ടതാണ്.

എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഓർമ്മയില് മുഴുവൻ സംഗീതം നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട്, ഒരു കൂട്ടുകുടുംബം. അതില് എന്റെ അമ്മ വിമൻസ് കോളേജിലെ സംഗീത വിഭാഗം പ്രൊഫസർ, അമ്മയുടെ ചേച്ചിമാർ വല്യമ്മമാർ, അവരെ പറൂർ സിസ്റ്റ് എന്ന പേരില് പ്രശസ്തി. അപ്പോ അവരെല്ലാവരും സാധകം ചെയ്യുന്ന കേട്ടാണ് ഞാൻ വളർന്നത്. അതില് ഒരു വല്യമ്മ, ആ പറൂർ സിസ്റ്റേഴ്സിലെ ഒരു വല്യമ്മ, പറൂർ കെ രാധാമണി, അവരാണ് എന്നെ കൂടുതലും ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് എടുത്ത് എന്റെ പാട്ട് പഠിപ്പിച്ച് ഒരുവിധം എന്നെ പഠിപ്പിക്കുന്നതും പെർഫെക്റ്റ് ചെയ്തത്.

ഒരു കലാകാരന് ലഭിക്കുന്ന ഏറ്റവും വലിയ അംഗീകാരം പ്രേക്ഷകരുടെ സ്നേഹമാണെന്ന് പറയാറുണ്ട്. അതിനൊപ്പം ചേർന്നു വരുന്ന അവാർഡുകൾ ആ സ്നേഹത്തിന് കാലം ചാർത്തുന്ന പൊൻമുദ്രകളാണ്. അത്തരത്തിൽ അനേകം അംഗീകാരങ്ങൾ കൊണ്ട് സമ്പന്നമാണ് ജി വേണുഗോപാലിന്റെ സംഗീതയാത്ര.

നടുമീകാനം അതിന്റെ ഓർമ്മകള് അത്ര സുഖകരമല്ല. അതിന് മുമ്പത്തെ പാട്ട് തൂവാനത്തുമ്പികൾ, പത്മരാജന്റെ തൂവാനത്തുമ്പികൾ, അതിൽ ഞാൻ പാടിയ പാട്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ്, ഞാനും ചിത്രയും ചേർന്ന് പാടിയ ഒന്നാം രാഗം പാടി. അപ്പൊ പത്മരാജൻ സാറ് എന്റെ പേര് മൂന്നാം ഭാഗത്തിലെ കമ്പോസർ നീലരാജ സാറിനോട് റെക്കമെൻഡ് ചെയ്തു. അത് രാജാ സാറിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു ഡയറക്ടർ ഒരു പാട്ടുകാരന്റെ പേര് പറയുന്നത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ബട്ട് ഞാനന്ന് വരുന്നു, റെക്കോർഡിങ്ങിന് പാടുന്നു. അപ്പോ സ്വാഭാവികമായും ഇവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ്, ആ പാട്ടില് റെക്കോർഡിംഗ് ടൈം നടലിച്ച് നിന്നു. ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി. അന്ന് എല്ലാം സ്ട്രീറ്റ് റെക്കോർഡിംഗ് ആണ്. അത് പാടുമ്പോഴ് ഇത് ഹിറ്റ് ആവുമെന്നോ അതെനിക്ക് അവാർഡ് നേടിത്തരുമെന്നോ ഒന്നുമുള്ള വിശ്വാസമോ ഒന്നുമില്ല. അതെങ്ങനെയെങ്കിലും ഈ ഒരു ജോലി ഭംഗിയായി തീർക്കുക, അത്രയേ ഉള്ളൂ അന്ന് മനസ്സിലെ ചിന്ത. അങ്ങനെ ആ പാട്ട് എന്റെ എന്റെ കാരിയറിലെ ആദ്യത്തെ സംസ്ഥാന അവാർഡ് 1988 നേടി തന്നു.

ഒരു ഗായകന് എല്ലാ ഗാനങ്ങളും പ്രിയപ്പെട്ടതാണ്. എന്നാൽ ചില പാട്ടുകൾ ജീവിതത്തിലെ പ്രത്യേക നിമിഷങ്ങളുമായി ചേർന്ന് ഹൃദയത്തോട് കൂടുതൽ അടുത്തു നിൽക്കും.

ഇപ്പൊ ഗാന ആസ്വാദകര് ആരാധകര് അവരുടെ പ്ലേലിസ്റ്റ് ഒരുപാട് പാട്ടുകള് എൻ്റെതായിട്ട് കാണും. അവയില് എനിക്ക് ഇതാണ് എൻ്റെ ഫേവറിറ്റ് എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ബട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ പാട്ടുകളെല്ലാം 1986-88 മുതൽ 1992 വരെ ഞാൻ പാടിയ പാട്ടുകളാണ്. കാരണം അവയെല്ലാം എന്റെ ആ ഒരു തുടക്ക സ്റ്റേജ്, ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ്, അതിന്റെ ഓർമ്മ എന്നില് ഉണർത്തുന്നു.

നാം കേൾക്കുന്നത് ഏതാനും മിനിറ്റുകൾ മാത്രം നീളുന്ന ഒരു ഗാനമാണ്. പക്ഷേ ആ മിനിറ്റുകൾക്ക് പിന്നിൽ ഒരുപാട് നിമിഷങ്ങളുടെ അധ്വാനവും സന്തോഷവും ഓർമ്മകളും ഒളിഞ്ഞിരിക്കുന്നു. ഒരു ഗാനത്തിന്റെ പിന്നാമ്പുറ കഥകൾ അറിയുമ്പോൾ ആ പാട്ടിനോടുള്ള ഇഷ്ടം ഒന്നുകൂടി ആഴത്തിലാകും.

എൻ്റെ സംഗീത സ്മരണകളിൽ നിരവധി പാട്ടുകൾ ഉണ്ട്. എന്നാലും ഇപ്പോൾ ഞാൻ എടുത്ത് പറയുന്നൊരു പാട്ട് ഇതാണ്, തൂവാനത്തുമ്പികളിലെ ഒന്നാം രാഗം പാടി. പെരുമ്പാവൂർ രവീന്ദ്രനാഥ് ആണ് അതിൻ്റെ സംഗീതം, ശ്രീകുമാരൻ നമ്പി സാറ് രചന, ഞാനും ചിത്രയും ആണ് ആലാപുരം. അപ്പോൾ ആദ്യം ട്രാക്ക് ഞാനാണ് ഫുൾ പാടിയെടുക്കേണ്ടത്. മദ്രാസ് AVM RR സ്റ്റുഡിയോ ആണ് സ്ഥലം. 1 മണി ഉച്ച വരെയാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ടൈം. കൃത്യം 1 മണിക്ക് ആ പാട്ട് ട്രാക്ക് ഞാൻ പാടിയെടുത്തു. ഇനി അടുത്ത നടപടി ഞാൻ തന്നെ എൻ്റെ ട്രാക്ക് ഫിൽ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ 1 മണി കഴിഞ്ഞ് ഞാൻ ചെവിയിൽ ഹെഡ്ഫോൺസ് എല്ലാം വച്ച് ആ ഒരു സൗണ്ട് ക്യൂബിക്കലിൽ നിൽക്കുന്നു. അടുത്ത് പെരുമ്പാവൂർ ചുറ്റിനുണ്ട്. അപ്പോൾ ഞങ്ങൾ നിരവധി ലളിതഗാനങ്ങൾ ആകാശവാണിയിൽ തിരുവനന്തപുരം റെക്കോർഡ് ചെയ്തിട്ടു. ഇഷ്ടംപോലെ സമയമെടുത്ത് പെർഫെക്ഷൻ നോക്കി എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് 1:10 ആയപ്പോൾ ഒരു കൊടുങ്കാറ്റുപോലെ റെക്കോർഡിംഗ് എഞ്ചിനീയർ സമ്പത് സാറ് പാഞ്ഞു വന്നു. ഞങ്ങളോട് ചോദിച്ചു, വാട്ട് ടൈം ഡിഡ് ഐ ഗിവ് യു? ഞാൻ പെട്ടെന്ന് പേടിച്ചു പറഞ്ഞു, സാർ 1 PM. വാട്ട് ഈസ് ദ ടൈം നൗ? 1:10 PM. പ്ലീസ് ഗെറ്റ് ഔട്ട് സാർ എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിശയിച്ചു, ഭയപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും, ആ ഒരു സമ്മർ ടൈമാണത്, റെക്കോർഡിംഗ് AVM RR നിന്ന് ചൂട് പിടിച്ച നിരത്തിലേക്ക് ഇറങ്ങി നിന്ന് ഞങ്ങൾ പരസ്പരം സംസാരിച്ചു. എത്ര സുഖമായിരുന്നു നമ്മുടെ ആകാശവാണി അല്ലേ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് അവിടെ പിന്നെ ഞങ്ങൾക്ക് സമയം കിട്ടുന്നത്. ആ സെക്കൻഡ് ഡേ വന്നു, 1 മണിക്കൂറിനുള്ളിൽ എൻ്റെ ഭാഗം ഞാൻ ഫിൽ ചെയ്ത് പോയി. ഒന്നും രാഗം പാടി ഒന്നിനെ മാത്രം തേടി വന്നുവല്ലോ ഇന്നലെ നീ വടക്കുനാഥന്റെ മുമ്പിൽ പാടുവതും രാഗം നീ തേടുവതും രാഗമാ ദേവനു മനുരാഗിയ അമ്പല പ്രാവേ.

സ്വരങ്ങൾക്ക് കാലമില്ല, നല്ല ഗാനങ്ങൾക്ക് അതിരുകളുമില്ല. മനസ്സുകളെ ഒരുപോലെ സ്പർശിക്കുന്ന ആ മധുര ശബ്ദത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാൻ കഴിഞ്ഞ ഈ സമയം തീർച്ചയായും നമ്മുടെ ഓർമ്മകളിൽ സൂക്ഷിക്കപ്പെടും. ഈ ഓർമ്മകളുടെ മാധുര്യം എന്നിന്നും

0: എന്നും കാണുന്ന വീട്ടുമുറ്റത്തെ കുഴിയിലായിരിക്കും നമ്മൾ ആദ്യം വീഴുക. ശത്രു ആ കുഴിയിലിട്ട് നമ്മളെ വെട്ടിമൂടും.
1: എനിക്കിതുപോലെ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉറക്കം വരാത്ത ചില ഊള ചെറ്റങ്ങളുണ്ട് ഈ നാട്ടിൽ.
2: ആക്ഷൻ സിനിമകളുടെ സംവിധായകൻ ഷാജി കൈലാസും നടൻ ജോജു ജോർജും ആദ്യമായി ഒന്നിക്കുന്ന വരവ് എന്ന ചിത്രം റിലീസായി. വലിയ പ്രതീക്ഷകളോടെ പ്രേക്ഷകർ കാത്തിരുന്ന ഈ ചിത്രം ഈ മാസം 16 തിയേറ്ററുകളിൽ എത്തിയത്. കിടിലൻ ഡയലോഗുകളും മാസ് ആക്ഷൻ രംഗങ്ങളും കൊണ്ട് തിയേറ്ററുകളെ ആവേശത്തിലാഴ്ത്തുന്ന ഗംഭീര ആക്ഷൻ ത്രില്ലറായിരിക്കും ചിത്രമെന്നാണ് പുറത്തുവന്ന ടീസറും ട്രെയിലറും നൽകുന്ന സൂചന.
3: ആ വില്ലിയുടെ പ്രതികാരം നമ്മളെ കാട്ടപ്പടലം തീർത്തിട്ടാണോ?
2: ഹൈറേഞ്ച് പശ്ചാത്തലത്തിൽ പ്ലാന്റർമാർക്കിടയിലെ കുടിപ്പകയുടെയും അതിജീവനത്തിന്റെയും കഥ പറയുന്ന വരവ് ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ്. 98 ദിവസങ്ങൾ കൊണ്ടാണ് ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. ആക്ഷനൊപ്പം തന്നെ ശക്തമായ കുടുംബ ബന്ധങ്ങളുടെ പ്രമേയവും സിനിമ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഷാജി കൈലാസിന്റെ ഹിറ്റ് ചിത്രങ്ങളായ ചിന്താമണി കൊലക്കേസ്, റെഡ് ചില്ലീസ് എന്നിവയ്ക്ക് പേന ചലിപ്പിച്ച AK സാജൻ തന്നെയാണ് ഈ ചിത്രത്തിനും തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഓൾക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നൈസി റിജിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. മുതിർന്ന താരങ്ങളായ വാണി വിശ്വനാഥ്, സുകന്യ എന്നിവർക്കൊപ്പം മുരളി ഗോപി, അർജുൻ അശോകൻ, ദീപക് പറമ്പോൽ, ബാബുരാജ്, അസീസ് നെടുമങ്ങാട്, ബൈജു സന്തോഷ്, സാനിയ ഇയ്യപ്പൻ, വിൻസി അലോഷ്യസ്, വീണ നായർ തുടങ്ങി മലയാളത്തിലെ വലിയൊരു താരനിര തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. CS സംഗീത സംവിധാനവും S ശരവണൻ ഛായാഗ്രഹണവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് ഷമീർ മുഹമ്മദാണ്. അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചതോടെ ബോക്സ് ഓഫീസിൽ വലിയൊരു തരംഗം തന്നെയാകും വരവ് സൃഷ്ടിക്കുകയെന്നാണ് സിനിമാ ലോകം വിലയിരുത്തുന്നത്.
4: നിങ്ങളുടെ കുടുംബത്തിന് ശരിക്കും എന്താ സംഭവിച്ചത്?

0: ഒപ്പിട്ടിരിക്കുകയാണല്ലോ.
1: എങ്ങോട്ട്?
2: സിറ്റിയിൽ നിന്ന് ഞാൻ തിരിച്ച് ഗ്രാമത്തിലേക്ക് വന്നു എന്റെ സ്വപ്നങ്ങളെ രക്ഷിക്കാനും അതിനെ നേടിയെടുക്കാൻ.
3: മറക്കണ്ട.
4: ഓക്കെ, അത് ഞാൻ എടുത്തോളാം.
5: He never forwarded to you?
6: No, sir.
5: Never filed a response within 6-month statutory window?
6: No, sir.
7: കന്നഡ എഴുത്തുകാരനും ചലച്ചിത്ര പ്രവർത്തകനുമായ പുനീത് ആദ്യമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന മലയാള ചിത്രമാണ് അച്യുത അവതാരം. സൈബർ ക്രൈം ത്രില്ലർ സ്വഭാവത്തിലുള്ള ചിത്രത്തിന്റെ പോസ്റ്ററുകളിൽ നിരവധി സൈബർ കുറ്റകൃത്യങ്ങളുടെ ത്രില്ലിംഗ് ഘടകങ്ങളാണ് കാണാൻ കഴിയുന്നത്. സൈബർ ആസക്തിയുടെ ഭയാനകമായ അനന്തരഫലങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു യാത്രയിലേക്ക് പ്രേക്ഷകരെ ചിത്രം കൊണ്ടുപോകുമെന്ന് ഉറപ്പാണ്.
1: തന്റെ പ്രോജക്ട് ഞാൻ കണ്ടായിരുന്നു. സർക്കാരിന്റെ കൂടെ ചേർന്നിട്ട് അവരുടെ ഡാറ്റാബേസിന്റെ കൂടെ പ്രവർത്തിക്കാൻ അനുവാദം തന്നാൽ മാത്രമേ തന്റെ ആപ്പ് ഉപയോഗിക്കാൻ പറ്റൂ.
7: റെയ്ന വെഞ്ചേഴ്സിന്റെ ബാനറിൽ രമേശ സി, രുദ്രമൂർത്തി, രാജേഷ് ആർ എന്നിവർ ചേർന്നാണ് അച്യുത അവതാരം നിർമ്മിച്ചിരിക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും എത്തുന്ന ചിത്രം പാൻ ഇന്ത്യൻ തലത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രമുഖ നർത്തകിയും താരവുമായ മാളവിക നന്ദൻ, കാന്താര ഫെയിം, അവിനാശ്, സീമാജി നായർ എന്നിവർക്കൊപ്പം നിരവധി ഇതര ഭാഷാ താരങ്ങളും ചിത്രത്തിൽ വേഷമിടുന്നു. ദേശീയ അവാർഡ് ജേതാവായ ഛായാഗ്രഹൻ ആനന്ദ് മീനാക്ഷിയാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. ഹരീഷ് മോഹന്റെ വരികൾക്ക് പ്രസന്നകുമാർ എം എസ് ആണ് സംഗീതം നൽകിയിരിക്കുന്നത്. എഡിറ്റിംഗ് പവൻ പൂവയ്യ, മഹേഷ് തോട്ട. ആർട്ട് നാഗരാജു, നവി. VFX ആൻഡ് ഡിസൈൻസ് ഐഡൻ ലാബ്സ്. ലൈൻ പ്രൊഡ്യൂസർ ലോഹിത് ഷെട്ടി പാൽഗെ, അഖിൽ ഉച്ചിൽ. മേക്കപ്പ് വികാസ് ഷിജിനി. കോസ്റ്റ്യൂംസ് മഞ്ജുനാഥ് വി. പ്രൊഡക്ഷൻ കൺട്രോളർ വിശ്വനാഥ് ബി എച്ച് കുമാർ, ജഗദീഷ് മടവള്ളി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് വൈറ്റ് പേപ്പർ, PRO പി ശിവപ്രസാദ്.
8: See, I am only answerable to the constitution, to the courts and to the parliament.

0: ആരെ ചെയ്തു? നമ്മുടെ പുതിയൊരു പോലീസുകാരൻ അറ്റുന്നായിരുന്നു. അങ്ങനെ പോന
1: ഇന്റർവ്യൂവിന് ഇവിടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നൊരു ഏർപ്പാടുണ്ട്. അത് പാസ്സാണെങ്കിലേ നല്ല സ്റ്റൗട്ട് ആയിരിക്കണം.
2: ആണുങ്ങളായ ഇങ്ങനെ ഇരിക്കണം. നമ്മുടെ സേതുവിന് ഒരു കുപ്പി വാങ്ങി കൊടുത്താൽ നല്ലതാണ്. കള്ളന്മാരൊക്കെ നല്ല ഇടിയടിക്കണതും നല്ല തടി വേണം.
3: മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായ കിരീടം സാങ്കേതികമായി കൂടുതൽ മികവുറ്റതാക്കി വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുന്നു. ജൂലൈ 10 മോഹൻലാൽ, ലോഹിതദാസ്, സിബി മലയൽ ടീമിന്റെ ഈ ക്ലാസിക് ചിത്രം റീ റിലീസിന് എത്തിയത്. മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി ഇന്നും വാഴ്ത്തപ്പെടുന്ന സേതുമാധവൻ എന്ന കഥാപാത്രത്തെ പുത്തൻ ദൃശ്യ ശ്രാവ്യ അനുഭവത്തോടെ കാണാൻ ആരാധകർക്ക് അവസരമൊരുങ്ങുകയാണ്. ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് 1989 പുറത്തിറങ്ങിയ കിരീടം 37 വർഷങ്ങൾക്കിപ്പുറം പുതിയ സാങ്കേതിക വിദ്യയുടെ കരുത്തോടെയാണ് എത്തുന്നത്. 4K ദൃശ്യമേന്മയിലും ഡോൾബി അറ്റ്മോസ് സൗണ്ട് ക്വാളിറ്റിയിലുമായിരിക്കും ചിത്രം തിയേറ്ററുകളിൽ എത്തുക. ദേശീയ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ NFDCയുമായി സഹകരിച്ചുകൊണ്ടാണ് സെവൻ ആർട്സ് ഇന്റർനാഷണൽ ലിമിറ്റഡ് ചിത്രം അവതരിപ്പിക്കുന്നത്. കൃപ ഫിലിംസിന്റെ ബാനറിൽ കിരീടം ഉണ്ണി എൻ കൃഷ്ണകുമാറും ദിനേശ് പണിക്കരും ചേർന്നാണ് കിരീടം നിർമ്മിച്ചത്. മനുഷ്യരിലെ നിസ്സഹായതയെ ആഴത്തിൽ പ്രതിഫലിപ്പിക്കാൻ അറിയുന്ന ലോഹിതദാസ് എന്ന മനുഷ്യ മനസ്സിന്റെ ഉൾപ്പെരുപ്പറയുന്ന മാസ്റ്റർ സ്റ്റോറി ടെല്ലറുടെ, സിബി മലയിൽ എന്ന മാസ്റ്റർ ക്രാഫ്റ്റ് മാന്റെ, ജോൺസൺ എന്ന സംഗീത മാന്ത്രികന്റെ സിനിമ. സേതുമാധവനും അച്യുതൻ നായരുമായി മോഹൻലാൽ തിലകൻ ഓൺ സ്ക്രീൻ രസതന്ത്രം സൃഷ്ടിച്ച മനോഹര ഭാവമുഹൂർത്തങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇന്നും നൊമ്പരമായി മാറിയ സിനിമ. ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളാകെ തകർത്ത് ഒരു ചെറുപ്പക്കാരനെ കുറ്റവാളിയും ഗുണ്ടയുമാക്കി അയാളുടെ ശിരസിൽ ഉറച്ചുപോയ മുൾക്കിരീടമാണ് ലോഹിതദാസ് സിബി മലയിൽ കൂട്ടുകെട്ടിലൂടെ കിരീടം എന്ന മികച്ച ക്ലാസിക്കായി മാറിയത്. മോഹൻലാൽ തിലകൻ കൂട്ടുകെട്ട് സ്ക്രീനിൽ തകർത്തഭിനയിച്ച ഈ ചിത്രത്തിൽ മാമുക്കോയ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, പാർവതി, മുരളി, കൊച്ചിനനീഫ, കവിയൂർ പൊന്നമ്മ, മോഹൻരാജ്, ജഗദീഷ് ശ്രീകുമാർ, മണിയൻ പിള്ള രാജു, ജഗദീഷ് തുടങ്ങി വലിയൊരു താരനിര തന്നെയുണ്ട്.
4: അവർക്ക് വേണ്ടതിന്റെ ജീവനാണ്. തിരിച്ചടിക്കാൻ ശക്തിയില്ല. ധാരാളം കണക്കുകൾ പറഞ്ഞു തീർക്കാനുണ്ട്.
5: Song of the Week.

ഈ ഗാനം വരവ് എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് സി എസ് സാമിന്റെ സംഗീതം.

0: നിങ്ങൾ ഇപ്പോൾ കേട്ട ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആര്? ചോദ്യമിതാ ഒരിക്കൽ കൂടി. നിങ്ങൾ ഇപ്പോൾ കേട്ട ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത് ആര്?
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം അറിയാമെങ്കിൽ എത്രയും പെട്ടെന്ന് 94 95 96 70 80 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കൂ. ആദ്യം ശരിയുത്തരം അയക്കുന്ന ആളായിരിക്കും അടുത്ത ആഴ്ചയിലെ കണ്ണൂട്ടാക്കീസിലെ ആദ്യ കോളർ. നമ്പർ ഒരിക്കൽ കൂടി 94 95 96 70 80.
0: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
0: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ. നിർവഹണം വിനോദ് ബാബു എച്ച്. സാങ്കേതിക സഹായം സജിത് കുമാർ തലശ്ശേരി. നിർവഹണ സഹായം ബേബിസ്മിത, ഷേനി രഞ്ജിത്, കെ ശ്രീജ, ബാബുരാജ് പെരിയ.
2: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം.
2: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ മാറ്റുരച്ച 103 മത്സരങ്ങൾ കഴിഞ്ഞു. ഇനി വിശ്വപുരുഷ കിരീടം ആരു നേടുമെന്നറിയാനുള്ള കലാശപ്പോര് മാത്രം. മുൻപിലുള്ളത് ഇതിഹാസം ലയണൽ മെസ്സി നയിക്കുന്ന മുൻ ചാമ്പ്യന്മാരായ അർജന്റീനയും ടോട്ടൽ ഫുട്ബോളിന്റെ പ്രയോക്താക്കളായ സ്പെയിനും. പുതിയ രാജാക്കന്മാരെ വരവേൽക്കാൻ ന്യൂജേഴ്സിയിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയം ഒരുങ്ങിക്കഴിഞ്ഞു. ഞായറാഴ്ച രാത്രി 12:30 കിക്ക് ഓഫിന് വിസിലൂതും. ഫൈനൽ രണ്ടു തലമുറകളിലെ പ്രതിഭകളുടെ പോരാട്ടം കൂടിയാകും. 39-കാരനായ മെസ്സിയും സ്പെയിനിന്റെ കൌമാര പ്രതിഭ ലാമിനിയ മുഖാമുഖം വരുന്നതാണ് പ്രത്യേകത. ലോക ഫുട്ബോളിന്റെ അമ്മത്തൊട്ടിലാണ് സ്പെയിൻ. മെസ്സി കളിച്ചു തെളിഞ്ഞതും പ്രതിഭയെ മിനുക്കിയെടുത്തതും സ്പാനിഷ് ക്ലബായ ബാഴ്സലോണയിലാണ്. സ്പാനിഷ് ശൈലി മറ്റാരെക്കാളും മനഃപാഠമാക്കിയ മെസ്സിയെ തളയ്ക്കുക എന്നതാവും സ്പാനിഷ് അജണ്ടകളിലൊന്ന്. ഉദിച്ചുയരുന്ന പ്രതിഭ, യമാലിന്റെ കുതിപ്പുകളും ഫോമിലേക്കുയർന്ന സ്പാനിഷ് ടീമിന്റെ ഒത്തിണക്കവും മറികടക്കുക എന്നതാണ് അർജന്റീനയുടെ വെല്ലുവിളി. ഏറ്റവും മികച്ച ആക്രമണ നിരയുമായി വന്ന കിലിയൻ എംബാപ്പയുടെ ഫ്രാൻസിനെ സ്പെയിൻ നിഷ്പ്രഭമാക്കിയ കളി നാം കണ്ടമ്പരുന്നു. തരാതരം ശൈലി മാറ്റാൻ, റിസർവ് ബെഞ്ചിനെ ഫലപ്രദമായി ഉപയോഗിക്കാൻ മറ്റാരെക്കാളും കഴിവുള്ള അർജന്റീനയുടെ കോച്ച് സ്കലോണിയുടെ തന്ത്രങ്ങൾ അവസാന പരീക്ഷണങ്ങൾക്ക് മുനകൂർപ്പിക്കുകയാണ്. ലോക ചാമ്പ്യന്മാരെ തളയ്ക്കാൻ സ്പാനിഷ് മാറ്റഡോറുകൾക്കാവുമോ എന്ന ആകാംക്ഷയുയരുമ്പോൾ കലാശ മത്സരം എൽ ക്ലാസിക്കോ ആവുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും ശനിയാഴ്ച കനത്ത മഴയാണ്. കാനഡയിലെ കാട്ടുതീയിൽ നിന്നുള്ള പുകപടലങ്ങളും ഈ പ്രദേശത്ത് കുറച്ചു ദിവസമായി അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട്. മഴ പെയ്തതുകൊണ്ട് പുകയുടെ പ്രശ്നം കുറയുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. മെസ്സിയുടെ പെരുമാറ്റവും മനോഭാവവും അനുകരണീയമാണെന്നും ഈ പ്രായത്തിൽ ഗംഭീരമായ പ്രകടനമാണ് അദ്ദേഹം നടത്തുന്നതെന്നും സ്പെയിൻ കോച്ച് ലൂയി ഡി ലാ ഫ്യുന്ത മാധ്യമങ്ങളോട് പറഞ്ഞു. ഫൈനലിൽ യമാലിനെ തടയുകയായിരിക്കും വെല്ലുവിളിയെന്ന് അർജന്റീന കോച്ച് ലയണൽ സ്കലോണിയും പ്രതികരിച്ചു. ടൂർണമെന്റിൽ 6 വിജയവും 1 സമനിലയും സ്വന്തമാക്കിയാണ് സ്പെയിൻ ഫൈനലിലെത്തിയത്. 13 ഗോളുകൾ അടിച്ചപ്പോൾ വഴങ്ങിയത് 1 മാത്രം. ബെൽജിയത്തോട് മാത്രമാണ് ഗോൾ വഴങ്ങിയത്. സെമിയിൽ ശക്തരായ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് കീഴടക്കിയാണ് ഫൈനൽ ബർത്ത് ഉറപ്പിച്ചത്. തോൽവി അറിയാതെയാണ് അർജന്റീനയുടെ വരവ്. 1 സമനില പോലും വഴങ്ങിയില്ല. 19 ഗോളുകൾ അടിച്ചുകൂട്ടിയപ്പോൾ വഴങ്ങിയത് 7. ഇംഗ്ലണ്ടിനെ 2-1 കീഴടക്കിയാണ് ഫൈനലിലേക്ക് മാർച്ച് ചെയ്തത്. ലോകകപ്പിലെ 3 സ്ഥാനം ഇംഗ്ലണ്ട് കൊണ്ടുപോയി. ഫുൾ എന്റർടൈൻമെന്റായ മത്സരത്തിൽ ഫ്രാൻസിനെ 4-6 കീഴടക്കിയാണ് ഇംഗ്ലണ്ട് 3. ഇരു ടീമുകളും പത്രസമ്മേളനത്തിൽ 3 സ്ഥാനത്തിനുള്ള മത്സരം കളിക്കാൻ താൽപര്യമില്ലെന്ന് പറഞ്ഞിരുന്നു. ആദ്യ പകുതി ഇംഗ്ലണ്ടിനും 2 പകുതിയിൽ അവസാന മിനിറ്റുകൾ മാറ്റി നിർത്തിയാൽ ഫ്രാൻസിനുമായി വീതിച്ചു നൽകാം. മത്സരത്തിന് ഇരു ടീമുകളും പ്രാധാന്യം നൽകിയിട്ടില്ലായിരുന്നെങ്കിലും ലോകകപ്പ് സ്ക്വാഡിലെ എല്ലാ താരങ്ങൾക്കും കളിക്കാനുള്ള അവസരമായാണ് കണ്ടത്. രണ്ടു ടീമിലും ധാരാളം മാറ്റങ്ങളുണ്ടായിരുന്നു. തോമസ് ടുഹേൽ ഫോർമേഷനിൽ മാറ്റം വരുത്തി വലിയൊരു പരീക്ഷണത്തിനാണ് തയ്യാറായത്. ഹാരി കെയ്നിനെയും ജൂഡ് ബെല്ലിംഗ്ഹാമിനെയും ആദ്യ ഇലവനിൽ നിന്ന് പുറത്തിരുത്തി ഡെക്ലൻ റൈസിനെ ഏക പ്രതിരോധ മധ്യനിര താരമാക്കി 4-1-4-1 ഫോർമേഷനിലാണ് ഇറങ്ങിയത്. ഫ്രാൻസ് 4-2-3-1 പ്രതിരോധ നിരയിൽ 4 മാറ്റങ്ങളും മധ്യനിരയിലും അറ്റാക്കിംഗിലും മാറ്റങ്ങളുമായി ഇറങ്ങി. ഇംഗ്ലീഷ് താരം റൈസിന് ഊർജ്ജസ്വലവുമായ 4 അറ്റാക്കിംഗ് മിഡ്ഫീൽഡർമാർ കളിച്ചതോടെ ഫ്രാൻസിന്റെ മധ്യനിരയ്ക്ക് തുടക്കത്തിൽ തന്നെ കളി നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അതോടൊപ്പം ഫ്രാൻസിന്റെ വിങ്ങർമാർ ബോൾ നഷ്ടപ്പെട്ടതിനു ശേഷം പ്രതിരോധത്തിലേക്ക് കൃത്യമായി മടങ്ങിയെത്താതിരുന്നത് ഇംഗ്ലണ്ട് കൃത്യമായി മുതലെടുത്തു. ഫുൾ ബാക്കിനും സെന്റർ ബാക്കിനും ഇടയിലുള്ള ഹാഫ് സ്പേസുകളിൽ ഇംഗ്ലണ്ടിന്റെ മിഡ്ഫീൽഡർമാർ തുടർച്ചയായി ഇടം കണ്ടെത്തി. ഇംഗ്ലണ്ട് തുടരെ ഗോളുകൾ കണ്ടെത്താൻ തുടങ്ങിയതോടെ ഫ്രാൻസ് മത്സരം ഗൌരവമായി എടുത്തില്ല എന്ന് തോന്നിപ്പോയി. പന്ത് നഷ്ടമായ ഉടൻ ഇംഗ്ലണ്ട് നടത്തുന്ന അതിവേഗ കൌണ്ടർ പ്രസ് ഫ്രാൻസിന്റെ ബിൽഡപ്പ് തകർത്തു. സ്വന്തം പകുതിയിൽ തന്നെ ഫ്രാൻസിനെ സമ്മർദ്ദത്തിലാക്കിയ ഇംഗ്ലണ്ട് കൃത്യമായ പാസുകൾ കളിക്കാൻ അവരെ അനുവദിച്ചില്ല. അതോടെ കിലിയൻ എംബാപ്പയ്ക്ക് പന്തെത്തുന്ന സാഹചര്യം കുറഞ്ഞു. 2 പകുതിയിൽ ഫ്രാൻസ് പരിശീലകൻ ഡഷാംസ് 4 മാറ്റങ്ങൾ വരുത്തി. അത് മത്സരത്തിന്റെ ഗതിയും മാറ്റി. 4-2-3-1 എന്ന ഫോർമേഷനിൽ നിന്ന് ഫ്രാൻസ് 4-2-4 ശൈലിയിലേക്ക് മാറി. 4 മുന്നേറ്റ താരങ്ങളുടെ ആക്രമണം ഇംഗ്ലണ്ടിന്റെ പ്രതിരോധ നിരക്ക് കൂടുതൽ സമ്മർദ്ദം ചെലുത്തി. ഇംഗ്ലണ്ട് താരം കോൻസെ ശരിയായ വലതു ബാക്ക് അല്ലാതിരുന്നതിനാൽ 2 പകുതിയിൽ ഫ്രാൻസിന്റെ ആക്രമണം പ്രധാനമായും ഇംഗ്ലണ്ടിന്റെ വലതുവശത്തു കൂടിയായിരുന്നു. ഫ്രാൻസ് ഓരോ ഗോളായി തിരിച്ചടിച്ചുകൊണ്ടിരുന്നു. മത്സരം കൈകളിൽ നിന്ന് നഷ്ടമാവുമെന്ന് തിരിച്ചറിഞ്ഞ ടുഷേൽ അവസാന ആയുധങ്ങളെ ഇറക്കി. ജൂഡ് ബെല്ലിംഗ്ഹാമും ആൻഡേഴ്സണും എത്തിയതോടെ ഇംഗ്ലണ്ട് മത്സരത്തിന്റെ നിയന്ത്രണം കൈകളിലാക്കി. ഫ്രാൻസ് അപ്പോഴും ഗോൾ നേടാനുള്ള ശ്രമത്തിലായതിനാൽ ആർക്കും കയറാൻ പാകത്തിന് തുറന്നുവെച്ച പ്രതിരോധം മുതലെടുത്ത ഇംഗ്ലണ്ട് കൗണ്ടർ ആക്രമണങ്ങളിലൂടെ അവസാനം മത്സരത്തിൽ ആധിപത്യം നേടി. മൂന്നാം ഗോൾ കീപ്പർ ജെയിംസ് ട്രഫോർഡ് ഒഴികെ എല്ലാ ഇംഗ്ലണ്ട് താരങ്ങൾക്കും മൂന്നാം സ്ഥാനത്തിനുള്ള മത്സരത്തിന് ശേഷം ഈ ലോകകപ്പിൽ അരങ്ങേറ്റം കുറിക്കാൻ സാധിച്ചു. 1982 ശേഷം ഒരു പ്ലേ ഓഫ് മത്സരത്തിൽ പിറന്ന ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന റെക്കോർഡും ഈ കളി സ്വന്തമാക്കി. ഡെക്ലാൻ റൈസ്, എസി കൊൻസ, ബുക്കായോ സാക്ക, ജൂഡ് ബെല്ലിംഗ്ഹാം എന്നിവരാണ് ഇംഗ്ലണ്ടിനു വേണ്ടി ഗോൾ നേടിയത്. സാക്ക ഹാട്രിക്കും സ്വന്തമാക്കി. ഫ്രാൻസിനായി ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ ഇരട്ട ഗോൾ നേടി. ബ്രാൻഡ്ലി ബാർക്കോള, ഉസ്മാൻ ഡെംബലെ എന്നിവരും സ്കോർ ചെയ്തു. ഇതോടെ എംബാപ്പെ ലയണൽ മെസ്സിയെ മറികടന്ന് ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരനായി മാറി. 22 ഗോൾ. മെസ്സിക്ക് 21 എംബാപ്പയ്ക്ക് 22 ഗോളുകളുമായി. ഗോൾഡൻ ബൂട്ടിനുള്ള പോരാട്ടത്തിലും എംബാപ്പെ 10 ഗോളുകളുമായി മുന്നിലെത്തി. 8 ഗോൾ നേടിയ മെസ്സിയാണ് രണ്ടാം സ്ഥാനത്ത്. ഫൈനലിന് മുൻപ് ലോകകപ്പ് ഫുട്ബോളിലെ വിപണി മൂല്യവും ചൂടേറിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു. സ്പെയിനിനാണ് വിപണി മൂല്യത്തിൽ വ്യക്തമായ ആധിപത്യം. ഫൈനലിലെ ഇരു ടീമുകളുടെയും വിപണി മൂല്യം 16,242 കോടിയുടേതാണ്. സ്പെയിനിന്റെ മൂല്യം 9,782 കോടി രൂപയുടെയും അർജന്റീനയുടേത് 6,460 കോടി രൂപയുടേതും സെമിയിൽ കളിച്ച ഇംഗ്ലണ്ടിന്റേത് 10,866 കോടിയുടെയും ഫ്രാൻസിന്റേത് 12,184 കോടിയുടെയും സ്ക്വാഡായിരുന്നു. ഈ ലോകകപ്പിൽ കളിക്കുന്ന താരങ്ങളിൽ തന്നെ വിപണി മൂല്യത്തിൽ മുന്നിൽ ലാമിൻ യമാലാണ്. 1,600 കോടിയാണ് യുവതാരത്തിന്റെ മൂല്യം. ക്ലബ് ഫുട്ബോളിലെ മിന്നും താരമായ യമാൽ ഭാവിയിൽ ഫുട്ബോൾ ലോകം ഭരിക്കാൻ സാധ്യതയുള്ള താരമായി വിലയിരുത്തപ്പെടുന്നു. പ്രായവും മികവുമാണ് താരത്തിന്റെ മൂല്യം കൂട്ടുന്നത്. സ്പാനിഷ് ക്ലബ് ബാഴ്സലോണ താരമാണ്. 22 കോടി രൂപയുള്ള ബോറിയ ഇഗ്നേഷ്യസ് ആണ് ടീമിലെ മൂല്യം കുറഞ്ഞ താരം. അർജന്റീന ടീമിൽ ഇതിഹാസ താരം ലയണൽ മെസ്സി ഉണ്ടെങ്കിലും വിപണി മൂല്യത്തിൽ മുന്നിൽ ഹൂലിയൻ അൽവാരസ് ആണ്. മൂല്യം 800 കോടി. മെസ്സിയുടെ മൂല്യം 120 കോടി. 8 കോടി മൂല്യമുള്ള നിക്കോളോസ് ഓട്ടോമെന്റിയാണ് പട്ടികയിൽ പിന്നിൽ. കളിക്കാരുടെ ട്രാൻസ്ഫർ വിപണിയിലെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ ടീമിന്റെ മൂല്യം കണക്കാക്കുന്നത്. കളിക്കാരുടെ ട്രാൻസ്ഫർ മൂല്യം കണക്കാക്കുന്നതിന് ഒട്ടേറെ ഘടകങ്ങളുണ്ട്. പ്രായം, കളിമികവ്, നിലവിലെ ക്ലബ്ബുമായുള്ള കരാർ, പരിക്ക്, പരിചയ സമ്പന്നത, നിലവിൽ കളിക്കുന്ന ലീഗ്, താരത്തിന്റെ വിപണി സാധ്യത, ട്രാൻസ്ഫർ, വിപണിയിൽ താരത്തിനുള്ള ഡിമാൻഡ് എന്നിവയെല്ലാം പരിഗണിക്കപ്പെടും. ക്ലബ്ബുമായുള്ള കരാറിലെ കുറഞ്ഞ തുകയാണ് മെസ്സിയുടെ മൂല്യം കുറയാൻ പ്രധാന കാരണം. 270 കോടിയോളം രൂപയാണ് ഇന്റർ മയാമി വാർഷിക പ്രതിഫലമായി നൽകുന്നത്. ഇതിനൊപ്പം പ്രായം, കളിക്കുന്ന ലീഗിന്റെ പ്രാധാന്യക്കുറവ്, ക്ലബ്ബുമായി കുറഞ്ഞ കാലത്തേക്കുള്ള കരാർ എന്നിവയും ഇതിനുള്ള ഘടകങ്ങളാണ്. മേജർ ലീഗിൽ കളിക്കുമ്പോൾ ക്ലബ് നൽകുന്ന തുകയേക്കാൾ ലീഗിൽ നിന്ന് കളിയേതര വരുമാനമാണ് മെസ്സിക്ക് ലഭിക്കുന്നത്. ആപ്പിൾ ടിവിയും അഡിഡാസും അവരുടെ വരുമാനത്തിൽ നിന്ന് നിശ്ചിത ശതമാനം കരാർ പ്രകാരം മെസ്സിക്ക് നൽകുന്നുണ്ട്. ഇതുമൂലം ലീഗിൽ കളിക്കുന്നത് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നുണ്ട്. 770 കോടി രൂപയുടെ വാർഷിക വരുമാനം ലഭിക്കുമെന്നാണ് കണക്ക്. ഇത് വിപണി മൂല്യത്തിൽ പ്രതിഫലിക്കുന്നില്ലെന്ന് മാത്രം. കപ്പ് മാത്രമല്ല, ഒപ്പം കോടികളും ഫൈനലിൽ ഒഴുകും. ഏകദേശം 6,306 കോടി രൂപയാണ് ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകൾക്കുള്ള ആകെ സമ്മാനത്തുകയായി ഫിഫ മാറ്റിവെച്ചിരിക്കുന്നത്. 2022 ഖത്തർ ലോകകപ്പിൽ നൽകിയതിന്റെ ഇരട്ടി സ്പെയിൻ അർജന്റീന ഫൈനൽ മത്സരത്തിലെ വിജയികൾക്ക് നൽകും. ജേതാക്കൾക്ക് ഏകദേശം 481 കോടിയും രണ്ടാം സ്ഥാനക്കാർക്ക് 317 കോടിയും ലഭിക്കും. മൂന്നാം സ്ഥാനക്കാരായ ഇംഗ്ലണ്ടിന് 279 കോടിയും നാലാം സ്ഥാനക്കാരായ ഫ്രാൻസിന് 259 കോടിയും ലഭിക്കും. ബാക്കിയുള്ള തുക നേരത്തെ പുറത്തായ ടീമുകൾക്ക് വീതിച്ചു നൽകും. വിജയികൾക്ക് ട്രോഫിക്കും മെഡലുകൾക്കും പുറമെ 30 പ്രത്യേക ചാമ്പ്യൻഷിപ്പ് മോതിരങ്ങൾ കൂടി ഫിഫ സമ്മാനിക്കും. പ്രത്യേകം രൂപകൽപ്പന ചെയ്ത മോതിരങ്ങളിൽ ലോകകപ്പ് ട്രോഫിയുടെ രൂപമുണ്ടാകും. വിജയിക്കുന്ന രാജ്യത്തിന്റെ തനത് സവിശേഷതകൾ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലാണ് മോതിരങ്ങളുടെ നിർമ്മിതി. പ്രത്യേകമായി നമ്പർ രേഖപ്പെടുത്തിയ 2026 മോതിരങ്ങൾ മാത്രമാണ് ഇതിനായി ഫിഫ നിർമ്മിക്കുന്നത്. ഇതിൽ 30 മോതിരങ്ങൾ വിജയികളായ ടീമിന് നേരിട്ട് ലഭിക്കും. ബാക്കി 1996 മോതിരങ്ങൾ ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് ഔദ്യോഗിക ലൈസൻസുള്ള സ്മരണികകളായി വാങ്ങാം. ലോക ജേതാക്കൾക്കുള്ള സമ്മാനദാന ചടങ്ങിൽ യഥാർത്ഥ കപ്പ് നൽകുമെങ്കിലും അവർ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നത് സ്വർണം പൂശിയ ഡ്യൂപ്ലിക്കറ്റ് ട്രോഫിയായിരിക്കും. യഥാർത്ഥ കിരീടം ഫിഫയുടെ ആസ്ഥാനമായ സ്വിറ്റ്സർലൻഡിലെ സൂറിക്കിൽ സൂക്ഷിക്കും. 36 സെന്റിമീറ്ററാണ് ലോകകപ്പിന്റെ ഉയരം. ഇറ്റാലിയൻ കലാകാരൻ സിൽവിയോ ഗാസനികയാണ് ട്രോഫിയുടെ രൂപരേഖ തയ്യാറാക്കിയത്. 1974 പശ്ചിമ ജർമ്മനിയാണ് ഈ ലോകകപ്പ് ആദ്യമായി ചൂടിയത്.
2: ഫിഫ ലോകകപ്പ് അവലോകനം
3: തയ്യാറാക്കിയത് മാധ്യമ പ്രവർത്തകൻ മിഥുൻ ഭാസ്കർ.
0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഒരു തമിഴ് ഗാനം, എസ് ജാനകി പാടിയത്, ചിത്രം മാരിക്കുഴുന്ത്.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അധ്യാത്മരാമായണ പാരായണം.
1: ഇന്ന് അധ്യാത്മരാമായണ പാരായണത്തിൽ ബാലകാണ്ഡത്തിലെ താടകാവധവും അഹല്യാമോക്ഷത്തിലെ ആദ്യ ഭാഗവുമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ എസ് ഗോപിനാഥ പിള്ളയും സംഘവും അവതരിപ്പിച്ച കുത്തിയോട്ടപ്പാട്ട് കേൾക്കാം.

0: എസ് ഗോപിനാഥ പിള്ളയും സംഘവും അവതരിപ്പിച്ച കുത്തിയോട്ടപ്പാട്ടാണ് ഇതുവരെ കേട്ടത്.
1: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹേ.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
5: ഹലോ പ്രിയ ഗീതം.
6: ചേച്ചി, ജോലി കിട്ടി.
7: കൊള്ളാം, കൺഗ്രാറ്റ്സ്. ഇനി ഒരുപാട് ഷോപ്പിംഗ്.
6: ആഹാ, പുതിയ മൊബൈൽ, ജീൻസ്, ജാക്കറ്റ്.
7: നിൽക്കുമോനെ, സാലറിക്ക് മുമ്പേ ചെലവോ?
6: ഇൻസ്റ്റന്റ് ലോണും കിട്ടും.
7: ആദ്യം ബജറ്റ് ഉണ്ടാക്കാൻ പഠിക്കൂ, പിന്നെ ചെലവ് ചെയ്യൂ.
6: പക്ഷേ ചേച്ചി,
7: നോക്ക്, വരുമാനത്തിന്റെ ഒരു ഭാഗം എപ്പോഴും കരുതി വെക്കണം. പക്ഷേ പാർട്ടി തരാതെ പറ്റില്ല.
6: ശരി ചേച്ചി, എന്റെ പാർട്ടി ചേച്ചിയുടെ ബജറ്റ്.
8: RBI പറയുന്നു,
9: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
10: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
6: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
5: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
6: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
5: ഏറ്റവും പുതിയ റിലീസുകൾ,
6: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
5: നമുക്ക് ആസ്വദിക്കാം
6: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
5: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
7: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
8: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ദിവസവും രാവിലെ 7:35 മോഡേൺ ITI FM ഡയറി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് മോഡേൺ ITI കാൽടെക്സ് കണ്ണൂർ. വിവിധ ട്രേഡുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
2: വെറും ഒറ്റ ക്ലിക്കിലോ കൊള്ളാലോ.
3: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.

0: ചലനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

സുജാത പാടിയ ലളിത ഗാനമാണ് കേട്ടത്. FM പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. സമ്മേളനം അടുത്ത മാസം 13 വരെ. സാൻസിബാർ പ്രസിഡന്റ് ഹുസൈൻ അലി മിനി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും വെള്ളപ്പൊക്കത്തിലും 3 സ്ത്രീകൾ ഉൾപ്പെടെ 4 മരണം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 176 പേരെ അറസ്റ്റ് ചെയ്തു. 168 കേസുകളും രജിസ്റ്റർ ചെയ്തു. ടാൻസാനിയൻ പതാകയുള്ള കപ്പൽ യമൻ തീരത്ത് നിന്ന് ഹൈജാക്ക് ചെയ്തതായ റിപ്പോർട്ട്. സൊമാലിയൻ കടൽ കൊള്ളക്കാരെന്ന് സംശയിക്കുന്ന സംഘമാണ് MT അസാന എന്ന കപ്പൽ തട്ടിയെടുത്തത്. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പകൽ 8:30 മുതൽ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ PV സിന്ധുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും.

മുട്ടും. മത്സരം ഇന്ത്യൻ സമയം രാത്രി 12:30. ഫൈനൽ പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ഒരു ചലച്ചിത്രഗാനം കുട്ടിയിടത്തി എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയത് രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ബാബുരാജ്.

0: ഭക്ഷ്യയോഗ്യമാക്കുന്നതിലൂടെ സമഗ്ര ഭക്ഷ്യ സ്വയം പര്യാപ്തതയാണ് ലക്ഷ്യമിടുന്നതെന്ന് കൃഷി വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്. കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ ജൂബിലി ഹാളിൽ കൃഷി വകുപ്പും ഹോർട്ടികൾച്ചർ മിഷനും സംയുക്തമായി നടപ്പിലാക്കുന്ന കന്നിപ്പന്തൽ ഇനി വിദ്യാലയങ്ങളിലും പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പദ്ധതിക്ക് തുടക്കമിട്ട് സ്കൂൾ പരിസരത്ത് മന്ത്രി വൃക്ഷതൈയും നട്ടു. വിദ്യാലയങ്ങളിൽ ഫലവൃക്ഷത്തോട്ടങ്ങൾ വളർത്തി വിദ്യാർത്ഥികളെ കൃഷിയിലേക്ക് അടുപ്പിക്കാനും പോഷക സുരക്ഷ ഉറപ്പാക്കാനുമാണ് കന്നിപ്പന്തൽ പദ്ധതിയിലൂടെ സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും കദർ ക്ലബ്ബുകൾ രൂപീകരിക്കും. ഇതിനായി ഓരോ സ്ഥാപനത്തിനും 10,000 രൂപ അനുവദിക്കും. ആദ്യഘട്ടത്തിൽ 500 സ്കൂളുകളിൽ കദർ ക്ലബ്ബുകൾ ആരംഭിക്കുമെന്നും കദർ ക്ലബ്ബ് പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് നൽകുവാൻ വിദ്യാഭ്യാസ വകുപ്പുമായി സംസാരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജില്ലയിലെ 85 സ്കൂളുകളിലായി 143 യൂണിറ്റ് ഫലവൃക്ഷത്തോട്ടങ്ങൾ സ്ഥാപിക്കും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമെ റെസിഡൻസ് അസോസിയേഷനുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ മുഖേന കൃഷി പ്രോത്സാഹന പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. കൽപ്പറ്റ എൽസ്റ്റേണസിലെ പുനരധിവാസ ടൌൺഷിപ്പിലെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൂട്ടിയിട്ട മണ്ണ് നീക്കം ചെയ്യുന്നത് പരിശോധിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതി അംഗങ്ങൾ സന്ദർശനം നടത്തി. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, കേന്ദ്ര ഭൗമശാസ്ത്ര പഠന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ശ്രീലേഷ് എന്നിവരടങ്ങിയ സംഘമാണ് കഴിഞ്ഞ ദിവസം ടൌൺഷിപ്പിലെത്തിയത്. മണ്ണ് നിക്ഷേപിച്ച ഓരോ സ്ഥലങ്ങളിലും സംഘാംഗങ്ങൾ നേരിട്ടെത്തി പരിശോധിച്ചു. നിർമ്മാണ ചുമതലയുള്ള കിഫ്കോൺ കരാറുകാരായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി പ്രതിനിധികളുമായി സംഘാംഗങ്ങൾ ചർച്ച നടത്തി. ടൌൺഷിപ്പ് നിർമ്മാണ മേഖലയിൽ കൂട്ടിയിട്ട മണ്ണ് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റേണ്ടതുണ്ടോയെന്ന സ്ഥിതി പരിശോധിക്കുകയായിരുന്നുവെന്നും സംഘാംഗങ്ങൾ പറഞ്ഞു. മഴ പെയ്യുമ്പോൾ ടൌൺഷിപ്പ് ഭാഗത്തുനിന്നും വെള്ളം ഒഴുകി കൽപ്പറ്റ നഗരത്തിലെത്തുന്ന പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ തയ്യാറാക്കും. വിശദമായ പഠനം നടത്തി ഒരാഴ്ചയ്ക്കകം സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും സമിതി അംഗങ്ങൾ പറഞ്ഞു. വയനാട്ടിൽ വീണ്ടും പശുക്കളിൽ ചർമ്മമുഴ. മാനന്തവാടി, പിലാക്കാവിലും പരിസരങ്ങളിലുമാണ് പശുക്കളിൽ ചർമ്മരോഗം കണ്ടെത്തിയത്. ഇതോടെ ജില്ലയിലെ ക്ഷീരകർഷകർ വീണ്ടും ആശങ്കയിലാണ്. മാനന്തവാടി പിലാക്കാവ് അടിവാരം 2 വയസ്സ് പ്രായമുള്ള പശുക്കിടാവാണ് കഴിഞ്ഞ ദിവസം ചത്തത്. 1 വയസ്സുള്ള പശുക്കിടാവിനും രോഗം ബാധിച്ചിട്ടുണ്ട്. മണീൻകുന്ന് നടുതൊട്ടിയിൽ ഗർഭിണിയായ 3 വയസ്സുള്ള പശു ചർമ്മമുഴ ബാധിച്ച് ശരീരത്തിൽ വ്രണം രൂപപ്പെട്ട് തീർത്തും അവശ നിലയിലാണ്. ഈച്ചകളിലൂടെയും മറ്റുമാണ് രോഗം പടർന്നു പിടിക്കുന്നത്. പശുക്കളുടെ ചർമ്മത്തിൽ മുഴകൾ രൂപപ്പെട്ട് വ്രണമായി മാറി മരണപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രതിരോധ കുത്തിവെപ്പ് എടുക്കുക മാത്രമാണ് പ്രതിവിധി. പ്രതിരോധ കുത്തിവെപ്പ് സൗജന്യമായി നൽകണമെന്നാണ് ക്ഷീരകർഷകരുടെ ആവശ്യം. പല ക്ഷീരകർഷകരും പശുക്കളെ ഇൻഷുർ ചെയ്യുക പോലും ചെയ്തിട്ടില്ല. രോഗം ബാധിച്ച് പശുക്കൾ ചത്തോടെ വയനാട്ടിലെ ക്ഷീരകർഷകർ വലിയ ആശങ്കയിലാണ്. കഴിഞ്ഞ വർഷം പുൽപ്പള്ളി മേഖലയിലും ഈ രോഗം പടർന്നു പിടിച്ചിരുന്നു. അതേസമയം മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷകരുടെ വീടുകളിലെത്തി പശുക്കളുടെ രക്ത സാമ്പിളുകൾ ശേഖരിക്കുകയും പ്രതിരോധ മരുന്നുകൾ നൽകുകയും ചെയ്തു. ലോകോത്തര വിപണിക്കൊപ്പം മികച്ച ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച് കുടുംബശ്രീ അഭിവൃദ്ധിപ്പെട്ടതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി. ജില്ലയിലെ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്ക് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികൾ പരിചയപ്പെടുത്തുന്നതിന് കുടുംബശ്രീ ജില്ലാ മിഷൻ മുട്ടിൽ MRO ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഏകദിന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഓരോ കുടുംബത്തിലെയും സ്ത്രീകൾ സമ്പാദിച്ചാൽ കേരളം സാമ്പത്തിക അതിജീവനത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് മനസ്സിലാക്കിയാണ് കുടുംബശ്രീ പ്രസ്ഥാനം ആരംഭിച്ചത്. കാലത്തിനനുസൃതമായ മാറ്റങ്ങൾ നിരന്തരമായി പ്രവർത്തിക്കണം. തദ്ദേശ സ്ഥാപനങ്ങളും കുടുംബശ്രീയും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും കൂട്ടായ്മ തെറ്റായ പ്രചാരണത്തോടെ നയിക്കുന്ന ഏതൊരു പ്രവൃത്തിയും കർശനമായി നേരിടുമെന്നും മന്ത്രി പറഞ്ഞു. ഇത്തരം ജാഗ്രതയുടെ ഭാഗമായിട്ടാണ് തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർക്കും കുടുംബശ്രീക്കും സംയുക്തമായി ശില്പശാല സംഘടിപ്പിച്ചത്. സുൽത്താൻ ബത്തേരി താലൂക്കിലെ വിവിധ പട്ടികവർഗ ഉന്നതികളിൽ നിന്നും SSLC പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികളുടെ തുടർ പഠനം ഉറപ്പാക്കാൻ MLA IC ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. 10ാം ക്ലാസ് വിജയിച്ച ഒരു വിദ്യാർത്ഥി പോലും പഠനം മുടങ്ങരുതെന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കൂട് പദ്ധതിയുടെ അവലോകന യോഗത്തിലാണ് തുടർ നടപടികൾ തീരുമാനിച്ചത്. +1 പ്രവേശനത്തിന് അലോട്ട്മെന്റ് ലഭിച്ചിട്ടും വിവിധ കാരണങ്ങളാൽ പ്രവേശനം നേടാൻ കഴിയാത്ത 46 വിദ്യാർത്ഥികളെയും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷ സമർപ്പിക്കാനാകാത്ത 3 വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളോടൊപ്പം July 25-26 തീയതികളിൽ അതത് പഞ്ചായത്തുകളിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ നേരിൽ കേൾക്കുവാനും തുടർന്ന് ആവശ്യമായ സർക്കാർ തല ഇടപെടലുകൾ നടത്തിയും +1 പ്രവേശനം ഉറപ്പാക്കാൻ യോഗം തീരുമാനിച്ചു. ഇതോടൊപ്പം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷ നൽകിയിട്ടില്ലാത്ത 142 വിദ്യാർത്ഥികളുടെയും തുടർ പഠനം ഉറപ്പാക്കുന്നതിനായി അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച ശേഷം പ്രത്യേക തുടർ നടപടികൾ സ്വീകരിക്കാനും തീരുമാനമായി.
1: വയനാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി വയനാട് പ്രതിനിധി അരുൺ വിൻസെന്റ്.

ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും.

ഏഴ് ഇരുപതിനും എട്ട് നാൽപ്പതിനും സേവന വാർത്തകൾ. ഏഴ് മുപ്പത്തിയഞ്ചിന് ഓർമ്മയിലൊരു ഗാനം പുനഃപ്രക്ഷേപണം. എട്ട് മുപ്പത്തിയഞ്ചിന് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഒൻപത് പതിനഞ്ചിന് ദർപ്പണം പുനഃപ്രക്ഷേപണം. ഒൻപത് മുപ്പതിന് ഹിന്ദി ചർച്ച, സൻസദ് കെ സമക്ഷ് മുദ്ദേ. പത്തു മണിക്ക് രവി വാസരേയ അഖില ഭാരതീയ സംഗീതസഭയിൽ വിദുഷി ശ്രീമതി ബാലാമണി ഈശ്വറിന്റെ സംഗീത കച്ചേരി. പതിനൊന്ന് മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ. 6 മണിക്ക് FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലിയിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ പുരപ്പണി എന്ന കവിത ആലാപനം കെ രാജീവ്. 6:15 അർച്ചനയിൽ അധ്യാത്മ രാമായണം പാരായണം ചെയ്യുന്നത് കാവാലം ശ്രീകുമാർ. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. 7:05 ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. പറശ്ശിനിക്കടവ് MVR മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ലോക സർപ്പദിനം പ്രത്യേക പരിപാടി. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 മോഡേൺ ITI FM ഡയറിയിൽ പാട്ടിലെ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, വായനയുടെ വാതായനങ്ങളിൽ സ്വന്തം വായനയുടെ ലോകത്തെ ഓർത്തെടുത്ത് സംസാരിക്കുന്നു എഴുത്തുകാരനായ ഡോക്ടർ കെ ശ്രീകുമാർ. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാധുരി. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. 9 മണിക്ക് ഗാനാമൃതം ചലച്ചിത്രഗാനങ്ങൾ. 10 മണിക്ക് NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. 11 മണിക്ക് ഹലോ ആകാശവാണി. 12:10 സേവന വാർത്തകൾ. 12:15 PM സാജനും സംഘവും പാടിയ നാടൻ പാട്ടുകൾ. 12:40 ആരോഗ്യ ദീപ്തി, കർക്കിടകകാല ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ. ഈ വിഷയത്തിൽ ഉള്ള അഭിമുഖം. 1 മണിക്ക് സ്വീറ്റ് 70s 1970s മധുരഗാനങ്ങൾ. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർ നാടകം. 2:30 ഗൃഹരശ്മി, കുടുംബത്തിന് ഒരു കൂട്ട്. വൈകിട്ട് 4:45 കാൽപ്പന്തോളം, ഫിഫ ലോകകപ്പ് പ്രതിദിന അവലോകനം. 5:15 ലളിതഗാനങ്ങൾ. 5:30 അധ്യാത്മ രാമായണം പാരായണം ചെയ്യുന്നത് ഭാവന രാധാകൃഷ്ണൻ. 5:45 ഞാറ്റുവേല പ്രായോജക പരിപാടി. 6:10 ഇടുക്കി ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 ഹരിതവേദി. ഇതിൽ പെരളശ്ശേരി 3-ാം പാലത്തെ AT ഭാരതിയുടെ കൃഷി അനുഭവങ്ങൾ. തുടർന്ന് കൃഷിജാലകം. ഇതിൽ നാട്ടുവൈദ്യത്തിൽ നിന്നും കർക്കിടക കന്നിയെക്കുറിച്ച് പാരമ്പര്യ നാട്ടുവൈദ്യൻ കാനായി നാരായണൻ സംസാരിക്കുന്നു. സംശയ നിവാരണം. തുടർന്ന് ശ്രോതാക്കളെ നിങ്ങളറിഞ്ഞു. 7:20 കമ്പോള വില നിലവാരം. 7:35 FM ഹെൽത്ത് പ്ലസ്. 8 മണിക്ക് കിളിക്കൂട്ടം. ശങ്കരനെല്ലൂർ LP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ചിത്രീകരണം. 10 മണിക്ക് പാർലമെന്റിലെ ചോദ്യോത്തരവേളയുടെ ശബ്ദലേഖനം. 11 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലേക്ക്.

0: എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
2: മൂന്ന് കോളേജിലെയും
3: ഡോണ്ട് വറി
2: ഫീസ് നോക്ക്.
4: എന്തുണ്ടോ വിശേഷം?
2: എന്തു പറ്റി?
3: ഫീസിന്റെ ടെൻഷൻ.
4: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ,
2: അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
5: RBI പറയുന്നു,
0: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്നും മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ നീണ്ടു നിൽക്കും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഫുട്ബോൾ കലാശപ്പോരാട്ടം ആഘോഷമാക്കാൻ കേരളവും. ലോകകപ്പ് മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി സംസ്ഥാന സർക്കാർ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ നിന്നും യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ മാൾഡോവയിലെത്തുന്ന രാഷ്ട്രപതി പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. നാളെ ആരംഭിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഇന്ന് ന്യൂഡൽഹിയിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. യോഗം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ നാഷണലിസ്റ്റ് സിറ്റിസൻസ് പാർട്ടി ഓഫ് ഇന്ത്യ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷ പാർട്ടികൾ പ്രതീകാത്മകമായി ഇറങ്ങിപ്പോക്ക് നടത്തി. അതേസമയം സമ്മേളനത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിക്കണമെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അഭ്യർത്ഥിച്ചു. സമ്മേളനം അടുത്ത മാസം 13 അവസാനിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ശ്രമം തുടരുകയാണെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. മഴ ലഭ്യതയിലെ കുറവാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലെ വൈദ്യുതി സ്റ്റോറേജ് സംവിധാനത്തെപ്പറ്റി പഠിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കർണാടക വൈദ്യുതി മന്ത്രിയുമായി ചർച്ചകൾ നടത്തിയതായും ലോകകപ്പ് ഫൈനൽ ദിവസമായ ഇന്ന് വൈദ്യുതി മുടങ്ങില്ലെന്നും മന്ത്രി അറിയിച്ചു. സൌരോർജ്ജ വൈദ്യുതി സംഭരിച്ച് പീക്ക് സമയങ്ങളിൽ ഗ്രിഡിലേക്ക് വിതരണം ചെയ്യാൻ കഴിയുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിലയം നിർമ്മാണം കാസർഗോഡ് മൈലാട്ടിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലുതും സംസ്ഥാനത്തെ ആദ്യത്തേതുമായ ബാറ്ററി സംഭരണ സംവിധാനമാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
7: 125 MW ശേഷിയുള്ള ഈ നിലയത്തിൽ നിന്ന് പ്രതിദിനം 500,000 യൂണിറ്റ് വൈദ്യുതി വരെ വിതരണം ചെയ്യാനാകും. JSW ന്യൂ എനർജി ലിമിറ്റഡുമായാണ് ഇതിന് KCB കരാറിൽ ഏർപ്പെട്ടിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല. മഴക്കുറവ് മൂലം വർദ്ധിച്ചു വരുന്ന വൈദ്യുതി പ്രതിസന്ധി കണക്കിലെടുത്ത് അടിയന്തര പ്രാധാന്യത്തോടെ നിർമ്മാണം പൂർത്തിയാക്കാൻ നിർദ്ദേശമുള്ളതിനാൽ മൈലാട്ടി 220 kV സബ്സ്റ്റേഷൻ വളപ്പിലെ പദ്ധതി പ്രദേശത്ത് പ്രവൃത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുവരികയാണ്.
6: പൊതുജനങ്ങൾക്ക് സർക്കാർ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇ കേരളം പദ്ധതി ആവിഷ്കരിച്ചതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് ഇ കേരളം ഡിജിറ്റൽ ഹബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഡിജിറ്റൽ സേവനങ്ങളുടെ വ്യാപനത്തിനും ജനകീയ സേവന വിതരണത്തിനും ഈ സംരംഭം കൂടുതൽ കരുത്ത് നൽകുമെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആറന്മുളയ്ക്കിനി 2 മാസം വള്ളസദ്യക്കാലം. പമ്പയിലെ ഓളങ്ങളിൽ വഞ്ചിപ്പാട്ടിന്റെ ശീലുകൾ ഉണർത്തി പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ആറന്മുള വഴിപാട് വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എ ശ്രീധർ.
8: കൊടിമരച്ചുവട്ടിലെ പ്രത്യേകമൊരുക്കിയ സ്ഥലത്ത് മന്ത്രി കെ മുരളീധരൻ നിലവിളക്ക് കത്തിച്ച് സദ്യ വിളമ്പി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വള്ളസദ്യയിൽ പങ്കെടുത്തു. റാന്നി പള്ളിയോടം ഒഴികെ ഇക്കുറി 51 പള്ളിയോടങ്ങളാണ് 2 മാസക്കാലം നടക്കുന്ന

0: സദ്യയിൽ പങ്കെടുക്കുക. വഴിപാട് വള്ളസദ്യയിൽ 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പുകയും വള്ളക്കാർ പാടിച്ചോദിക്കുന്ന മുറയ്ക്ക് 20 വിഭവങ്ങൾ വഴിപാടുകാർ വിളമ്പി നൽകുകയും ചെയ്യും എന്നതാണ് ആറന്മുള വഴിപാട് വള്ളസദ്യയുടെ പ്രത്യേകത. ഉത്രട്ടാതി ജലോത്സവം ഓഗസ്റ്റ് 30 നടക്കും. സെപ്റ്റംബർ 4 അഷ്ടമിരോഹിണി സമൂഹവള്ളസദ്യ നടക്കുക. KSRTC ബജറ്റ് ടൂറിസം വഴി ദിവസേന 8 ബസുകൾ വീതം ഒരുക്കിയിട്ടുണ്ട്. ഇലയൊന്നിന് 300 രൂപ പ്രകാരം ഭക്തർക്ക് സ്പെഷ്യൽ പാസ് മൂലമുള്ള സദ്യയും ക്രമീകരിച്ചിട്ടുണ്ട്.
1: ഐസറിന്റെ 14th ബിരുദദാന ചടങ്ങ് തിരുവനന്തപുരം വിതരയിലെ ക്യാമ്പസിൽ സംഘടിപ്പിച്ചു. ചടങ്ങിൽ നിതി ആയോഗ് അംഗവും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മുൻ സെക്രട്ടറിയുമായ പ്രൊഫസർ അഭയ് കരന്തികർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറങ്ങുന്നത് ഈ സമയത്ത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൈപ്പാട് കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി കണ്ണൂർ 7th കൈപ്പാട് ഫെസ്റ്റ് തുടങ്ങി. മറ്റന്നാൾ വരെയാണ് ഫെസ്റ്റ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: പുഴയോട് ചേർന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങളാണ് കൈപ്പാട് നിലങ്ങൾ. തികച്ചും ജൈവിക കൃഷിരീതിയാണ് ഇവിടെ അനുവർത്തിച്ചു വരുന്നത്. കൈപ്പാട് കൃഷിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൈപ്പാട് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കൈപ്പാട് വയലിലൂടെ തോണിയാത്ര ഈ ഫെസ്റ്റിന്റെ ഏറ്റവും ആകർഷണമാണ്. അപൂർവമായ പക്ഷികളെത്തുന്ന പ്രദേശം കൂടിയാണ് കൈപ്പാട് നിലങ്ങൾ. ഭൗമസൂചികാ പദവി നേടിയെടുത്ത കൈപ്പാടരി പ്രാധാന്യം ഏറെയുണ്ട്.
1: ലോകമെങ്ങും ലോകകപ്പ് ഫുട്ബോൾ ആവേശത്തിൽ. പുതിയ ഫുട്ബോൾ ലോക ചാമ്പ്യന്മാർ ആരെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇന്ന് അർദ്ധരാത്രി 12:30 നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. സെമിയിൽ ഇംഗ്ലണ്ടിനെ 2-1 കീഴടക്കിയാണ് നിലവിലെ ജേതാക്കളായ അർജന്റീനയുടെ ഫൈനൽ പ്രവേശം. ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 പരാജയപ്പെടുത്തിയാണ് 2010 ജേതാക്കളായ സ്പെയിൻ കലാശപ്പോരാട്ടത്തിന് യോഗ്യത നേടിയത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരം ഇന്ന് അർദ്ധരാത്രി നടക്കുന്നതിനാൽ കായിക പ്രേമികളായ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ലോകകപ്പ് ഫുട്ബോൾ ആവേശം സംസ്ഥാനത്തെ തിയേറ്ററുകളിലും. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തിരഞ്ഞെടുത്ത തിയേറ്ററുകളിൽ ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മത്സരം തത്സമയം പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് അറിയിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലെ കൈരളി ശ്രീ കോംപ്ലക്സുകളിലാണ് പ്രദർശനം. ആരാധകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് നടപടിയെന്നും സാധാരണ ടിക്കറ്റ് നിരക്കിലാകും പ്രദർശനമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിനോടനുബന്ധിച്ച് കൊച്ചി നഗരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി പോലീസ്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളിൽ അധിക പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചതായും വാഹന പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ ശക്തമാക്കിയതായും പോലീസ് പറഞ്ഞു. എല്ലാവരും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സമ്മേളനം സുഗമമായി നടത്താൻ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തീവ്ര ശ്രമമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ഇന്ന് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ലെന്ന് മന്ത്രി. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ നീണ്ടു നിൽക്കും. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ഇന്ന് മഞ്ഞ ജാഗ്രത. തെക്കൻ ജില്ലകളിലെ തീരങ്ങളിൽ നാളെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത. ലോകം ഫുട്ബോൾ ആവേശത്തിൽ. ഫിഫ ലോകകപ്പ് കിരീടത്തിനായി അർജന്റീനയും സ്പെയിനും ഏറ്റുമുട്ടും. ഫുട്ബോൾ കലാശപ്പോരാട്ടം ആഘോഷമാക്കാൻ കേരളവും. ലോകകപ്പ് മത്സരം പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കൈരളി ശ്രീ തിയേറ്ററുകളിൽ പ്രദർശനമൊരുക്കി സംസ്ഥാന സർക്കാർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി സന്ധ്യാഗീതം. ഇന്നത്തെ സന്ധ്യാഗീതത്തിൽ ആദ്യം KS ചിത്ര പാടിയ ഒരു ഗാനം കേൾക്കാം.
2: ആകാശവാണി കണ്ണൂർ ചലച്ചിത്ര ഗാനങ്ങൾ.

ചിത്രം 10-ാം നിലയിലെ തീവണ്ടി. പാടിയത് മധു ബാലകൃഷ്ണൻ, രചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കിടേഷ്.

അടുത്ത ഗാനം ഭക്ത ഹനുമാൻ എന്ന ചിത്രത്തിൽ വാണി ജയറാം പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണമൂർത്തി.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, നമ്മുടെ ഓരോ പുഞ്ചിരിക്കും വാക്കിനും പ്രവൃത്തിക്കും എത്രയോ പേരുടെ ജീവിതത്തിൽ പ്രകാശം പരത്താനുള്ള ശക്തിയുണ്ട്. ഈ ഒരു നല്ല വാക്കിനെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ആദ്യമായി ഇന്നത്തെ ചോദ്യമാണ്, സാധാരണയായി വിത്തടയ്ക്ക ശേഖരിക്കുന്നത് എങ്ങനെയുള്ള കവുങ്ങിൽ നിന്നാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. നമ്മൾ മലയാളികളുടെ പ്രഭാത ഭക്ഷണത്തിൽ ഒരു പ്രത്യേക സ്ഥാനം വാഴപ്പഴത്തിനുണ്ട്. മിതമായ അളവിൽ വാഴപ്പഴം കഴിക്കുന്നത് അതിലെ നാരുകൾ ഹൃദയാരോഗ്യത്തെ വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. ഗ്രാമമെന്നോ നഗരമെന്നോ വ്യത്യാസമില്ലാതെ ഒരുപക്ഷെ വ്യാപാരം നടക്കുന്ന കാർഷികോൽപ്പന്നവും വാഴപ്പഴം തന്നെയാവണം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാഴകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കർഷകന്റെ അനുഭവ സാക്ഷ്യമാണ്. നാല് വാഴയില്ലാത്ത പുരയിടം ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലുണ്ടാവില്ല. നാലോ അഞ്ചോ സെന്റിൽ വീട് വയ്ക്കുന്നവർക്ക് പോലും ഓരോ മൂലയിലും ഓരോ വാഴ വയ്ക്കുവാൻ സാധിക്കും. ഇതാ വാണിജ്യാടിസ്ഥാനത്തിൽ 400+ ഇനങ്ങൾ വാഴ കൃഷി ചെയ്ത് മെച്ചപ്പെട്ട വരുമാനം നേടി അതിലൂടെ ജീവിതഭദ്രത ഊട്ടിയുറപ്പിച്ച കർഷകൻ ശ്രീ ഉണ്ണികൃഷ്ണന്റെ കാർഷിക വിശേഷങ്ങൾ ശ്രദ്ധിക്കൂ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ശ്രീ ഷിബു ജോർജ്.
1: ഉണ്ണികൃഷ്ണൻജി, പരിപാടിയിലേക്ക് സ്വാഗതം. താങ്കളൊരു വാഴ കർഷകനാണ്. വാഴ കർഷകൻ എന്ന് പറഞ്ഞാല് നിരവധി വാഴ ഇനങ്ങൾ താങ്കളുടെ അടുത്തുണ്ടല്ലേ? എത്ര സ്ഥലത്താണ് ഈ വാഴ കൃഷി ചെയ്യുന്നത്?
2: ഇന്ന് ഏകദേശം 1.5 ഏക്കറോളം സ്ഥലത്ത് അപൂർവ ഇനങ്ങളിൽപ്പെട്ട വാഴകളും വിദേശ വാഴകളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്.
1: അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് അപൂർവ ഇനങ്ങളിൽപ്പെട്ട തന്നെയാണോ അതോ നമ്മുടെ നോർമലായിട്ടുള്ളതും
2: ഉണ്ട്?
1: അതുകൊണ്ട്
2: നമ്മൾ സാധാ നോർമലും ഉണ്ട്, നമ്മളെ കേരളത്തിൽ തന്നെ അന്യം നിന്ന് പോയ വാഴകളുണ്ട്.
1: ഇപ്പൊ എത്ര ഇനങ്ങളുണ്ട് നിങ്ങളുടെ കയ്യിൽ?
2: ഇന്നിപ്പോ എൻ്റെ കയ്യിൽ 400 കൂടുതൽ വരാനേ ഉള്ളൂ, കൊന്തൽ കുറയില്ല. 400+ ഇനം എന്നാണ് നമ്മളിപ്പോൾ പറയുന്നുള്ളു.
1: അപ്പൊ ഇതൊരു തുടക്കം എങ്ങനെയായിരുന്നു? ഇത്ര ഇങ്ങനെ നമ്മൾ വിവിധ ഇനം വാഴകൾ നടണോന്നുള്ള ഒരു ആശയം
2: വരാൻ കാര്യം, ഞാൻ ആദ്യമായിട്ട് വാഴച്ചേട്ടൻ്റെ ഒരു പ്രോഗ്രാം കണ്ടിരുന്നു. അപ്പൊ വാഴച്ചേട്ടനെ തിരക്കി ഞാൻ വാഴച്ചേട്ടൻ്റെ വീട്ടിൽ പോവുകയും അവിടെ നിന്ന് എനിക്ക് ഒരു 3 ഇനം വാഴ എനിക്ക് തരികയുണ്ടായി.
1: അപ്പൊ ഈ 3 ഇനം അപൂർവ ഇനത്തിൽപ്പെട്ടതാണ്.
2: 1000 കാപ്പുവാനാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത്. അതിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പൊ അന്ന് വാഴച്ചേട്ടൻ എൻ്റെ ഒന്നും പൈസയോ ഒന്നും മേടിച്ചിട്ടില്ല. ഇന്നും എനിക്ക് ഭയങ്കര ഒരു പ്രോത്സാഹനം. നമ്മൾ ഗുരുക്കന്മാരെന്ന് നമ്മൾ പറയണമെങ്കിൽ വാഴച്ചേട്ടനാണ് നമ്മളെ ഗുരു.
1: അപ്പൊ ഇത് ആദ്യം ഒരു 3 ഇനം കൊണ്ട്
2: തുടങ്ങിയതാണ്.
1: പിന്നെ 400 എന്ന് പറഞ്ഞാൽ അത്രയും വരെ എങ്ങനെയാണ് എത്തിച്ചത്?
2: 10 വർഷത്തോളം ആയി ഞാൻ. അത് കഴിഞ്ഞിട്ട് എന്നും നമ്മൾ ഒരാളുടെ അടുത്ത് പോയി വാഴ എടുത്തുകൊണ്ടിരുന്ന ശരിയല്ലാത്തതുകൊണ്ട് പിന്നെ ഓരോരുത്തരും ഇങ്ങനെ കോണ്ടാക്റ്റുകൾ ചെയ്ത് കേരളത്തിൽ തന്നെ ഒരുവിധമുള്ള എല്ലാ സ്ഥലങ്ങളിലും പോയി അവിടെ ഉള്ളതൊക്കെ ശേഖരിക്കുകയും പിന്നെ കേരളം വിട്ട് ബെൽഗാം, ആന്ധ്ര, കർണാടക അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും വാഴകൾ തിരക്കി പോയി കൊണ്ടുവരികയാണുണ്ടായി.
1: അപ്പോൾ ഇനങ്ങളെല്ലാം നമ്മുടെ ഇന്ത്യയിലുള്ള ഇനങ്ങളാണ്?
2: അല്ല, വിദേശ വാഴകളുടെ ഇനം ഉണ്ട്. വിദേശ ഇനങ്ങൾ തിരക്കി പോയെന്ന് പറഞ്ഞാൽ വയനാടുള്ള ഒരാളെ കയ്യിൽ നിന്ന് ഒരു വാഴയ്ക്ക് വേണ്ടി 3 ട്രിപ്പ് ഞാൻ എൻ്റെ നിലമേ നിന്നും പോവുകയുണ്ടായി. 3 ട്രിപ്പ് പോയപ്പോഴത്തേക്ക് ഏകദേശം 10,000 രൂപയ്ക്ക് മുകളിൽ എനിക്ക് ചിലവായിരുന്നു.
1: വിദേശനമായിരുന്നു.
2: പക്ഷെ ചോദിച്ചു പോയിട്ട് ആളെനിക്ക് തന്നില്ല. അവസാനം വേറൊരാൾക്ക്, വെളിയിലുള്ള ഒരാൾക്കെന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ആൾ വില പറഞ്ഞു. അന്നേരം ആ വില അതിനേക്കാൾ വില എനിക്ക് വണ്ടിക്കാശ് ചിലവായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ നോക്കി എനിക്ക് വേണ്ട. അതിന് ശേഷമാണ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോകാൻ തുടങ്ങിയത്. അപ്പോൾ പലരും വിദേശ വാഴകൾ വച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവരിൽ നിന്നും ഒക്കെയാണ് ഞാൻ വാങ്ങി.
1: അപ്പോൾ ഈ വിദേശ വാഴകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ പഴം ഒരു ഡിഫറെൻ്റാണോ?
2: ഡിഫറെൻ്റാണ്.
1: ഇങ്ങനെ കാണാനും
2: ഡിഫറെൻ്റാണ്, കഴിക്കാനും ടേസ്റ്റിൽ ഡിഫറെൻ്റാണ്. നമ്മളൊന്നും ഇന്നും വരെ കഴിക്കാത്ത ഇനം പഴങ്ങളാണ് നമുക്ക് കഴിക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഇവിടെ ഫേമസ് ഒരു വിനവാഴകളിൽ നട്ടിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ഇവിടെ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കും ബ്ലൂ ജാവ. ഇവിടെ എല്ലാവരും പറയും ഐസ്ക്രീം ബനാനയാണ് എന്ന് പറയും. ഞാൻ ഒരാൾക്കും ഞാൻ ഐസ്ക്രീം ബനാന എന്ന് പറഞ്ഞ് കൊടുക്കാറില്ല. കാര്യം അത് ഐസ്ക്രീം ബനാന അല്ല. ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിൽ വെച്ചാൽ അലിഞ്ഞു പോകണം. ഒരിക്കലും അത് അലിഞ്ഞു പോകില്ല, ഒരു പഴവും അലിഞ്ഞു പോകില്ല.
1: അപ്പോൾ ഈ ബ്ലൂ ജാവ എന്ന് പറയുന്നത്,
2: ബ്ലൂ ജാവ എന്ന് പറയുന്നത് അത് വ്യക്തമായിട്ട് അതിൽ തന്നെ ഉണ്ട്. ബ്ലൂ ജാവ, ജാവാ ദ്വീപില നീല കളറുള്ള വാഴ.
1: അപ്പോൾ ഇതിന് പഴത്തിൻ്റെ കളർ,
2: പഴത്തിൻ്റെ കളർ നീല. നമ്മളെ കാലാവസ്ഥയിൽ ആ നീല വരില്ല, ഇളം നീല വരുള്ളൂ,
1: പൂർണ്ണമായിട്ട്
2: വരില്ല. അതേപോലെ തന്നെ ഉണ്ട് വേറെ ഒന്നും ഉണ്ട്, ബ്ലാക്ക് ജാവ എന്ന് മറ്റുള്ളവരിൽ ഇല്ലാത്തൊരു വാഴയാണ് ബ്ലാക്ക് ജാവ. അതായത് വിളഞ്ഞ് വരുമ്പോൾ ഇളം കറുപ്പ് കളറും ഇളം പച്ചയും ചേർന്ന പഴം.
1: പക്ഷേ കഴിക്കുന്ന ടേസ്റ്റ്,
2: കഴിക്കുന്ന ടേസ്റ്റിൽ വ്യത്യാസമുണ്ട്. കഴിക്കാൻ നല്ല സോഫ്റ്റ് പഴമാണെന്നേ ഉള്ളൂ. പഴത്തിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ പേയം പഴം, നമ്മുടെ ഒറിജിനൽ പറഞ്ഞാൽ മലക്കറി കടയിൽ കിട്ടുന്ന പേയം പഴം അതിൻ്റെ ടേസ്റ്റാണ്. എലിഫന്റ് പൊപ്പു. നമ്മളെ ഏത്തപ്പഴമൊന്നും അതിന്റെ മുമ്പ് ഒന്നുമല്ല,
1: അതൊരു ഇനമാണോ?
2: ഒരു ഇനമാണ് എലിഫന്റ് പൊപ്പു. പക്ഷെ കണ്ടാൽ നമ്മളെ മൊന്തപ്പഴത്തിനേക്കാളും വലിയ പഴമാണ്. പഴം വലിയ വലിപ്പമുണ്ട്. പക്ഷെ ആൾക്കാരുടെ മുമ്പ് നമ്മൾ കൊണ്ടുവന്നിരുത് ഇങ്ങനൊരു പഴമാണെന്ന് പറഞ്ഞാൽ ആരും മേടിക്കില്ല ഇവിടെ, കാരണം അറിയില്ല. ആ പഴം ഒന്ന് തിന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏത്തപ്പഴം വേണ്ട അവർക്ക്.
1: അപ്പൊ ഇങ്ങനെ ആവശ്യക്കാര് കഴിച്ചിട്ട് പിന്നെ വരാറുണ്ടോ?
2: ഉണ്ട്. കഴിച്ചിട്ട് വരുന്ന ആന്ധ്രയിലെ എൻ്റെ ഒരു സുഹൃത്തിനാണ് കൂടെ നമുക്ക് പഴം ഇവിടെ വന്ന് കഴിക്കുന്നത് കൊണ്ടാണ് അവൻ കൂടുതലും മേടിക്കുന്നത്. ഏതെനം വന്നാലും ആദ്യം അവൻ വിളിച്ചിട്ട് പറയും എനിക്ക് ഒരു കൊല എന്നാണ് അവൻ പറയുന്നത്. നമുക്ക് അങ്ങനെ ഒരു കൊല കൊടുക്കാൻ കഴിയാതെ വരുമ്പോൾ ഞാൻ രണ്ട് മൂന്ന് കൊലയെ പടലകൾ വെച്ച് കട്ട് ചെയ്ത് റെയിൽവേ വഴി അയച്ചു കൊടുക്കും.
1: അപ്പോൾ ഇങ്ങനെ ആവശ്യക്കാർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുറത്താടുള്ള ആൾക്കാരും
2: ഇഷ്ടം പോലെയുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് മേടിക്കുന്നുണ്ട്.
1: അത് ഏതൊക്കെ പഴമാണ് അവർക്ക്
2: അവർക്ക് പിന്നെ ആവശ്യം ഏറ്റവും കൂടുതൽ വരണം എന്ന് പറഞ്ഞാൽ ഈ ഫെസ്റ്റിവൽ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് മെയിനായിട്ട് ഈ മഹാരാഷ്ട്ര അങ്ങൊന്നൊക്കെ വരണത്,
1: ഉത്സവത്തിന്,
2: ഉത്സവം പോലെ. അപ്പോൾ അതിന് അവർക്ക് മെയിനായിട്ട് വേണ്ട ആയിരം കാപ്പുവാൻ, പിന്നെ അത് വേണ്ട ഗോത്തിയ. ഗോത്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം നമുക്കൊരു വാഴക്കന്ന് വെച്ചു, ആ വാഴ കൊലയ്ക്കുമ്പോൾ അതിന് കൂമ്പ് കാണില്ല, കൂമ്പില്ല കണ. അതേസമയം അതിൻ്റെ കന്ന് കൊലയ്ക്കുമ്പോൾ കൂമ്പുണ്ടാവും.
1: പഴം എങ്ങനെയാണ്? ചെറിയ പഴമാണ്,
2: ഏത്തപ്പഴം കണക്കാണ്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരവും, നല്ല കഴിക്കാൻ നല്ല ആയിട്ടുള്ള പഴമാണ്.
1: അപ്പോൾ ഇവരൊക്കെ ഇത്രയും ദൂരെ നിന്ന് വന്ന് ഈ കൊലയൊക്കെ കൊണ്ടുപോകാൻ വരുമ്പോൾ അതിൻ്റെ റേറ്റൊക്കെ എങ്ങനെയായിരിക്കും? വിലയും
2: പലതും പല റേറ്റുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ കയ്യിൽ നല്ല വില, ഏറ്റവും നല്ല വിലയെന്ന് പറഞ്ഞാൽ വെരിയേറ്റിൻ്റെ ഫ്രൈ ഹാൻസിനാണ്. ഇന്ത്യയിൽ തന്നെ അപൂർവമായിട്ടേ ഉള്ളൂ ഈ വെരിയേറ്റ് ഫ്രൈ ഹാൻസ് എന്ന് പറഞ്ഞ സാധനം. അപ്പം ഞാൻ മേടിക്കുമ്പോൾ തന്നെ നല്ല എമൗണ്ടായി. ഞാൻ എനിക്ക് ഒരു മാസത്തെ ശമ്പളമാണ് ഞാൻ കൊടുത്ത് ഈ ഒരു വാഴ ഞാൻ മേടിക്കുന്നത്,
1: കന്ന് മേടിച്ചത്.
2: ഇതിൻ്റെ പഴമെന്ന് പറയുമ്പോൾ തൊഴുതാണ് നിൽക്കുന്നത്, ഫ്രൈ ഹാൻഡ്സ്. അതിൽ തന്നെ പേര് തന്നെ ഉണ്ട്, ഫ്രൈ ഹാൻഡ്സ് എന്നാണ്. കൈ കൂപ്പുന്നു, വാഴയുടെ കൈ കൂപ്പൂല. വാഴപ്പഴങ്ങൾ ഒരു കാത്ത് ഇളക്കാൻ വെക്കില്ല, തൊഴുതിരിക്കും. ഒരു പടല രണ്ട് വരിയാണ് ഒരു പടല, ഈ രണ്ട് വരിയും ഒറ്റയായി തൊഴുതിരിക്കും. അതിൽ രണ്ട് കളർ,
1: ഏതൊക്കെ കളറാണ്?
2: അതിന് മഞ്ഞയും പച്ചയാണ്. കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഇതാണ്. വാഴയ്ക്ക് കളർ രണ്ട്, വാഴ തടയ്ക്ക് കളർ രണ്ട്, അതേ കളർ കൊലയ്ക്ക് രണ്ട് കളർ. പഴം വരണമെന്ന് പറഞ്ഞാൽ വാനിലയുടെ ടേസ്റ്റാണ്
1: പഴുത്തു കഴിഞ്ഞാൽ.
2: അതേ സ്ഥിതിക്ക് സാധാ ഫ്രൈ ഹാൻസിന് ഏത്തപ്പഴത്തിൻ്റെ ടേസ്റ്റാണ്.
1: ഇപ്പോൾ ഉണ്ണികൃഷ്ണൻജി, ഒരു സംശയം വരുന്നത്, ഇത്രയും ഇനങ്ങൾ താങ്കളുടെ കയ്യിലുണ്ട്, വിദേശ ഇനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കാലാവസ്ഥയിൽ ഇതൊക്കെ നടുമ്പം ഇതെല്ലാം കൊലയ്ക്കുന്നുണ്ടോ, നല്ലപോലെ വരുന്നുണ്ടോ? ഇത്
2: കൊലയ്ക്കുകയൊക്കെ ചെയ്യും. ചില വാഴകൾ നമ്മുടെ കാലാവസ്ഥ പിടിക്കില്ല. എൻ്റെയിലൊരു വാഴയുണ്ടായിരുന്നു, ഇപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ ഇപ്പോൾ ഉണ്ട്. എൻ്റെ നിന്ന് പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ ചൂട് കൂടുതലാണ്. ആ വാഴ കൊലച്ചു കഴിഞ്ഞാൽ പഴം തിന്നാൻ കിട്ടില്ല, അത് മുകളിലോട്ടാണ് കൊലയ്ക്കുന്നത്. നല്ല കടും ചുവപ്പ്, രക്തത്തിനേക്കാളും ചുവപ്പാണ് അതിൻ്റെ കൂമ്പിൻ്റെ കളർ. എവിടെ നിന്നൊരാൾ കണ്ടാലും അത് ആകർഷിച്ച് വരികയും ചെയ്യും. പക്ഷേ ആ പഴം തിന്നാൻ പറ്റിയ പഴമാണ്. അത് വിയറ്റ്നാമിലെ കാട്ടിലുള്ള ഒരു വാഴയാണ്. ആ വാഴ നമ്മൾ ദൂരെ നോക്കുമ്പോൾ ചെടി വാഴയാണ്, പഴം തിന്നാൻ പറ്റും എല്ലാം. പക്ഷെ നമുക്കിവിടെ ചൂടായതുകൊണ്ട് കാ വരുമ്പോഴേ അത് പൊഴിഞ്ഞങ്ങ് പോവുകയാണ്.
1: നല്ലപോലെ കൊലയ്ക്കുന്നില്ല,
2: കൊലയ്ക്കുന്നില്ല, തണുപ്പില്ല.
1: അപ്പം ഇങ്ങനെ ഈ വാഴ കൃഷി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പരിപാലന രീതികളൊക്കെ കാണുമല്ലോ. അപ്പം നമ്മൾ സാധാരണ കന്ന് നടന്ന് പിന്നെ വളപ്രയോഗമൊക്കെ ചെയ്യുന്ന, താങ്കളെങ്ങനെയാണ് ഇതിനെയൊക്കെ പരിചരിക്കുന്നത്?
2: എനിക്കുള്ള പരിചരണം കണ്ടു കഴിഞ്ഞാൽ ഇന്നത്തെ കർഷകർക്ക് പറ്റിയ പരിചരണം അല്ല എൻ്റെത്. ഞാൻ നട്ട് കഴിഞ്ഞാൽ വളം ചെയ്യില്ല. അന്ന് ചോദിച്ചാൽ വളം ചെയ്യത്തില്ലേന്ന് വെച്ചാൽ വളം ചെയ്യുന്നുണ്ട്. ചില വാഴകൾ ചിലപ്പം ഒരു 5000 രൂപയോ 10000 രൂപയൊക്കെ കൊടുത്തുകൊണ്ടുവരുന്ന ഒരു വാഴ തന്ന് നമുക്കത് ഒരു തവണ നഷ്ടപ്പെട്ടു പോയാൽ വീണ്ടും നമ്മുടെ കാശ് കൊടുത്താണ് വാങ്ങുന്നത്. അപ്പോൾ വാങ്ങാൻ നേരത്തെ നമ്മുടെ ചോദിക്കും, നീ ഇന്ന സാധനം കൊണ്ടുപോയതല്ലേ എന്ന്, നീ മേടിച്ചതല്ലേ എന്ന് അവർക്കറിയാം നമുക്ക് ഏത് സാധനം തന്നിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ മേടിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കത് പൊടിച്ചിട്ടില്ല എന്ന് പറയും. അപ്പോൾ അവർ എന്തേ പൊടിക്കാതെ വന്ന്, അപ്പം ഞാൻ വളം ചെയ്യുന്നില്ല എന്നുള്ള ഒരു വിധമുള്ളവർക്ക് അറിയാം. അപ്പോൾ അവർ പറയും, ഇത് കൊണ്ടുപോയാൽ ആദ്യം നിങ്ങൾ രാസവളം ചെയ്തേ പറ്റൂ. കാര്യം ഇതൊക്കെ അവർ രാസവളങ്ങളും കീടനാശിനിയൊക്കെ കൊടുത്തു വച്ചിരിക്കുന്ന സാധനങ്ങളാണ്. നമ്മളെ തറയെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കയറി വരില്ല. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ട്രിപ്പ് നമ്മൾ രാസവളം ചെയ്യണം. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ ജൈവവളം. ഞാൻ ജൈവവളം ഉപയോഗിക്കില്ല. പിന്നെ ജൈവവളം ഉപയോഗിക്കില്ലെന്ന് വെച്ചാൽ അത് നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ പശുക്കളുണ്ട്. അപ്പം അവർക്കൊക്കെ ഈ ചാണം ഒഴിവാക്കേണ്ട സമയമാകുമ്പോൾ എൻ്റെ അടുത്ത് പറയുമെന്ന്, ഒഴിവാക്കി തരാമോ?
1: ചാണകം ഏറ്റവും നല്ല ജൈവവളമാണ്.
2: അപ്പം ഞാൻ പറയും, എന്തിനാ അത് ജോലിക്കാരെ നിർത്തിക്കൊണ്ടുവന്നാലും മുതലാവൂല എന്ന് പറയും. എന്നാലും എടുത്തൊന്ന് ഒഴിവാക്കി തന്നാൽ മതി എന്ന് പറയുമ്പോൾ അത് കൊണ്ടുവന്ന് കുറേയൊക്കെ വാഴയൊക്കെ ഇടും. ബാക്കി വാഴയൊക്കെ ചെയ്യുന്ന വളം ആ വാഴത്തട തറയിലുള്ള പുല്ല്
1: അതൊക്കെ വൃത്തിയാക്കി ഇടും.
2: ആ ഇത് വൃത്തിയാക്കി ഇട്ടു. ഇതാണ് എൻ്റെ കൃഷി, അല്ലാതെ രാസവളം ചെയ്ത് ഞാൻ കഴിക്കില്ല.
1: പിന്നെ നമ്മൾ ഈ പുതിയ വാഴ ഇത്രയും വിലയൊക്കെ കൊടുത്ത് കന്ന് കൊണ്ടുവന്ന് നട്ടൊക്കെ വലുതായിട്ട് വരുമ്പം ഈ കീടങ്ങളും രോഗങ്ങളും ഒക്കെ പ്രത്യേകമായിട്ട് ഉണ്ടാവാറുണ്ടല്ലോ,
2: അതിന് നമ്മൾ അതിനെ മരുന്ന് ചെയ്തേ പറ്റൂ.
1: അപ്പം നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പം, ഇത്രയും 400 ഇനങ്ങൾ വാഴ നിങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാ വാഴയും നല്ലപോലെ കൊലയ്ക്കത്തില്ല, വിദേശ ഇനമൊക്കെ ആകുമ്പോൾ അതിൻ്റെ കൊലയൊക്കെ ചെറുതായിരിക്കും. അപ്പോൾ ഇതിലൊരു വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു വരുമാനവും കൂടെ വേണമല്ലോ. അപ്പോൾ വരുമാനത്തിന് വേണ്ടി എങ്ങനെയാണ്, എന്തുവാണ് നിങ്ങൾ ചെയ്യുന്നത്?
2: കന്ന് കൊടുക്കുക എന്നുള്ളൊരു
1: ഓക്കെ, കന്ന് നമ്മൾ വെക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇത് ഡിമാൻഡുണ്ടോ, ആൾക്കാർ ചോദിച്ചു വരാറുണ്ടോ?
2: ചോദിച്ചു വരാറുണ്ട്. കന്ന് ഇന്ത്യക്കകത്തുനിന്ന് ഫുള്ള് ആൾക്കാർ വരുന്നുണ്ട്. അത് ചിലർ വരുന്നുണ്ട്, ചിലവർക്ക് എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട്.
1: അപ്പോൾ ഈ ഡിമാൻഡ് ഏതൊക്കെ എന്നതിനാണ്?
2: വിദേശ ഇനങ്ങൾക്കാണ് ഡിമാൻഡ് കൂടുന്നത്. വിദേശ ഇനങ്ങളിൽ പഴങ്ങൾ ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ ആ പഴത്തിൻ്റെ കന്നുകൾ മിക്കവാറും കൊടുക്കില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മുടെ നാട്ടിലെ ഞാലിപ്പൂനൊന്നും ഒന്നുമല്ല അതിൻ്റെ മുമ്പ്.
1: ടേസ്റ്റ്
2: അത്രയ്ക്ക് ടേസ്റ്റാണ്.
1: അപ്പോൾ ഇങ്ങനത്തെ ഈ കന്നുകൾ നിങ്ങൾ പുറത്തോട്ട് അയക്കുമ്പം കൊറിയറിൽ അല്ലെങ്കിൽ പാർസൽ ചെയ്തല്ലേ അയക്കുന്നത്? അതെങ്ങനെയാണ്, അത് വല്ലതും പരിചരണമൊക്കെ ചെയ്തിട്ടാണോ അയക്കുന്നത്?
2: അല്ല, നമ്മൾ കന്നിളക്കിയിട്ട് നേരെ ഞങ്ങൾ അതിൻ്റെ വേര് കാര്യങ്ങൾ കളഞ്ഞ് വൃത്തിയാക്കി പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കുമ്പോഴേ ഞങ്ങൾ പറയും ഇവിടെ നിൽക്കുന്ന കീടമല്ല അവിടെ വരുമ്പോൾ, പലയിടത്തും പല ഇതാണ്. അപ്പോൾ നിങ്ങൾ അത് എന്തെങ്കിലും ഒരു കീടനാശിനിയിൽ മുക്കി വെച്ചിട്ട്, വേറെ ഒന്നും വേണമെന്നില്ല, നമ്മുടെ സാഫ് എന്ന് പറയുന്ന അത് മേടിച്ച് കലക്കി വയ്ക്കാം.
1: ഒന്ന് പരിചരണം ചെയ്തിട്ട് നടാൻ നിങ്ങൾ
2: ഒരു 10 മിനിറ്റ് നമ്മൾ ഇട്ട് വെച്ചിട്ട് എടുത്ത് നട്ട് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു ഇട്ട് ഇതുകൾ നമ്മുടെ വാഴ ഏത് രീതിക്ക് നടാം. നമ്മുടെ നാട്ടിലെ വാഴകൾ ഞാലിപ്പൂവിന് വാഴ എന്ന് പറഞ്ഞാൽ ഏത് മഴയത്തും ഏത് ഉണക്കത്തും നമുക്ക് നടാം. വിദേശ വാഴകൾ നടാനൊക്കില്ല. നമ്മുടെ വിദേശ വാഴകളാകുമ്പോൾ നമ്മൾ ഒഴിക്കുന്ന വെള്ളം തന്നെ വാഴയുടെ മണ്ടയിൽ വീണാൽ ഇതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് അഴുകി പോകുന്നത്. നമ്മുടെ വാഴയിൽ ഒന്ന് വെള്ളം നനച്ചു നോക്കിയാൽ അതിൽ പുറം സൈഡ് ആണ് അഴുകുന്നത്, പക്ഷേ അക സൈഡ് കൊണ്ട് പൊടിച്ചു വരും. ഇത് സെൻറ്റർ കൊണ്ട് അഴുകി പോകുന്നതുകൊണ്ട് പൊടിക്കില്ല. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മണ്ട കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴേ പറയുന്നുണ്ട് നിങ്ങൾ കവറിനകത്ത് വെച്ച് സൈഡിൽ വെള്ളം ഒഴിച്ച് പൊടിച്ചതിന് ശേഷം നടുക എന്ന് പറയും.
1: അപ്പോൾ ഇത്രയും വാഴ ഇനം താങ്കളുടെ കയ്യിലുണ്ട്, വാഴക്കൊല ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ടൈപ്സിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എവിടെയെങ്കിലും വെളിയിലൊക്കെ കൊണ്ട് പ്രദർശനമൊക്കെ ചെയ്യാറുണ്ടോ?
2: ഉണ്ട്. ഇത് പ്രദർശനം ചെയ്യുന്നത് മെയിനായിട്ട് നമ്മുടെ വാഴച്ചേട്ടനാണ് അതിന് പോണത്.
1: പുള്ളിക്കാരൻ്റെ കൂടാണ് നിങ്ങളും പോകുന്നത്?
2: ഞാൻ മാക്സിമം പോവില്ല, വാഴച്ചേട്ടനാണ് പോണത്. ആ വാഴച്ചേട്ടൻ പോണ സമയത്ത് വാഴക്കൊലകൾ വാഴച്ചേട്ടന് കൊടുക്കും.
1: വാഴക്കൊലയുടെ ഡിമാൻഡുണ്ടോ? അതും പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വാങ്ങിക്കാൻ വരാറുണ്ട്?
2: വരും. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ അറിയാതെ പോണതെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുന്ന, നമ്മുടെ കേരളത്തിൽ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുന്ന ഏത്തപ്പഴമാണ്. കൊടുക്കേണ്ടത് കുന്നംപഴമാണ്. അതിനും കണക്കുണ്ട്. ഒരു വയസ്സ് ആവുന്നതിന് മുമ്പ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ തൊലി മൊത്തത്തിൽ കളഞ്ഞ് വേണം കുറുക്കി കൊടുക്കാൻ. ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് തൊലി വിരിഞ്ഞ് ഉണക്കി പൊടിച്ചു കൊടുക്കുക എന്നാണ്. അതിൻ്റെ കറയ്ക്കാണ് ഔഷധം. നമ്മുടെ നാട്ടിൽ അൾസറിൻ്റെ അസുഖക്കാറുണ്ട്. അൾസറിൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ വയറുവേദന ഭയങ്കരമായിട്ട് വരും. ആ സമയത്ത് ഈ കുന്നംപഴം കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി ശമനം കിട്ടും. കുറയുമെന്ന് ഞാൻ പറയില്ല, ശമനം കിട്ടും. അതിനുവേണ്ടി തന്നെ ഇവിടെ ആൾക്കാർ തിരക്കി വരുന്നുണ്ട്.
1: കുന്നംപഴം
2: ആന്ധ്രയിൽ നിന്നൊക്കെ വിളിച്ച് ചോദിക്കും, പഴം ഉണ്ടെങ്കിൽ കൊലയുണ്ടെങ്കിൽ കൊലയോടുകൂടി അയക്കാനാണ് പറയണത്. നമ്മൾ ആ ഒരു കുന്നംപഴം ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താൽ 30 രൂപ നമുക്ക് കിലോയ്ക്ക് തരില്ല. അതിസിക്ക് കുന്നംപഴം നമ്മൾ ആന്ധ്രയ്ക്ക് അയക്കുകയാണെങ്കിൽ ഒരു കൊലയുണ്ട് ഇത്ര കിലോയാണ്, ഓക്കെ ഇത്ര രൂപ ഞാൻ തരാം, ഇതാണ് പറയണത്.
1: ചോദിക്കുന്ന വില,
2: ചോദിക്കുന്ന പൈസയാ.
1: പിന്നെ ഈ പൂജയ്ക്കൊക്കെ വേണ്ടിയും ആൾക്കാർ വന്ന് ഈ കൊലയൊക്കെ
2: പൂജയ്ക്ക് കൊണ്ടുപോകണ പൂജക്കതളിയാണ് മെയിനായിട്ട് എടുക്കണ പൂജക്കതളിയാണ്. പിന്നെ പൂജയ്ക്കായിട്ട് അങ്ങനെ എടുക്കില്ല. പിന്നെ എടുക്കണമെന്ന് പറഞ്ഞാൽ വിരൂപാക്ഷി, പളനിയിൽ പഞ്ചാമൃതത്തിന് എടുക്കണ പഴം. എല്ലായിടത്തും പ്രത്യേകത ഉണ്ട്. കരിങ്കതളി ഏറ്റവും വലിയ ഔഷധമുള്ള പഴമാണ്. കരിങ്കതളി എന്ന് പറയുമ്പോൾ കാട്ടിലുള്ള ഇറച്ചി വാഴ എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഇറച്ചി കറി വയ്ക്കുമ്പോൾ വിളഞ്ഞ കാ അതിനകത്തിട്ട് കറി വെച്ചാൽ വയറ്റിന് വരെ ക്ലിയറാണ്. ആ കറിക്കും ടേസ്റ്റ് വ്യത്യാസമാണ്.
1: ഇങ്ങനെ വ്യത്യസ്ത വാഴകൾക്ക് വ്യത്യസ്ത
2: ഗുണങ്ങൾ, വാഴയ്ക്കും ഒരേ ഗുണങ്ങളുണ്ട്. ഏതൊരു വാഴയ്ക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്.
1: അപ്പോൾ ഇപ്പോൾ 400 ഇനങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്, ഇനിയും കൂട്ടാനുള്ള വല്ലതും പ്ലാൻ ഉണ്ടോ? അത് ഉള്ളതൊക്കെ ഇനി നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോകാനാണോ?
2: ഇപ്പം ഞാനൊക്കെ വാഴയിലിറങ്ങുമ്പോൾ 400 ഇനം ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയും കഴിയുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷയില്ല. ഞാനൊരു ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു. ടാപ്പിങ്ങിന് പോയിട്ട് വന്ന് ആ പൈസ കൊണ്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നടത്തുക എന്നാണ് നമ്മൾ സാധാരണ നടത്തുന്നത്. അവസാനം വീട്ടിൽ വരെ എനിക്കെതിരെ വഴക്കും പ്രശ്നമായി. കാരണം ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന മൊത്തവും ഈ വാഴക്കന്ന് വാങ്ങാൻ ഉപയോഗിച്ചു. നല്ല എമൗണ്ടുകൾ കൊടുത്തു എടുത്തുകൊണ്ട് വന്നു. പിന്നെ കുറേയൊക്കെ ആൾക്കാർ വന്ന് എടുക്കുമ്പോൾ നമ്മൾ ഒന്ന് കൊടുത്തിട്ടേ വേറെ ഒന്ന് വാങ്ങാൻ ഒക്കുകയുള്ളൂ എന്നുള്ളൊരു സാഹചര്യം നമുക്ക് വന്നപ്പോൾ അത് കൊടുത്ത് വേറെ ഒന്ന് മേടിക്കുക. അങ്ങനെ അങ്ങനെ ആയി. ഇപ്പം 400 ഇനമായി. ഇപ്പോഴും ശേഖരിക്കുന്നുണ്ട്.
1: ഇപ്പം ഉണ്ണികൃഷ്ണൻജി, താങ്കളുടെ അടുത്ത് ഇത്രയും നല്ലൊരു ചർച്ച ചെയ്യാൻ സാധിച്ച് നല്ലൊരു ചർച്ചയായിരുന്നു. വളരെ നന്ദി.
2: താങ്ക് യു.
0: ശാസ്ത്രീയമായ രീതിയിൽ വാഴ കൃഷി ചെയ്ത് നേട്ടമുണ്ടാക്കിയ കർഷകൻ ശ്രീ ഉണ്ണികൃഷ്ണന്റെ അനുഭവ സാക്ഷ്യം എല്ലാവരും ശ്രദ്ധിച്ചുവല്ലോ. കാർഷിക മേഖലയിൽ ഉറച്ചു നിൽക്കുന്നവർക്കും കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും പുതുതലമുറയ്ക്കും ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരു പ്രേരണയും പ്രചോദനവുമാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.

കേരള കാർഷിക സർവകലാശാല നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. കുരുമുളകിന്റെ കൊടിത്തലകൾ ഇളകി വീണിട്ടുള്ളവ പിടിച്ചുകെട്ടണം. തണൽ കൂടിയാൽ പൊള്ളുവണ്ടിന്റെ ആക്രമണവും കുമിൾ രോഗങ്ങളും കൂടും. തന്മൂലം കായ്പിടുത്തം കുറയും. അതുകൊണ്ട് താങ്ങുമരത്തിന്റെ ചില്ലകൾ മുറിച്ചുമാറ്റി കഴിയുന്നത്ര സൂര്യപ്രകാശം കൊടിയിൽ പതിക്കാൻ ആവശ്യമായ സൌകര്യം ചെയ്യണം. കുരുമുളക് തോട്ടങ്ങളിൽ ദ്രുതവാട്ടത്തിനെതിരെ മുൻകരുതലുകൾ.

0: എടുക്കണം. ദ്രുതവാട്ടം വന്ന് ഉണങ്ങിയതും കേടുവന്നതുമായ വള്ളികൾ മുറിച്ചുമാറ്റി തീയിട്ട് നശിപ്പിക്കണം. ദ്രുതവാട്ടത്തിനെതിരെ ട്രൈക്കോഡെർമ എന്ന കുമിളിന്റെ കൾച്ചർ ഉപയോഗിക്കുന്നത് ഫലപ്രദമായിരിക്കും. 1 കിലോഗ്രാം ട്രൈക്കോഡെർമ, 10 കിലോഗ്രാം വേപ്പിൻ പിണ്ണാക്ക്, 90 കിലോഗ്രാം ഉണക്കിപ്പൊടിച്ച ചാണകം എന്നിവ ചേർത്ത് നല്ല തണലുള്ളതും വെള്ളം കയറാത്തതുമായ സ്ഥലത്ത് കൂട്ടിക്കലർത്തി ചാക്കുകൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് 2 ആഴ്ച ഇടുക. ഇടയ്ക്ക് ഇളക്കിക്കൊടുക്കുകയും ചെറിയ ഈർപ്പം നിലനിർത്താൻ വെള്ളം തളിക്കുകയും വേണം. ഈ മിശ്രിതം കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ചേർത്ത് കൊടുത്താൽ ദ്രുതവാട്ട രോഗം വരാതിരിക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. അല്ലെങ്കിൽ സ്യൂഡോമോണസ് 1 കിലോഗ്രാം 20 കിലോഗ്രാം ചാണകപ്പൊടിയുമായി കൂട്ടിക്കലർത്തി ഇട്ടുകൊടുക്കുന്നതും രോഗം നിയന്ത്രിക്കാൻ നല്ലതാണ്. വാഴയിൽ പിണ്ടിപ്പുഴുവിന്റെ ആക്രമണം തടയുന്നതിനായി പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. വണ്ടുകൾ ചെടിയുടെ അവശിഷ്ടഭാഗങ്ങളിലും അഴുകിയ വസ്തുക്കളിലുമാണ് ഒളിച്ചിരിക്കുന്നത്. ഇവയുടെ ആക്രമണം തടയുന്നതിന് ആദ്യമായി ചെയ്യേണ്ടത് കൃഷിയിടം വൃത്തിയാക്കി വയ്ക്കുക എന്നതാണ്. വേപ്പിൻ സത്തടങ്ങിയ കീടനാശിനി രൂപികകൾ 4 മില്ലി ലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വാഴയുടെ തടഭാഗത്തും ഇലക്കവിളുകളിലും തളിക്കുന്നത് നല്ലതാണ്. ആക്രമണം രൂക്ഷമാകുമ്പോൾ ക്ലോർപൈറിഫോസ് എന്ന കീടനാശിനി 2.5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഇലക്കവിളിലും വാഴത്തടയിലും ഒഴിക്കുക. നേന്ത്രവാഴയ്ക്ക് ചിലയിടങ്ങളിൽ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന മാണമഴുകൽ രോഗം കാണുന്നുണ്ട്. വാഴയുടെ ഇലകൾ മഞ്ഞളിക്കുകയും വാഴക്കൈകൾ ഒടിയുകയും ക്രമേണ വാഴ കടയോടെ മറിഞ്ഞു വീഴുകയും ചെയ്യും. വാഴയുടെ മാണം ചീഞ്ഞഴുകിയതായും കാണാം. മണ്ണിലൂടെയാണ് രോഗം പകരുന്നത് എന്നതുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നതിനായി നീർവാർച്ച ഉറപ്പുവരുത്തണം. സ്ട്രെപ്റ്റോസൈക്ലിൻ ആന്റിബയോട്ടിക് 2 ഗ്രാം, കോപ്പർ ഹൈഡ്രോക്സൈഡ് 20 ഗ്രാം ഇവയിലേതെങ്കിലും ഒന്ന് 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി രോഗം വന്ന വാഴയുടെയും ചുറ്റും നിൽക്കുന്നവയുടെയും കടക്കൽ മണ്ണ് കുതിരുന്ന വിധത്തിൽ ഒഴിച്ചുകൊടുക്കുകയും ചെയ്യുക. വാഴയിൽ ഇലത്തീനി പുഴുവിന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. പുഴുവിന്റെ ആക്രമണം ബാധിച്ച വാഴയുടെ ഇലകൾ പുഴുവിനോടുകൂടി തന്നെ നശിപ്പിച്ചു കളയുക. ആക്രമണം അധികമായാൽ 2 മില്ലി ഫ്ലൂബെൻഡാമിഡ് 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. കാലവർഷത്തിൽ ജാതിത്തോട്ടങ്ങളിൽ ക്രമാതീതമായി ഇലകൊഴിച്ചിൽ കണ്ടുവരാറുണ്ട്. 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം മുൻകരുതൽ എന്ന നിലയ്ക്ക് തളിക്കാവുന്നതാണ്. കോപ്പർ ഓക്സിക്ലോറൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിന് എന്ന കണക്കിൽ നേർപ്പിച്ച് തളിക്കുന്നതും ചുവട്ടിലൊഴിക്കുന്നതും ഈ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കും. കേരള കാർഷിക സർവകലാശാല നൽകിയ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
1: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാന ക്ഷേമ പദ്ധതികളിലൊന്നാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ചുരുക്കത്തിൽ PM കിസാൻ കൃഷി രാജ്യത്തിന്റെ അടിത്തറയാണെന്ന തിരിച്ചറിവിലാണ് ഈ പദ്ധതി നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതി പ്രകാരം യോഗ്യതയുള്ള ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് വർഷം 6,000 രൂപ ധനസഹായം നൽകുന്നു. ഈ തുക 2,000 രൂപ വീതം 3 ഗഡുക്കളായി നേരിട്ട് കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. വിത്ത്, വളം, കീടനാശിനികൾ തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ചെലവുകൾക്കായി ഈ സഹായം കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. PM കിസാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാന പ്രത്യേകത നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം എന്ന സംവിധാനമാണ്. ഇടനിലക്കാരില്ലാതെ പൂർണമായും സുതാര്യമായി സഹായധനം കർഷകരുടെ അക്കൌണ്ടിലെത്തുന്നു. ഇതുവഴി കർഷകന്റെ ആത്മവിശ്വാസവും സാമ്പത്തിക സ്വാതന്ത്ര്യവും വർദ്ധിക്കുന്നു. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുവാൻ കർഷകർ അവരുടെ ഭൂമി സംബന്ധമായ രേഖകളും ആധാർ നമ്പറും ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും ശരിയായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടാതെ EKYC പൂർത്തിയാക്കുന്നതും അനിവാര്യമാണ്. ഇതിലൂടെ അർഹരായ കർഷകർക്ക് സമയബന്ധിതമായി ആനുകൂല്യം ലഭ്യമാകുന്നു. PM കിസാൻ ഒരു വലിയ തുക നൽകുന്ന പദ്ധതിയല്ലെങ്കിലും കർഷകർക്ക് സ്ഥിരമായി ഒരു സാമ്പത്തിക പിന്തുണയായി ഇത് പ്രവർത്തിക്കുന്നു. വിളവെടുപ്പിന് മുൻപ് ആവശ്യമായ ചെലവുകൾ നേരിടാൻ ഈ സഹായം സഹായകമാകുന്നു. അതോടൊപ്പം കൃഷിയിൽ തുടർന്ന് നിൽക്കുവാനുള്ള പ്രചോദനവും ഇത് നൽകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകന്റെ അധ്വാനത്തോടുള്ള രാഷ്ട്രത്തിന്റെ ആദരത്തിന്റെ പ്രതീകമാണ്. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ഉറപ്പാക്കാൻ മുന്നോട്ടു വരണം. കർഷകൻ ശക്തനായാൽ രാജ്യം

0: ശക്തമാകും എന്ന സന്ദേശം ഈ പദ്ധതിയിലൂടെ നമുക്ക് ഉറപ്പിക്കാം.
1: ഇന്ന് ഈ പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയാനുള്ള സമയമാണ്. അതിനു മുൻപായി ചോദ്യം ഒന്നുകൂടി പറയാം. സാധാരണയായി വിത്തടയ്ക്ക ശേഖരിക്കുന്നത് എങ്ങനെയുള്ള കവുങ്ങിൽ നിന്നാണ്? ഉത്തരം, കായ്ഫലം തുടങ്ങി 4 മുതൽ 5 വർഷം വരെ കഴിഞ്ഞ കവുങ്ങിൽ നിന്നുമാണ് വിത്തടയ്ക്ക ശേഖരിക്കുന്നത്. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
2: ഇതാ കാർഷിക വിജ്ഞാനം വീട്ടുപഠിക്കൽ. എല്ലാ ദിവസവും രാവിലെ കാർഷിക മേഖലാ വാർത്തകൾ.
3: കർഷകരും കൃഷിയെ സ്നേഹിക്കുന്നവരും ദൈനംദിനം അറിയേണ്ട വാർത്തകളും അറിയിപ്പുകളും സന്ദേശങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കാർഷിക മേഖലാ വാർത്തകൾ.
4: എല്ലാ ദിവസവും വൈകുന്നേരം 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാട്ടിൻപുറം വാർത്തകളും കർഷകർ അറിയേണ്ട വിവരവിജ്ഞാനവുമായി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ.
5: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
6: വയലും വീടും സമാപിക്കുന്നു.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027. നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രാലയത്തിന് കീഴിലുള്ള അപ്പാരൽ ട്രെയിനിംഗ് ആൻഡ് ഡിസൈൻ സെന്റർ തളിപ്പറമ്പ് സെന്ററിൽ 3 വർഷം ദൈർഘ്യമുള്ള ബിവോക് ഫാഷൻ ഡിസൈൻ ആൻഡ് റീറ്റെയിൽ, ബിവോക് അപ്പാരൽ മാനുഫാക്ചറിംഗ് ആൻഡ് എന്റർപ്രണർഷിപ്പ് എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9995004269 9995004269 കണ്ണൂർ സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് ആൻഡ് വർക്ക് പ്ലേസ് സ്കിൽ വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകനെ നിയമിക്കുന്നു. അഭിമുഖം നാളെ രാവിലെ 9:30 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497294526. കണ്ണൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്

0: ഹാൻഡ്ലൂം ടെക്നോളജിയിൽ ക്ലോത്തിംഗ് ആൻഡ് ഫാഷൻ ടെക്നോളജി കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. ഒരു വർഷ കാലയളവുള്ള കോഴ്സിൻ്റെ യോഗ്യത SSLC ആണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 29. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497283539 0497283539. വെബ്സൈറ്റ് www.iihtkannur.ac.in. അടൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ LP വിഭാഗം കന്നഡ തസ്തികയിലേക്ക് നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കേട്ടറ്റ് നിർബന്ധം. മീഞ്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഫാർമസിസ്റ്റ് തസ്തികയിൽ നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 27 രാവിലെ 10:30 മീഞ്ച ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടക്കും. യോഗ്യത പ്ലസ് ടു സയൻസ്, ഡി ഫാം, ബി ഫാം. കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ. പ്രായപരിധി 18-40. സേവന വാർത്തകളാണ് കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.

ഈ നിലയത്തിൽ നാളെ രാവിലെ 7:05 ട്രെയിൻ സമയം. തുടർന്ന് ഇപ്പം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. പറശ്ശിനിക്കടവ് MBER മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ലോക സർപ്പദിനം പ്രത്യേക പരിപാടി. 7:35 മോഡേൺ ITI FM ഡയറിയിൽ പാട്ടിലെ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, വായനയുടെ വാതായനങ്ങളിൽ സ്വന്തം വായനയുടെ ലോകത്തെ ഓർത്തെടുത്ത് സംസാരിക്കുന്നു എഴുത്തുകാരനായ ഡോക്ടർ കെ ശ്രീകുമാർ. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. വാർത്തകൾ വിശദമായി. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ നിന്ന് യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ രാഷ്ട്രപതി മാൾഡോവ പ്രസിഡന്റുമായി പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. അടുത്തമാസം 13 വരെ സമ്മേളനം തുടരും. നിരവധി പ്രധാന നിയമനിർമ്മാണങ്ങൾ പാസാക്കുന്നത് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. യോഗം ആരംഭിച്ചയുടൻ യോഗത്തിൽ പങ്കെടുത്ത NCPI അംഗീകൃത പാർലമെന്ററി പാർട്ടിയല്ലെന്നാരോപിച്ച് പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് പ്രതീകാത്മകമായി ഇറങ്ങിപ്പോയി. പിന്നീട് പ്രതിപക്ഷാംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു. സമ്മേളന നടപടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ പിന്തുണ അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. സമ്മേളനം തടസ്സപ്പെടുത്തുന്നതുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാകില്ലെന്നും പ്രതിപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും ശ്രീ റിജിജു പറഞ്ഞു.
1: There are various demands by various political parties for discussion. We have said that let parliament function smoothly. Exactly what are the issues to be discussed? That has to be decided in the business advisory committee. Government will definitely take the steps whatever is necessary, but we can't force each other.
0: സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിൻവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് സാൻസിബാർ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ടാൻസാനിയയിലെ സ്വയംഭരണ പ്രദേശമാണ് സാൻസിബാർ. കേന്ദ്രമന്ത്രി അമിത്ഷായുടെ പശ്ചിമബംഗാൾ സന്ദർശനം തുടരുന്നു. കൊൽക്കത്തയിൽ ലോകത്തിലെ ഏറ്റവും വലിയ അമൂൽ തൈര് ഉൽപ്പാദന കേന്ദ്രത്തിന്റെ തറക്കല്ലിടൽ അദ്ദേഹം നിർവഹിച്ചു. പശ്ചിമബംഗാളിലെ ക്ഷീരകർഷകർക്ക് ഇതിലൂടെ ഏറെ പ്രയോജനമുണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 പേർ മരിച്ചു, നിരവധി പേരെ കാണാതായി. മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ വൈഷ്ണോദേവി തീർത്ഥയാത്ര നിർത്തിവച്ചിരിക്കുകയാണ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കുവൈറ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തി. കുവൈറ്റ് സിറ്റിയിൽ അപായ സൈറണുകൾ മുഴങ്ങുകയും വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കുകയും ചെയ്തു. ജോർദനിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതിന് മറുപടിയായി ഇറാനിൽ ഇന്ന് പുലർച്ചെ അമേരിക്ക ബോംബാക്രമണം നടത്തിയിരുന്നു. അതിന് തുടർച്ചയായാണ് ഇറാൻ കുവൈറ്റിൽ ആക്രമണം നടത്തിയത്. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. സ്വാതന്ത്ര്യസമരസേനാനി മംഗൾ പാണ്ഡെയുടെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ധീരമായ ജീവിതം രാജ്യത്തെ ഓരോ തലമുറയ്ക്കും പ്രചോദനം നൽകുന്നതായി ശ്രീ മോദി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയ PV സിന്ധുവിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സിന്ധുവിന്റെ വിജയം രാജ്യത്തെ യുവ കായിക താരങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ലോകം കാത്തിരുന്ന സ്വപ്ന ഫൈനലിന് മണിക്കൂറുകൾ മാത്രം. ലോകകപ്പ് ഫുട്ബോൾ കലാശ പോരാട്ടത്തിൽ സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിലാണ് മത്സരം. ലയണൽ മെസ്സി നയിക്കുന്ന അർജന്റീന 4 കിരീടമാണ് ലക്ഷ്യമിടുന്നത്. ലോക ഫുട്ബോളിൽ മെസ്സിയുടെ പിൻഗാമിയെന്ന് വാഴ്ത്തപ്പെടുന്ന 19-കാരൻ ലമീൻ യമാലാണ് സ്പാനിഷ് നിരയിലെ ശ്രദ്ധാകേന്ദ്രം. അതേസമയം ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ഫ്രാൻസ്

0: വെയിൽസിനെ 4-6 തകർത്ത് ഇംഗ്ലണ്ട് ലോകകപ്പിലെ 3 സ്ഥാനം സ്വന്തമാക്കി. ഫൈനൽ അർദ്ധരാത്രിയിലായതിനാൽ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ഫൈനൽ വലിയ സ്ക്രീനിൽ കാണാനും ആരാധകർക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള തെരഞ്ഞെടുത്ത തിയേറ്ററുകളിലാണ് പ്രദർശനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ഫുട്ബോൾ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അർജന്റീന സ്പെയിൻ പോരാട്ടം കേരളത്തിലെ ആരാധകർക്കും കൂട്ടായ അനുഭവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം കൈരളി ശ്രീ കോംപ്ലക്സിലെയും കോഴിക്കോട് കൈരളി ശ്രീ കോംപ്ലക്സിലെയും തിയേറ്ററുകളിലാണ് ഫൈനൽ മത്സരത്തിന്റെ പ്രദർശനം. സാധാരണ ടിക്കറ്റ് നിരക്കിലാകും തത്സമയം പ്രദർശിപ്പിക്കുക. ഇതുകൂടാതെ തിരുവനന്തപുരം ജില്ലയിൽ മാനവീയം വീഥി, വിവിധ ഫുട്ബോൾ ക്ലബ്ബുകൾ, കഫേകൾ എന്നിവിടങ്ങളിലും വലിയ LED സ്ക്രീനുകൾ ഒരുക്കിയിട്ടുണ്ട്.
0: ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 388 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 387 റൺസ് നേടി. ആറന്മുളയിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വഴിപാട് വള്ളസദ്യ കാലത്തിന് തുടക്കമായി. വള്ളസദ്യ സെപ്റ്റംബർ 16 വരെ തുടരും. വൈഗ അണക്കെട്ടിൽ ജലനിരപ്പ് കുത്തനെ കുറഞ്ഞതോടെ തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിൽ. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അണക്കെട്ട് നിറഞ്ഞ് കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം തുറന്നുവിട്ടിരുന്നെങ്കിലും ഇത്തവണ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: നിലവിൽ അണക്കെട്ടിൽ സംഭരണശേഷിയുടെ ഏകദേശം 20% വെള്ളം മാത്രമാണുള്ളത്. ഇതോടെ തേനി, മധുര, ദിണ്ടുക്കൽ, ശിവഗംഗ, രാമനാഥപുരം തുടങ്ങി വൈഗ ജലസേചന പദ്ധതിയെ ആശ്രയിക്കുന്ന നിരവധി പ്രദേശങ്ങളിൽ കൃഷി മുടങ്ങിയിരിക്കുകയാണ്. വൈഗ അണക്കെട്ടിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് സ്പിൽവേയിലൂടെ എത്തുന്ന വെള്ളവും പ്രധാന ആശ്രയമാണ്. എന്നാൽ മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് കുറഞ്ഞതിനാൽ ആവശ്യമായ അളവിൽ വെള്ളം ലഭിക്കാത്തതും നിലവിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നു.
0: ലിത്വാനിയയിൽ നടന്ന 37th അന്താരാഷ്ട്ര ബയോളജി ഒളിമ്പ്യാഡിൽ ഇന്ത്യയ്ക്ക് 4 മെഡലുകൾ, 1 സ്വർണവും 3 വെള്ളിയുമാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ നേടിയത്. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി പനാമയുടെ വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിലെത്തി. കേന്ദ്രമന്ത്രിമാരായ ഡോക്ടർ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ എന്നിവരുമായി അദ്ദേഹം നാളെ കൂടിക്കാഴ്ച നടത്തും. അബുദാബിയിലെ സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന സർവ്വീസുകളുടെ എണ്ണം അടുത്ത മാസം വർദ്ധിപ്പിക്കും. പുതുതായി 5 നഗരങ്ങളിലേക്ക് കൂടിയാണ് സർവ്വീസ് ആരംഭിക്കുക. നിലവിൽ 17 നഗരങ്ങളിലേക്ക് നേരിട്ട് സർവ്വീസ് നടത്തുന്നുണ്ട്. ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച ബില്ലിന്റെ കരടിന് മധ്യപ്രദേശ് മന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. നാളെ ആരംഭിക്കുന്ന മധ്യപ്രദേശ് നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. ഏകീകൃത സിവിൽ കോഡിന്റെ പ്രധാന വ്യവസ്ഥകൾ പ്രകാരം ഒരാൾക്ക് 1-ൽ വിവാഹങ്ങൾക്ക് സാധുതയുണ്ടാകില്ല. ലിവ് ഇൻ ബന്ധങ്ങൾ 1 രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമാക്കും. വിവാഹമോചനത്തിന് നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായ സ്വത്തവകാശം ലഭിക്കും. ഗോത്രവിഭാഗങ്ങളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു യാത്ര തിരിച്ചു. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾക്ക് സമ്മേളനകാലം വേദിയാകും. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിനുവി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. ജമ്മുകാശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 മരണം, നിരവധി പേരെ കാണാതായി. കേരളത്തിൽ 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ കടലാക്രമണത്തിന് സാധ്യത. സ്പെയിൻ അർജന്റീന സ്വപ്ന ഫൈനൽ കാത്ത് ലോകം. ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ആകാശവാണി കണ്ണൂർ.

0: ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങളും നേരനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടി. ചില ഓർമ്മകളുണ്ട് മറവിക്കു പോലും മായ്ക്കാനാവാത്തവ. ചിലപ്പോൾ ആ ഓർമ്മകൾക്ക് അകമ്പടിയായി പാട്ടുകളും ഉണ്ടാകും. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായുള്ള ഒരു പരിപാടിയാണിത്. ഓർമ്മയിൽ ഒരു ഗാനം.
1: ഓർമ്മയിലൊരു ഗാനം.
0: ഹലോ.
2: ഹലോ.
0: പേര് പറയൂ.
2: പേര് അച്യുതൻ.
0: എവിടെയാ വീട്? ഏഴിലോടാണ് വീട്. ഏത് ജോലിയിലാണ് ഇപ്പോൾ ഉള്ളത്?
2: ഞാൻ ഇപ്പോഴൊന്നും കാര്യമായി ചെയ്യുന്നില്ല. ഞാൻ ഈ മെഡിക്കൽ ഫാർമ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു.
0: ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഓർമ്മയിലൊരു ഗാനം, ഹൃദയരാഗം, എൻ പ്രിയഗാനം. ഏതാണ് ആ ഹൃദയരാഗം, ഏതാണ് ആ പ്രിയഗാനം?
2: ഹൃദയരാഗം എന്ന് പറഞ്ഞാല് വളരെ മുമ്പ് നമ്മളെ പഴയ പ്രശസ്ത നടനല്ലേ, നമ്മളെ പ്രേം നസീർ സാറ്, അദ്ദേഹം അവതരിപ്പിച്ച ഈ റേഡിയോയിൽ അവതരിപ്പിച്ച ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതില് അദ്ദേഹം ഈ ഭാർഗവി നിലയത്തിലെ താമസമെന്ത് വരുവാനില്ലെ ഒരു പാട്ടാണ് അവതരിപ്പിച്ചത്.
0: അങ്ങനെ
2: അത് അദ്ദേഹം ആ വിജയനിർമ്മലയുമായി ഞാൻ ആദ്യമായി അഭിനയിച്ച പടം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അത് അവതരിപ്പിച്ചു. അത് മനസ്സിന് വളരെ ഹൃദ്യമായി തോന്നി. അന്നു മുതൽ എന്റെ മനസ്സിൽ എപ്പോഴും ഈ പാട്ടിങ്ങനെ എപ്പോഴും എനിക്ക് കൂടുതലും അതന്നെ ഇഷ്ടം. അധികം കേൾക്കുമ്പോഴേ ആ ഓർമ്മ എന്നും വരും മനസ്സിൽ. വളരെ മുമ്പാണ്, കുറേ മുമ്പ്. അതെന്നും ഓർമ്മയുണ്ടാവും. ആ പാട്ട് കേൾക്കാനും അത്യാവശ്യം പാടാനും എല്ലാം ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്.
0: ശരി. ഈ തിയേറ്ററുകളില് ഒരുപാട് പ്രേം നസീർ സിനിമകൾ കണ്ട ഒരാളാണ് താങ്കള്. പക്ഷേ അതിൽ നിന്നൊക്കെ, അതായത് റേഡിയോ വഴി ഒരു പ്രോഗ്രാമിലൂടെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഇങ്ങനെയൊന്ന് പറയുമ്പോൾ അല്ലേ, അത് ആ സിനിമയിൽ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ ഒരു ഇഷ്ടഗാനമായിട്ടും ഒക്കെ പറയുമ്പോൾ ആ ഒരു നടനോടുള്ള ആരാധന കൊണ്ടും ഇഷ്ടം കൊണ്ടും നമ്മളെ ജീവിതത്തിലേക്ക് തന്നെ ആ പാട്ട് വന്നതുപോലത്തെ ഒരു ഫീലാണ് വരുന്നത് അല്ലേ. അങ്ങനെ
2: അപ്പൊ
0: പാടാനൊക്കെ ഇഷ്ടാന്ന് പറഞ്ഞു, എന്നാലും ഒന്ന് പാടുന്നു ഇപ്പോ.

0: மனசி எந்தே முன்னில் தாமசம் எந்தே அணைய பிரேமமாய் எந்தே கண்ணில் தாமசம் எந்தே வருவார்.
1: എത്ര മനോഹരമായിട്ടാണ് പാടിയത്, അതിൻ്റെ എല്ലാ ഫീലോടുകൂടി. ശരിക്കും ആരെങ്കിലും വന്നു
0: പോവും.
1: അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഇത്രയും നന്നായിട്ട് പാടുമ്പോൾ ശരിക്കും എത്ര നല്ലൊരു പാട്ടുകാരനാവും നല്ലൊരു പ്രായത്തിൽ. ആരൊക്കെ ഇപ്പോൾ വീട്ടിലുള്ളത്?
0: വീട്ടിൽ പിന്നെ ഭാര്യയുടെ അമ്മ, മകൻ, ഞാൻ.

എൻ്റെ പേര് തമ്പി നീലശരത്താണ്. വീണപൂവിലെ നഷ്ടസ്വർഗങ്ങളെ നിങ്ങളെനിക്കൊരു ദുഃഖസിംഹാസനം നൽകി എന്നുള്ള പാട്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. ഇത് എൻ്റെ ഒരു പഴയ ഒരു അനുഭവത്തിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. ഈ പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം എനിക്കൊരു ചേച്ചി ഉണ്ടായിരുന്നു, ഓമനാന്നാണ് ഞങ്ങളെല്ലാം വിളിക്കുന്നത്. ഫിലോമനാന്നാണ് ശരിക്കുള്ള പേര്. എൻ്റെ ചേച്ചീനെ കല്യാണം കഴിക്കാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളത് കുറേ ചെറിയ ചെറിയ കുട്ടികളായിരുന്നു. അതിൽ ഏറ്റവും മൂത്തതാണ് എൻ്റെ, ഞങ്ങളൊക്കെ വിളിക്കുന്നത് അമ്മു എന്നാണ്. ഞാൻ ചേച്ചി സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നീലേശൻ രാജാസ് സ്കൂളിലാണ് ഞങ്ങൾ ഒന്നിച്ച്, ചേച്ചി മൂന്നിലും ഞാൻ രണ്ടിലും, അതാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ഒരു കടലമണി വഴിയിൽ നിന്ന് കിട്ടി. അത് കിട്ടിയപ്പോൾ അതിൻ്റെ ഒരു പാതി ആക്കി എനിക്ക് തന്നു. തമ്പി മോനെ ഇതാ കഴിക്കടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഒരു അനുഭവം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനെ ആ ചേച്ചീനെ കല്യാണം കഴിക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ അമ്മക്കൊരു വലിയൊരു അസുഖം വന്നു, ഗർഭപാത്രത്തിൽ ഒരു ഓപ്പറേഷൻ. പിന്നെ കുറേ കാലത്തേക്ക് കിടപ്പിലായതുകൊണ്ട് അമ്മയും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അമ്മയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മൂത്ത മോളെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്നാണ്. മൂത്ത മോളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ വേണ്ടി എൻ്റെ അപ്പച്ചൻ കുറച്ച് മദ്യപാനിയൊക്കെ ആയിരുന്നു. അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ വീട്ടിൽ എൻ്റെ ഇളതൊക്കെ ഭയങ്കര ചെറിയ കുട്ടികളായിരുന്നു. ഒരു 19 വയസ്സിലാണ് എൻ്റെ ചേച്ചീനെ കല്യാണം കഴിച്ചു കൊടുത്തത്. കല്യാണം കഴിച്ച് അവൻ നമ്മളെ ഒരു പറമ്പിൽ തന്നെയാണ് ചെറിയൊരു കുടിൽ വെച്ച് താമസാക്കിയത്. താമസാക്കി രണ്ട് പെൺമക്കൾ ജനിച്ചു. ഞങ്ങൾ കൊടുത്ത പൊന്നും അതിതൊക്കെ അവൻ പല വിധത്തിലായി ചിലവാക്കി അവൻ നാട് വിട്ടു. നാട് വിട്ട് പിന്നെയും വരും, ഇടക്കിടക്ക് വരും, പിന്നെയും വരും. അങ്ങനെ ഒരു സംശയത്തിൻ്റെ പേരിൽ 78 or 79 എന്നറിയില്ല അത് സംഭവിച്ചു. ആ കുടിലിൽ വെച്ചിട്ട് എൻ്റെ ചേച്ചിയെ കൊല്ലുകയാണ് ചെയ്തത്. കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി. അപ്പോൾ ഇളയ കുട്ടിക്ക് 6 മാസമായിരുന്നു. ആ സംഭവങ്ങളെല്ലാം നടന്ന് അവൻ ജയിലിലായി. പിന്നെ ആ കുട്ടികളെയും പോറ്റേണ്ട ഗതി ഒരു സാഹചര്യം ഞങ്ങൾക്കുണ്ടായി. ഇരിക്കുമ്പോഴാണ് പിന്നെ വീട്ടിൽ അമ്മ കിടപ്പിലായി. പിന്നെ ആരും നോക്കാനില്ല. ചേച്ചി ഉണ്ടാകുമ്പോൾ ചേച്ചിയിലൊരു സഹായം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പോകുന്ന സമയത്ത് അമ്മയും അപ്പച്ചനും, എൻ്റെ അപ്പച്ചൻ എന്നാണ് ഞാൻ വിളിക്കുക, അച്ഛനും, അവർ തീരുമാനമെടുത്ത് എന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി. അപ്പോൾ എനിക്ക് 18-19 ആവുന്ന സാഹചര്യം അങ്ങനെ എന്നെ കല്യാണം കഴിപ്പിച്ചു തൃശ്ശൂരിലൊരു പെൺകുട്ടിയെ കൊണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ എനിക്കും 2 പെൺമക്കളായി. എല്ലാം നമ്മൾ ഈ തറവാട്ടിൽ തന്നെയാണ് താമസം. അങ്ങനെ കുറച്ച് കാലം കഴിയുമ്പോൾ ചേച്ചി കെട്ടി ചെറിയൊരു കുടിലേക്ക് ഞാൻ താമസം മാറി. അവിടെ രാത്രിയാകുമ്പോൾ എനിക്ക് എൻ്റെ ചെറിയ കുട്ടികൾ മാറി അവിടെ നിൽക്കാൻ പേടിയാവുന്നതെന്ന് പറഞ്ഞ് തറവാട്ടിലേക്ക് തന്നെ വരും. അപ്പോൾ ഞങ്ങളെല്ലാവരും വരും. ചുരുക്കം പറഞ്ഞാൽ അന്നത്തെ ഒരു ചെറിയൊരു ബാലവാടിയായിരുന്നു നമ്മളൊരു കുടുംബം. എല്ലാം ചെറിയ മക്കൾ, എൻ്റെ അനിയമ്മ അനിയനും അനിയത്തികളും എല്ലാം ചെറിയ കുട്ടികൾ. പിന്നെ എൻ്റെ ചേച്ചി എൻ്റെ ചെറിയ കുട്ടികൾ 6 മാസം ആകുമ്പോളാണ്. അങ്ങനെ എപ്പോഴും എൻ്റെ മനസ്സിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതൊരു പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഓർമ്മ

0: ഹലോ
1: ഹലോ
0: ആരാണ്?
1: ഹലോ, ഞാൻ പള്ളിക്കുന്ന് എന്നാണ്.
0: പേര് പറഞ്ഞില്ല.
1: പള്ളിക്കുന്ന് ജയന്തി ശ്രീരാം, പള്ളിക്കുന്ന്.
0: ശരി. വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, ഞാൻ പിന്നെ ഒരു 15 വർഷം മുൻപ് ടീച്ചറായിരുന്നു, ഇപ്പോ വീട്ടമ്മയാണ്.
0: ഗവൺമെന്റ് സർവീസിലുണ്ടായിട്ട് റിട്ടയർ ചെയ്തതാണോ?
1: അല്ല അല്ല, ഞാൻ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിരുന്നു.
0: ശരി, ഏത് സ്കൂളിലായിരുന്നു?
1: ഞാൻ പാലക്കാടായിരുന്നു, പാലക്കാട് ഒരു സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ.
0: അവന്താ പാലക്കാടായിട്ട് എന്താ കണക്ഷൻ?
1: നാട് പാലക്കാടാണ്.
0: ഇപ്പോ
1: പിന്നെ ഇവിടെ വന്നിട്ട് ഒരു 20 ഇയേഴ്സ് ആയി കണ്ണൂർ വന്നിട്ട്.
0: എന്തേ കണ്ണൂർ സെലക്ട് ചെയ്തത്?
1: കണ്ണൂർ ഹസ്ബൻഡിന് ഇവിടെയാണ് ബിസിനസ്, സി എസ് കെ ട്യൂബ് കമ്പനി പറയും. അത് ഞങ്ങളൊരു 90s ഇവിടെ വന്നു.
0: അങ്ങനെ അങ്ങനെ പിന്നെ കണ്ണൂരുകാരായി.
1: അതെ, ഇപ്പൊ കണ്ണൂരുകാരന്നെയാണ്.
0: ശരി. അപ്പൊ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഗാനവും അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവമോ അനുഭവമോ ഒക്കെ പറയാനാണ് നമ്മുടെ ഈ പ്രോഗ്രാം.
1: അപ്പൊ
0: ആ പാട്ട് ഏതാണ്?
1: അതെനിക്ക് പിന്നെ ഇതിലെ ദേശാടനത്തിലെ കളിവീടുറങ്ങിയല്ലോ.
0: ആ ഒരു പാട്ട്.
1: അതെ.
0: അപ്പോ എന്തുകൊണ്ടാണ് ആ പാട്ട് സെലക്ട് ചെയ്തത്?
1: അത് പിന്നെ അത് എന്റെ പിന്നെ പിന്നെ കുട്ടിക്കാലത്ത് എനിക്ക് അമ്മ പറഞ്ഞു തന്നൊരു പിന്നെ ഒരു ഒരു ഒരു സ്റ്റോറി ഉണ്ട്, അതുമായിട്ട് ചെറിയ ബന്ധമുണ്ട് ആ സിനിമയ്ക്ക്.
0: പറയൂ, എന്താണ്?
1: അതെ, അത് പിന്നെ ഇങ്ങനെ ചെറിയ കുട്ടിയെ ഇങ്ങനെ ചെറിയ കുട്ടിയെ സന്യാസിയാക്കുന്ന ഒരു കഥയാണല്ലോ അതില്. അമ്മയുടെ നാട്ടില് അങ്ങനെ ഒരു സംഭവം നടന്ന അമ്മയുടെ കാലത്ത്. ഇപ്പൊ എന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്, 96 വയസ്സായി അമ്മക്ക്. പിന്നെ അമ്മയുടെ ഞങ്ങളുടെ പാലക്കാട് തന്നെയാണ് നാട്. അവിടെ കുട്ടിക്കാലത്തുണ്ടായ ആ സംഭവമായിട്ടുള്ള ബന്ധം ഉണ്ട് ഈ കഥയ്ക്ക്, ഈ ദേശാടനം എന്നുള്ള സ്റ്റോറി. പിന്നെ അമ്മ പാലക്കാട് ഉളപ്പമണ്ണമ്മനയുടെ അടുത്തായിരുന്നു അമ്മ. അപ്പൊ മനയും ഈ കോവിലുമായിട്ട് ഭയങ്കര ബന്ധമാണ്. ഞങ്ങള് ബ്രാഹ്മിൻസ് ആണ്. അപ്പോ പിന്നെ അതിലാ ദേശാടനത്തിൽ ആ കുട്ടി, ചെറിയ കുട്ടീനെ ഈ നമ്പൂതിരി കുടുംബങ്ങളിലൊക്കെ അങ്ങനെ ചിലവരിങ്ങനെ പിന്നെ ഇതായി സന്യാസ ജീവിതത്തിലേക്ക് അങ്ങനെ പോവല്ലോ. അതെ, അങ്ങനെ പിന്നെ ഒരു കുട്ടി ഇങ്ങനെ വന്ന് ഭിക്ഷ സ്വന്തം അമ്മയുടെ അടുത്ത് തന്നെ വന്ന് സന്യാസിയായിട്ട് ഭിക്ഷ ചോദിക്കുമ്പോ അമ്മയ്ക്ക് അത് താങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയില് പിന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് അമ്മ പറയുകയും. അപ്പൊ എനിക്ക് ആ കഥയായിട്ട് ഭയങ്കര, അത് കേൾക്കുമ്പോ ഞാൻ ഇപ്പോഴും കരയും. ആ ഇതായിട്ടുള്ള ബന്ധം എനിക്ക് ഈ ഫിലിമിന് തോന്നും.
0: വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു പാട്ട്. കളിവീട് ഉറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ, ഒരു നോക്കു കാണാൻ. ആ ഒരു പാട്ടും ആ ഒരു സിനിമയും അമ്മ പറഞ്ഞു തന്ന ഒരു സംഭവം, അതുപോ അതിന്റെ കൂടെ ഒത്തിരി അമ്മയായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളും ഒക്കെ മനസ്സിലേക്ക് വരുന്നു. പാലക്കാടത്തെ ആ ഒരു വീടും അല്ലേ, എന്താ
1: പറയുക. അപ്പൊ എനിക്ക് ആ മനയും ആ ചുറ്റും അവിടെ അമ്മയുടെ ഒരു ഉൾനാട് പ്രദേശമാണ്. അപ്പൊ അതെല്ലാം ഒരു ചുറ്റുപാടും പുഴയും അരുവിയും ഒക്കെ ആയിട്ട് അങ്ങനെയാ കുട്ടിക്കാലം ഞങ്ങളുടെ ആയിരുന്നു.
0: അപ്പൊ അന്നത്തെ ആ ഒരു കാലം മൊത്തമായിട്ട് മനസ്സിലേക്ക് ഒരുപക്ഷെ ഒരു പാട്ടിനെ കൊണ്ടു ചെന്ന് എത്തിക്കാൻ പറ്റും അല്ലേ?
1: അതെ അതെ അതെ. ആ മനയും ആ പിന്നെ ക്ഷേത്രവും ആ പുഴയും അരുവിയും ഒക്കെ തന്നെയാണ്. വെള്ളിനേഴി ഒരു കലാക്ഷേത്രമാണല്ലോ.
0: അതെ അതെ. ഓക്കെ എന്നാ, ശരി,
1: ഓക്കെ, താങ്ക് യു മാഡം.

0: സുഖദുഃഖങ്ങൾ കൊണ്ട് സമരസപ്പെടുന്ന ജീവിതം പോലെ, കണ്ണീരും പുഞ്ചിരിയും ഇടകലർന്ന സ്നേഹസല്ലാപം. ഓർമ്മയിലൊരു ഗാനം, നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവെക്കാം. 8281 311 344 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281 311 344.
1: ഒരു ഗാനം ഹൃദയരാഗം.
2: നമസ്കാരം, എൻ്റെ പേര് ജിനേഷ്. ഞാൻ പള്ളിക്കുന്ന് എടച്ചേരിയിലാണ് താമസം. എൻ്റെ ഓർമ്മയിലെ ഒരു ഗാനം എന്ന് പറയുന്നത് 1987-88 ആ സമയത്ത് ഇറങ്ങിയ അച്ചുവേട്ടൻ്റെ വീട് എന്ന സിനിമയിലെ ചന്ദനം മണക്കുന്ന പൂന്തോട്ടം. ആ സിനിമയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതവുമായിട്ട് ഒരുപാട് ബന്ധമുള്ള ഒരു സിനിമയായിരുന്നു അത്. അതിൽ നെടുമുടിയനും ഭാര്യയും രണ്ട് മക്കളുമായിരുന്നു. അതേപോലെ ഞാനും ഏട്ടനും അമ്മയും അച്ഛനുമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് നെടുമുടി വേണുവിന് സംഭവിച്ചതുപോലെ പെട്ടെന്നൊരു ദിവസമായിരുന്നു ഓർക്കാപ്പുറത്ത് അച്ഛന് അറ്റാക്ക് വന്നിട്ട് പോയത്. യാത്ര പോലും പറയാൻ കഴിയാതെ ഒന്നും, നമ്മളൊക്കെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് ആയിപ്പോയിരുന്നു. അതിൻ്റെ അകത്തുള്ള പോലെ തന്നെ മക്കളുടെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല, അതുപോലെ നമ്മളതും കല്യാണമൊന്നും കഴിഞ്ഞില്ല. അപ്പം അച്ഛൻ പെട്ടെന്ന് പോയി, പിന്നെ നമ്മൾ ജീവിച്ചു വന്നു. സിനിമയിലെ നെടുമുടി വേണുവിന് ആ ഒരു വീട്ടിൽ എങ്ങനെയാണ് ഒരു നല്ല രീതിയിലുള്ള ഒരു കുടുംബം എങ്ങനെ വേണമെന്നുള്ളതിനെ പറ്റി ഉള്ള ഒരു പാട്ടാണ് ആ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം നിൽക്കുന്ന അച്ഛനെടുത്ത കഷ്ടപ്പെട്ടെടുത്ത വീട് വീട്ടിലാണ്, ലോൺ എടുത്തിട്ട് ഉമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വീടെടുത്തത്. അപ്പോൾ ആ ഒരു പാട്ട് കേൾക്കുമ്പം അച്ഛൻ്റെ ആ ഒരു സ്വപ്നങ്ങളാണ് ഓർമ്മ വരിക. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മെഴുകിയ മണിമുറ്റം,
3: ചന്ദനം മണക്കുന്ന പൂന്തോട്ടം.

0: ഹലോ
1: ഹലോ
0: ആ പേര് പറയൂ.
1: പേര് ബാലകൃഷ്ണൻ, പുത്തേലത്ത്.
0: ജോലി എന്താ ചെയ്യുന്നേ?
1: ജോലി ഇപ്പോഴൊന്നുമില്ല, മുമ്പ് കച്ചവടം ഉണ്ടായിരുന്നു. പച്ചക്കറി കൊണ്ടുവന്നിട്ട് പിന്നെ വീടുകളിലെ കൊടുക്കുന്ന ജോലിയാണ് ഉണ്ടായിരുന്നു.
0: അങ്ങനെ
1: വീടുകാരപ്പാണ് ആദ്യം പണി ഉണ്ടായിരുന്നു.
0: ആ ശരി, ഒരുപാട് ജോലികളൊക്കെ ചെയ്ത്.
1: ഒരുപാടുണ്ട്. പിന്നെ അതിന് ചേട്ടൻ തുണിക്കച്ചവടമാക്കി കാഞ്ഞങ്ങാട്.
0: അപ്പോ ഇപ്പം ഒന്നുമില്ല, സ്വസ്ഥ ജീവിതം. ഏതാണ് ഓർമ്മയിലെ പാട്ട്?
1: ഓർമ്മയിലത്തെ പാട്ട് ആത്മവിദ്യാലയമെന്നില്ല, പിന്നെ അരിച്ചനിലത്തെ പാട്ടാണ് ഓർമ്മയിലെ ഒരു ഗാനത്തിൽ ഉള്ളത്.
0: അത് ഒരു പാട്ട് മാത്രല്ല, ആ പാട്ട് നമ്മളെ ജീവിതത്തില് എന്തോ ഒരു രീതിയിൽ
1: പാട്ട് എനിക്ക് വരാനില്ല. കാരണം എന്ന് വെച്ചാല് പണ്ട് കാലങ്ങളിലെ റേഡിയോ ആണല്ല, അപ്പൊ ആ റേഡിയോ ആ പാട്ട് പാടുമ്പോ പകുതി കട്ടായി പോയി. കട്ടായി സമയത്ത് അന്നേരം പിന്നെ കറണ്ടോ അങ്ങനെ ചാർജ് കുത്തിയിട്ട് പാടിപ്പിക്കുന്നല്ല. അപ്പോ ഈ അടുപ്പിന്റെ അടുത്ത് പോയിട്ട് ഇത് ചൂടാക്കിയിട്ടാണ് പാടിപ്പിക്കല്. അപ്പൊ പകുതി പാട്ട് കഴിഞ്ഞ ശേഷം ഈ ചൂടാക്കി അവിടെ വെച്ച് പിന്നെ ആരും കുളിച്ച് പുറത്തേക്ക് പോകും. വരുമ്പോഴത്തേക്ക് എന്തായി, ആ റേഡിയോ കംപ്ലീറ്റ് ഉരുകിപ്പോയി. ഉരുകിട്ട് ആക്സിഡന്റ് ആയ ജീപ്പോ കാറിന്റെ വാരിയ ഇങ്ങനെ. അപ്പൊ ആ പാട്ട് പകുതിയെ കേട്ടിട്ടുള്ളൂ. അതാണ് എനിക്ക് ഇപ്പൊ ആ ഓർമ്മ വരാനുള്ള കാരണം.
0: പിന്നെ റേഡിയോ കുറെ നാളത്തേക്ക് ഉണ്ടായിരുന്നില്ലേ?
1: ആ അതെ, കുറെ കാലത്തേക്ക് റേഡിയോ കേൾക്കാണ്ടിരിക്കേണ്ടി വന്നു. അപ്പോൾ ഒരു ഭയങ്കര ഒരു മാനസിക വിഷമമായി. കാരണം ഈ നാട്ടിലും അങ്ങനെ റേഡിയോ ഒന്നും ആർക്കും ഇല്ല. അതായത് ഇവരിങ്ങനെ വെക്കും 11 മണി വരെ പരിപാടിയിലും വെച്ച് അപ്പോൾ കേൾക്കും.

സന്ധ്യ കക്കട്ടിൽ. 1994 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു പാരാമെഡിക്കൽ കോഴ്സിന് ചേർന്ന് ഹോസ്റ്റലിലായിരുന്നു താമസിച്ചത്. അപ്പോൾ രാത്രിയിൽ സീനിയേഴ്സ് ഞങ്ങളെ ഒരു റൂമിലേക്ക് വിളിച്ച് ചെറിയ തോതിൽ റാഗിങ് ഉണ്ടായിരുന്നു. അതിൽ എന്നോട് ആവശ്യപ്പെട്ടതൊരു പാട്ട് പാടാനാണ്. അന്ന് ഞാൻ പാടിയ പാട്ട് ഒരു ദള

ഭാഗ്യമോ നിർഭാഗ്യമോ എന്നറിയില്ല, അതിലൊരു സീനിയറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു അത്ര അത്. അപ്പം എന്നെ റാഗിങ്ങിൽ നിന്ന് ഒഴിവാക്കി, പക്ഷേ വഴിയിൽ എവിടെ വെച്ച് കണ്ടാലും പിടിച്ചു നിർത്തി ഈ പാട്ട് പാടാൻ ആവശ്യപ്പെടും. അങ്ങനെ ഞാൻ ആ പാട്ട് മുഴുവനും പഠിച്ചു. ഇപ്പോഴും ആ പാട്ട് കേൾക്കുമ്പം എനിക്ക് അന്നത്തെ ഹോസ്റ്റൽ ജീവിതവും റാഗിങ്ങും ഒക്കെയാണ് ഓർമ്മ വരിക.

0: ഹലോ, പേര് പറയൂ.
1: ഹലോ,
0: ആ
1: പേര്
0: പേര്
1: വിജയകുമാർ.
0: വിജയകുമാർ.
1: അതെ.
0: എവിടെയാണ് വീട്?
1: വീട് മൂന്നാം പിടിക നിർമ്മലഗിരി കോളേജിനടുത്തായിട്ടാണ്.
0: എന്താ ജോലി ചെയ്യുന്നേ?
1: ജോലി ടൈലറാണ്. ഇപ്പോ കുറച്ചായിട്ട് വീട്ടിൽ നിന്ന് കുറേശ്ശെ ചെയ്യുന്നേ ഉള്ളൂ.
0: അതെയോ? മറക്കാൻ പറ്റാത്തൊരു പാട്ടും അതെന്തുകൊണ്ട് അങ്ങനെ ഒരു പാട്ടാകുന്നു എന്നതിൻ്റെ ഉത്തരമാണ് വേണ്ടത്.
1: ആ,
0: ഏതാണ്?
1: അത് മറക്കാൻ പറ്റാത്ത പാട്ടെന്ന് പറഞ്ഞാല് വിലക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തിലെ കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളെ. ഈ പാട്ട് ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ അച്ഛനോടും അമ്മയോടും ഒപ്പം താമസിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് എത്രയോ പ്രാവശ്യം രഞ്ജിനി എന്നുള്ള പരിപാടിയിൽ കൂടി കേട്ടതാ. അപ്പൊ അച്ഛനും അമ്മയൊന്നും ഇപ്പൊ കൂടെ ഇല്ല. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോ എപ്പോ അച്ഛനും അമ്മയും പിന്നെ ആ പഴയ കുടിലുള്ള ജീവിതവും എല്ലാം ഓർമ്മ വരും. നമ്മള് പേരവരിനടുത്തായിട്ടില്ല, ഒരു ഉൾപ്രദേശത്തേന് ഞാൻ നേരത്തെ താമസിച്ചത്. അപ്പൊ അവിടെ കരണ്ടും വെളിച്ചവും ഒന്നും ഇല്ലേനും. ആ ചെറിയ മണ്ണെണ്ണ വെട്ടത്തിൽ ഇരുന്നിട്ട് ബാറ്ററിയെല്ലാം ഉള്ള ചെറിയൊരു റേഡിയോയിൽ നിന്ന് പാട്ട് കേട്ടിട്ട് കുറെ കാലം.
0: അപ്പൊ ഒരു വളരെ കുഞ്ഞായിരിക്കും അച്ഛനോടെ അമ്മയോടെയും കൂടെ. ഇത്രയൊന്നും സൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കാലം, ആ കാലം മൊത്തമായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു പാട്ട്. റേഡിയോ മാത്രം വിനോദോപാധിയായി നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കാലത്തെ നല്ല കുറച്ച് ഓർമ്മകളിലേക്കൊക്കെ മനസ്സ് കടന്നു ചെല്ലുന്ന ഒരു ഗാനം. അതാണ് ഓർമ്മയിലെ പാട്ടായിട്ട് പറയുന്നത്.
1: അതെ അതെ, ഓർമ്മയിലെ ഗാനം.
0: ഓക്കെ,
1: താങ്ക് യു.

0: ഹലോ, ആരാണ്?
1: ആ ഇരിക്കൂറിനടുത്ത് ആയിപ്പുഴ.
0: ആയിപ്പുഴ, പേര്?
1: ബാലകൃഷ്ണൻ.
0: ബാലകൃഷ്ണൻ, ആ എന്താ ജോലി ചെയ്യുന്നേ?
1: ഞാൻ റിട്ടയർഡായി, ബി എസ് എൻ എൽ ജെ ടി ആയിട്ട് റിട്ടയർഡായി.
0: ഓ അതെയാ, സ്വസ്ഥ ജീവിതം.
1: സ്വസ്ഥ ജീവിതം. 35 വർഷം സർവീസ് ഉണ്ടായിരുന്നു.
0: ഉണ്ടായിരുന്നു. ഓർമ്മയിലെ ആ പാട്ട് ഏതാണ്?
1: ഓർമ്മയിൽ എനിക്ക് അമ്മയെ സമ്മതിച്ച ഒരു പാട്ടാണ്. എന്റെ അമ്മ അത്രക്കും എന്റെ ജീവിതത്തിൽ മാറ്റി മറിച്ച ഒരാളാണ്. അത്രക്കും സ്നേഹിക്കുന്ന ഒരു എന്റെ അമ്മ. അപ്പോ സംഭവാമി യുഗയുഗയില് ജയന്ദ്രൻ പാടിയ അമ്മയല്ലാത്തൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ, ആ പാട്ട് കേൾക്കുമ്പോ എന്റെ അമ്മയെ ഞാൻ ഓർക്കാറുണ്ട്. ഒരമ്മയുടെ എല്ലാവിധ സഹനശക്തി, സ്നേഹം, കരുത്ത്, കരുതല് ഇതെല്ലാം ആ പാട്ടിലുണ്ട്. അമ്മ എങ്ങനെയാണ് ഒരു മക്കളെ വളർത്തുന്നത്, വളർത്തി വലുതാക്കിയത് എന്ന് നമ്മൾ ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അമ്മയെ നമ്മൾ സ്മരിക്കും.
0: അച്ഛൻ ഉണ്ടായിരുന്നില്ല?
1: അച്ഛൻ, ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോ അച്ഛൻ മരിച്ചു കഴിഞ്ഞു.
0: എത്ര മക്കളാണ്?
1: ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു.
0: 8 പേരുണ്ടായിരുന്നു.
1: ഞങ്ങളെ വളർത്തി വലുതാക്കിയത് എന്റെ അമ്മയാണ്. ആ പാട്ട് കേൾക്കുമ്പോ എന്റെ ഹൃദയത്തിൽ തട്ടിയൊരു പാട്ടാണത്. അത് ഞാൻ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ പാട്ട് ഞാൻ കേൾപ്പിച്ചു കൊടുക്കും. വളരെ ഇഷ്ടമുള്ള ഒരു ഗാനാണത്. അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പാട്ടാണ്. അത് മക്കള്, അമ്മ എങ്ങനെയാണ് മക്കളെ വളർത്തുന്നത്, എങ്ങനെയാണ് അമ്മയുടെ ആ മനോഗതി, എന്താ മനസ്സിലാവുന്ന ഒരു പാട്ടാണത്.

0: ഓർമ്മയിലൊരു ഗാനം സമാപിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി 8281 311 344 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 8281 311 344.
1: നിങ്ങൾക്കൊപ്പം ജീജ ശ്രീജിത്ത്, ഷീപ പുഷ്പരാജ്.

ഒരു ചലച്ചിത്രഗാനം. ഇവൻ മര്യാദരാമൻ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ്, ദിവ്യ എസ്, മേനോൻ എന്നിവർ പാടിയത്. രചന ബി കെ ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടക്കമായി. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാകും. അടുത്ത മാസം 13 വരെ സമ്മേളനം തുടരും. സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. സാൻസിബാർ പ്രസിഡന്റ് ഡോക്ടർ ഹുസൈൻ അലി മിന്നി ന്യൂഡൽഹിയിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനുമായി കൂടിക്കാഴ്ച നടത്തി. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായാണ് സാൻസിബാർ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ലോകം കാത്തിരുന്ന സ്വപ്ന ഫൈനലിന് മണിക്കൂറുകൾ മാത്രം. ലോകകപ്പ് ഫുട്ബോൾ കലാശപ്പോരാട്ടത്തിൽ സ്പെയിനും അർജന്റീനയും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 ന്യൂയോർക്കിലാണ് മത്സരം. ഫൈനൽ അർദ്ധരാത്രിയിലായതിനാൽ വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന പരിഗണിച്ച് കേരളത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. ഫൈനൽ വലിയ സ്ക്രീനിൽ കാണാനും ആരാധകർക്ക് അവസരമൊരുക്കിയിട്ടുണ്ട്. മണിപ്പൂർ, മേഘാലയ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലും അവധി പ്രഖ്യാപിച്ചു. ഫൈനൽ മത്സരത്തിനായി കാത്തിരിക്കുകയാണ് ലക്ഷദ്വീപിലെ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെയുള്ള ഫുട്ബോൾ ആരാധകർ. ലക്ഷദ്വീപിലെ ഫുട്ബോൾ ആവേശത്തെക്കുറിച്ച് ആകാശവാണി പ്രതിനിധി അബ്ദുൾ സലാം തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കൂറ്റൻ കട്ടൌട്ടുകളും മഴക്കാല മുൻകരുതലുകളുടെ ഭാഗമായി വലിയ സ്ക്രീനുകളിൽ കളികൾ പ്രദർശിപ്പിക്കാനായി വിശാലമായ പന്തലുകളും നേരത്തെ തന്നെ തയ്യാറായി കഴിഞ്ഞിരുന്നു. വേൾഡ് കപ്പ് ആരംഭിച്ചത് മുതൽ എല്ലാ ടർഫുകളും കവരത്തു ദ്വീപിലെ ഏക ഗ്രൗണ്ടായ സ്കൂൾ സ്റ്റേഡിയത്തിലും എല്ലാ പ്രായത്തിലുമുള്ള ഫുട്ബോൾ കളിക്കാരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ സാന്നിധ്യമാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങിയവരെക്കാളും പുറത്ത് തങ്ങളുടെ അവസരങ്ങൾ കാത്തു നിൽക്കുന്നവരാണ് കൂടുതലും. ഫുട്ബോൾ കളിയിൽ ആൺകുട്ടികളെക്കാളും ഒട്ടും മോശക്കാരല്ല തങ്ങളെന്ന് തെളിയിച്ചുകൊണ്ട് ഇന്റർനാഷണൽ വനിതാ സുബ്രതോ മുഖർജി ക്വാളിഫയിംഗ് മത്സരങ്ങൾ കളിക്കാനായി ലക്ഷദ്വീപിലെ പെൺകുട്ടികളുടെ ഫുട്ബോൾ ടീം അംഗങ്ങളും ഗ്രൗണ്ടിൽ പരിശീലനത്തിലാണ്. ലോക ഫുട്ബോളിന്റെ നിലവാരത്തിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ മേഖലയും ഉയർണമെന്നും അതിലേക്ക് ലക്ഷദ്വീപിൽ നിന്നും നല്ല കളിക്കാരെ സംഭാവന ചെയ്യാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ലക്ഷദ്വീപിലെ ഫുട്ബോൾ ആരാധകർ.
0: ലോകകപ്പ് ആവേശം പങ്കിട്ട് ഫുട്ബോൾ പരിശീലകൻ ബിബി തോമസ്.
2: മത്സരങ്ങളുടെ രാജാവായ ഫുട്ബോൾ മത്സരത്തെ നെഞ്ചിലേറ്റി അതിനെ വേണ്ട വിധത്തിൽ സപ്പോർട്ട് ചെയ്യുന്നത് വർഷങ്ങളോളമായിട്ട് പിന്തുടരുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും 2026 വേൾഡ് കപ്പ് ഫിഫ വരെ അംഗീകരിച്ച ഒരു കാര്യമാണ്. ഇന്ത്യയിലെ ഫാൻ ബേസ് വേൾഡ് കപ്പിനെയും ഫുട്ബോളിനെയും സപ്പോർട്ട് ചെയ്യുന്നത് മലയാളികളുടെ ആരാധകരുടെ ഒരു കൂട്ടായ്മ. ഇന്നത്തെ മത്സരം കണ്ടതിന് ശേഷം കുട്ടികൾക്ക് അവധി കൊടുത്തിരിക്കുന്നു. അതായത് ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. നിങ്ങൾ കളി കാണണം, കളിയെ ലഹരിയായി മാറ്റണം എന്നുള്ളൊരു പോസിറ്റീവ് മെസ്സേജ് ആണ് നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കൊടുക്കുന്നത്.
0: ഇംഗ്ലണ്ടിനെതിരായ പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യക്ക് 388 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 387 റൺസ് നേടി. ജമ്മുകശ്മീരിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിലും മിന്നൽ പ്രളയത്തിലും 11 പേർ മരിച്ചു, നിരവധി പേരെ കാണാതായി. മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ വൈഷ്ണോദേവി തീർത്ഥയാത്ര നിർത്തിവച്ചിരിക്കുകയാണ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗവ് എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ആറന്മുളയിൽ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വഴിപാട് വള്ളസദ്യക്കാലത്തിന് തുടക്കമായി. വള്ളസദ്യ 16 വരെ തുടരും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. കണ്ണൂർ ചെണ്ടയാട് പി എം ശ്രീ ജവഹർ നവോദയ വിദ്യാലയം 2027-28 വർഷത്തേക്ക് 6-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കണ്ണൂർ ജില്ലയിലെ വിദ്യാലയങ്ങളിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി മാസം 31-ാണ്. പ്രവേശന പരീക്ഷ നവംബർ 28-ന് നടക്കും. cbse.itms.nic.in/nvs എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായും സ്കൂൾ ഓഫീസിൽ നേരിട്ടും അപേക്ഷ സമർപ്പിക്കാം. തിരുവനന്തപുരം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ കെൽട്രോൺ പഠന കേന്ദ്രത്തിൽ അഡ്വാൻസ്ഡ് ജേർണലിസം ആൻഡ് മീഡിയ സ്ട്രാറ്റജിയിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് ഡിപ്ലോമ എന്നിവയിൽ നാളെയും 23-നും രാവിലെ 10 മണി മുതൽ 3 മണി വരെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നു. 2026-28 വർഷത്തെ DLED സ്വാശ്രയ കോഴ്സിലെ സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിലെ

പ്രവേശനത്തിനായി പി എസ് സി ലഭ്യമാക്കിയ സെലക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കായുള്ള ഇന്റർവ്യൂ നാളെ രാവിലെ 9 മണിക്ക് സയൻസ്, ഉച്ചയ്ക്ക് 12 മണിക്ക് കോമേഴ്സ്, 21 രാവിലെ 9 മണിക്ക് ഹ്യൂമാനിറ്റീസ് എന്നിങ്ങനെ കണ്ണൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ കാര്യാലയത്തിൽ വെച്ച് നടക്കും. വിശദവിവരങ്ങൾ dde.kenr.blogspot.com എന്ന ബ്ലോഗിൽ ലഭ്യമാണ്. സർക്കാർ എയ്ഡഡ് അംഗീകൃത അൺഎയ്ഡഡ് CBSE, ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC, OBCH വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന അനുവദിക്കുന്ന OEC പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 27 വരെ നീട്ടി. വെബ്സൈറ്റ് www.egrants.kerala.gov.in. ഫോൺ നമ്പർ 0495237786, 0495237786. കേന്ദ്ര സർക്കാർ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ബോട്ട് ക്രൂ വിഭാഗത്തിലെ വിവിധ തസ്തികകളിൽ നിയമനം നടത്തുന്നു. സ്രാങ്ക്, എഞ്ചിൻ ഡ്രൈവർ എന്നീ തസ്തികകളിലായി ആകെ 8 ഒഴിവുകളാണുള്ളത്. യോഗ്യത 7-ാം ക്ലാസ് പാസ്സായ ബന്ധപ്പെട്ട ജോലിയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകൾ ഓൺലൈനായി ഈ മാസം 22 വരെ സമർപ്പിക്കാം. വെബ്സൈറ്റ് www.kuchinshipyard.in. സേവന വാർത്തകളാണ് കേട്ടത്.

ശ്രോതാക്കളെ, നാളെ രാവിലെ 5:55 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ. 6:10 കാവ്യാഞ്ജലി, ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ പുരപ്പണി എന്ന കവിത ആലാപനം കെ രാജീവ്. 6:15 അർച്ചനയിൽ അധ്യാത്മ രാമായണം പാരായണം ചെയ്യുന്നത് കവാലം ശ്രീകുമാർ. 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, തദ്ദേശ വാർത്തകൾ. 7:00 വിദ്യാരംഭം പബ്ലിഷേഴ്സ് രാമായണ പൊരുൾ. ഏഴ് 5 ട്രെയിൻ സമയം തുടർന്ന് ഇപ്പം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, പറശ്ശിനിക്കടവ് MBR മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ലോക സർപ്പദിനം പ്രത്യേക പരിപാടി. ആകാശവാണി കണ്ണൂർ. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: 22. For Argentina, Messi is the outright hero, leading by 8 goals and 4 assists, which also makes him the front runner for the Golden Boot. Lautaro Martinez with 3 goals and Enzo Fernandez with 2 have also played important role in Argentina's attacking masterclass. Mikel Oyarzabal has been Spain's top scorer at this World Cup with 5 goals, including one in their semi-final win over France. Rodri has dominated midfield with a tournament-high 648 completed passes, while Lamine Yamal, returning from injury, has yet to hit top form but remains a constant threat out wide. Shagun Chopra, Akashwani News.
1: Earlier, England secured bronze medal after defeating France 6-4 in a thrilling third-place match at Miami Stadium last night. French striker Kylian Mbappe has surpassed Lionel Messi's World Cup scoring record, taking his career tally to 22 goals and took the lead in the Golden Boot race. Meanwhile, several Indian cities, states including Kerala, Manipur, Mizoram and Meghalaya have declared holiday in schools and higher educational institutions for tomorrow after demands by students and political leaders. They cited the late-night schedule of the finals and concerns over attendance and travel after the game. And in men's cricket, England have set a target of 388 runs for India in the series deciding third ODI at Lord's in London. Chasing the target, Superman Gill led Indian side with 93 for no loss in 16 overs when reports last came in. Opting to bat, England scored 387 runs at the loss of 3 wickets in 50 overs. Players from both the team were wearing black armbands and observed a minute silence to honour the legendary West Indies all-rounder Sir Garfield Sobers, who recently passed away. And now before we end the bulletin, the headlines once again. Government holds all-party meeting on the eve of monsoon session of Parliament beginning tomorrow, urges all political parties to ensure smooth functioning of the session. Centre to develop over 160-kilometre-long Rameshwar-Paradeep Highway along Odisha coast to boost tourism and spiritual journeys. 11 people killed as torrential rain triggers landslides in Rajouri and Poonch districts of Jammu and Kashmir, flash floods following heavy rain claims, 9 lives in Nagaland. US military launches airstrikes targeting Iran's paramilitary Islamic Revolutionary Guard Corps in retaliation of killing of American troops in Jordan. And in sports, football frenzy grips world as Argentina and Spain prepare for the final battle of FIFA World Cup tonight. And in men's cricket, hosts England set 388 runs target for India in the third and the final ODI at Lord's. And that's all in the news at 9. Good night.
2: Agashwani. പണ്ട്
3: ആകാശവാണി കണ്ണൂർ. ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ,
3: എല്ലാവർക്കും സ്നേഹസ്വാഗതം ദർപ്പണത്തിലേക്ക്.
4: അതെ,
3: നമ്മെ വിട്ടുപിരിഞ്ഞ അനശ്വര ഗായിക എസ് ജാനകിക്ക് ആദരമർപ്പിച്ചുകൊണ്ട് പ്രക്ഷേപണം ചെയ്ത പരിപാടികളെക്കുറിച്ചും ആ വിയോഗത്തിലുള്ള ദുഃഖം പങ്കുവെച്ചും ഉള്ള മെസ്സേജുകളാണ് കൂടുതലും ഈ ആഴ്ച വന്നിട്ടുള്ളത്.
4: ഓക്കെ,
3: എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് തുടങ്ങേണ്ടത് ഒന്നും അറിയാത്ത ഒരവസ്ഥയാണ്. നമ്മുടെ സ്വന്തം എന്ന് പറയാൻ ആൾക്കാരേറെ ഉണ്ടെങ്കിലും നമുക്ക് മാത്രം സ്വന്തം എന്ന് വിചാരിക്കുന്നവരല്ലേ നമ്മൾ മലയാളികൾ. അതുകൊണ്ട് തന്നെ എസ് ജാനകിയുടെ വിയോഗം തീരാ നഷ്ടം എന്നൊറ്റ വാക്കിൽ പറയാം. ഈ ഞായറാഴ്ച റേഡിയോ ഓൺ ചെയ്യുമ്പോൾ സങ്കടമായിരുന്നു. തുടർന്ന് വന്ന ദിവസങ്ങളിലും എല്ലാ ഗാന പരിപാടികളിലും എസ് ജാനകിയുടെ ഗാനങ്ങൾ കോർത്തിണക്കി അവർക്ക് ഉചിതമായ പ്രണാമം അർപ്പിച്ച ആകാശവാണിയോടൊപ്പം ഞങ്ങൾ ശ്രോതാക്കളും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്ന് ശാന്ത വിളയാങ്കോട് എഴുതിയിട്ടുണ്ട്.
4: ശരി. അനേകം ഭാഷകളിലായി പാട്ടിന്റെ പാലാളി തീർത്ത എസ് ജാനകി എന്ന ആ മഹാപ്രതിഭ മറഞ്ഞുപോയാലും ഗാനാസ്വാദകർ ഉള്ളിടത്തോളം അവർ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കും എന്ന് യു കെ ശാരദ, കേരളം.
3: ഇത് രാധാകൃഷ്ണൻ പാനുണ്ടയുടെ മെസ്സേജാണ്. നമ്മുടെ പ്രണയത്തിലും വിരഹത്തിലും വേദനയിലും കൂട്ടായ ഹൃദയഹാരിയായ 1000 ഗാനമുത്തുകൾ മലയാളിക്ക് സമ്മാനിച്ച എസ് ജാനകി ആ വസന്ത പഞ്ചമി വിട പറഞ്ഞ വേളയിൽ കണ്ണൂർ നിലയം പ്രക്ഷേപണം ചെയ്ത ഓർമ്മകളുടെ സംഗീതം ആ ഗായികയ്ക്കുള്ള ഉചിതമായ സ്മരണാഞ്ജലിയായി. തുടർന്ന് ചലച്ചിത്രഗാന പരിപാടികളായ ഗാനാമൃതത്തിലും പാട്ടിലൊരു കൂട്ടിലും എവർഗ്രീൻ 90s ഒഴുകിയെത്തിയ ജാനകിയമ്മയുടെ നിത്യഹരിത ഗാനങ്ങൾ മിഴികളെ ഈറനണിയിച്ചു.
4: നാരായണൻ തലവിലും അന്നത്തെ ഓർമ്മകളുടെ സംഗീതവും ചലച്ചിത്രഗാന പരിപാടികളും വിങ്ങുണ്ണ

0: ഹൃദയത്തോടെയാണ് കേട്ടത് എന്ന് എഴുതിയിട്ടുണ്ട്. പ്രിയ ഗായിക ജാനകിയമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം എന്ന് കാഞ്ഞങ്ങാട് സൗത്തിൽ നിന്നും രമേശൻ.
1: ആൻലിയ എൻ സന്തോഷ് കുറ്റ്യാട്ടൂർ എഴുതുന്നത്, 12-ാം തീയതി ഓർമ്മകളുടെ സംഗീതത്തിൽ ജാനകിയമ്മ സ്വന്തം പാട്ടോർമ്മകൾ പങ്കുവച്ചതിന്റെ ശബ്ദലേഖനം കേൾപ്പിച്ചത് ആ അമ്മയ്ക്കുള്ള ആകാശവാണിയുടെ പ്രണാമമായി. ഓരോ പാട്ടിനെക്കുറിച്ചും സംഗീത സംവിധായകരെക്കുറിച്ചും ഗാനരചയിതാക്കളെക്കുറിച്ചുമൊക്കെ അവർ പറയുന്നത് കേട്ടപ്പോൾ അത്ഭുതം തോന്നിപ്പോയി. നമ്മുടെ മലയാള ഗാനങ്ങൾ ഇത്രയേറെ ഓർമ്മിച്ചു വെക്കുന്നുണ്ടല്ലോ അവർ. ഞാനും ഒരുപാട് വേദികളിൽ ജാനകിയമ്മയുടെ പാട്ടുകൾ പാടാറുണ്ട് എന്നും ആൻലി എഴുതിയിട്ടുണ്ട്.
0: ഓർമ്മകളുടെ സംഗീതം പരിപാടി ജാനകിയമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിലുള്ള അർച്ചന പുഷ്പങ്ങളായി എന്ന് വത്സൻ, മോഹനൻ, മോഹൻകുമാർ, ശശിധരൻ, മൂലപ്പള്ളി.
1: ഓക്കെ, ഇനി നമുക്ക് മറ്റു മെസ്സേജുകൾ നോക്കാം അല്ലേ.
0: അതെ,
1: 4 പതിറ്റാണ്ടുകാലം പെട്രോളിയം ലോകത്ത് സേവനം അനുഷ്ഠിച്ച പെട്രോമാൻ എന്ന പേരിനുടമയായ പി എം സുബ്രഹ്മണ്യൻ അതിഥിയായ ബുധൻ വ്യാഴം ദിവസങ്ങളിലെ ജാലകം പരിപാടി വളരെ ഹൃദ്യമായി. അദ്ദേഹം കടന്നു വന്ന കർമ്മ വഴികൾ സാധാരണക്കാരന്റെ ഭാഷയിൽ മനസ്സ് തുറന്ന് പറഞ്ഞപ്പോൾ വേറിട്ടൊരനുഭവം തന്നെയായി. നിശ്ചയദാർഢ്യത്തിന്റെ ശരിയായ ഉദാഹരണം തന്നെയാണ് അദ്ദേഹമെന്ന് ഷൈന മനോഹരൻ മലപ്പട്ടം.
0: ശരി,
1: സത്യം പറഞ്ഞ പൊള്ളു, എന്നാലോ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുകയില്ല. അല്ല, മേലനങ്ങി പണിയെടുക്കാൻ ഇപ്പൊ മടിയാണല്ലോ, എന്നാ ഭക്ഷണം എന്ന് കേട്ട എവിടെയാണെങ്കിലും ചാടി എത്തിക്കോളൂ.
0: ചേച്ചി മതി, നിർത്തിക്കോ.
1: അതെയോ, എന്നാ ബാക്കിയൊക്കെ ചേട്ടൻ വായിച്ചോ, ഞാനിവിടെ വെറുതെ ഇരിക്കാം.
0: ഓ ചേച്ചി, മെസ്സേജ് വായിച്ചതാ?
1: അതെ.
0: എന്നാ കേൾക്കുമ്പോ അങ്ങനെ തോന്നുന്നില്ല.
1: ഹാ, അതിന് ഞാൻ ഉത്തരവാദിയല്ലോ. എന്ത് പറഞ്ഞാലും അതൊക്കെ എന്നെ പറ്റിയാണോ എന്ന സംശയം അതിപ്പോ ചേട്ടന് കൂടിക്കൂടി വരികയാണ്. എനിക്ക് സംശയം വല്ല പാരനോയിഡ്.
0: ഓ മതി മതി മതി, ഇനി വായിൽ കൊള്ളാത്ത രോഗം കൂടി എനിക്ക് ഉണ്ടാക്കി തരണ്ട.
1: അപ്പോ ഞാൻ കാര്യം പറയാം. കഴിഞ്ഞ ആഴ്ചയിലെ ജാലകം കേട്ടിട്ടുള്ള മെസ്സേജാണിത്.
0: ശരി,
1: മഴക്കാലത്തെ സുരക്ഷിത ഭക്ഷണത്തെ കുറിച്ചുള്ള പരിപാടി. അത് അവസരോചിതമായെന്ന് മണത്തണയിൽ നിന്ന് മിനി. മിനി എഴുതുന്നത്, ഭക്ഷണം പുറത്തുനിന്ന് കഴിക്കുക എന്നത് ഒരു ശീലമായി കൊണ്ടിരിക്കുകയാണ് പൊതുവെ എന്നാണ്. എത്രത്തോളം വൃത്തിയുള്ള ചുറ്റുപാടിൽ നിന്നാണ് ഭക്ഷണം ഉണ്ടാക്കുന്നതെന്ന് പോലും ശ്രദ്ധിക്കാറില്ല പലരും.
0: ശരിയാണ്, പക്ഷെ ചേച്ചി, വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ പരീക്ഷിക്കാനുള്ള ഇഷ്ടം ആൾക്കാർക്ക് ഇപ്പൊ കൂടിക്കൂടി വരികയാണ്. അത് പുറത്തുനിന്ന് തന്നെ വേണം താണും.
1: ചേട്ടന് ഇഷ്ടാണോ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ പരീക്ഷിക്കാൻ?
0: അറിഞ്ഞിട്ട് ഇപ്പൊ എന്തിനാ?
1: പറ.
0: എന്താ ചേച്ചി, കഞ്ഞിയിൽ വ്യത്യസ്തമായ എന്തെങ്കിലും പരീക്ഷണങ്ങൾ പുതിയതായി നടത്തിയോ?
1: ചേട്ടാ, കഞ്ഞിനെ കളിയാക്കണ്ട. കഞ്ഞി അമൃതിന് സമാണ്.
0: എന്നാ ആര് പറഞ്ഞു?
1: 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഉദ്ദണ്ഡ ശാസ്ത്രികൾ.
0: ഓ സമ്മതിച്ച്. കഞ്ഞിക്ക് പിന്തുണ കിട്ടാൻ വേണ്ടി ചേച്ചിയുടെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്കുള്ള കഞ്ഞി സഞ്ചാരം.
1: ഞാൻ മാത്രല്ല, കടമ്പൂരിലെ രസിതാ മോഹനും കഞ്ഞിയുടെ ആരാധികയാണ്. ഇപ്പോഴത്തെ ഭക്ഷണശീലം, പുറത്തുനിന്നുള്ള ഭക്ഷണത്തിന്റെ സുരക്ഷിതത്വത്തെ കുറിച്ചുള്ള ആശങ്ക ഒക്കെ പങ്കുവച്ചതിനു ശേഷം, പണ്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണം കഞ്ഞിയായിരുന്നു എന്നും സ്കൂളിലും ഉച്ചക്ക് കഞ്ഞി ഉണ്ടായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട് കേട്ടാ. കഞ്ഞിയെ പറ്റി ആൾക്കാർ പറയുന്നേട്ടാ.
0: ഓ മതി മതി ചേച്ചി, സത്യം പറഞ്ഞ ഈ കഞ്ഞി എന്നെ കേൾക്കുമ്പോ തന്നെ ഓടി പോകുന്ന ആളാണ് ഞാൻ.
1: ഓഹോ, എന്നിട്ടാണ് കഞ്ഞിയുടെ പേരും പറഞ്ഞ് എന്നെ കളിയാക്കുന്നത് അല്ലേ?
0: അല്ലല്ല, കഞ്ഞിയാണ് കേട്ട അവിടെ ഓടി രക്ഷപ്പെടുന്നാണ് പറഞ്ഞത്.
1: ആ ഉരുളണ്ട, മനസ്സിലായി. ആ ജാലകത്തെ കുറിച്ചുള്ള അടുത്ത മെസ്സേജ് ചേട്ടൻ വായിക്കില്ലേ?
0: ഭക്ഷ്യസുരക്ഷയെ കുറിച്ച് ജാലകത്തിൽ പ്രക്ഷേപണം ചെയ്ത പരിപാടി ശ്രദ്ധിച്ചു. കൂണുകൾ പോലെ മുളച്ചു പൊന്തുന്ന തട്ടുകടകളും ഫാസ്റ്റ് ഫുഡ് ഭക്ഷണശാലകളും ഇവയുമായി ബന്ധപ്പെട്ട ഭക്ഷ്യ വിഷബാധയും ഒക്കെ നമുക്ക് അറിയാത്ത കാര്യമല്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ മാത്രം നിയമ നടപടി സ്വീകരിക്കുകയും പിന്നീട് അത് കാട്ടിൽ പറത്തുകയുമാണ് പതിവ്. അധികൃതരുടെ അനാസ്ഥയാണ് ഇതിന് കാരണം എന്ന് എഴുതിയിട്ടുള്ളത് ലതാ ശശിശേഖർ, നീലേശ്വരം.
1: രാഗാപൂവത്തൂരിന്റെ മെസ്സേജ്, ജാലകത്തിൽ ഓപ്പറേഷൻ മൺസൂണിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദമാക്കിയത് ശ്രദ്ധേയമായി. ഇന്ന് പല ഹോട്ടലുകളിലും വിളമ്പുന്ന ആഹാരത്തിൽ രാസവസ്തുക്കളുടെ അതിപ്രയോഗം ഉള്ളതുകൊണ്ട് തന്നെ ആഹാരം പലപ്പോഴും വിഷമയമാകുന്നു. അതുപോലെ വൃത്തിഹീനമായ ഇടങ്ങളിൽ നിന്ന് ആഹാരം കഴിക്കുമ്പോഴും നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ആരോഗ്യത്തെ കേടുകൂടാതെ സൂക്ഷിക്കാൻ നമ്മൾ തന്നെ വിചാരിക്കണം. എന്തായാലും ഓപ്പറേഷൻ മൺസൂൺ പ്രവർത്തകർക്കും അവരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കാതോരം എത്തിച്ച ജാലകത്തിനും നന്ദി. ചേട്ടാ, നമ്മുടെ ചുറ്റും ഒരുപാട് ജീവികളുണ്ടല്ലോ, ചിലതിനൊക്കെ നമുക്ക് പേടിയുണ്ടാവും അല്ലേ? ചേട്ടന് ഈ വലിയ ജീവികളെയാണോ പേടി, ചെറിയ ജീവികളെയാണോ പേടി?
0: അതിന് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ജീവി ഉണ്ട്, അതിനെയാണ് ഇപ്പൊ എനിക്ക് ഏറ്റവും പേടി. ചേച്ചി സത്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല.
1: ഓ,
0: ഇപ്പൊ സിംഹം, കണ്ടാമൃഗം, ഇതിനെയൊന്നും എനിക്ക് പേടിയില്ല.
1: ആ പേടി ഉണ്ടാവില്ല. ഗുജറാത്തിലെ ഗീർ വനത്തുന്ന സിംഹവും അസമെന്ന് കണ്ടാമൃഗവും ചേട്ടന്റെ മേൽ ചാടി വീഴാനായി ഇങ്ങോട്ട് വരില്ല എന്നുള്ള ധൈര്യല്ലേ?

0: അപ്പോ സയൻസ് കഫേയിൽ പ്രക്ഷേപണം ചെയ്ത ചെറു പ്രാണികളുടെ അത്ഭുത ലോകത്തെക്കുറിച്ചുള്ള മെസ്സേജാണിത്. വിജയകുമാർ ബ്ലാത്തൂർ ചെയ്ത ആ പ്രഭാഷണം രസകരവും വിജ്ഞാനപ്രദവുമായിരുന്നു എന്ന് കേരളത്തിൽ നിന്നും പൂർണിമയാണ് എഴുതിയിട്ടുള്ളത്. ചില ജീവികളെ കാണുമ്പോൾ അത് ചെറുതാണെങ്കിൽ പോലും ഒരു പേടി തോന്നും, പക്ഷേ അവയുടെയൊക്കെ ഘടനയും ജീവിത രീതിയും ഒക്കെ കേട്ടപ്പോ കൗതുകം തോന്നി എന്നാണ് പൂർണിമ എഴുതിയിട്ടുള്ളത്.
1: ശരി, അടുത്ത മെസ്സേജ്. ഫുട്ബോൾ ആവേശത്തിന്റെ മറുവശമായ ഫ്ലെക്സ് ബോർഡുകളുടെ ഉപയോഗത്തെക്കുറിച്ചും അവയുടെ ശാസ്ത്രീയമായ സംസ്കരണത്തെക്കുറിച്ചും ജാലകം ചർച്ച ചെയ്തത് അവസരോചിതമായിരുന്നു. ആഘോഷങ്ങൾക്ക് ഒടുവിൽ ഈ മാലിന്യങ്ങൾ എങ്ങോട്ട് പോകുന്നു എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് അവയുടെ ശരിയായ സംസ്കരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധവൽക്കരണം നൽകിയ ജാലകം വലിയൊരു സാമൂഹിക പ്രതിബദ്ധതയാണ് നിറവേറ്റിയത് എന്ന് ലതീസ് കുന്നുമ്മൽ ആലപ്പടമ്പ്.
0: ജാലകത്തിൽ ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തുന്ന പാരിസ്ഥിതിക പ്രശ്നത്തെക്കുറിച്ചുള്ള സമകാലിക പ്രസക്തിയുള്ള വിഷയം കേട്ടപ്പോൾ ഇത് ബന്ധപ്പെട്ട അധികൃതരും ഫ്ലക്സ് വച്ചവരും ഒക്കെ കേട്ടിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. ഏതായാലും അറിയാത്തവരൊക്കെ ഇതറിയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അംഗമായ ഗ്രൂപ്പുകളിലൊക്കെ ഈ പരിപാടിയുടെ ഓഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് ബിന്ദു ടീച്ചർ കണ്ണപുരം.
1: വളരെ സന്തോഷം.
0: അതെ,
1: ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ഒന്നും ഒഴിയാതെ ടിവിയിലും മൊബൈലിലും കണ്ടു. അതുപോലെ തന്നെ ആവേശത്തോടെയാണ് ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന ഫുട്ബോൾ അവലോകനവും കേട്ടത്. പറയാതെ വയ്യ, ആ കേൾവിക്ക് ഒരു പ്രത്യേക സുഖമാണ്. 70 കഴിഞ്ഞ എന്റെ അച്ഛനും ആ അവലോകനം കേൾക്കാൻ ഇരിക്കാറുണ്ട്. പണ്ട് റേഡിയോ മാത്രം ഉണ്ടായ കാലത്തെ ഫുട്ബോൾ കമന്ററി ഓർമ്മകൾ ഒക്കെ അയവിറക്കിക്കൊണ്ട് അതുപോലെ FM ഡയറിയിലെ ഫുട്ബോൾ ഗാനങ്ങളും നിങ്ങൾക്കറിയാമോ എന്ന സെഗ്മെന്റിലെ ചോദ്യ ഉത്തരങ്ങളും ഫുട്ബോൾ സ്പെഷ്യൽ ടെലിക്വിസും എല്ലാം അവസരോചിതം. നന്ദി കണ്ണൂർ നിലയമേ. 4 വർഷത്തിൽ ഒരിക്കൽ അലയടിക്കുന്ന ആ ആവേശ തിരക്ക് ഒപ്പം നിന്നതിന് എന്ന് രൂപേഷ് മധുക്കോത്ത്.
0: ഓക്കെ, പിന്നെ ഗായിക എസ് ജാനകിയുടെ വിയോഗത്തോടനുബന്ധിച്ച് പ്രക്ഷേപണം ചെയ്ത പരിപാടികളെ കുറിച്ച് വേറെയും മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ശബ്ദമാധുര്യം കൊണ്ട് സംഗീതലോകം കീഴടക്കിയ അനുഗ്രഹീത ഗായിക ജാനകി അമ്മയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് 12 തീയതി രാത്രി 9:30 ആകാശവാണി പ്രക്ഷേപണം ചെയ്ത പരിപാടിയിൽ സംഗീത മേഖലയിലെ പ്രമുഖർ അവരുടെ അനുഭവങ്ങൾ വേദനയോടെ പങ്കുവച്ചത് ഹൃദയ ഭേദകമായിരുന്നു. ആയിരക്കണക്കിന് മധുര നൊമ്പര വിരഹ ഗാനങ്ങളിലൂടെ ഭാഷാതീതമായ സംഗീതത്തിന്റെ ഈ രാജകുമാരി ഇനിയും എത്രയോ തലമുറകളിലൂടെ ജീവിക്കും എന്ന് പ്രേമാ ജനാർദ്ദനൻ മോറാഴ.
1: ഓപി കൃഷ്ണൻ ആട്ടടപ്പ എഴുതുന്നു, ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി എസ് ജാനകി ആലപിച്ച ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ട് അവർക്ക് ഉചിതമായ അന്ത്യാഞ്ജലി അർപ്പിക്കുകയായിരുന്നു ആകാശവാണി കണ്ണൂർ. ചാല പടിഞ്ഞാറെ കരയിൽ നിന്നും ശൈലജ സുരേന്ദ്രൻ എഴുതുന്നു, 7 തീയതി AV ചന്ദ്രൻ മാസ്റ്റർ അവതരിപ്പിച്ച സത്യത്തെക്കുറിച്ചുള്ള സുഭാഷിതം വളരെ നല്ല നിലവാരം പുലർത്തി. ഹരിചന്ദ്ര രാജാവിന്റെ കഥ കുട്ടിക്കാലത്ത് അച്ചമ്മ പറഞ്ഞു തന്ന കഥകളിൽ നമ്പർ 1 ആയിരുന്നു.
0: പിന്നെ തളിപ്പറമ്പിലെ TP മായാമണി ടീച്ചർ, ഒരു ഗോൾ ഭൂമിക്ക് ആ പരിപാടി അസലായി. എത്രയെത്ര ഫ്ലക്സ് ബോർഡുകളാണ് ഇപ്പോഴും മതിലുകളിലും മരക്കൊമ്പുകളിലും നമ്മെ നോക്കി പരിഹസിക്കുന്നത്. കുറച്ചു ദിവസം കഴിഞ്ഞ് ഇനിയും ഇടപെടൽ വേണ്ടിവരും അധികാരികൾ കണ്ണു തുറക്കുന്നത് വരെ എന്നും ടീച്ചർ എഴുതിയിട്ടുണ്ട്. പിന്നെ 12 തീയതിയിലെ ഓലച്ചൂട്ടിനെ കുറിച്ച്, എത്ര ഹൃദ്യം, ഓർമ്മകളുടെ നടവരമ്പും ഇടവഴിയും ഒക്കെ നടന്നു പോയി. എത്ര കേട്ടാലും മതി വരാത്ത ഓലച്ചൂട്ടിന് എന്നും നല്ല വെളിച്ചമുണ്ടാവട്ടെ. ഓലച്ചൂട്ടും വീശി നാട്ടുവഴിയിലൂടെ നടക്കവേ ഗതകാല സ്മരണകൾ ഒരു കുളിർ തന്നൽ പോലെ മനസ്സിനെ തഴുകി ഉണർത്തി. ചരളുകൾ നിറഞ്ഞ പൊടിമണ്ണുകളുള്ള തരിമണലുകൾ വിതറിയ ഒട്ടേറെ നാട്ടുവഴികൾ നമുക്കുണ്ടായിരുന്നു. ആ നടവഴി കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയുള്ള വഴികൾ എവിടെയും കാണാനില്ല. എല്ലാം ടാർ ചെയ്തതോ കോൺക്രീറ്റ് ചെയ്തതോ ആയ റോഡുകളായി മാറിയിരിക്കുന്നു. എന്തായാലും ആ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയ അവതാരകന് നിറഞ്ഞ നന്ദിയെന്ന് വി ശിവദാസൻ കണ്ണാടി പറഞ്ഞു.
1: മണിബാലൻ ഉറപ്പടി എഴുതുന്നു, വായനയുടെ വാതായനങ്ങളിൽ ഡോക്ടർ CK ദീപ MT വാസുദേവൻ നായരുടെ കൃതികളെക്കുറിച്ച് പറഞ്ഞത് വളരെ ഇഷ്ടപ്പെട്ടു. നെടുവല്ലൂർ ശശിയും അതേ പരിപാടിയെക്കുറിച്ചാണ് എഴുതിയിട്ടുള്ളത്. MT കഥകളിലെ പ്രാദേശിക മുദ്രകൾ, ഇതേക്കുറിച്ച് ഡോക്ടർ CK ദീപ സംസാരിച്ചത് ഒരുപാട് ഓർമ്മകളിലൂടെ കടന്നു പോകാൻ ഇടയാക്കി.
0: പിന്നെ ഹരിദാസ് കൊട്ടക്കാനം കൂവേരി എഴുതുന്നു, പരീക്ഷാ നടത്തിപ്പിലെ സാങ്കേതികത്വത്തെക്കുറിച്ചും മൂല്യനിർണയം ഈ വിഷയത്തെക്കുറിച്ചും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ മുൻ പരീക്ഷാ കൺട്രോളർ KJിതേഷുമായി KO ശശിധരൻ നടത്തിയ അഭിമുഖം വിജ്ഞാനപ്രദമായി എന്ന്.
1: മോഹനൻ പരിയാരം എഴുതുന്നു, 11 തീയതിയിലെ പ്രിയം പ്രിയതരം പരിപാടിയിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സരിൻ തന്റെ പ്രിയപ്പെട്ട പാട്ടുകൾ അവതരിപ്പിച്ചത് ഹൃദയമായി.
0: പിന്നെ ശ്രീജ കടന്നപ്പള്ളി, July 12 ഉച്ചയ്ക്ക് എസ് ജാനകിയുടെ പാട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഹലോ പ്രിയഗീതത്തിൽ എനിക്ക് 7 വർഷത്തിന് ശേഷം വിളിച്ചിട്ട് കിട്ടി. ലാസ്റ്റ് കോൾ ആയിരുന്നു. നല്ലൊരു ഗാനവും ആവശ്യപ്പെട്ടു. പക്ഷേ ഇടക്ക് പരസ്യം വന്നതിനാൽ ആ ഗാനം 2-3 അക്ഷരം മാത്രമേ കേൾക്കാൻ പറ്റിയുള്ളൂ എന്ന് കഷ്ടമായി പോയി അല്ലേ. അപ്പോ നമുക്കിനി കത്തുകൾ നോക്കാം. ഇതാ നേരത്തെ നമ്മൾ പറഞ്ഞ പ്രിയം പ്രിയതരം പരിപാടിയെ കുറിച്ചാണ് ദാമോദരൻ സാക്ഷാത്കാരം മേച്ചൂർ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആ പരിപാടിയിൽ ഡോക്ടർ സരിൻ അവതരിപ്പിച്ച മലയാളം ഗാനങ്ങളും പഴയ ഹിന്ദി ഗാനങ്ങളും ഒക്കെ ഏറെ ഇഷ്ടപ്പെട്ടു. തിരക്കിനിടയിലും പാരമ്പര്യമായി പകർന്നു കിട്ടിയ സംഗീതം കാത്തു സൂക്ഷിക്കുന്ന ഡോക്ടർക്ക് അഭിനന്ദനങ്ങൾ.
1: ശരി, അടുത്ത കത്ത് രമേശൻ ആറമ്പൻ പറപ്പിൽ കാട്ടമ്പള്ളി. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:05 കേട്ട കുന്നോത്ത് പറമ്പ് നാനിയും സംഘവും അവതരിപ്പിച്ച നാടൻ പാട്ട് ഞങ്ങളൊക്കെ 60 വർഷം മുന്നിലേക്കുള്ള ഓർമ്മകളിലേക്ക് എത്തിച്ചു. ഇത്തരം പാട്ടുകളിൽ ചെറിയ മാറ്റം വരുത്തി പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ കല്യാണ തലയെന്ന് കറികളും മറ്റും നുറുക്കുമ്പോഴും അമ്മികളിൽ അരയ്ക്കുമ്പോഴും സ്ത്രീകൾ പാടാറുണ്ട്. ഇപ്പോഴും ഇത്തരം പാട്ടുകൾ കേൾക്കുമ്പോൾ മനസ്സിൽ അറിയാതെ സന്തോഷം നിറയുന്നു.
0: ഓക്കേ. ആദികടലായി വട്ടക്കുളത്തു നിന്നും സലില ജയരാജ് എഴുതുന്നു. 4-ാം തീയതി ജാലകത്തിൽ താളിക്കാവിലെ ശോഭനം പാട്ടുകൂട്ടായ്മയുടെ വിശേഷങ്ങൾ പങ്കുവച്ചത് അതേ പ്രായക്കാരായതുകൊണ്ടാവാം ഞങ്ങൾക്കേറെ ഇഷ്ടപ്പെട്ടു. പിന്നെ യുവവാണിയിൽ സിയാ ഫാത്തിമയുടെ ഇംഗ്ലീഷ് കവിതാലാപനം അത്ഭുതപ്പെടുത്തി. ഇനിയും ഉയരങ്ങളിലെത്താൻ ആ കുട്ടിക്ക് സാധിക്കട്ടെ.
1: ഒട്ടപ്പാലത്ത് നിന്നും വാസുദേവൻ നമ്പൂതിരി എഴുതുന്നു. കണ്ണൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന സുഭാഷിതം ശ്രോതാക്കൾക്ക് ഊർജവും ഉന്മേഷവും പ്രദാനം ചെയ്യുന്നു. ഡോക്ടർ സതീഷ് കുമാർ അവതരിപ്പിച്ച സുഭാഷിതം അത്തരത്തിലുള്ള ഒന്നായിരുന്നു.
0: പിന്നെ ടി വി രവീന്ദ്രൻ കുറ്റൂരിന്റെ കത്ത്. കണ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ഹരിത സേനാ പ്രവർത്തകരുടെ വിവിധ കർമ്മ പരിപാടികളെ കുറിച്ച് ശ്രീതിലകത്തിലൂടെ കേട്ടു. മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് അവരുടേത്.
1: സയൻസ് കഫേയിൽ പ്രക്ഷേപണം ചെയ്ത കാവുകളുമായി ബന്ധപ്പെട്ട അഭിമുഖ പരിപാടി കാവുകളുടെ സംരക്ഷണം അനിവാര്യമാണെന്ന് സന്ദേശം നൽകുന്നതായി എന്ന് പി പി മനോജ് വെള്ളാവ്. അപ്പോ ഇന്നത്തെ ദർപ്പണം ഇവിടെ തീരുകയാണ്.
0: കത്തുകളും മെസ്സേജുകളും അയച്ച എല്ലാവർക്കും നന്ദി.
1: തുടർന്നും എഴുതുക.
0: കത്തുകൾ അയക്കേണ്ട വിലാസം
1: ദർപ്പണം ആകാശവാണി കണ്ണൂർ 4.
0: മെസ്സേജുകൾ അയക്കേണ്ട ഫോൺ നമ്പർ
1: 94 95 96 70 80.
0: നിങ്ങളോടൊപ്പം ഞങ്ങൾ
1: വിനോദ് ബാബു,
0: മഞ്ജു രമേശ്.
2: ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.

ഭൂപടത്തിൽ ഇല്ലാത്ത ഒരിടം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. പാടിയത് വിജയ് യേശുദാസ്, രചന ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, സംഗീതം മോഹൻ സിതാര.

ഒരു ഗാനം കൂടി. ബഡ്ഡി എന്ന ചിത്രത്തിൽ നിതിൻലാൽ, വിജയ് യേശുദാസ്, ദിവ്യാരമണി എന്നിവർ പാടിയത്. രചന സന്തോഷ് വർമ്മ, സംഗീതം നവനീത് സുന്ദർ.

ആകാശവാണി കണ്ണൂർ. സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.